ആകാശവാണി കവരത്തി. മീഡിയം വേവ് 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് നിഷാം, പുതിയപള്ളി. ഇന്ന് ശകവർഷം 1948, ആഷാഢം 20. മലയാള വർഷം 1201, മിഥുനം 27. 2026 ജൂലൈ 11, ശനിയാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 57 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം പി എൻ ദാസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്, 7:05 എഴുത്തും കാഴ്ചപ്പാടും എന്ന വിഷയത്തിൽ ശ്രീ യു സി കെ തങ്ങൾ പങ്കെടുക്കുന്ന പവിഴമണ്ണിലെ സാഹിത്യം, 7:20 ദ്വീപ് വിശേഷം, സേവന വാർത്തകൾ, 7:35 പാട്ടും വിശേഷങ്ങളുമായി

പട്ടുഫെട്ടി. തുടർന്ന് 7:45 തസ്ലീന മൈമൂൻ DHP പങ്കെടുക്കുന്ന ഫെൺഫോരിഷ എന്ന പരിപാടി. ശേഷം 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പ്. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചാറ്റൽ മഴയ്ക്കോ ശക്തമായ മഴയ്ക്കോ സാധ്യത. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. ഇനി വിവിധ ദ്വീപുകളിലായി രേഖപ്പെടുത്തിയ താപനില. കവരത്തി ദ്വീപിൽ 32 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനിലയും 28 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തുന്നു. അഗത്തി ദ്വീപിൽ 32 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനിലയും 27 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തുന്നു. അമിനി ദ്വീപിൽ 32 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനിലയും 27 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തുന്നു. മിനിക്കോയി ദ്വീപിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഒരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതബേരി തിരുവനന്തപുരം റിലേ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി ഇനി 6:55 കേൾക്കാം.

0: പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം കുറിക്കാൻ നാസ ശാസ്ത്രജ്ഞൻ അനിൽ മേനോൻ. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിൽ ജൂലൈ 14 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കും. ബീഹാറിൽ വ്യാജബിരുദം ഉപയോഗിച്ചും രേഖകളിൽ തിരിമറി നടത്തിയും ജോലിയിൽ പ്രവേശിച്ച 3000-ത്തിലധികം ഗവൺമെന്റ് സ്കൂൾ അധ്യാപകരെ പിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഇവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി മിഥിലേഷ് തിവാരി പറഞ്ഞു. പേ വിഷ വാക്സിന്റെ വില വർദ്ധിപ്പിച്ചു. ആന്റി റേബീസ് ഇമ്യൂണോഗ്ലോബുലിൻ ഉൾപ്പെടെ 42 മരുന്നുകളുടെ വിലയാണ് കേന്ദ്ര ഫാർമസ്യൂട്ടിക്കൽ വകുപ്പ് പുതുക്കിയത്. 12% കൂടുതൽ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയതും 30 മില്ലിലിറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള ബോട്ടിലുകളിൽ ഉള്ളതുമായ മരുന്നുകൾ ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രം നിൽക്കാനാവുന്ന ഷെഡ്യൂൾ H1 മാറ്റി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം ഉടൻ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ആശുപത്രിയിലുള്ളവരുടെ ചികിത്സാ ചെലവും കൂട്ടിരിപ്പുകാരുടെ ചെലവും പൂർണ്ണമായും സർക്കാർ വഹിക്കണം. ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ DGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയമിച്ചു. ശബരിമലയിലെ പോലീസ് ഡ്യൂട്ടിയുടെയും ക്രമസമാധാനത്തിന്റെയും ഏകോപന ചുമതലയാണ് വഹിക്കേണ്ടത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ന്യൂസിലാന്റിലെത്തി. 1986 രാജീവ് ഗാന്ധിക്ക് ശേഷം ന്യൂസിലാന്റ് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ക്വാർട്ടർ മത്സരത്തിൽ ബെൽജിയത്തെ 1-2 തോൽപ്പിച്ച് സ്പെയിൻ സെമിയിൽ കടന്നു.
1: ഓർമ്മകളുടെ ഓളപ്പരപ്പിൽ കാലം മറന്നൊരു പൈതൃക വഴിയുണ്ട്. 2 ദേശങ്ങളുടെ ഹൃദയം തൊട്ടൊഴുകിയ തിരുവിതാംകൂറിന്റെ സ്വന്തം AVM കനാൽ. ഒരു കാലത്ത് കന്യാകുമാരി മുതൽ തിരുവനന്തപുരം പൂവാർ വരെ തീരദേശ വാണിജ്യത്തിന്റെ ജീവനാഡിയായിരുന്ന ചരിത്രപ്രസിദ്ധമായ ജലപാതയാണ് ഇത്. ഇന്ന് കയ്യേറ്റങ്ങളും പായലും മൂടി നാശത്തിന്റെ വക്കിലാണെങ്കിലും ഉൾനാടൻ ടൂറിസം പദ്ധതികളിലൂടെ ഈ പൈതൃക വഴിയെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാവുകയാണ്. AVM കനാലിന്റെ പ്രസക്തിയും പുനരുദ്ധാരണ സാധ്യതകളും പരിശോധിക്കുകയാണ് പ്രഭാതഭേരി.
2: ഈ AVM കനാലിനെ കുറിച്ച് പറയുമ്പോൾ,
1: കന്യാകുമാരിയിൽ നിന്നുള്ള പൊതുപ്രവർത്തകനാണ് ഗോപാലകൃഷ്ണൻ.
2: 1860 രാജഭരണകാലത്ത് ഈ പദ്ധതി ആരംഭിച്ചതാണ്. അതായത് മണക്കുടി മുതൽ കൊച്ചി വരെ എന്നുള്ള ഒരു യാത്രാസങ്കല്പവും കൂടിയായിരുന്നു അന്ന് ഈ കനാലിന്റെ ഉദ്ദേശം. പല കാരണങ്ങളാൽ ഇടയ്ക്ക് നിന്നുപോയി. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ അത് പലയിടം മണ്ണിട്ട് നികത്തി, ചില സ്ഥലങ്ങളിൽ അതിന് മുകളിൽ കൂടെ പാലം കെട്ടി. കോവിഡിന് മുമ്പ് വീണ്ടും ഒരു ശ്രമം നടത്തി അതിന്റെ ആക്രമിക്കപ്പെട്ട എൻക്രോച്ച്മെന്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി. പക്ഷെ അത് ഫലവത്തായില്ല. ഒരു സർവേ നടന്നു. ടൂറിസത്തിന് വലിയൊരു ഭാവിയുണ്ട്. കന്യാകുമാരി മുതൽ കൊച്ചി വരെ സ്ഥലത്തുകൂടെ ഒരു ബോട്ട് യാത്രയ്ക്ക് നന്നായിരിക്കും. കന്യാകുമാരി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ള തീരദേശവാസികൾ എറണാകുളം വരെ വേലി യാത്രയാണ് അവരുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ. അതിനും ഇതിന്റെ ഒരു പുനരുദ്ധാരണം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതും ജനങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
1: പത്മനാഭപുരം വാർഡ് കൌൺസിലറും കവിയുമായ വിനോദ് കുമാർ പത്മനാഭപുരം.
3: മലപ്പുറം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തുടങ്ങി. ആയിരം തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് അത് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നത്. നാഞ്ചിനാട് എന്നറിയപ്പെടുന്ന ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ പ്രദേശങ്ങളിൽ സംഭരിക്കപ്പെടുന്ന നെല്ലും അതുപോലെ മണക്കുടി കന്യാകുമാരിയുടെ അടുത്ത് ഉള്ള സ്ഥലമാണ്. അവിടെയാണ് ഉപ്പ് സംഭരണശാലയിൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ ഈ ഉപ്പും നെല്ലും ഒക്കെ ജലഗതാഗതത്തിലൂടെ തിരുവിതാംകൂറിന്റെ മറ്റു പ്രദേശങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇത് തുടങ്ങുന്നത്. പക്ഷെ ഇന്നത്തെ ആ ഒരു കനാലിന്റെ അവസ്ഥ കാണുമ്പോൾ അതിദയനീയമാണ്. പല സ്ഥലങ്ങളിലും സ്ഥലം നിരത്തി വീടുകളൊക്കെ ആയി അതിന് പട്ടയവും മറ്റുമൊക്കെ ലഭിച്ചു കഴിഞ്ഞു. 10-20 മീറ്ററോളം വീതി ഉണ്ടായിരുന്ന ആ കനാൽ ഇന്ന് 5 മീറ്റർ പോലും വീതി ഇല്ലാതെ അത്രയ്ക്ക് ശോഷിച്ചു പോയിരിക്കുകയാണ്. മാത്രമല്ല അതിലൂടെ മലിനജലവും, ഞാൻ പറയുന്നത് കന്യാകുമാരി ജില്ലയുടെ ഭാഗങ്ങളിലാണ്, അത് തേങ്ങാപ്പട്ടണം കുളച്ചൽ അതിനെ വന്ന് നമ്മുടെ മണ്ടയ്ക്കാട് അതിന്റെ പുറകുഭാഗത്തൂടെയാണ് ഇത് ചെല്ലുന്നത്. അവിടെയൊക്കെ ശരിക്കും മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന് കുളച്ചൽ എന്ന ശ്രീ പ്രിൻസ് 2011 ഇതേക്കുറിച്ച് തമിഴ്നാട് നിയമസഭയിൽ അവതരിപ്പിക്കുക. അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ഒ പി പനീർസെൽവം, അദ്ദേഹം ഇതിന് 1211 കോടിയോളമുള്ള ഒരു ബജറ്റ് തയ്യാറാക്കുകയും ചെയ്തു. പക്ഷെ അതൊക്കെ കടലാസിൽ ഒരുങ്ങിപ്പോയി. ഈ ബജറ്റ് തുടങ്ങുമ്പോൾ അന്നത്തെ എം എൽ എ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂഗർഭ ജലവിതാനം ഉയർത്താൻ ഇത് സഹായിക്കുകയും അതിലൂടെ കടൽ വെള്ളം കയറുന്നത് കുറയ്ക്കാനും കഴിയുമെന്നുള്ളതാണ്.
1: എ വി എം കനാൽ സംരക്ഷണ സമിതി ചെയർമാൻ പോൾസൺ:
4: അറബിക്കടലിനെയും ഏവിയൻ കനാലിനെയും ഇടയ്ക്കായിട്ടൊരു മൺതിട്ടയുണ്ട്. പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഇത് നീന്തി കുളിച്ച് ഞങ്ങൾ ഇതിലൂടെ ശരിക്കും ഒരു കരയിൽ നിന്നും മറു കരയിലെത്താനായിട്ട് ഞങ്ങൾക്ക് ഏറെക്കുറെ ഒരു 150 മീറ്ററോളം തന്നെ അതിനകത്ത് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അത്രയും വലിയൊരു കനാലായിരുന്നു. ഇതിലൂടെ ഒത്തിരി ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. വെള്ളത്തിലൂടെ ഈ കയർ ഉൽപ്പന്നങ്ങളും കച്ചവട സ്ഥാപനങ്ങളും, കാരണം ഇതിനടുത്ത് ഏറ്റവും ഒരല്പം ഈ ഒരു മാർക്കറ്റ് ഉള്ളത് പൂവാറുന്ന ഭാഗത്താണ്. അവിടെ ഒരു കരമാർഗമുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഈസിയല്ല. അപ്പോൾ കനാൽ വഴിയായിരുന്നു സാധനങ്ങൾ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരുന്നത്. കാലക്രമേണ കരഭാഗത്തുള്ള ട്രാൻസ്പോർട്ടേഷൻസ് വർദ്ധിപ്പിച്ചപ്പോൾ ഇതിന്റെ ഉപയോഗത്തിന്റെ ഒരു കുറവ് വന്നു. അന്നുള്ള കുളിവെള്ളം പിന്നെ കുടിവെള്ളം അടക്കം ഈ കനാലിൽ നിന്നായിരുന്നു. ഈ കനാൽ പൂർണ്ണമായിട്ടും വറ്റി വരണ്ട് പോയിക്കഴിഞ്ഞാൽ പ്രദേശത്തെ പല കിണറുകളിലേക്കും അറബിക്കടലിന്റെ ഓരുവെള്ളം ഉപ്പുവെള്ളമായിരിക്കും ലഭിക്കുക. ഈ കനാല് അറബിക്കടലിന് പാരലായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ഈ ഉപ്പുവെള്ളം കരഭാഗത്തോട്ട് അധികം പെനട്രേറ്റ് ചെയ്യാത്തത്. ഈ കനാലിലാണ് നമ്മുടെ ഉച്ചക്കട പരിസരത്ത് ഭാഗത്തുള്ള മിക്കവാറും ഓടയിൽ നിന്നുള്ള വെള്ളമെല്ലാം വന്ന് ഈ കനാലിലോട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ കനാല് പൂർണ്ണമായിട്ടും ഇങ്ങനെ ഒരു അടഞ്ഞുപോയി അതിൽ നിവർന്നു പോയാൽ സ്വാഭാവികമായിട്ടും ഈ മഴക്കാലങ്ങളിൽ വരുന്ന വെള്ളം പിന്നെ അത് ഫ്ലഡ് ആകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇന്നിപ്പോ അത് ഈ കുളവാഴയും മാലിന്യങ്ങളും ഇന്ന് രോഗം പരത്തുന്ന നാടിന്റെ ഒരു ശാപമായിട്ടാണ്. ശരിക്കും ഇത് നാടിന്റെ സൗന്ദര്യവും നാടിന്റെ മുഖച്ഛായമാണ്. ഇന്നിപ്പോ ഈ കനാല് തമിഴ്നാടിന്റെ കൊല്ലങ്കോട് ഭാഗത്ത് നിന്ന് ഏതാണ്ട് ശ്വാസം മുട്ടിരിക്കും പോലെയാണ്. അപ്പോൾ ഇവർ പോവാനിടയ്ക്കുള്ള ആ ഒരു മേക്കറ്റ് ലാൻഡ്, അതിനകത്തൊരു ഐലൻഡ് ഉണ്ട്. അതിന് ബേസിൽ എത്ര റിസോർട്ടുകളാണ് വർക്ക് ചെയ്യുന്നത്? ഒരേ സമയത്ത് കടല്, കായല്, തീരം, ബോട്ടിങ്, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പ്രദേശമാണ്. ഇത്തരം ഒരു പ്രോജക്ട് വീണ്ടെടുക്കുമ്പോൾ കേവലം ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു വർക്കായിട്ട് മാത്രം ഇതിന് ലിമിറ്റ് ചെയ്യാതെ ഇതിന് നാട്ടിലാരെയും കൂടെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു വർക്കായിട്ട് മാറ്റണം.
1: കുളത്തൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോൺസൺ പൊഴിയൂർ:
5: ഈ ഏവിയൻ കനാലിനെ സംബന്ധിച്ച് പണ്ട് കാലങ്ങളിൽ ഈ ജലത്തിലാണ് ആളുകൾ കുളിക്കുകയും തുണി കഴുകുകയും ചെയ്തുകൊണ്ടിരുന്നത്. നല്ല ശുദ്ധമായ ജലമായിരുന്നു. രണ്ട് സൈഡിലും ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ കാലക്രമേണ ആളുകൾ കൈകാര്യം ചെയ്ത് അത് ഓരോരുത്തര വസ്തുവോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. എന്റെയൊക്കെ കൊച്ചു പ്രായത്തിൽ പോവാറ് ഭാഗത്ത് അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരത്തിൽ പോകണമെങ്കിൽ ഞങ്ങൾ പൊഴിയൂർ പ്രദേശത്തിൽ നിന്നും വള്ളത്തിലാണ് ഈ അപ്പുറത്ത് പോവാറ് ഭാഗത്ത് യാത്ര ചെയ്തിരുന്നത്.
1: തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി സതീഷ് മിരാൻഡ:
6: കനാല് വന്നു കഴിഞ്ഞാൽ വളരെ അധികം സാധ്യത ടൂറിസം മേഖലയ്ക്കുണ്ട്. ഒത്തിരി പേർക്ക് മനോഹരമായിട്ടുള്ള ഒരു യാത്രാനുഭവം സമ്മാനിക്കാൻ ഇതിന് സാധിക്കും. ഇപ്പൊ തന്നെ ഗവൺമെന്റ് ടൂറിസം വകുപ്പിന്റെ കീഴിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് ജെട്ടികളൊക്കെ പണികഴിപ്പിച്ചിട്ടുണ്ട്. അത് വീണ്ടും തുടരും. അതുപോലെ തന്നെ ഇത് പൂർണ്ണമായി കഴിയുമ്പോൾ അനന്തമായ സാധ്യതകളാണ് ടൂറിസം മേഖലയ്ക്കുള്ളത്.
1: ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീകുമാർ:
7: ബോട്ടുകൾ പോകുന്നുള്ള സുഗമമായ അടിസ്ഥാന സൗകര്യം അവിടെ ഉണ്ടാവണം. ഏതൊക്കെ ഡെസ്റ്റിനേഷനുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ബോട്ട് ജെറ്റികൾ നിർമ്മിക്കേണ്ടതായിട്ട് വരും. എന്തൊക്കെയാണോ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളുള്ളത് ആ ഘടകങ്ങളിൽ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനങ്ങൾ. അപ്പൊ ഇത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല. ഇറിഗേഷൻ ആയാലും ലാൻഡ് നാവിഗേഷൻ ആയാലും അത്തരം വകുപ്പുകളുമായിട്ട് ഏകോപിപ്പിച്ച് ഒരു തീരുമാനമെടുത്തി അതിന് സർക്കാർ തീരുമാനം ഉണ്ടാവണം. കാരണം ഇത് ഒരു വലിയ പ്രോജക്റ്റാണ്. തദ്ദേശീയരായിട്ടുള്ളതും വിദേശീയരായിട്ടുള്ള വിനോദസഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ഒരു DPR കൊണ്ടുവരണം.
1: കൊല്ലം ഇൻലാൻഡ് നാവിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രേംചന്ദ് PS:
8: വിക്ടോറിയ മാർത്താണ്ഡം കനാൽ 11.5 കിലോമീറ്റർ ആയിരുന്നു അതിന്റെ ടോട്ടൽ നീളം തോന്നുന്നു. നെയ്യാർ അവസാനിക്കുന്ന പൂവാറ് മുതൽ തമിഴ്നാട് ഇരയിമൻ തുറ എന്ന് പറഞ്ഞൊരു സ്ഥലം വരെയുള്ള ഭാഗത്താണ് ഇത് നീണ്ടു കിടക്കുന്നത്. നാഷണൽ വാട്ടർവേ ആക്ട് 2016 ഇതിനെ AVM കനാൽ നാഷണൽ വാട്ടർവേ 13 ഡിക്ലെയറും ചെയ്തിട്ടുണ്ട്. ഏകദേശം 10-20 തീരദേശ ഗ്രാമങ്ങളിൽ കൂടിയാണ് ഈ കനാല് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് നാളെ കന്യാകുമാരി പോകണമെങ്കിൽ കോവളത്ത് വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഈ കനാൽ ഇതുമായിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഇപ്പം നമ്മുടെ വിഴിഞ്ഞം പോർട്ടും കൊളച്ചൽ തുറമുഖവും ഒക്കെ വരുന്നതുകൊണ്ട് അത് തമ്മിൽ കണക്ട് ചെയ്യാൻ വളരെ സാധ്യതയുള്ള ഒരു കനാലാണ്. ഈ അനന്ത വിക്ടോറിയ മാർത്താണ്ഡം കനാൽ നമ്മൾ ടേക്കപ്പ് ചെയ്ത് അതിനെയും ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് നമ്മൾ.
1: പാറശ്ശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഉഷാകുമാരി:
9: അപ്പോ എന്തുകൊണ്ടും നമ്മുടെ ഏവിയൻ കനാല് പഴയ സ്ഥിതിയിലോട്ട് നമുക്ക് കൊണ്ടുവരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പൊ അതിനുവേണ്ടി കഴിഞ്ഞ പാറശ്ശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ വെള്ളം സമിതി ഒരു ഫണ്ടിടുകയും പക്ഷെ അതിനെ നമുക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏവിയൻ കനാൽ ഇന്ന് മാലിന്യ കൂമ്പാരമായി അവിടുത്തെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏവിയൻ കനാൽ 25 വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്ന ആ അവസ്ഥയിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഏവിയൻ കനാലിന്റെ അടുത്ത് പൊഴിക്കര ബീച്ച് ഉണ്ട്. അപ്പൊ ബീച്ചും ഇതിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ മെച്ചപ്പെട്ടാൽ നമുക്കേറെ ആനന്ദ സാധ്യതകളാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. ഇന്ന് ഈ വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കൂടെ ഇതിനെ പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
1: പാറശ്ശാല MLA CK ഹരീന്ദ്രൻ.
10: കഴിഞ്ഞ പ്രാവശ്യം പാറശ്ശാല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ സമിതി നമ്മുടെ ഏവിയൻ കനാലിന്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് അതിന്റെ റെനോവേഷന് വേണ്ടിയും ആരും ചുറ്റും താമസിക്കുന്നവരുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് ഒരു പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനമെടുത്ത് ഗവൺമെന്റ് മുമ്പിൽ സമർപ്പിച്ചത്. പക്ഷേ ആ പദ്ധതിയും നമുക്ക് നടപ്പിലാക്കാൻ കഴിയാതെ പോയി. ഇപ്പൊ നെയ്യാർവാവിൽ നിന്ന് വരുന്ന ഇടവുകര കനാലിനാണ് പ്രധാനമായും ഏവിയൻ കനാലിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇന്നിപ്പോ നെയ്യാർ ഡാമൊരു കുടിവെള്ള വിതരണ പ്രദേശമായി മാറിയതോടുകൂടി പ്രാധാന്യം കുടിവെള്ളത്തിനായി മാറി. അതിന്റെ ഭാഗമായി ഈ കനാൽ വഴിയുള്ള വെള്ളവിതരണം ഇപ്പോൾ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ അത് ഒരു കുറ്റിപ്പണം എടുത്താൽ ഈ പറഞ്ഞതുപോലെ നല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി അതിനെ ഉയർത്താനാവും. കരുനാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കനാലായി അതിനെ മാറ്റിയെടുക്കാനും ആവും. നമുക്ക് ഇടപെടാം. പണ്ട് തെരുവിലിരുന്നതിനെ കുറിച്ച് പറയാനാവില്ല. കാര്യം ഇത് അന്ന് തമിഴ്നാട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാറിന്റെ ഭാഗമാണ്. തിരുവിതാംകൂർ ഗവൺമെന്റ് കാലത്ത് ഡിസൈൻ ചെയ്ത് പോയതാണ് നെയ്യാർ ഡാം. ആ അണക്കെട്ട് നിർമ്മിക്കുന്നത് വഴി കന്യാകുമാരി ജില്ലയിലെ തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്തു കൂടെ വെള്ളം സുലഭമായി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് അതിന്റെ DPR എല്ലാം തയ്യാറാക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോയത് ഇന്ന് സംസ്ഥാന രൂപീകരണം കഴിഞ്ഞ 1956 അതിനുശേഷം ഏവിയൻ കനാലിന്റെ പ്രവർത്തനം പുരോഗതിക്ക് വേണ്ടി ഒരു ശ്രമമൊക്കെ പലപ്പോഴും നടത്തിയെങ്കിലും നടക്കാതെ പോയി. അതാണ് വസ്തുത. ഇനി അത് പുനരുജ്ജീവിപ്പിച്ചെടുക്കണം. വലിയ ജോലിയാണത്. പുറത്തും നിരന്നു പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം.
1: കേവലം ഒരു ജലാശയത്തിനപ്പുറം കേരള തമിഴ്നാട് അതിർത്തികളുടെ ചരിത്ര പൈതൃകമാണ് AVM കനാൽ. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചും മാലിന്യമുക്തമാക്കിയും ഈ ജലപാത പുനരുജ്ജീവിപ്പിക്കേണ്ടത് തീരദേശത്തിന്റെ വികസനത്തിന് അനിവാര്യമാണ്. ഇരു സംസ്ഥാനങ്ങളിലെയും ജലഗതാഗത വകുപ്പുകളുടെ ഏകോപനവും ജനപങ്കാളിത്തവും ഉണ്ടെങ്കിൽ ചരിത്ര സംരക്ഷണവും പ്രാദേശിക പുരോഗതിയും ഒരേ സമയം ഇവിടെ സാധ്യമാകും.

ഇതുവരെ കേട്ടത് പ്രഭാതഭേരി. സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ മഹിദ എം സി സംസാരിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി സമയം 6:44 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിൽ നിന്നുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 2 വർഷത്തിനിടയിൽ വ്യാപാര വാണിജ്യ പ്രതിരോധ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച ബന്ധത്തിന്റെ മുഴുവൻ തലങ്ങളും ഇരുവരും അവലോകനം ചെയ്യും. ബിസിനസ് കായികരംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ വിജയകരമായ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ 3-ാമത്തെയും അവസാനത്തെയും പാദത്തിലാണ് പ്രധാനമന്ത്രി ഓക്ലാൻഡിൽ എത്തിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ എംഎൽഎമാരുടെ പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയക്കെതിരെ കേരളം ഉൾപ്പെടെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇതിന്റെ ഭാഗമായി എസ് പി റാങ്കിന് മുകളിലെ ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസർമാരായി നിയമിക്കും. തിരുവനന്തപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളുടെ ഏകോപന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, റവന്യൂ ഇന്റലിജൻസ്, കസ്റ്റംസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് തത്സമയ വിവര കൈമാറ്റവും സംയുക്ത എൻഫോഴ്സ്മെന്റ് നടപടികളും ഉറപ്പാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിൽ സംസ്ഥാനത്ത് ഇന്നലെ 106 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 114 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ആകെ 6,288 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 6,746 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. 4,370 ഗ്രാം MDMA-യും 464 കിലോയോളം കഞ്ചാവും പിടിച്ചെടുത്തു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ഡയറക്ടറേറ്റ് എഞ്ചിനീയർ ഡോക്ടർ ജൂഡ്, NCESS-ലെ പ്രതിനിധി എന്നിവരാണ് സമിതി അംഗങ്ങൾ. സമിതിയോട് സ്ഥലം സന്ദർശിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെയും ചുമതലപ്പെടുത്തി. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിടുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് രാവിലെ പുറത്തിറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഴയ ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലായ കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായി ഷിബു ബേബി ജോൺ പറഞ്ഞു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലെ തകർന്ന ക്ലോക്ക് ടവർ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. സുരക്ഷ മുൻനിർത്തി പാളികളായി ചെത്തി നീക്കുകയാണ് ചെയ്യുന്നത്. ക്ലോക്ക് ടവർ തകർന്നു വീണ് അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ സ്റ്റേഷനുകളിലെയും അനുബന്ധ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്ന സ്ഥലങ്ങളിലെയും അപകട സാധ്യതാ നിർമ്മിതികൾ അടിയന്തരമായി

0: ഇന്ന് ലോക ജനസംഖ്യാ ദിനം. അതിവേഗം വളരുന്ന ആഗോള ജനസംഖ്യയും അതുയർത്തുന്ന വെല്ലുവിളികളും കുടുംബാസൂത്രണത്തിന്റെ ആവശ്യകതയും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നാസയുടെ മലയാളി ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ 8 മാസത്തെ ബഹിരാകാശ നിലയ ദൌത്യത്തിന് ചൊവ്വാഴ്ച പുറപ്പെടും. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇദ്ദേഹം പുറപ്പെടുന്നത്. ഗുരുത്വാകർഷണമില്ലായ്മ, ദീർഘകാല ബഹിരാകാശ യാത്രികരിൽ രക്തപ്രവാഹം, രക്തഘടന എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു, ബഹിരാകാശ ദൌത്യങ്ങളിൽ ഭൂമിയിൽ നിന്ന് വൈദ്യസഹായം ഒഴിവാക്കാൻ അൾട്രാസൌണ്ട് പരീക്ഷണം എങ്ങനെ നടത്താം എന്നതുൾപ്പെടെയാണ് അനിൽ മേനോന്റെ ഗവേഷണ ദൌത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിലെത്തി. ലോസ്ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ 1-2 സ്പെയിനിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഈ ലോകകപ്പ് കണ്ട ഏറ്റവും ശക്തവും സുന്ദരവുമായ മത്സരമുള്ളതായി മാറിയ സ്പെയിൻ ബെൽജിയം ക്വാർട്ടർ പോരാട്ടത്തിൽ സൂപ്പർ സബായി കളത്തിലെത്തിയ മൈക്കൽ മെറീനോയുടെ വിധി നിർണായകമായ ഗോളിലാണ് സ്പെയിന്റെ വിജയം. പൊസഷൻ ഫുട്ബോളിന്റെയും ആക്രമണ ഫുട്ബോളിന്റെയും സമ്മിശ്രണമായിരുന്നു സ്പെയിന്റെ കളി. ആദ്യപകുതിയുടെ 40 മിനിറ്റോളം മത്സരത്തിൽ സ്പെയിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. സ്പാനിഷ് മധ്യനിര സുന്ദരമായി പന്തു തട്ടിയപ്പോൾ ബെൽജിയത്തിന് തുടക്കത്തിൽ കാര്യങ്ങൾ വളരെ കടുപ്പമായി. ലെമിൻ യമാൽ വലതുവിങ്ങിലൂടെ നടത്തിയ ഓരോ മുന്നേറ്റങ്ങളും വളരെ പാടുപെട്ടാണ് ബെൽജിയം പ്രതിരോധിച്ചത്. ഫാബിയൻ റൂയിസ് 30 മിനിറ്റിൽ സ്പെയിനിന് മുന്നിലെത്തിച്ചെങ്കിലും 41 മിനിറ്റിൽ ഷാർലെറ്റ് ഡി കച്ചലേറെ ബെൽജിയത്തിന്റെ മറുപടി നൽകി. 86 മിനിറ്റിൽ കളത്തിലെത്തിയ മെറീനോ 2 മിനിറ്റിനുള്ളിൽ ടീമിന്റെ വിജയ ഗോൾ നേടി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ റോൾ ബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. 3 മത്സരം വിജയിച്ച ഇംഗ്ലണ്ട് നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ 18th എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം രാവിലെ അത്താണി KSSPU ഓഫീസിൽ ചേരും. പെൻഷൻ വാലിഡേഷൻ നിയമം അസാധുവാക്കുക, 8th ശമ്പള കമ്മീഷനിൽ പെൻഷൻകാരെ ഉൾപ്പെടുത്തുക, പാർലമെന്ററി കമ്മിറ്റികൾ ശുപാർശകൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. കാസർകോട് നഗരപരിധിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കി കാസർകോട് ടൂറിസം സർക്യൂട്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
2: കാസർകോട് നെല്ലിക്കുന്ന് കസബ ഹാർബർ ഉൾപ്പെടുന്ന തീരദേശ മേഖലയെ മികച്ച ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കുന്നതിനുള്ള നവീന പദ്ധതികൾക്ക് ജില്ലാ ഭരണകൂടം, കാസർകോട് മുനിസിപ്പാലിറ്റി, ടൂറിസം വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രൂപരേഖ തയ്യാറാക്കുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലാ കലക്ടറുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലുള്ള സംഘം പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഹാർബർ, പുലിമുട്ട് ബീച്ച്, കോർണിഷ് ചിൽഡ്രൻസ് പാർക്ക്, ലൈറ്റ് ഹൌസ്, തളങ്കര പടിഞ്ഞാറ്, സിവ്യു പാർക്ക്, വുഡ് വൈബ്സ് എന്നിവിടങ്ങളിലാണ് സന്ദർശിച്ചത്. പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് അടിയന്തരമായി തയ്യാറാക്കി സമർപ്പിക്കാൻ ജില്ലാ കലക്ടർ DTPC നിർദ്ദേശം നൽകി. കാസർകോട് ഹാർബർ പുലിമുട്ടിന് സമീപം DTPC നേതൃത്വത്തിൽ സാഹസിക വിനോദസഞ്ചാര പദ്ധതി ആരംഭിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാനും തീരുമാനിച്ചു.
0: സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായ വിവരശേഖരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ നിശ്ചിത മേഖലയിലെ ഓരോ വീടും നേരിൽ സന്ദർശിച്ച് വീടിനെ നമ്പറിടൽ, ലേഔട്ട് മാപ്പ് തയ്യാറാക്കൽ, വീടുകളുടെ പട്ടികപ്പെടുത്തൽ, വിവരശേഖരണം എന്നീ കാര്യങ്ങളാണ് ഇവർ ചെയ്തു തീർത്തത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാന്റിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

152 kHz. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം പി എൻ ദാസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്, 7:05 എഴുത്തും കാഴ്ചപ്പാടും എന്ന വിഷയത്തിൽ ശ്രീ യു സി കെ തങ്ങൾ പങ്കെടുക്കുന്ന പവിഴമണ്ണിലെ സാഹിത്യം, 7:20 ദ്വീപ് വിശേഷം, സേവന വാർത്തകൾ. പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി, തുടർന്ന് 7:45 തസ്ലീന മൈമൂൻ ഡി എച്ച് പി പങ്കെടുക്കുന്ന ഫെൺഫോരിഷ എന്ന പരിപാടി, ശേഷം 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി എൻ ദാസ്.
1: പുഴയിൽ ചാടി മരിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഒരു യുവാവിനെ അതുവഴി വന്ന ഒരു സൂഫി ഗുരു പിടികൂടി. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഇവിടെ തനിച്ചു നിൽക്കുന്നത്? ഞാൻ മരിക്കാൻ പോവുകയാണ്, നിങ്ങൾ എന്നെ തടയരുത്. എനിക്ക് ഈ ജീവിതം മടുത്തു, ഞാൻ ആശിച്ചതൊന്നും കിട്ടിയില്ല, എൻ്റെ ജീവിതത്തിന് ഒരു വിലയുള്ളതായി ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ഈശ്വരൻ പോലും എനിക്കെതിരാണ്. ഈ നശിച്ച ജീവിതം, വിലകെട്ട ജീവിതം എനിക്കിനി വേണ്ട. ഗുരു സ്നേഹത്തോടെയൊന്ന് നോക്കിയ ശേഷം പറഞ്ഞു, എൻ്റെ അനുജ, ഞാൻ അപേക്ഷിക്കുകയാണ്. എനിക്ക് വേണ്ടി ഒരൊറ്റ ദിവസം കൂടി നിങ്ങൾക്ക് കാത്തിരിക്കാനാവുമോ? അതിനുശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ചെറുപ്പക്കാരൻ അല്പം ശാന്തനായി. പക്ഷേ പെട്ടെന്നയാൾ വീണ്ടും വികാരത്തിനധീനനായി. ഒന്നിനും കൊള്ളാത്ത, ഒരു വിലയുമില്ലാത്ത ഈ ജീവിതം നശിച്ചു പോകട്ടെ, ഇതുകൊണ്ടെനിക്ക് എന്ത് നേട്ടം? ഗുരു മന്ദമായി അയാളെ സ്വദേഹത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അനുജ, അല്പം ശാന്തനാവൂ, എൻ്റെ ഒപ്പം വരൂ. ഇവിടുത്തെ രാജാവ് എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തെ ഒന്ന് കാണാം. അവർ കൊട്ടാരത്തിലെത്തി. രാജാവിൻ്റെ അടുത്തെത്തിയ ഗുരു അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ഉടൻ രാജാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 100,000 സ്വർണനാണയം തരാം, പകരം നിങ്ങൾ 2 കണ്ണുകളും എനിക്ക് തന്നാൽ മതി. യുവാവ് പറഞ്ഞു, എന്ത്, 100,000 സ്വർണനാണയങ്ങൾക്ക് ഞാനെൻ്റെ 2 കണ്ണുകളും വിൽക്കുകയോ? 1,000,000 സ്വർണനാണയങ്ങൾക്കും ഞാനത് തരില്ല. ഗുരു വീണ്ടും ചെന്ന് രാജാവിൻ്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. രാജാവ് പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങളുടെ കണ്ണുകൾക്ക് 20,000,000 സ്വർണനാണയങ്ങൾ തരാം. യുവാവ് പറഞ്ഞു, ഇല്ല, ഞാനത് ആർക്കും വിൽക്കില്ല. ഗുരു പറഞ്ഞു, ശരി, നിങ്ങളുടെ കാതുകളുടെ കാര്യമോ? രാജാവ്, നിങ്ങളുടെ ഏതവയവവും വാങ്ങാൻ ഒരുക്കമാണ്, നിങ്ങൾ പറയുന്ന വിലയ്ക്ക്. അയ്യോ, ഞാൻ അതിനൊന്നിനുമില്ല. ഗുരു പറഞ്ഞു, നോക്കൂ, 20,000,000 സ്വർണനാണയങ്ങൾ തന്നാലും നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ വിൽക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഇന്ന് രാവിലെ സ്വയം നശിപ്പിക്കാൻ തുനിഞ്ഞതാണ്. ഒരു വിലയുമില്ലാത്തതാണ്, ആർക്കും വേണ്ടാത്തതാണ് നിങ്ങളുടെ ജീവിതമെന്ന് നിങ്ങൾ പറഞ്ഞത് മറന്നുപോയോ? ചെറുപ്പക്കാരൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവനെ പോലെ ഗുരുവിനെ നോക്കി മിഴിച്ചു നിന്നു. ഗുരു തുടർന്നു, യഥാർത്ഥത്തിൽ നമുക്കുള്ളതൊന്നും നാം കാണുന്നില്ല. നമ്മുടെ കണ്ണുകളെ ഒന്ന് നോക്കൂ, കാതുകളെ ഒരു നിമിഷമൊന്ന് ശ്രദ്ധിക്കൂ. ഇളം കാറ്റിൻ്റെ മൂളലും കിളിപ്പാട്ടുകളും ഒപ്പം സാഗരഗർജനവും അതിലൂടെ കേൾക്കാം. എല്ലാം എത്ര വിസ്മയകരമാണ്! നശ്വരമായ ഈ ശരീരത്തിനുള്ളിൽ അനശ്വരമായ ബോധത്തിൻ്റെ തിരിനാളം എരിയുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വിലമതിക്കാനാവാത്ത ജീവന്റെ കൈത്തിരി നിങ്ങൾ കാണുന്നില്ലേ? അത് ഊതിക്കെടുത്താണല്ലേ നിങ്ങൾ ഒരുങ്ങിയത്? അയാൾ ഒരക്ഷരം പറഞ്ഞില്ല. അയാളുടെ കണ്ണുകൾ കൃതജ്ഞതയാൽ, ആനന്ദത്താൽ നിറഞ്ഞൊഴുകി. ഒരാൾ ഇല്ലാതാവുന്നതിൻ്റെ ഗൗരവം അയാൾക്ക് ഒരിക്കൽ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ ജീവനോടെ ഇരിക്കുന്നതിൻ്റെ മഹാവിസ്മയത്തിന് മുന്നിൽ അയാൾക്ക് കൃതജ്ഞതയോടെ, ആനന്ദത്തോടെ കണ്ണീരൊഴുക്കാനേ കഴിയൂ.
0: പി എൻ ദാസ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്.

പ്രത്യേക കാലാവസ്ഥാ അറിയിപ്പ്. ഇന്നലെ കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. ഇന്നും നാളെയുമായി കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്.

ഫെയിം ഫോരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫോരിഷ. കേൾക്കാം ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496283833 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496283833

നാട് ആകാശവാണി കവരത്തി പവിഴമണ്ണിലെ സാഹിത്യം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ഈ പരിപാടിയിൽ എഴുത്തും കാഴ്ചപ്പാടും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി നമ്മളോടൊപ്പമുള്ളത് ലക്ഷദ്വീപിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ യു.സി.കെ. തങ്ങൾ.

0: പരിപാടിയിലേക്ക് സ്വാഗതം സർ.
1: സ്വാഗതം, സന്തോഷം.
0: ഇപ്പോൾ ഏതാണ്ട് ലക്ഷദ്വീപിലെ ഓരോ മേഖലകളിലും സാംസ്കാരികപരമായിക്കോട്ടെ, മതപരമായിക്കോട്ടെ, രാഷ്ട്രീയപരമായിക്കോട്ടെ, സാമൂഹ്യപരമായിക്കോട്ടെ, അങ്ങനെ ഓരോ മേഖലകളിലും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു താങ്കളുടേത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. നോവലായിക്കോട്ടെ, ചെറുകഥകളായിക്കോട്ടെ, ലേഖനങ്ങളായിക്കോട്ടെ. ലക്ഷദ്വീപിലെ ആദ്യത്തെ പത്രവും ഇറക്കിയത് താങ്കളായിരുന്നു. താങ്കളുടെ എഴുത്തും എഴുത്തിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും ഒന്ന് ശ്രോതാക്കൾക്കായിട്ട് പങ്കുവെക്കാമോ?
1: അതായത് ഞാൻ ജനിച്ച കാലത്ത് ലക്ഷദ്വീപ് ഈ മാതിരി പുരോഗതിയുള്ള ഒരു കാലഘട്ടമായിരുന്നില്ല. 1941 ലോകം എല്ലാ കാര്യങ്ങളെ കൊണ്ടും പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരു കാലം. മാരാവ്യാധികൾ, ലോകമഹായുദ്ധം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അങ്ങനെ പ്രക്ഷുബ്ധമായ ഒരു കാലാവസ്ഥയിലാണ് ഞങ്ങൾ ജനിച്ച കാലം. ആ കാലഘട്ടത്തിലും ലക്ഷദ്വീപിലെ സാഹിത്യമുണ്ടോ അല്ലെങ്കിൽ എഴുത്തുകാരുണ്ടോ എന്ന് ചോദിച്ചാൽ പാട്ടെഴുത്തുകാരായിട്ടുള്ള മഹാന്മാർ ലക്ഷദ്വീപിലുണ്ടായിട്ടുണ്ട്. മാപ്പിളപ്പാട്ട് ലക്ഷദ്വീപിൽ വളരെ കാലം മുമ്പ് തന്നെ പ്രചാരത്തിലായിരുന്നു. പ്രത്യേകിച്ചും ഈ ഓടത്തിലാണല്ലോ യാത്ര ചെയ്യുന്നത്. ആ യാത്ര ചെയ്യുന്ന സമയത്ത് ആളുകൾ സമയം പോക്കുന്നതിന് വേണ്ടി സഫീനപ്പാട്ടുകൾ പാടുമായിരുന്നു. സഫീനപ്പാട്ടുകൾ പാടി അർത്ഥം വെച്ച് രസിക്കുക എന്നുള്ളതാണ് അവർ നേരം പോക്കിയിരുന്ന ഒരു വസ്തുത. പിന്നെ ഉണ്ടായിരുന്നത് കോൽക്കളി, പരിചക്കളി തുടങ്ങിയ കലാരൂപങ്ങളാണ്. എന്നാൽ മലയാള സാഹിത്യത്തിലെ ചെറുകഥാ സാഹിത്യത്തിലേക്കോ മറ്റോ ആളുകൾ കടന്നു ചേർന്നില്ല. വിദ്യാഭ്യാസ മേഖല വളർന്നു വരുന്നതേയുള്ളൂ. അന്ന് കവരത്തിയിൽ ആകെ ഉണ്ടായിരുന്ന ഒരു BA പാസായി വന്നത് കട്ടിമാട് ഹംസത്ത് സാഹിബാണ്. അദ്ദേഹം നല്ല പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുമെങ്കിലും പുസ്തകം എഴുതാനോ മറ്റോ ലക്ഷദ്വീപിൽ എന്തുകൊണ്ടോ വിദ്യാസംബന്ധരായ കഴിവുള്ള ആളുകൾ ഒന്നും എഴുതാതെ പോയി കളഞ്ഞു എന്നുള്ളത് ഒരു ഖേദകരമായ വസ്തുതയാണ്. ഞാൻ എഴുതേണ്ട സാഹചര്യം വന്നത് അന്നത്തെ ലക്ഷദ്വീപിലെ സാമൂഹിക ചുറ്റുപാടാണ്. ലക്ഷദ്വീപിലെ സാമൂഹിക ചുറ്റുപാട് എന്ന് പറയുമ്പോൾ അവിടെ നല്ലതും ചീത്തയുമായ സംസ്കാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്ന ആൾക്കാർ പോയിരുന്നത്. ചീത്ത എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് യോജിക്കാത്ത ചില നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നേരെ മറിച്ച് ലോകത്തിലെ ഏറ്റവും സമുന്നതമായ ഒരു സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനതയായിരുന്നു. വിദ്യാഭ്യാസമോ പുരോഗതിയോ ഒന്നും ഇല്ലായിട്ടും ലക്ഷദ്വീപുകാരും. അത് അവരുടെ മതവിശ്വാസമാണ് അവരെ അതിനെ പ്രേരിപ്പിച്ചത്. ഞാൻ അറിയുന്നതിലേക്ക് ലക്ഷദ്വീപിൽ റാത്തീപ്, കോക്കളി, പരിശക്കളി, മദ്ദളം മുട്ടുപാട്ട് തുടങ്ങിയ പദംപാട്ട് തുടങ്ങിയ കലാരൂപങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് പാട്ടെഴുതുന്നവരുണ്ടായിരുന്നു. അത് കൂടാതെ മറ്റൊരു കാര്യങ്ങൾ, അന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായതുകൊണ്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കത്തിന് പകരം പാട്ടെഴുത്തായിരുന്നു. ആന്ധ്രദ്വീപിലായിരുന്നു കൂടുതൽ. പ്രേമലേഖനങ്ങളായാലും കുടുംബസംഘങ്ങൾ തമ്മിലുള്ള വ്യാപാരങ്ങളായാലും അവരെല്ലാം കത്ത് പാട്ടിലൂടെയായിരുന്നു വ്യവഹരിച്ചിരുന്നത്. അതിനുശേഷം ഞാൻ വരുന്ന കാലത്ത് ഞാൻ കണ്ടത് നമുക്ക് തുറന്നു പറഞ്ഞാൽ വളരെയധികം വിഷമം ഉണ്ടാകും. പക്ഷെ ആ സാമൂഹിക ആചാരങ്ങളെ മാറ്റിയെടുക്കണമെന്ന ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ചെറുകഥകൾ എഴുതാൻ തുടങ്ങിയത്. ചെറുകഥകളും മാപ്പിളപ്പാട്ടുകളും എഴുതി. മാപ്പിളപ്പാട്ട് എഴുതിയത് ലക്ഷദ്വീപിനെ ഇതിവൃത്തമാക്കിക്കൊണ്ടാണ്. ലക്ഷദ്വീപിലെ സംസ്കാരത്തെയും അതിന്റെ വളർച്ചയെയും അതിന്റെ ഭംഗിയെയും ഇതിവൃത്തമാക്കിക്കൊണ്ട്. മറിച്ച് ചെറുകഥ എഴുതിയത് അവിടുത്തെ സാമൂഹിക ജീവിതത്തിന്റെ പോരായ്മകളും ഇല്ലായ്മകളും പോരിച്ചകളും ഒക്കെ കൂട്ടി എഴുതിയതാണ്. അങ്ങനെ എഴുതാൻ ഞാൻ പ്രേരിതനായതാണ്. അത് വന്നിട്ടാണ് അത് എഴുതാൻ ഇവിടെ പ്രസിദ്ധീകരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കവരത്തിയിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയെ ഞാൻ ഉപയോഗിച്ചു. ധാരാളം ഒരു ജനാർദ്ദൻ മാഷുണ്ടായിരുന്നു. എന്നെ വായിക്കാൻ വളരെയധികം പ്രേരിപ്പിച്ചു. വായനാശീലം അങ്ങനെ വളർന്നു. അക്കാലത്ത് വായനാശീലമുള്ളവരായിരുന്നു ആളുകൾ. കഴിയുന്നത്ര അവർ വായിക്കുമായിരുന്നു. അവർക്ക് വായിക്കാൻ കിട്ടുന്നില്ല എന്നുള്ള കാരണമായിരുന്നു. അന്ന് കാലത്ത് പത്രമാസികകൾ വന്നാൽ വരുന്നത് എന്തെങ്കിലും സാധനങ്ങൾ പൊതിഞ്ഞുകൊണ്ടാണ്. പൊതിഞ്ഞുകൊണ്ട് വന്ന സാധനങ്ങൾ ആ കടലാസുകൾ നോക്കി അതിൽ പത്രങ്ങൾ റിപ്പോർട്ടുകൾ ഉണ്ടാകും. അതൊക്കെ വായിച്ചിട്ടാണ് ആളുകൾ അവരവരുടെ വായന ദാഹം ചെറുക്കുന്നത്. അങ്ങനെ വന്ന് ഞാൻ ചെറുകഥ എഴുതി. എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിലെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ചെറുകഥ എഴുതിയത് അന്ന് കേരളത്തിൽ നിന്ന് കോഴിക്കോട്ടിൽ നിന്നുള്ള ആളുകളായിരുന്നു. ഒന്നോ രണ്ടോ ആൾക്കാരെ എനിക്ക് പേര് പറയാൻ കഴിയും, അവരായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ആൾ ഇന്ത്യ റേഡിയോയിൽ കോൺട്രാക്ട് ആർട്ടിസ്റ്റായി ഞാൻ അവിടെ ചിരം പോക്കുണ്ടായിരുന്നു. അപ്പൊ ആ പോക്കില് എന്നെ കഥ എഴുതാൻ പ്രേരിപ്പിച്ചു. കഥ എഴുതാൻ പ്രേരിപ്പിച്ചത് ചെറിയ ആൾക്കാരല്ല, മാഗവി, അക്കിത്തം, ഉറൂബ്, തിക്കോടിയൻ തുടങ്ങി പ്രഗത്ഭരായ പ്രതിഭാസംബന്ധനായിരുന്നു അന്നുണ്ടായിരുന്നത്. അവരുടെ പ്രോത്സാഹനവും കാരണം കൊണ്ട് ഞാൻ ചെറുകഥ എഴുതാൻ തുടങ്ങി. ആദ്യം എഴുതിയത് ആൾ ഇന്ത്യ റേഡിയോയിലാണ്. പിന്നെ ചില പത്രമാസികകളിലൊക്കെ എഴുതി തുടങ്ങി. എല്ലാം പബ്ലിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ പബ്ലിഷ് ചെയ്യുന്നതിന് ലക്ഷദ്വീപിൽ അതിനുള്ള സാഹചര്യമില്ല, ധാരാളം പണം വേണം, പ്രസ് വേണം, അതിനെല്ലാം ശ്രമങ്ങൾ നടത്തി. ആ ഒരു ശ്രമത്തിന്റെ ഫലമാണ് ആകാശവാണിയുടെയും ലക്ഷദ്വീപ് ടൈംസിന്റെയും പ്രവി ഉണ്ടായത്. അങ്ങനെ ഞങ്ങളെപ്പോലെയുള്ള കുറെ ആളുകൾ വളരെയധികം ഉത്സാഹിച്ചത് കൊണ്ടാണ്, അന്നത്തെ സാഹചര്യവും അതിന് അനുകൂലമായത് കൊണ്ടാണ്.
0: ലക്ഷദ്വീപിലെ സാഹിത്യം വന്നതിനെ കുറിച്ച്, ഇപ്പോ സാഹിത്യ മേഖലയിലേക്ക് ദ്വീപ് ജനത ചുവടുവെച്ച കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ താങ്കൾ സംസാരിച്ചു. അതേപോലെ തന്നെയാണ് ലക്ഷദ്വീപിൽ ആദ്യമായിട്ട് പത്രത്തിന്റെ ഒരു തുടക്കം കുറിച്ചത് താങ്കളായിരുന്നു. ആ പത്രത്തിന്റെ തുടക്കം കുറിച്ചപ്പോൾ അന്നത്തെ സാഹചര്യവും അതേപോലെ പത്രങ്ങളിൽ ഏതൊക്കെ വാർത്തകളായിരുന്നു അന്ന് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിരുന്നത്, ആ പത്രം നമ്മുടെ സാമൂഹ്യ പുരോഗതിക്ക് എത്രത്തോളം പിന്തുണ നൽകാൻ സാധിച്ചു?
1: അതായത് ലക്ഷദ്വീപിൽ ഇങ്ങനെ വളരെ ചുരുക്കമേ പത്രമാസികൾ വരുന്നുള്ളൂ. അതിൽ ചില മാസികകൾ ചില പത്രങ്ങളെ ഇവിടെ അടുപ്പിക്കില്ലായിരുന്നു. പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഭരണകൂടം ഏകപക്ഷീയമായിരുന്നു, ഉദ്യോഗ മേധാവിത്വമാണ് അവിടെ ഉണ്ടായിരുന്നത്. അഡ്മിനിസ്ട്രേറ്റർമാർ നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഒക്കെ വന്നിട്ട് പോയിട്ടുണ്ട്. എല്ലാവരെയും 10-37 ആൾക്കാർ വന്നതിൽ എല്ലാവരെയും നേരിട്ടറിയുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചിലരുമായിട്ട് വളരെ അടുപ്പ ബന്ധമുണ്ട്. ഇപ്പോൾ മനുഷ്യമുഖമുള്ള ജന പിന്തുണയുള്ള അഡ്മിനിസ്ട്രേറ്റർമാരൊക്കെ വന്നിരുന്നു. അപ്പോൾ വന്നാലും ഉദ്യോഗ സ്ഥലങ്ങളിൽ നടത്തുന്ന അഴിമതികളും മറ്റ് ചില കാര്യങ്ങളും ലക്ഷദ്വീപിൽ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളും പുറം ലോകം അറിയാറില്ല. പത്രം നടത്തണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഞാൻ പത്രപ്രവർത്തനത്തിലേക്ക് ഇറങ്ങി. അതിനാദ്യമായിട്ട് ഇറങ്ങി മാതൃഭൂമിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നിന്നു. പക്ഷേ അവരുടെ പ്രതീക്ഷക്കൊത്ത് വളരെ ഉയരാൻ ഉള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അത് വിടേണ്ടി വന്നു. പിന്നെ പത്രം തുടങ്ങണം എന്നാഗ്രഹിച്ചു. പത്രം തുടങ്ങാൻ അവിടെ നിയമപരമായ വ്യവസ്ഥകളൊന്നും അന്നില്ലാത്തത് കൊണ്ട് ഞാൻ കോഴിക്കോട്ട് പോയി നിന്നാണ് പത്രത്തിന് തുടക്കം കുറിച്ചത്. ഏകദേശം ഒരു കൊല്ലത്തോളം ഞാൻ ഡിക്ലറേഷൻ ഫോം ബോധിപ്പിച്ചിട്ട് ഒരു കൊല്ലത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കത് കിട്ടിയത്. കാരണം അതിന് വലിയ തടവിടപെടുകൾ ഉണ്ടായിരുന്നു. ആ പത്രം ദീപപ്രഭ എന്ന പേരിൽ എനിക്ക് ഇന്നും ഓർക്കുന്നു. പ്രസിദ്ധനായ വാസുദേവ് പ്രദീപ് എന്ന ചിത്രകാരനാണ് അതിന്റെ പേരിട്ടത്. പല പേരും കൊടുത്തതിൽ ദീപപ്രഭയാണ്. രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഡൽഹിയിൽ നിന്നും വന്ന് അംഗീകരിച്ച പേരും ദീപപ്രഭ എന്ന പേരിൽ ആ പത്രം പബ്ലിഷ് ചെയ്യുന്നതിന് വളരെ വിഷമം അനുഭവിക്കേണ്ടി വന്നു. കാരണം ഒന്നാമത് പരസ്യങ്ങൾ വേണം, രണ്ടാമത് പബ്ലിഷ് ചെയ്യാൻ ധാരാളം പൈസ വേണം. ഇതൊന്നും ഇല്ലാതെ ഇറങ്ങിത്തിരിച്ച് അന്ന് 1000 കോപ്പിയായിരുന്നു ആദ്യം അടിച്ചത്. ദ്വീപിലേക്ക് പോയപ്പോൾ അത് ചുട്ടപ്പം പോലെ വിറ്റ് തീർക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ജനങ്ങൾക്ക് പത്രം കിട്ടാനുള്ള ദാഹം, വിവരങ്ങൾ അറിയാനുള്ള ദാഹം വളരെയധികം കൂടുതലായിരുന്നു. അപ്പം അതുകൊണ്ട് ലക്ഷദ്വീപിൽ ഓരോ സ്ഥലത്തും ഓരോ പ്രതിനിധികളെ നിശ്ചയിച്ചു. അവർക്ക് ശമ്പളമൊന്നും കൊടുക്കാൻ പറ്റില്ല, അവർ വോളണ്ടിയർ വർക്കായിരുന്നു നടത്തിയത്. പിന്നീട് പ്രസിദ്ധരായ പല എഴുത്തുകാരും ദീപപ്രഭയുടെ ലേഖകന്മാരായിരുന്നു. അങ്ങനെ ദീപപ്രഭ പബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്ന് അതിന്റെ പ്രചരണം വളരെ വലുതായി വന്നപ്പോഴാണ് ചില വിഷമങ്ങൾ നേരിടാൻ തുടങ്ങിയത്. പത്രക്കെട്ടുകൾ കടലിലേക്ക് എറിയുക, അതിലെഴുതി വരുന്ന കാര്യങ്ങളെ എഴുതുന്ന റിപ്പോർട്ട് കൊടുക്കുന്ന ആളുകളെ വിളിച്ച് ചോദ്യം ചെയ്യുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പലരും പേടിച്ചിരുന്നു. പക്ഷെ കുറെ കാലം അത് നടത്തി. പിന്നെ സാമ്പത്തികമായ കാരണം കൊണ്ട് അത് നടന്നില്ല. പിന്നീട് കുറെ പേര് പത്രങ്ങൾ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചു, കുറേയൊക്കെ ഇറക്കി. അതൊക്കെ അകാലത്തിൽ ചരമഞ്ഞ അടിമടയുകയാണ് ചെയ്തത്.
0: സമകാലിക സമൂഹത്തിൽ സാഹിത്യത്തിന്റെ പ്രസക്തി എത്രത്തോളമാണ് ലക്ഷദ്വീപിലുള്ളത്?
1: ആ സാഹിത്യത്തിന് ധാരാളം അവസരവും പ്രസക്തിയും ഉള്ള ഒരു കാലഘട്ടമാണിത്. കാരണം എല്ലാവരും നല്ല വിദ്യാഭ്യാസം നേടിയവരാണ്, നല്ല കഴിവുള്ളവരാണ്, വായനക്കാരാണ്. പക്ഷേ അവരുടെ സ്വന്തം കൃതികൾ, അവരുടെ സ്വന്തം സാഹിത്യം വായിക്കാനും മനസ്സിലാക്കാനും എന്തോ ഒരു മടി തോന്നുന്ന പോലെയുണ്ട്. നമ്മൾ കോളേജിലെ കുട്ടികൾ കഥ എഴുതിയാൽ തന്നെ ഒരു പ്രേമ കഥ എഴുതും, ആ കഥയിലെ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യും, അങ്ങനെയുള്ള അതാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എഴുത്തുകൾ വളരെ ചുരുക്കമായിരുന്നു. കുറെ പേര് എഴുതിയിട്ടുണ്ട്. അതില് കാരണം അവിടുത്തെ കല്യാണങ്ങൾ, അവിടുത്തെ ജാതി വ്യവസ്ഥകൾ, അവിടുത്തെ ദുരാചാരങ്ങൾ, ഇതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കഥാ സാഹിത്യം ലക്ഷദ്വീപിൽ എന്ന് നിലനിൽക്കും. ലക്ഷദ്വീപിൽ എന്നല്ല, എവിടെയും സാഹിത്യത്തിന് വിലയുണ്ട്, ലക്ഷദ്വീപിന് പ്രത്യേകമുണ്ട്. പക്ഷെ വായനാശീലം ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഒരു ട്രാജഡി ഉള്ളത് സ്വന്തം ചരിത്രം അറിയാത്ത ഒരു ജനത ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ലക്ഷദ്വീപ് മാത്രമാണ്. ലക്ഷദ്വീപിലൊരു കുട്ടിയോട് അമേരിക്കൻ പ്രസിഡന്റിന്റെ തലമുടി എത്രയാണെന്ന് ചോദിച്ചാൽ ഉടനെ ഉത്തരം വരും. കാരണം ഇതിന്റെ കാരണം സ്കൂളുകളിൽ അത് പഠിപ്പിക്കുന്നില്ല, അവിടത്തെ പാഠപുസ്തകങ്ങളിൽ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അതിപ്പോ കുറേശ്ശെ കുറേശ്ശെ കടന്നു വരുന്നുണ്ടെങ്കിലും അതിലും ചില ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വരാറുണ്ട്. അതുകൊണ്ട് ലക്ഷദ്വീപ് സാഹിത്യത്തിന് പ്രസക്തി ഉണ്ടെങ്കിൽ തന്നെയും അതിന് പ്രശസ്തി വരാൻ സാധിക്കാത്ത വിധത്തില് വളരെയധികം വിഷമ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നുപോകുന്നത്.
0: കടലിലെ കഥകൾ എന്ന കഥാസമാഹാരത്തിൽ മുഴുവനും ദ്വീപ് പശ്ചാത്തലമായിരുന്നു കടന്നു വന്നിരുന്നത്. ആ സാഹചര്യത്തെ കുറിച്ച് ഒന്ന് പങ്കുവെക്കാമോ?
1: കടലിലെ കഥകൾ, അതിൽ 7 കഥകളുണ്ട്. ഞാൻ മൊത്തം 10, 50, 60 കഥകൾ എഴുതിയിട്ടുണ്ട്. അതിൽ 7 കഥകളുണ്ട്. പിന്നെ പത്രിക മാസികകളിലൊക്കെ വന്നിട്ടുണ്ട്. ആ കഥ, അതിലെ കഥകൾ മുഴുവൻ ലക്ഷദ്വീപിലെ സാഹചര്യത്തെക്കുറിച്ചും അവിടുത്തെ കല്യാണങ്ങളെക്കുറിച്ചും അവിടുത്തെ പ്രേമത്തെക്കുറിച്ചും പ്രേമ പരാജയങ്ങളെക്കുറിച്ചും അവിടുത്തെ സാമൂഹിക സ്ഥിതിയെ വരച്ചു കാട്ടുക എന്നുള്ള ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയതും കേട്ടതുമായ കാര്യങ്ങൾ ഞാൻ എഴുതി. അതിന് നല്ല സ്വീകരണം ഉണ്ടായെങ്കിലും വ്യാപകമായൊരു വായന ഇല്ലാത്തത് കൊണ്ട് അത്ര പ്രസിദ്ധമായിട്ട് വന്നിട്ടില്ല. പക്ഷേ കഥ എഴുത്ത് അതാണ് ലക്ഷദ്വീപിലെ സാമൂഹ്യ ചുതികളെ, നമുക്ക് സാംസ്കാരിക ചുതികളെ ും ലക്ഷദ്വീപിനെ രക്ഷിക്കാൻ കഥാസാഹിത്യങ്ങളും കവിതാ സാഹിത്യങ്ങളും ഒക്കെ ഉണ്ടാകണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് കുറെ പേര് പണിപ്പെടുന്നുണ്ട്. ഇപ്പോൾ ലക്ഷദ്വീപ് ആകാശവാണി വന്നതുകൊണ്ട് പവിയ മണ്ണിലെ സാഹിത്യം എന്ന് പറയുന്ന ഒരു പരിപാടി നടത്താറുണ്ട്. അതിൽ പല എഴുത്തുകാരും വരാറുണ്ട്. പക്ഷേ എനിക്ക് എഴുത്തുകാരോട് പറയാനുള്ളത്, നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള എഴുത്തുകളാണ് വേണ്ടത്. നമ്മുടെ സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് അത് പ്രാപ്തമായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
0: സാഹിത്യ മേഖലയിലെ സംഘടനാപരമായിട്ട് ലക്ഷദ്വീപിലല്ലാതെ വേറെ ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തി?
1: ഞാൻ കേരളത്തിലെ പല സാഹിത്യകാരന്മാരുമായിട്ട് ബന്ധപ്പെടുകയും പത്രമാസികക്കാരുമായിട്ട് ബന്ധപ്പെടുകയും അവർക്ക് അവരോടൊപ്പം കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷദ്വീപിലെ സാഹിത്യത്തിന് സാഹിത്യകലാ അക്കാദമി ഉണ്ടാക്കുന്നതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ ഉള്ള ഒരു എളിയ പ്രവർത്തകൻ കൂടിയാണ് ഞാൻ. പക്ഷേ അത് വിചാരിച്ചത്ര പുരോഗതി പ്രാപിച്ചിട്ടില്ല, അത് ജനകീയമാക്കിയിട്ടില്ല. അത് ജനകീയമാക്കണം. അത് ഒരു ഗവൺമെന്റിനെ വിമർശിക്കാനല്ല, നമ്മൾ ലക്ഷദ്വീപിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അത് ഉള്ളത്. അതുകൊണ്ട് സാഹിത്യകല അക്കാദമിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വെളുത്ത മണ്ണ് ചിരിച്ച് എന്ന് പറയുന്ന പാട്ട് ഞാൻ ഗവൺമെന്റിന് വേണ്ടി എഴുതിയതാണ്. പക്ഷെ ആ പാട്ട് സാഹിത്യ അക്കാദമിയുടെ അളമാരകളിൽ സൂക്ഷിച്ചല്ലാതെ അത് ദ്വീപിലെ കപ്പലുകളിലും ദ്വീപിലെ വെസലുകളിലും ഒക്കെ യാത്രക്കാർക്ക് കേൾക്കുവാനേക്ക് വെച്ചാൽ അതിൽ നിന്നും ദ്വീപിനെ കുറിച്ചുള്ള പുറമേ നിന്നുള്ള യാത്രക്കാർക്ക് ഒരു അറിവ് നേടുകയും നമ്മുടെ ആൾക്കാർക്ക് ഒരു അനുഭൂതി ഉണ്ടാവുകയും ചെയ്യുന്ന ആണ്. അങ്ങനെ പലരും പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. പല നല്ല പാട്ടുകാരും എഴുത്തുകാരും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഒന്നും പ്രോത്സാഹനം കിട്ടാതെ വളരെ നേരത്തെ തന്നെ അത് നിന്നുപോവുകയാണ് ചെയ്യുന്നത്. പല സാഹിത്യകാരന്മാരും എഴുത്തുകാരും അത് എഴുത്തു വിട്ടിട്ട് അവരുടേതായ ലോകത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്.
0: താങ്ക് യു സാർ. ലക്ഷദ്വീപിലെ പവിഴമണിലെ സാഹിത്യം എന്ന പരിപാടിയിൽ വളരെ വിലപ്പെട്ട സന്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും മറ്റൊരു വിഷയവുമായി കാണേണ്ടതുണ്ട്.
1: അതെ, ആകാശവാണിക്കും ആകാശവാണിയുടെ ശ്രോതാക്കൾക്കും ദ്വീപുകാർക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
0: ഇനി എഴുത്തുകാരനെ കുറിച്ച്. യു സി കെ തങ്ങൾ 1941 സെപ്റ്റംബർ 7 ലക്ഷദ്വീപ് സമൂഹത്തിൽപ്പെട്ട കവരത്തി ദ്വീപിൽ ജനനം. പിതാവ് ഹാജി യു ആറ്റക്കോയ തങ്ങൾ, മാതാവ് മുത്തുബി പുറത്താക്കാട്. ചെറുകഥകൾ, ലേഖനങ്ങൾ, ഏകാംഗ നാടകങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ തുടങ്ങിയ മേഖലകളിൽ നിറസാന്നിധ്യമാണ്. ലക്ഷദ്വീപ് സാഹിത്യ കലാ അക്കാദമി അവാർഡ്, സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ പുരസ്കാരം, കേരള മാപ്പിള കലാ അക്കാദമി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. സിസോ ബുക്സ് പുറത്തിറക്കിയ വിശുദ്ധ ഖുർആൻ തർജിമ എഡിറ്റ് ചെയ്തു, ഇസ്ലാമിക ചരിത്രം, ഇസ്ലാമിക എൻസൈക്ലോപീഡിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ രചനാ ബോർഡ് അംഗമായിരുന്നു. ലക്ഷദ്വീപിലെ ആദ്യത്തെ പത്രമായ ദീപപ്രഭ തങ്ങളാണ് പുറത്തിറക്കിയത്. സാഗരകലയുടെ പത്രാധിപരായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ എഴുത്തുകാരനായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, ലക്ഷദ്വീപ് സാഹിത്യകലാ അക്കാദമിയുടെ സൗത്ത് സോൺ കൾച്ചറൽ സൊസൈറ്റിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ. ഇപ്പോഴും ലക്ഷദ്വീപ് കലാ അക്കാദമിയുടെ സീനിയർ അംഗമായും പത്രാധിപ സമിതി അംഗമായും പ്രവർത്തിച്ചു വരുന്നു. കവരത്തി ജില്ലാ സെക്ഷൻ കോടതിയിലെ സീനിയർ മുഖർത്തിയാറായും അസോസിയേഷൻ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്നു. ഭാര്യ സുഹ്റാബി, മക്കൾ മുഹമ്മദ് ദിൽഷാദ്, ബുഷറ ബീഗം, മുഹമ്മദ് ഹാഷി, മുഹമ്മദ് റിയാസ്. അടുത്ത ആഴ്ച മറ്റൊരു സൃഷ്ടിക്കായി കാത്തിരിക്കാം. കാതോർ.

0: ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേയിലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ദീപവിശേഷം കേൾക്കാം. അറിയിപ്പ്. കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം കൊതുക് ജന്യ രോഗമായ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്. അതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എല്ലാ വീടുകളും പരിസരങ്ങളും പൂർണ്ണമായി വൃത്തിയാക്കുക. വീടിന് പരിസരത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തൊണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണ്ണമായി ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ്, സൺഷെയ്ഡുകൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പിറകുവശത്തുള്ള ട്രേ, അലങ്കാര ചെടികളുടെ താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണികൾ മുതലായവയിൽ കൊതുകിന്റെ കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, കിണറുകൾ എന്നിവയിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗംബൂസിയ എന്നീ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ഉടൻ തന്നെ ആരോഗ്യവകുപ്പിനെ സമീപിച്ച് ശരിയായ ചികിത്സ തേടുക. ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകൾ സന്ദർശിച്ച സമയത്ത് പല വീടുകളിലും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്യുക. ആരോഗ്യമുള്ള സമൂഹം നാടിന്റെ നന്മയ്ക്ക്. നമുക്ക് കൈകോർക്കാം ഡെങ്കിപ്പനി നിയന്ത്രണ യജ്ഞത്തോടെ.

ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമോസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്നംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലൻഡിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിൽ കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വ്യവസായ കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ സന്ദർശനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഇന്നലെയാണ് ഓക്ലൻഡിലെത്തിയത്. വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. തലമുറകളിലൂടെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസികളെ അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ രണ്ട് ദിവസത്തെ സന്ദർശനത്തോടനുബന്ധിച്ച് ന്യൂസിലൻഡിലെ പ്രശസ്തമായ സ്കൈ ടവർ ത്രിവർണ പതാക നിറങ്ങളിൽ ദീപാലംകൃതമാക്കിയിരുന്നു. നാല് പതിറ്റാണ്ടിനിടയിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. സന്ദർശനവേളയിൽ ഗയയിലെ ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആന്റ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ തീരദേശ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തുറമുഖ സുരക്ഷയ്ക്ക് ചുമതലപ്പെടുത്തുന്ന സ്വകാര്യ സുരക്ഷാ ഏജൻസികൾക്ക് കൃത്യമായ ലൈസൻസ് ഉണ്ടാകണമെന്നും മികച്ച പരിശീലനം ലഭിച്ച CISF ഉദ്യോഗസ്ഥരെ മാത്രമേ വിന്യസിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാളിനൊപ്പം ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റിയുടെ പ്രവർത്തന പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന തുറമുഖങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങളും ശ്രീ ഷാ വിലയിരുത്തി. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ISRO നഭമിത്ര ആപ്പിന് കൂടുതൽ പ്രചാരം നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ ആറാമത് തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്മീഷനിംഗിന് മുന്നോടിയായി വിശാഖപട്ടണത്ത് നാവികസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ആഗോള സുരക്ഷയിലും നാവികസേന വഹിക്കുന്ന പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സമുദ്രം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി മേഖലകൾ ചർച്ചയായതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതും ഗൾഫ് മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം US ഇറാൻ സംഘർഷം പുനരാരംഭിച്ചത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള അന്താരാഷ്ട്ര ചരക്കു നീക്കത്തെ ബാധിച്ചതായി റിപ്പോർട്ട്. സംഘർഷത്തെ തുടർന്ന് ഹോർമുസിലെ ചരക്കു നീക്കം മന്ദഗതിയിലായി. LNG എണ്ണയും വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ഗതാഗതം June 28 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയെന്നാണ് സൂചന. വാണിജ്യ കപ്പലുകൾക്കു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിനും ഇറാന് നേർക്ക് US നടത്തുന്ന പ്രത്യാക്രമണത്തിനും പിന്നാലെയാണ് ഹോർമുസ് അശാന്തമായത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് August 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. റെയിൽ സുരക്ഷയും പ്രവർത്തനക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 680 കിലോമീറ്റർ ദൂരം കൂടി കവച് സംവിധാനം നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. ഇതിനായി 206 കോടി രൂപ അനുവദിച്ചു. ഡൽഹി ഡിവിഷനിലെ 2 സെക്ഷനുകളിലാണ് കവച് 4.0 സ്ഥാപിക്കുക. സിഗ്നൽ ലംഘനവും ട്രെയിൻ അപകടങ്ങളും തടയുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്. ട്രെയിനുകളുടെ നീക്കം നിരന്തരം നിരീക്ഷിക്കുന്ന ഈ സംവിധാനം അവശ്യഘട്ടങ്ങളിൽ സ്വമേധയാ പ്രവർത്തിച്ച് സുരക്ഷയുറപ്പാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏതുവിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ 3 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2 ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിഫൈനലിൽ. 1-2 ഗോളുകൾക്കാണ് സ്പെയിനിന്റെ ജയം. നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ മത്സരങ്ങളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഏറ്റവുമധികം കിരീട സാധ്യത കൽപ്പിച്ചിരുന്ന ബ്രസീലിനെ വീഴ്ത്തി അട്ടിമറി വീര പരിവേഷം നേടിയ നോർവേയും ഒത്തിണക്കവും ടീംവർക്കും കൈമുതലാക്കിയ ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം തീപാറുമെന്ന് ഉറപ്പ്. മികവുറ്റ പ്രതിരോധ മധ്യ മുന്നേറ്റ നിരയുള്ള ലോകത്തെ ഏറ്റവും സന്തുലിതമായ ടീമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ ശക്തി ഒരു സൂപ്പർതാരമല്ല, മറിച്ച് ഒരു കൂട്ടം കളിക്കാരാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടം ആയതുകൊണ്ട് തന്നെ ആവേശം 10 മടങ്ങാണ്. ആരാണ് ക്യാമൻ എന്ന ഒറ്റനോട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഇംഗ്ലണ്ട് നോർവേ മത്സരം ഈ ലോകകപ്പിലെ ഹെവി വെയിറ്റ് പോരാട്ടം തന്നെയായി മാറും.
0: നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് പോരാട്ടം. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം, ലിംഗസമത്വം, ദാരിദ്ര്യം, മാതൃ ആരോഗ്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ വിവിധ ആഗോള ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് ലോക ജനസംഖ്യാ ദിനത്തിന്റെ ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. നാളത്തെ ജോലി സാധ്യതകൾ കണക്കിലെടുത്താവണം ഇന്നത്തെ ക്ലാസ് മുറികൾ രൂപകൽപ്പന ചെയ്യേണ്ടത് എന്ന് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ സഹമന്ത്രിയും വിദ്യാഭ്യാസ സഹമന്ത്രിയുമായ ജയന്ത് ചൌധരി ഇന്നലെ ഗുജറാത്തിലെ സൂറത്ത് ഐടിഐ സന്ദർശനവേളയിൽ പറഞ്ഞു. നൈപുണ്യ വികസനത്തിന്റെ ഒരു പുതിയ മാതൃകയുടെ ആവിർഭാവത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല പമ്പ നിലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെ തിരക്ക് നിയന്ത്രണത്തിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമോസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2 ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി കവരത്തി 1252 കിലോഹെർട്സ്. ഇപ്പോൾ സമയം 7 മണി

0: ഏഴ് മണി കഴിഞ്ഞ് 35:18. ആകാശവാണി കബരത്തി നിലയത്തിന്റെ ഫാട്ടുഫെട്ടി എന്ന പരിപാടിയാണ്. നമുക്കൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ആരാണ്?
1: എന്റെ പേര് മുഹമ്മദ് തഷ്രീഫ്.
0: മുഹമ്മദ് തഷ്രീഫ്. മുഹമ്മദ് തഷ്രീഫ് ആകാശവാണിയിലേക്ക് നേരത്തെ വിളിച്ചിട്ടുണ്ടോ?
1: ഇല്ല, ഇത് എന്റെ ആദ്യത്തെ തവണയാണ്.
0: ആദ്യമായിട്ടാണ് ആകാശവാണിയിലേക്ക് വിളിക്കുന്നത് അല്ലേ?
1: അതെ.
0: ഓക്കെ, ആകാശവാണിയുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: കേൾക്കാറുണ്ട്
0: അല്ലേ?
1: ടൈം ഉണ്ടാവാറില്ല.
0: ശരിയാണ്. അപ്പൊ ഫോണിലൂടെ ആയിരിക്കും കൂടുതലും കേൾക്കല്ലേ?
1: ആ,
0: പിന്നെ എന്ത് ചെയ്യുന്നു തഷ്രീഫ്?
1: ഞാൻ റിസർച്ചർ ആണ്, റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: റിസർച്ച് അസിസ്റ്റന്റ് ആണ് അല്ലേ? എന്തുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചാണ്?
1: മോസ്റ്റ്ലി ഇപ്പൊ ഞാൻ ചെയ്യണത് സൗണ്ട്സ്കേപ്പിംഗിലാണ്. സൗണ്ട്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മറൈൻ മാമലില് ഒരു പ്രൊജക്ട് ഉണ്ട്. അപ്പോ മറൈൻ മാമൽ പ്രൊജക്ടിലാണ് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ മൈഗ്രേഷനും പിന്നെ അതുപോലെ കുറച്ച് ഇവരുടെ ഡെയിലി റുട്ടീൻസ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആണ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോസ്റ്റ്ലി നമ്മളെ ഇവിടെ ലക്ഷദ്വീപില് ബ്ലൂ വെയിൽസിന്റെ സാമ്യ ലക്ഷദ്വീപില് ബ്ലൂ വെയിൽസ് ഉണ്ടോ എന്നുള്ള ഒരു പഠനം കൂടിയാണ്.
0: കുറച്ചു കാലമായിട്ട് ഈ ബ്ലൂ വെയിൽസിന്റെ മമൽസിന്റെ ഒക്കെ ചർച്ച വന്നുകൊണ്ടിരുന്നായിരുന്നു. അപ്പോ ഇങ്ങനെ ഒരാളെ ഇപ്പോ ആകാശവാണിയിലേക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുമല്ലോ. എന്താണ് ഈ മറ്റേ എന്താ പറയാ, വെയിൽ ഷാർക്കിനെ കുറിച്ചൊക്കെ ആൾക്കാർ കേൾക്കുന്നുണ്ട്, എന്താ അതിന്റെ ഒരു സത്യാവസ്ഥ?
1: മോസ്റ്റ്ലി മനുഷ്യന് മാത്രമേ മറ്റുള്ള ജീവികളെ ഉപദ്രവിക്കാനുള്ള ഒരു ചിന്ത ഉള്ളൂ. ബാക്കി എല്ലാരും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ചിന്തിക്കാനുള്ള ഒരു ഇതോ അങ്ങനെ ഒരു സംഭവങ്ങളോ ഇല്ല. അവർക്കും അവരുടേതായിട്ടുള്ള ഭക്ഷണ രീതികളുണ്ട്. എന്തെങ്കിലും നമ്മളായിട്ട് പ്രൊവോക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിനെന്ത് ചെയ്യാ, തിരിച്ച് അറ്റാക്ക് വരാ.
0: അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ ഒരു തട്ടകത്തിൽ പോയിട്ട് നമ്മൾ അതിനെ ഉപദ്രവിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അത് തിരിച്ചാക്രമിക്കുന്നത്. അങ്ങനെയല്ലേ? ശരി, ഈ പറഞ്ഞ പോലെ തന്നെ ഈ കടൽ സസ്തനികളെ സംരക്ഷിക്കേണ്ടതിന്റെ ഒക്കെ ഒരു ആവശ്യകത എന്താണ്?
1: അത് പറഞ്ഞു വരുമ്പോ എല്ലാം അവസാനം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പഠിച്ച ഫുഡ് ചെയിൻ പിന്നെ അതുപോലെ തന്നെ എക്കോളജിക്കൽ ബാലൻസ് ഇതിലേക്ക് തന്നെ പോകും.
0: ഓരോ ജീവിയും നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യ ജീവിതം മാത്രമല്ല, എല്ലാ ജീവികളും തുല്യമായിട്ടുണ്ടായാലും മാത്രമേ നമ്മളെ പ്രകൃതിയും സന്തുലനാവസ്ഥയിൽ പോകൂ. അങ്ങനെയല്ലേ?
1: അങ്ങനെ തന്നെ.
0: ഓക്കെ ഓക്കെ. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരാളെ നമുക്ക് അതിഥിയായി ലഭിച്ചതില്. ഫാട്ടുവേട്ടിയെ കുറിച്ച് അറിയാലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഗാനം നമുക്ക് ഇതിലൂടെ ആവശ്യപ്പെടാം. അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഇന്ന് ഏത് പാട്ടാണ് തഷ്രീഫ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആകാശവാണിയിലൂടെ?
1: ആകാശവാണിയിലൂടെ കേൾക്കാൻ എനിക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്. അതില് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പൂങ്കാറ്റ് നീ ചൊല്ലാമോ, ആ പാട്ടില്ലേ?
0: ആ പാട്ടല്ലേ. പാടി കേട്ടപ്പോ വളരെയധികം സന്തോഷം തോന്നി. ഒരുപാട് നന്നായിട്ട് പാടുന്നുണ്ട് തഷ്രീഫ്. ഒരു രണ്ടുപേര് പാടാൻ പറ്റുമോ ശ്രോതാക്കൾക്ക് വേണ്ടി?
1: ഞാൻ എന്നെ പാടാ മാപ്പിള പാട്ട് പാടാൻ. തിങ്കൾ ഹബീബുള്ളാവേ ആരുശീലം കുറിശീലും അധിപതിയുടെ എന്റെ അച്ഛനത്തം ഉലകത്തിലുരത്തപ്പുവേ. ആരുശീലം കുറിശീലും അധിപതിയുടെ എന്റെ അച്ഛനത്തിനുലകത്തിലുരത്തപ്പുവേ. സ്വാഹുലുള്ളേ
0: അടിപൊളി, നന്നായിട്ട് പാടി. ഞാൻ കേട്ടിരുന്നു പോയി ശരിക്ക്. ഒരു റിസർച്ചർ മാത്രം, ഒരു ഗവേഷകൻ, ഒരു പാട്ടുകാരനും കൂടി ആകുമ്പോൾ എത്ര മനോഹരമായിരിക്കും. വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട് തഷ്രീഫ്. ഇന്ന് ആവശ്യപ്പെട്ട പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: അത് എന്റെ വല്യമ്മ എപ്പോഴും ഈ പ്രോഗ്രാമൊക്കെ കേൾക്കും.
0: റേഡിയോ കേൾക്കുന്ന ആളാണ്.
1: ഉമ്മാന്റെ ഉമ്മ, ഉമ്മാന്റെ ഉമ്മ. ഞാനിപ്പോ നാട്ടിലില്ല, കൽപ്പനയിലില്ല, ഞാൻ കവരത്തിയിലാണുള്ളത്.
0: വല്യമ്മന്റെ പേര് പറഞ്ഞോളൂ.
1: വല്യമ്മന്റെ പേര് ആസി.

0: ശോമാ കേക്ക് കുഞ്ഞങ്ങക്കട
1: കൽപ്പനിയാണ് അല്ലേ?
0: ആ കൽപ്പനി.
1: ഓക്കെ, ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവും നമ്മുടെ പ്രിയപ്പെട്ട ഐഷോമ കുഞ്ഞങ്ങക്കട കൽപ്പനി ദ്വീപിലുള്ള ഒരു ശ്രോതാവാണ് ആകാശവാണിയുടെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കൊച്ചുമോനായ തഷ്രീഫ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വല്യമ്മയോട് കേൾക്കാൻ പറയണം. ആകാശവാണിയുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഏതായാലും പാട്ട് ആവശ്യപ്പെട്ടതിലും പാട്ട് പാടിത്തന്നതിലും പങ്കെടുത്തതിലും ഒക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും വിളിക്കുക, ആകാശവാണി ചേർത്ത് നിർത്തുക. നമുക്ക് പാട്ട് കേൾക്കാം.

0: 17 സെക്കൻഡ്.
1: ആകാശവാണി കവരത്തി ഫേൺ ഫോരിഷ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഫേൺ ഫോരിഷയിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളുടെ ആദ്യ പഠനാനുഭവങ്ങളും നല്ല ശീലങ്ങളും ആത്മവിശ്വാസവും സാമൂഹിക ഇടപെടലുകളും രൂപപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹത്തോടെയും കരുതലോടെയും അവരെ കൈപിടിച്ചുയർത്തുന്ന അധ്യാപകരുടെയും സ്ഥാപനങ്ങളുടെയും പങ്ക് വളരെ വിലപ്പെട്ടതാണ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ആത്മവിശ്വാസവും കഠിനാധ്വാനവും മതിയെന്ന സന്ദേശം ജീവിതത്തിലൂടെ പകർന്നു നൽകുന്ന കവരത്തി ദ്വീപ് സ്വദേശിനി ശ്രീമതി തസ്ലീന മൈമൂനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വന്തം പ്രയത്നത്തിലൂടെ ഒരു സ്ഥാപനം വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംരംഭകയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സുരക്ഷിതമായ വളർച്ചയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് നിരവധി കുടുംബങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത വ്യക്തിത്വം. നമസ്കാരം. ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫേൺ ഫോരിഷ എന്ന പരിപാടിയാണ്. താങ്കളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
2: താങ്ക് യു.
1: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ?
2: നമസ്കാരം, എന്റെ പേര് തസ്ലീന. ഞാൻ കവരത്തി ദ്വീപ് സ്വദേശിനിയാണ്. വീട്ടിലെ ഹസ്ബൻഡ് നസറുദ്ദീൻ, ഒരു മോളുണ്ട് ഇസാ മെഹക്ക്. ഞാനിപ്പോ ഒരു പ്രീ സ്കൂൾ ആൻഡ് ഡേ കെയർ സർവീസ് കവരത്തിയിൽ നടത്തുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു 1 മന്ത് കഴിഞ്ഞു.
1: അത് വീട്ടിൽ തന്നെയാണോ വേറെ സ്ഥാപനമുണ്ടോ?
2: അല്ല, നമ്മൾ സെപ്പറേറ്റ് സ്ഥാപനമുണ്ട്, വീടിന്റെ അടുത്ത് തന്നെയാണ് സ്ഥാപനം.
1: ഓരോ സംരംഭത്തിനും പിന്നിൽ ഒരു സ്വപ്നമോ അല്ലെങ്കിൽ ഒരു പ്രചോദനമോ ഉണ്ടാകാറുണ്ട്. മാഡത്തിന്റെ ഈ യാത്രയുടെ തുടക്കവും അങ്ങനെ ഒരു ചിന്തയിൽ നിന്നായിരിക്കുമല്ലോ. ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് തോന്നിയ ഒരു സാഹചര്യം എന്തായിരുന്നു?
2: ആക്ച്വലി ഞാൻ വളർന്നൊരു സാഹചര്യം തന്നെ, എന്റെ ഫാദർ ഒരു ബിസിനസ് മാൻ ആയിരുന്നു. പിന്നെ വീട്ടിലെ ബ്രദേഴ്സ്, എനിക്ക് 5 ബ്രദേഴ്സ് ആണുള്ളത്, അവരെല്ലാവരും എംപ്ലോയീസ് ആണെങ്കിലും അവർക്കും ഈ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്. സോ എനിക്കും ചെറുപ്പം തൊട്ടേ ഒരു സംരംഭം തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം ടീച്ചിങ് എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. സോ 2018 ഞാൻ ഈ നഴ്സറി ടീച്ചർ ട്രെയിനിങ് പാസ് ഔട്ട് ആയത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണം എന്ന് ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ വളരെ സപ്പോർട്ടായിരുന്നു എല്ലാവരും, ബ്രദേഴ്സ് എല്ലാവരും. ദെൻ 2019 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് COVID-19 വന്ന് ആ പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നേ. അത് കഴിഞ്ഞ് കല്യാണം, ദെൻ മദർഹുഡിലോട്ട് കടന്ന് ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ കവരത്തിയിൽ കേന്ദ്രീയ വിദ്യാലയ സ്കൂളിൽ ബാലവാടിക ടീച്ചറായിട്ട് 2 വർഷം വർക്ക് ചെയ്തു. വളരെ നല്ലൊരു എക്സ്പീരിയൻസും കൂടി കിട്ടിയപ്പോൾ പിന്നെ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു കോൺഫിഡൻസ് ആയി. വീണ്ടും വീട്ടുകാരോട് ഞാൻ എൻ്റെ സ്വപ്നത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ദെൻ എൻ്റെ ഒരു ബ്രദർ, അദ്ദേഹത്തിന്റെ പേര് മുജീബ് റഹ്മാൻ, ടീച്ചറാണ്. അദ്ദേഹത്തിന്റെ ബിൽഡിങ്ങിന്റെ, എന്റെ വീടിന്റെ അടുത്ത് തന്നെ ബിൽഡിംഗ് ഉണ്ട്, എനിക്ക് ആ ബിൽഡിംഗ് തന്നു. തുടങ്ങാനുള്ള ഫുൾ സപ്പോർട്ടും വീട്ടുകാർ തന്നെയാണ് ഫുൾ സപ്പോർട്ട്, ഹസ്ബൻഡും എന്റെ ബ്രദേഴ്സും. സോ ഇതിലോട്ടുള്ള ജേർണി അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
1: അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ട് ആവശ്യമാണ്.
2: അതെ അതെ.
1: ഡേ കെയർ പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ പല പാരന്റ്സിനും ആദ്യം തന്നെ അറിയേണ്ടത് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് പ്രവേശനം ലഭിക്കുന്നതെന്നായിരിക്കും. ഇവിടെ ഇപ്പൊ എത്ര വയസ്സുള്ള കുട്ടികളെയാണ് കൂടുതലായി പരിഗണിക്കുന്നത്?
2: നമ്മുടെ ഇവിടെ 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഡേ കെയർ സർവീസും, ഡേ കെയർ സർവീസ് തന്നെ ഹാഫ് ഡേ ആൻഡ് ഫുൾ ഡേ സർവീസ് ഉണ്ട്. ദെൻ 3 to 4 വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ബാലവാടിക 1, അതായത് KG ക്ലാസ്സും, 4 to 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് LKG ക്ലാസ്സും ആണ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നത്.
1: ഏത് പുതിയ സംരംഭം ആരംഭിക്കുമ്പോഴും ചില വെല്ലുവിളികൾ സ്വാഭാവികമാണല്ലോ, അത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
2: അതെ, നമുക്ക് ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും അതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഫിനാൻഷ്യലി എല്ലാം നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സോ ഇങ്ങനൊരു സംരംഭം തുടങ്ങണമെന്ന് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു പ്ലാനാണ്. 2019 നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തതാണ്. സോ കവരത്തിയുടെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡേ കെയർസ് ഇവിടെ ഉണ്ട്, പ്രീ സ്കൂൾ ഉണ്ട്. സോ നമ്മൾ പെട്ടെന്നായിട്ടൊരു സംരംഭം കൊണ്ടുവരുമ്പോൾ ആൾക്കാർ അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് വലിയൊരു ചലഞ്ചിങ് ആയിരുന്നു. അപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിനു വേണ്ടി കുറെ പ്ലാൻ, ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയാൽ എനിക്ക് എങ്ങനെ ആൾക്കാരിലോട്ട് എത്തിക്കാം എന്നത് ഒരു ടാസ്ക് ആയിരുന്നു. അതിനുവേണ്ടി ഞാൻ ഈ വെക്കേഷൻ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചു. വെക്കേഷൻ ആയപ്പോൾ എങ്ങനെ പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആൾക്കാർ ഇത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നറിയാൻ വേണ്ടി ഞാനൊരു സമ്മർ ക്യാമ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. സോ ആ സമ്മർ ക്യാമ്പിൽ നമുക്ക് ഒരുപാട് അഡ്മിഷൻ വന്നു. ആൻഡ് സമ്മർ ക്യാമ്പിൽ നമുക്ക് അടുത്ത ഇൻവെസ്റ്റ്മെന്റിനുള്ള കുറച്ച് ഫണ്ടായി. അപ്പോൾ ആ സമ്മർ ക്യാമ്പായിരുന്നു ശരിക്കും നമുക്ക് ഇതിലോട്ടുള്ളൊരു വഴി.

0: ശ്രദ്ധ വേണ്ടി വരുമല്ലോ. ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ നേടുന്നതാണ്.
1: ഈ കളിപ്പാട്ടങ്ങളുടെ കാര്യം അല്ലെങ്കിൽ ഈ പഠനോപകരണങ്ങളുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രീ സ്കൂൾ അല്ലെങ്കിൽ ഡേ കെയർ എന്നുള്ളത് പ്രീ പ്ലാൻഡ് ആയിട്ട് വർഷങ്ങളോളം പ്ലാൻ ചെയ്തത് കാരണം ഞാൻ ഈ ഓരോ കളിപ്പാട്ടങ്ങളും ഓരോ ഏജ് ഗ്രൂപ്പിന് പറ്റിയ ഓരോ കളിപ്പാട്ടങ്ങളും ഞാൻ തന്നെ ലിസ്റ്റ് ചെയ്തു. ഒരു ഒരു കുഞ്ഞ് അതായത് ഒരു 2 വയസ്സുള്ള കുഞ്ഞ് ഏതൊക്കെ വികസനങ്ങളിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ നമ്മൾ ഓരോ തീം ബേസ്ഡ് ആണ് ഓരോ കുഞ്ഞിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മീ ആൻഡ് മൈ ഫാമിലി അല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു അതൊരു തീമാണ്. ഇപ്പോൾ ഓരോ തീമിലൂടെയും കുഞ്ഞ് കടന്നു പോകുമ്പോൾ ഏതൊക്കെ കളിപ്പാട്ടങ്ങൾ അതിനെ ആ ഒരു കുഞ്ഞിനെ കുറച്ചും കൂടി ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഓരോ തീമിന് പറ്റിയ കളിപ്പാട്ടങ്ങൾ നോട്ട് ചെയ്ത് ഞാൻ തന്നെ കൊച്ചിയിൽ പോയി അത് ഓരോന്നും ഓരോന്നും ക്വാളിറ്റി ആയിട്ടുള്ള ഓരോ കളിപ്പാട്ടങ്ങൾ നമ്മൾ ഇൻഡിവിജ്വലി പർച്ചേസ് ചെയ്യുന്നു. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ബുക്സ്, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് വെബ്സൈറ്റ്സോ അല്ലെങ്കിൽ ഒരുപാട് ബുക്സിന്റെ സ്റ്റോർസ് നമുക്ക് അവൈലബിൾ ആണ്. ഈവൻ ഫസ്റ്റ് ക്രൈ പോലുള്ള വെബ്സൈറ്റ്സിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ബുക്സ് നല്ല ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ബുക്സ് ഓർഡർ ചെയ്തു. അങ്ങനെ കളിപ്പാട്ടങ്ങൾ ഓരോന്നും ഞാൻ തന്നെ പോയാണ് പർച്ചേസ് ചെയ്തത് കൊച്ചിയിൽ നിന്നാണ്.
0: പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു?
1: വളരെ നല്ലൊരു പാരന്റ്സിന്റെ ഗ്രൂപ്പാണ് എനിക്ക് കിട്ടിയത്. സത്യം പറഞ്ഞാല് ഞാൻ ഈ സമ്മർ ക്യാമ്പ് തുടങ്ങിയപ്പോഴുള്ള ഒരുപാട് പാരന്റ്സ് ഇന്നും എന്റെ കൂടെ അവരെ കുഞ്ഞുങ്ങളെ ഡേ കെയറിലും പ്രീ സ്കൂളിലും ഉണ്ട്. സോ എന്താ പറയാ, അവരെ കുഞ്ഞുങ്ങൾക്ക് എന്റെ കൂടെയുള്ള പാരന്റ്സിന് അവരെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് വേണം എന്ന് വളരെ തിരിച്ചറിവുള്ള നല്ല പാരന്റിന്റെ ഒരു ഗ്രൂപ്പ് തന്നെയാണുള്ളത്. അവരെ ആ ഒരു ഫീഡ്ബാക്കും എന്തുണ്ടെങ്കിലും അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മളും അവരോട് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ പാരന്റ് ടീച്ചർ റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ മാക്സിമം എല്ലാ കാര്യങ്ങളിലും അവരെ അഭിപ്രായങ്ങൾ ചോദിക്കലുണ്ട്, അവരെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തലുണ്ട്. സോ വളരെ നല്ലൊരു പാരന്റ് ഗ്രൂപ്പാണ് നമുക്കുള്ളത്.
0: കുട്ടികളോടൊപ്പമുള്ള ഓരോ ദിവസവും ഓരോ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കും. ചില നിമിഷങ്ങൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ നിൽക്കും. അതേപോലെ ചെറിയ കുട്ടികളെ മാനേജ് ചെയ്യുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണല്ലോ, എങ്ങനെ മാനേജ് ചെയ്യുന്നു?
1: കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്നത് എന്ന് വെച്ചാല് നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നല്ല വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് എന്റെ കൂടെ ഉള്ളത്. എനിക്ക് അവരുടെ പേര് മെൻഷൻ ചെയ്യണമെന്നുണ്ട്. സ്റ്റാർട്ടിങ് നമ്മുടെ സമ്മർ ക്യാമ്പ് തൊട്ട് എന്റെ കൂടെ ഉള്ള ഹിസാന മാം, ദെൻ നിയ മാം, പിന്നെ നമ്മുടെ കെയർ ടേക്കേഴ്സ് ആയ മുർഷിദ ആൻഡ് നസീബ. എന്താ പറയാ, ഈ 2 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക അറ്റൻഷൻ. എന്താ, അവരെ വീട്ടിൽ നിന്ന് അവർ പുതിയൊരു അറ്റ്മോസ്ഫിയറിലോട്ട് വരുമ്പോൾ കുഞ്ഞിന് സെപ്പറേഷൻ ആൻസൈറ്റി വളരെ കൂടുതലായിരിക്കും. സോ ഇത് ഓവർകം ചെയ്യണമെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യുന്നവരെ അത്ര കുഞ്ഞുങ്ങൾക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ട്, അതല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്നേഹം അതുപോലെ പകർന്നു കൊടുക്കാൻ പറ്റുന്നവരായിരിക്കണം. സോ ഞാനിങ്ങനെ എന്താ പറയുക, വളരെ ഹാപ്പിയാണ് എൻ്റെ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. അവർ ഒരുപാട് എഫേർട്ട് ഇടുന്ന ഒരുപാട് പ്ലാൻ ചെയ്ത ആക്ടിവിറ്റീസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ഈവൻ ഹിസാന മാം എല്ലാവരും തന്നെ ഈച്ച് ആൻഡ് എവ്രി വൺ അതിനുവേണ്ടി ഒരുപാട് നല്ല എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊഴിഞ്ഞുപോക്ക് കുറവാണ്. കാരണം സെപ്പറേഷൻ ആൻസൈറ്റി കാരണം കുഞ്ഞുങ്ങൾ 2 ദിവസം കഴിഞ്ഞാലും പിറ്റേ ദിവസം അവർ ഭയങ്കര ഹാപ്പിയാണ്. പലരും ഉമ്മ തന്നെയാണ് അവരെ വിളിക്കുന്നത്. സോ അത് കുഞ്ഞുങ്ങളെ ആയിട്ട് ഉള്ളൊരു ബോണ്ടാണ്. സോ ബുദ്ധിമുട്ടെന്ന് വെച്ചാല് ഓരോ കുഞ്ഞിനും അവരതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്, ഒരു വ്യക്തി വ്യത്യാസമുണ്ട്. സോ അതനുസരിച്ച് അത് മനസ്സിലാക്കി കുഞ്ഞിന് നമ്മൾ സമയം കൊടുക്കും. കുഞ്ഞിന് ആ നമ്മുടെ ആ പരിസരവും നമ്മളായിട്ടുള്ള ഇണങ്ങാനുള്ള സമയം കൊടുക്കും. അത് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനെ പുതിയതായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വിടുമ്പോൾ കുഞ്ഞിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. അതിന് അതിൻ്റെതായിട്ടുള്ള ടൈം കൊടുക്കുമ്പോൾ നമുക്കതിന് ഓവർകം ചെയ്യാൻ പറ്റും.
0: എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്?
1: ഇപ്പൊ നമ്മൾ ലക്ഷദ്വീപ് അല്ലെങ്കിൽ കവരത്തി പോലുള്ള ഒരു ചെറിയൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സൊസൈറ്റീനെ, അതായത് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു ഒരു സ്ത്രീ സമൂഹം വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പോൾ വരും കാലങ്ങളിൽ ഈവൻ ഞാനടക്കം അങ്ങനെ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ബട്ട് ഒരു പോയിന്റിൽ നമ്മൾ എന്താണ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത് എന്നത് നല്ല പ്ലാൻ ചെയ്ത് നമ്മുടെ ആ ഒരു കഴിവ്, എന്ത് ചെറുതും വലുതും ആയിക്കോട്ടെ, എന്ത് സംരംഭം ആയാലും അതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും, അതൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നമ്മുടെ ആ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, എന്താണോ അത് ഈവൻ കുക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തും ആയിക്കോട്ടെ, അതിനുവേണ്ടി നമ്മൾ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ ആ ഒരു എന്താണ് നമുക്ക് വേണ്ടത് അതിലോട്ട് നമ്മൾ എത്തിച്ചേരും.
0: അത് മാഡം പറഞ്ഞത് ശരിയായൊരു കാര്യമാണ്. കാരണം ഇപ്പൊ എല്ലാരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്, മറ്റുള്ളവർ എന്ത്

0: വിചാരിക്കും. ഇനിയിപ്പോ അവസാനമായി നമ്മുടെ ശ്രോതാക്കളോടും പ്രത്യേകിച്ച് മാതാപിതാക്കളോട് എന്താണ് പറയാനുള്ളത്?
1: മാതാപിതാക്കളോട്, ഞാനൊരു മാതാവാണ്, അതായത് ഞാനൊരു രക്ഷിതാവാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാല് വളരെ തിരക്കേറിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും രണ്ട് പാരന്റ്, അതായത് പാരന്റ്സ് വർക്കിംഗ് ആയിരിക്കാം. സോ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം വളരെ കുറവായിരിക്കാം, നമ്മൾ രക്ഷിതാക്കളായിട്ട് പങ്കിടാനുള്ള സമയം. ആ കിട്ടുന്ന സമയം, ഈവൻ ഒരു 1 hour ആവാം അല്ലെങ്കിൽ 1/2 hour ആവാം, ആ സമയം അത് ഗുണമേന്മയുള്ള സമയമാക്കി തീർക്കാൻ ശ്രമിക്കുക. അതായത് ക്വാളിറ്റി ടൈം എന്ന് പറയും അതിന്. അതില് സംസാരിക്കുക, കളിക്കുക, കേൾക്കുക, അതാണ് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്വാളിറ്റി ടൈം. കുഞ്ഞിനെ കേൾക്കാൻ അല്ലെങ്കിൽ കുഞ്ഞിനോട് സംസാരിക്കാൻ, കുഞ്ഞിന് പറയാനുള്ളത് കേൾക്കാനുള്ളൊരു ഒരു ചെറിയൊരു ടൈം, അത് നമുക്ക് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാം. അത് കുഞ്ഞുങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാവും. അവിടെ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ TV എന്നുള്ള അങ്ങനത്തെ ഉപകരണങ്ങൾ മാറ്റിവെച്ച് കുഞ്ഞിന് എന്താണ് വേണ്ടത്, അവർക്ക് വിലപ്പെട്ട വലിയ വലിയ സമ്മാനങ്ങളോ അല്ലെങ്കിൽ വിലയേറിയ ഗിഫ്റ്റോ അല്ല വേണ്ടത്, നമ്മുടെ ആ ഒരു നല്ല സമയം കുഞ്ഞിനോട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ബോണ്ട് നിലനിർത്താൻ പറ്റും.
0: വളരെ മനോഹരമായ അനുഭവങ്ങളും ചിന്തകളും ഞങ്ങളുമായി പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി. മാഡം തുടങ്ങി വെച്ച ഈ ഒരു സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
1: ഇങ്ങനെ അവസരം തന്നതിന് ആകാശവാണി കവരത്തിയോട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൺഫൂരിഷ. സംരംഭകയും കവരത്തി ദ്വീപ് സ്വദേശിനിയുമായ ശ്രീമതി തസ്ലീന മൈമൂനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി. ഈ പരിപാടി തയ്യാറാക്കിയത് BB സമിയ, സലാഹി അമൻസി. ഏവർക്കും നന്ദി. നമസ്കാരം.

0: കണ്ണിന് കുളിർമേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.
1: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം. ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കും.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണുകൾ അടച്ചു പോകും. ഉള്ളിൽ പ്രണയത്തിന്റെ ഒരു വസന്തം വരും. 90s ക്യാമ്പസ് ഓർമ്മകളിലേക്കും കൗമാരത്തിന്റെ ആദ്യ പ്രണയത്തിലേക്കും നമ്മെ കൈപിടിച്ച് നടത്തുന്ന ആ സുന്ദരഗാനം ഉദിത് നാരായണന്റെയും

പദ്നാസർഗത്തിന്റെയും ശബ്ദത്തിൽ. അമീർ ഖാന്റെ ആ നിഷ്കളങ്കമായ പ്രണയം സ്ക്രീനിൽ നിറഞ്ഞാടിയ ആ മനോഹര ഗാനം ഇതാ പ്രണയരാഗങ്ങളിലായി. ജോ ജീത ഓ സിക്കന്ദർ എന്ന ചിത്രത്തിനു വേണ്ടി ജതിൻ ലളിത് സംഗീത സംവിധാനം നിർവഹിച്ച് മജ്റൂഹ് സുൽത്താൻപൂരി വരികളെഴുതിയ ഗാനം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി മൂന്നാം പ്രൈ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന കണ്ണദാസൻ, സംഗീതം ഇളയരാജ.

അങ്ങനെയെങ്കിൽ പച്ചപ്പും പ്രകൃതിയും നിറഞ്ഞ ആ നാടൻ വഴിയിലൂടെ പ്രണയിനിയുടെ കയ്യും പിടിച്ച് നടക്കാൻ കൊതിക്കാത്തവർ ആരാണുള്ളത്? പ്രിയദർശൻ ബേണി ഇഗ്നേഷ്യസ് കൂട്ടുകെട്ടിൽ എം ജി ശ്രീകുമാറിന്റെ മനോഹര ശബ്ദത്തിൽ പിറന്ന വെട്ടം എന്ന ചിത്രത്തിലെ ആ എക്കാലത്തെയും സുന്ദരമായ മഴപ്പാട്ട് പ്രണയരാഗങ്ങളിലൂടെ ഇതാ പെയ്തിറങ്ങുന്നു.

ചില വിരഹങ്ങൾ പ്രണയത്തേക്കാൾ മനോഹരമാണ്. അകന്നിരിക്കുമ്പോഴും മനസ്സിൽ പ്രണയത്തിന്റെ ആ റോസാപ്പൂവ് വാടാതെ സൂക്ഷിക്കുന്ന കാമുകന്റെ ഹൃദയവേദനയാണ് ഈ ഗാനം. 1992 ഇന്ത്യ സിനിമാ സംഗീതത്തിലേക്ക്

ഒരു പുതിയ യുഗപ്പിറവി കുറിച്ചുകൊണ്ട് എ ആർ റഹ്മാൻ എന്ന വിസ്മയം നമുക്ക് സമ്മാനിച്ച ആദ്യത്തെ അത്ഭുതം. മണിരത്നത്തിന്റെ റോജ എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യൻ, സുജാത എന്നിവരുടെ ആർദ്രമായ ശബ്ദത്തിൽ നമ്മുടെ നെഞ്ചിലുറച്ച ആ മനോഹരമായ ശബ്ദം. പ്രണയവിരഹഗാനം പ്രണയരാഗങ്ങളിൽ ഇതാ പെയ്തിറങ്ങുന്നു.

നിങ്ങൾ ഇതുവരെ കേട്ടത് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

0: എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആരണ്യകം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത് രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം നൽകിയത് രഘുനാഥ് സേത്ത്.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധിക്കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 89,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: എന്നിട്ടും എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസം ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: സംയുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഇനി കേൾക്കാം ഗ്രാമഫോൺ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗറിന്റെ സംഗീതം.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: എസ് രമേശൻ നായർ രചിച്ച് ഇളയരാജ സംഗീതം നൽകി സുജാത പാടിയത് കേൾക്കാം. ഇനി ചിത്രം ഗുരു.

0: ഗ്രാമങ്ങൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാകുന്നു. വികസിത് ഭാരത് ജി റാം ജി പദ്ധതിയിലൂടെ പ്രാദേശികമായ തൊഴിലവസരങ്ങൾക്കും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ഊന്നൽ നൽകുന്നു. സ്വയം സഹായ സംഘങ്ങൾക്കും ചെറുകിട സംരംഭകർക്കും താങ്ങാകാനും ഗ്രാമീണ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി കണ്ടെത്താനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു.
1: അടുത്ത ഗാനം ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

റഫീഖ് അഹമ്മദ് രചിച്ച് ഗോവിന്ദ് വസന്ത സംഗീതം നൽകി. വിജയ് യേശുദാസും മൃദുല വാര്യരും പാടി ഗാനം ഇനി കേൾക്കാം. ചിത്രം 100 ഡേയ്സ് ഓഫ് ലവ്.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. ആകാശവാണി, സമയം 10:00.
1: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴി നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവൻ പ്രഭാകറുമായി സെബിൽ ജിഹൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ദേവൻ പ്രഭാകറാണ്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: താങ്ക് യു.
0: നമുക്കറിയാം നേർവഴിയിൽ ഒരുപാട് കാഴ്ച പരിമിതിയുള്ള സുഹൃത്തുക്കൾ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കാഴ്ച പരിമിതിയുടെ കാരണങ്ങൾ, അതിനെ കുറിച്ച് ആവാം ഇന്നത്തെ നേർവഴി എന്ന് തോന്നുന്നു.
1: നല്ലൊരു തുടക്കം തന്നെയാണ്. എന്തുകൊണ്ടാണ് കാഴ്ച മങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രകാശത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വെളിയിൽ നിന്ന് വരുന്ന പ്രകാശം കണ്ട് ഏറ്റവും മുമ്പിലുള്ള സുതാര്യമായ കൃഷ്ണമണിയിലൂടെ അകത്തോട്ട് കടക്കുകയും കണ്ട് ബ്രൌൺ ഭാഗമായിട്ടുള്ള കൃഷ്ണമണിയുടെ അകത്ത് കടന്ന് ഇതിന്റെ പുറത്ത് ചെറിയൊരു ലെൻസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ലെൻസിനെ ഈ ലൈറ്റ് കേന്ദ്രീകരിച്ച് കണ്ട റെറ്റിൻ ഒരു ബിംബം ഉണ്ടാക്കുന്നു. ഇവിടെ നിന്ന് ഇലക്ട്രിക്കൽ ഇംപൾസ് ആയിട്ട് കണ്ട നാഡിയ ഒപ്റ്റിക് നെർവ് വഴി ഈ സന്ദേശം തലച്ചോറിലെത്തുകയും തലച്ചോറ് അത് ദൃശ്യമായിട്ട് മാറ്റുകയും ചെയ്തു. ഇതാണ് കാഴ്ചയുടെ ഒരു പ്രക്രിയ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കാഴ്ചയുടെ മങ്ങലുള്ള കാരണങ്ങൾ വളരെ ലളിതമായിട്ട് ഓരോന്നും

0: ായിട്ടങ്ങ് പറഞ്ഞു പോകും. ആദ്യത്തേത് നമുക്ക് വരാൻ പോകുന്നത് ഏറ്റവും ഫ്രണ്ട് സുതാര്യമായ കൃഷ്ണമണി. ഈ സുതാര്യമായ കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെടുന്ന ഏതൊരവസ്ഥയ്ക്കും കാഴ്ചയ്ക്കും മങ്ങലുണ്ടാകാം. കണ്ണിന്റെ കൃഷ്ണമണി ഒരു പൊടി വീണ് ഒരു വ്രണം വന്നു കാഴ്ച നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഈ കൃഷ്ണമണിക്ക് ഒരു വൈറസ് ഇൻഫെക്ഷൻ വന്ന് കാഴ്ച നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റും നമ്മൾ ആ കൃഷ്ണമണി മാറ്റിവെക്കാം. കൃഷ്ണമണി മാത്രമേ നമുക്ക് മാറ്റിവെക്കാനൊക്കുള്ളൂ. കണ്ട ഏറ്റവും വെളിയിലുള്ള സുതാര്യമായ ഭാഗം, അത് സുതാര്യമായതുകൊണ്ട് പുറകിലുള്ള ഐറിസ് കാണുന്നതുകൊണ്ടാണ് അത് കറുപ്പ് നിറത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് വെള്ള നിറത്തിലോട്ടാവുകയാണെങ്കിൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കാഴ്ച കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് കണ്ട പുറകിലോട്ട് പോകുമ്പോൾ ഈ പ്രകാശരശ്മി അടുത്തതിന് തട്ടുന്നത് കണ്ണിന്റെ അകത്തുള്ള ലെൻസിലാണ്. അപ്പോൾ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നതിനാണ് നമുക്കെല്ലാം അറിയാവുന്ന തിമിരം എന്ന് പറയുന്നത്. കണ്ട ഏറ്റവും ഒത്ത നടുക്ക് കാണുന്ന ബ്ലാക്കിന്റെ അവിടെ ഒരു വെള്ള നിറം വരുന്നതാണ് ഒരുപാട് കൂടിയ തിമിരം. അതുകൊണ്ട് തന്നെ തിമിരം നമ്മൾ നീക്കം ചെയ്ത് അതിന് പകരം ഒരു കൃത്രിമ ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ വ്യക്തമായ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ലൈറ്റ് കടക്കുന്നത് കണ്ട പുറകിലോട്ടുള്ള വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്ന ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ ഡയബറ്റീസ് ഉള്ളവർക്കും ഞരമ്പിന് പ്രായത്തിന്റെ വ്യത്യാസമുള്ളവർക്കും ബ്ലഡ് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്.
1: ഇപ്പോ ഈ ഡയബറ്റീസ് ഉള്ളവർ കൂടുതലാണല്ലോ നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കുമ്പോൾ, അവർക്ക് ഈ കാഴ്ച മങ്ങുന്നതിൽ കാഴ്ചക്കുറവ് അല്ലേ?
0: അത് വളരെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ചെയ്യേണ്ടത് നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെ ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തി ആ കാഴ്ച നമുക്ക് ജീവിതകാലം മുഴുവൻ നിലനിർത്തണം. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഡയബറ്റിക് രോഗികൾ കണ്ടാത്ത രക്തസ്രാവം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കണ്ണിന്റെ അകത്തുള്ള ഏറ്റവും പുറകിൽ സ്ഥിതി ചെയ്യുന്ന റെറ്റിന, ഈ റെറ്റിനയിലും കണ്ണിന്റെ അകത്ത് ഡയബറ്റിക് റെട്ടിനോപ്പതിയിലും ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വന്ന കാഴ്ച മങ്ങുന്നവർക്കും ഇപ്പോൾ പ്രത്യാശയുണ്ട്. പണ്ടൊക്കെ നമ്മൾ റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ കണ്ണിന്റെ അകത്തോട്ട് ലേസർ അടിച്ച് ആ ഭാഗം കരിച്ചു കളയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് അതിന് പകരം കണ്ണിന്റെ അകത്തോട്ടുള്ള ഇൻട്രാവിട്രൽ ഇഞ്ചക്ഷൻസ് ഉണ്ട്. കണ്ണിന്റെ അകത്തോട്ട് ഒരു മരുന്ന് വെച്ചിട്ട് ഈ ഇറങ്ങിയ ബ്ലഡിനെയും കൊഴുപ്പിനെയും വലിച്ചെടുക്കാൻ കഴിവുള്ള മരുന്നുകൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടോ മൂന്നോ മിനിറ്റിൽ കൂടുതൽ എടുക്കാറില്ല, വേദന എടുക്കാറുമില്ല. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് നൂതനമായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയത് ഒരുപാട് വരാനുമുണ്ട്. പുതിയൊരു ചികിത്സാ രീതിയാണ് ജനറ്റിക് ട്രീറ്റ്മെന്റ്. അപ്പൊ അത് നമ്മൾ കണ്ണിന്റെ അകത്തോട്ട് വൈറൽ വെക്ടേഴ്സ് വഴി ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തി പാരമ്പര്യമായിട്ട് കാഴ്ചയ്ക്ക് മങ്ങൽ ഉള്ളവർക്ക് പോലും കാഴ്ച തിരിച്ചു കിട്ടാനുള്ള പ്രത്യാശ നടക്കുന്ന ഒരുപാട് നല്ല പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കൾക്ക് ഈ ഒരു അസുഖം കാണാൻ സാധ്യതയുണ്ട്. സമീപ ഭാവിയിൽ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യത നമുക്ക് ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെന്റ് അനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, റോബോട്ടിക് ട്രീറ്റ്മെന്റ് വരുന്നു, കണ്ണിന്റെ അകത്തോട്ടുള്ള മരുന്നുകൾ വരുന്നു, വൈറൽ വെക്ടേഴ്സ് വരും, ഇതൊക്കെ വെച്ച് ഒരുപാട് പുതിയ ട്രീറ്റ്മെന്റുകൾ വരുന്നുള്ളത് കൊണ്ട് പ്രത്യാശം നല്ലതുപോലെ തന്നെ ഉണ്ട്.
1: അതിൽ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിലപ്പോ കുഞ്ഞിനെയുള്ള കാഴ്ചക്കുറവൊന്നും തിരിച്ചറിയപ്പെടാതെ പോയി പിന്നീട് പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെടുന്ന
0: ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. പൊതുവേ ആളുകൾക്ക് ഡോക്ടർമാരെ കാണാൻ ഒരു വൈമുഖ്യമാണ്. ഒക്കുമെങ്കിൽ കാണാതിരിക്കുക എന്നുള്ളതാണ് മിക്കവരുടെ ഒരു പോളിസി. ശാസ്ത്രീയമായി പറയാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് ഒരു 4-5 വയസ്സാകുമ്പോൾ ഒരു കണ്ണ് പരിശോധന നടത്തുക, അത് കഴിഞ്ഞ് 10-12 വയസ്സാകുമ്പോൾ ഒരു പരിശോധന നടത്തുക, അത് കഴിഞ്ഞാൽ സാധാരണ വലിയ അസുഖങ്ങളൊന്നും വരാൻ പ്രശ്ന കാഴ്ചയ്ക്ക് മങ്ങലൊന്നും ഇല്ല എങ്കിൽ 40 വയസ്സോട് അടുത്ത് വെള്ളെടുത്ത് വായിക്കാനുള്ള കാഴ്ചയ്ക്ക് മങ്ങൽ തുടങ്ങുന്ന അവസരത്തിൽ കണ്ട പ്രഷർ ഒന്ന് നോക്കി കണ്ട ഞരമ്പുകളൊന്ന് നോക്കിക്കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ പിന്നെ 3 വർഷത്തിലൊരിക്കൽ കണ്ണ് പരിശോധിച്ചാൽ മതി. 60 വയസ്സാവുന്നത് വരെ 60 വയസ്സ് കഴിഞ്ഞാൽ റെക്കമെൻഡഡ് ഷെഡ്യൂൾ വർഷാവർഷം ഒരു കാഴ്ച പരിശോധന നടത്തുക എന്നുള്ളത് കാഴ്ച മങ്ങിയവർക്കല്ല, കാഴ്ച മങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കാണിക്കാം. നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ അകത്തോട്ട് പ്രകാശരശ്മികൾ കടന്ന് ദൃശ്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരു ഡോക്ടർക്ക് കണ്ണിന്റെ ഉള്ളിലോട്ട് നോക്കി രോഗിയുടെ കണ്ണിന്റെ അകത്തുള്ള രക്തക്കുഴൽ കണ്ട് നേരിട്ട് രക്തക്കുഴലുകളുടെ അവസ്ഥ ആരോഗ്യം ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഡയബറ്റിക് ആണെങ്കിലുള്ള വ്യത്യാസം, കൊളസ്ട്രോൾ കൂടിയവർക്കുള്ള വ്യത്യാസം, BP കൂടിയവർക്കുള്ള വ്യത്യാസം, പുകവലിക്കുന്നുള്ളവർക്കുള്ള വ്യത്യാസം. ഇപ്പോൾ പലപ്പോഴും കണ്ണിൽ നോക്കിയിട്ട് വേറൊരു ചോദ്യമില്ലാതെ നിങ്ങൾ എത്ര സിഗരറ്റ് ദിവസം വഴിക്കുന്നു വരെ ചോദിക്കാൻ വരെ ഡോക്ടർമാർക്ക് ഒക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു വ്യത്യാസവും ഇല്ല എങ്കിൽ ഒരു നേത്രവിദഗ്ധനെ കാണിച്ചു കഴിഞ്ഞാൽ കണ്ണിന്റെ അവസ്ഥയെപ്പറ്റി മാത്രമല്ല മൊത്തം ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി ഒരു നേത്രവിദഗ്ധനെ വിലയിരുത്താൻ സാധിക്കും.
1: അതുപോലെ ഈ കാഴ്ച പരിമിതി ജനറ്റിക്കലി വരുന്ന ഒരുപാട് പേരുണ്ടല്ലോ, പൂർണ്ണമായും കാഴ്ച ഇല്ലാത്ത, അതിനുള്ള കാരണം
0: നമുക്ക് ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് പല അസുഖങ്ങളും വരാം. അത് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടെങ്കിൽ അത് ആർക്കൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത തലമുറയ്ക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നും കല്യാണം കഴിക്കുമ്പോൾ ഇന്ന ഇന്ന അസുഖങ്ങളുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കല്ല എന്നും പറയാനൊക്കുന്ന നമുക്ക് ജനറ്റിക് കൗൺസിലിംഗ് നമുക്ക് ചെയ്യാനായിട്ടൊക്കും. കാഴ്ചയ്ക്ക് പരിമിതി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ജന്മനാ വരുന്നതാണോ, അടുത്ത തലമുറയ്ക്ക് ഇത് പാസ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ടോ, പാസ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ

0: എങ്കിൽ അത് അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കാൻ ഞാൻ ഏതൊക്കെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ എന്റെ ജീവിത പങ്കാളിയിൽ ഏതൊക്കെ ജീൻസ് ആണ് നമ്മൾ നോക്കിയിട്ട് ഒരു ജനറ്റിക് കൗൺസിലിംഗ് വഴി നോക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കാനായിട്ട്. എല്ലാ ജനറേഷനും വരണമെന്നുമില്ല. പണ്ട് ചികിത്സിക്കാൻ ഒക്കാത്ത പല അസുഖങ്ങളും ഇപ്പോൾ ചികിത്സയുണ്ട്. നമുക്ക് ഇന്നൊരു ദിവസം ഒരു ഡോക്ടർ നോക്കിയിട്ട് തൽക്കാലത്തേക്ക് ചികിത്സ ഇല്ല എന്ന് പറഞ്ഞാലും നാളെ വരില്ല എന്ന് നമുക്ക് പറയാനൊക്കില്ല. നമ്മുടെ മനോധൈര്യവും നമ്മുടെ കണ്ണിന് ഒക്കുന്നത്രയും ആരോഗ്യവും നിലനിർത്തുക. കാരണം നാളൊരു കാലത്ത് ട്രീറ്റ്മെന്റ് വരുമ്പോൾ അത് നിങ്ങൾ ഇത്രയും നാൾ അത് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്തു തരാൻ ഒക്കുന്നില്ല എന്ന് പറയേണ്ട അവസ്ഥ വരാൻ പാടില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, റിസർച്ച് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. റെറ്റിനയ്ക്ക് ഡാമേജ് ഉള്ളവർക്ക് ചിപ്പ് വെച്ചിട്ട് അത് കാഴ്ചയായി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബയോണിക്കായി അത് കണ്ണിന്റെ അകത്തോ വെക്കുന്ന ഒരു ഉപകരണമാണ്. മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും ഒക്കെ വെച്ച് കൂടുതൽ കാഴ്ച കിട്ടാനായിട്ട് പ്രത്യാശയ്ക്ക് വേണ്ടി തന്നെയാണ് പറയുന്നതെങ്കിലും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ രീതിയിലാണ് നമ്മുടെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് കാഴ്ച മങ്ങിയെന്നുള്ള നോക്കി അതിന് വളരെ ലളിതമായി നമുക്ക് ഉത്തരം പറയാനായിട്ടൊക്കും. ഇപ്പൊ കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെട്ടതാണെങ്കിൽ നമുക്കത് കൂടുതൽ മങ്ങൽ വരാതിരിക്കാനും കൃഷ്ണമണി മാറ്റിവെക്കാനുള്ള ഉപകരണങ്ങൾ തിമിരമാണെങ്കിൽ നമുക്ക് അതിന് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാനായിട്ടുള്ള എഫേർട്ട് നമുക്ക് എടുക്കാൻ നോക്കുന്നത്. റെറ്റിനയിൽ വരുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതിനും പക്ഷേ ഇപ്പോൾ ഇൻട്രാവിറ്റൽ ഇഞ്ചക്ഷൻസും ജനിതക ട്രീറ്റ്മെന്റും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെയുള്ള തലച്ചോറിലോട്ടുള്ള ഡിഫെക്ട്സ് നമുക്കെല്ലാവരും, നമുക്കിപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ കൈയോ കാലോ പൊക്കാതിരിക്കുന്ന ഒരാള് വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ക്രമേണ കൈയും കാലും അനക്കാനുള്ള ശക്തി തലച്ചോറ് തിരിച്ച് വീണ്ടെടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു കാഴ്ചയ്ക്കുള്ള മങ്ങലും ക്രമേണ വീണ്ടെടുക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാനൊക്കുന്നില്ല. പിന്നെ വരുന്ന ക്രമാതീതമായ പ്രഷർ കൂടി കണ്ണിന്റെ നാടികൾ ക്രമേണ ദ്രവിച്ചു പോകുന്ന ഗ്ലോക്കോമ എന്നുള്ള അസുഖം. പക്ഷെ നമുക്ക് ഇതിനകത്തുള്ള നേർവ് ഫൈബേഴ്സിന് റീജനറേറ്റിംഗ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് ഉടനെ ഒരു ട്രീറ്റ്മെന്റ് വരുമെന്ന് നമുക്ക് പറയാനൊക്കുന്നില്ല. റെറ്റിൻ ഇംപ്ലാന്റ്സ് വഴി മാത്രമേ നമുക്ക് തിരിച്ചു കാഴ്ച വീണ്ടെടുക്കാനൊക്കുള്ളൂ. അത് കുറച്ചുകൂടെ സമയം ചിലപ്പോൾ റിസർച്ചിനും കാര്യങ്ങൾക്കും വേണ്ടി വരാം. കാഴ്ചയ്ക്ക് മങ്ങലോ കാഴ്ച പരിമിതിയോ ആണെങ്കിൽ എനിക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. കാരണം നമ്മൾ ഒട്ടും അങ്ങനെയുള്ള ഫ്രണ്ട്ലി അല്ല. കാഴ്ച പരിമിതർക്ക് വേണ്ടിയിട്ടുള്ള നടപ്പാതകൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാഴ്ച പരിമിത വ്യക്തി ഒരറ്റം തൊട്ട് മറ്ററ്റം വരെ ഒരു വൈക്കം വെച്ച് നടന്ന് ഇത് എനിക്ക് ഉപയോഗിക്കാൻ ഒക്കും എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രമേ അതിന്റെ ഉദ്ഘാടനവും ബാക്കി കാര്യങ്ങളോട്ട് മുമ്പോട്ട് പോകാവുള്ളൂ. 5-10% ഉള്ളൂ കറക്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഒരു കാഴ്ച പരിമിത വ്യക്തി ഒരറ്റം തൊട്ട് മറ്ററ്റം വരെ നടന്ന് ഇത് എനിക്ക് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ ഒരു അർത്ഥം വരികയും ഇതുപോലുള്ള നമ്മുടെ കൂടെ സഹോദരന്മാർക്ക് ജീവിതത്തിൽ യഥേഷ്ട നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും.
1: നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് കണ്ണിനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്ന് കൂടി ഒന്ന് പറഞ്ഞുതരാം.
0: നമ്മൾ പലപ്പോഴും കാഴ്ചക്കൊരു മങ്ങൽ വന്നാൽ അടുത്തൊരു കണ്ണടക്കടയിൽ പോയി ഒരു കണ്ണാടി വെക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. അതല്ല ഇതിന്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡോക്ടറുടെ മരുന്ന് കുറിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ 4-5 വർഷം അതേ കഴിക്കുക, ഡോക്ടറേയും കാണത്തില്ല, ഷുഗറും നോക്കത്തില്ല. അങ്ങനെ ചെയ്യാതെ നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്യുക. കാഴ്ച നല്ലതുപോലെ ഉണ്ടെങ്കിലും 40 വയസ്സ് കഴിഞ്ഞാൽ 3 വർഷത്തിലൊരിക്കലും 60 കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കലും കാണിക്കുക. ഡയബറ്റിക് ആണെങ്കിൽ വർഷാവർഷം ഒരു നേത്രപരിശോധന നടത്തി കാഴ്ച നിലനിർത്താനായിട്ട് വർഷത്തിൽ ഒരു ദിവസം നമ്മൾ നിർബന്ധമായി ഒരു നേത്രപരിശോധന കണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ നാഡികൾ നോക്കുന്നു, കണ്ണിന്റെ പ്രഷർ നോക്കുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായെങ്കിൽ പിന്നെ ഡോക്ടർ പറയുന്ന മുറയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്നാൽ ഈ കാഴ്ച നമുക്ക് മിക്കവാറും നല്ല രീതിയിൽ ജീവിതകാലം മുഴുവൻ തന്നെ നിലനിർത്താൻ സാധിക്കും.
1: നേത്രദാനത്തെ പറ്റി ഇപ്പം ഒരുപാട് അവയർനെസ് ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പം നേത്രദാനത്തെ കുറിച്ചും അതിൽ ചില സംശയങ്ങളും കാര്യങ്ങളും പൊതുവായിട്ടുണ്ടാവുമല്ലോ, അതിനെ പറ്റി ഒന്ന് പറയാം.
0: നേത്രദാനം മഹാദാനം എന്നുള്ളൊരു വാക്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മരണശേഷം നമ്മളുടെ കണ്ണുകൾ ഉപയോഗിച്ച് മറ്റൊരാൾ കാണുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. നേത്രദാനത്തിൽ നടക്കുന്നത് മരിച്ചൊരാളുടെ കണ്ണിന്റെ ഏറ്റവും മുമ്പുള്ള സുതാര്യമായ കൃഷ്ണമണി നമ്മൾ വേർതിരിച്ചെടുക്കുകയും ആ എടുത്തു എന്ന് ബന്ധുക്കൾക്കും മൃതദേഹത്തിലും അറിയാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക് ആയിട്ട് കണ്ണുകൾ വെക്കുകയും അത് മൂടി വെക്കുകയും വെളിയിൽ നിന്ന് ഒരു വിരൂപവും തോന്നാത്ത രീതിയിൽ നമ്മൾ കണ്ട കൃഷ്ണമണി നമ്മൾ എടുക്കുകയും ഈ കൃഷ്ണമണി കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് നമ്മൾ വെച്ച് ചേർക്കുകയും ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ചിലപ്പോൾ ഒരു കൃഷ്ണമണി 2 പേർക്ക് തന്നെ കാഴ്ചയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ 2 കൃഷ്ണമണി 4 പേർക്കാണ് കാഴ്ച കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കൃഷ്ണമണിയിൽ കൂടെ വൈകല്യം വന്നിട്ടുള്ള 4 പേർക്ക് കാഴ്ച കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കണ്ണ് ദാനം ചെയ്യാൻ സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാലും എന്റെ മരണശേഷം അധികൃതരെ അറിയിക്കേണ്ടത് എന്റെ ബന്ധുക്കളും എന്റെ കൂട്ടുകാരുമാണ്. മരിച്ചു കഴിയുമ്പോൾ അടുത്തുള്ള ആളുകൾ അടുത്തുള്ള ഐ ബാങ്കിൽ വിളിച്ചിട്ട് പറയുമ്പോൾ ഒരു 4 മണിക്കൂർ 6 മണിക്കൂർ എത്രത്തോളം നേരത്തെ എടുക്കുന്നു അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും കണ്ണുകൾ. അത് ലാബിൽ കൊണ്ടുപോയി അത് പ്രിസേർവ് ചെയ്ത് അടുത്തൊരാൾക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നു. അപ്പോൾ മരണശേഷം കൃഷ്ണമണി കണ്ണിന്റെ സ്ട്രെങ്ത് കുറയാതിരിക്കാനായിട്ട് കണ്ണുകൾ മൂടി തന്നെ വെക്കുക. ഒരു കോട്ടൺ ബോൾ എടുത്ത് തണുത്തവെള്ളത്തിൽ മുക്കി കണ്ട പുറത്ത് വെച്ചാൽ ആ ഈർപ്പം നിലനിൽക്കാൻ സാധിക്കും. കണ്ണ് തുറന്നിരുന്ന ഫാന്റെ കാറ്റടിച്ചാൽ കൃഷ്ണമണികൾ പെട്ടെന്ന് പറ്റിപ്പോവും, ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. കഴിവതും ഫാൻ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ണുകൾ മൂടി വെച്ച് അതിന്റെ പുറത്ത് നനഞ്ഞ തുണിയോ കോട്ടണോ വെച്ച് പ്രിസർവ് ചെയ്യുക. ഡോക്ടർമാർ വന്ന് കറക്റ്റായിട്ട് ആ കാര്യങ്ങൾ ചെയ്ത് മരിച്ചൊരാളുടെ മൃതദേഹത്തിന് ഒരു വ്യത്യാസം തോന്നാത്ത രീതിയിൽ ക്ലിയർ ആക്കിയിട്ട് അവർ പോവുകയും ഈ കൃഷ്ണമണികൾ കൊണ്ട് ദൈവം അനുഗ്രഹിച്ച 4 പേർക്ക് വരെ കാഴ്ച കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്.
1: ഡോക്ടറിന് നമ്മുടെ കാഴ്ച പരിമിതിയുള്ള സുഹൃത്തുക്കൾക്കായിട്ട് ഒരു സന്ദേശമായിട്ട് പറയാൻ എന്താണ് ഉള്ളത്?
0: ഭാവി നല്ല ശോഭനീയം തന്നെയായിരിക്കും. കാരണം ഇപ്പോഴത്തെ ആധുനിക ചികിത്സയുടെ കുതിപ്പ് വളരെ വളരെ വേഗത്തിലാണ്. അത് ജനിതകമായിട്ടുള്ള ചികിത്സയിലാകാം, ബയോണിക് കൈ പോലത്തെ ചികിത്സകളിലാകാം, കണ്ടകത്തോട്ട് വെക്കുന്ന ഇഞ്ചക്ഷൻസ് ആയിട്ടുള്ള മരുന്നുകൾ വഴിയാകാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കമ്പ്യൂട്ടർ മൊബൈലൊക്കെ വെച്ചിട്ട് വെളിയിൽ നിന്നുള്ള ലൈറ്റിനെ എടുത്ത് ഡയറക്റ്റ് ആയിട്ട് തലച്ചോറിലോട്ട് സന്ദേശമായിട്ട് കൊടുക്കുന്ന രീതിയിലാകാം. ഒരുപാട് രീതിയിൽ കാഴ്ച പരിമിതർക്കായിട്ടുള്ള ശ്രമങ്ങളും ചികിത്സയും ലോകം കുറച്ചുകൂടെ എളുപ്പത്തിൽ ജീവിക്കാനുള്ള രീതിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാലിട്ട് നോക്കിയാൽ തന്നെ അറിയാം, ഇപ്പോൾ പല സ്മാർട്ട് റോഡുകളിലും കാഴ്ച പരിമിതർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള മാർക്കിംഗ്സ് ഉണ്ട്, റെയിൽവേ സ്റ്റേഷനിലുള്ള മാർക്കിംഗ് ഉണ്ട്, ട്രെയിനിന്റെ അകത്തും ബ്രെയിൽ ലാംഗ്വേജിലുള്ള സന്ദേശങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാഴ്ച പരിമിതർ മനസ്സിലാക്കുകയും അത് അവരുടെ അവകാശമാണെന്നും അത് ഉപയോഗിക്കുകയും കൂടി വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ തരത്തിൽ കൊണ്ടുവരുമ്പോൾ അത് കാഴ്ച പരിമിതർ ഉപയോഗിച്ചു തുടങ്ങിയാൽ മാത്രമേ സർക്കാരും അതിനുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി കൂടുതൽ റോഡുകളും ഇതുപോലെ കാഴ്ച പരിമിതർക്ക് യഥേഷ്ടം നടക്കാനുള്ള രീതിയിൽ സജ്ജീകരിക്കാൻ ഒക്കുള്ളൂ. ഇപ്പോൾ നടക്കുന്ന ചേഞ്ചസ് കാഴ്ച പരിമിതർക്ക് സമീപ ഭാവിയിൽ തന്നെ ഇപ്പോൾ ഉള്ള കാഴ്ച വെച്ച് തന്നെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും പുതിയ ചികിത്സാ വിധിയിൽ കൂടെ ഈ കാഴ്ച കൂടി വരാനുള്ള വളരെ വളരെ സാധ്യത ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.
1: തിരക്കിനിടയിലും ഇത്രയും നേരം നമ്മുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും എല്ലാം ഉത്തരം നൽകിയതിന് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കാൻ. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകറുമായി സെവിൽ ജിഹം നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: നേർവഴി.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, ഒരു ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവിനോട് ജാഗ്രത പുലർത്തു.
6: സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
7: ആകാശവാണി.
8: തമിഴ്ച്ചൊൽ മാളെ.
9: വണക്കം നേർകളെ, ഇത് തമിഴ്ച്ചൊൽ മാലൈ.

വേളയിൽ ഇവർ ഞാൻ പനിയിരിക്കിറാറാ എന്തു വിസാരിക്കിറാർ? വിശ്വനക്ക് ഒന്നും വിളങ്ങവില്ലേ? ഞാൻ കേട്ടത് കാതിലെവിടില്ല, എം ടി എഴുതുന്ന മഞ്ഞുണ്ടാർന്ന്. ഇമ്മുറി ഒരു മിരട്ടൽ തുനിയിൽ വാടിക്കയാളർ വിനവിനാർ. ഇല്ലേ പണിയുടൻ പതിലെടുത്താൻ വിശ്വൻ. കസാക്കിന് ഇതിഹാസമുണ്ടാ? ഇല്ലേ വേറെ എന്നതാൻ ഇരിക്ക്. അവർ ഗർജിക്ക പതിലെഴുതുവും കൂറാമൽ വിശ്വൻ മൗനമാകെ നിൻറാൻ. നല്ല പുസ്തകങ്ങളെയെല്ലാം വാങ്ങിവെക്ക മാട്ടീങ്ങളാ? ആ കേൾവിക്ക് പതിലാകെ വിശ്വൻ ഓർ അസട്ട് ചിരിപ്പേച്ചിരിക്ക അന്തനവർ മൗനമാകെ വെളിയേറിനാർ. സെറുതുനേരം കഴുത്ത് അഴകാന ചില പെൺപിള്ളികൾ ഉൾനുഴന്തിനർ. കുറുത്ത ഒരു കാരണത്തിൻ ഇല്ലാമയിലും അവർ അവനെ പാർത്ത് പുന്നകി സിന്ത അവനും അതേ പ്രതിഫലിത്താൻ. കൊഞ്ചൻ നേരം അവർക്കിടയെ വിവാദങ്ങൾ നടന്നന. ഇറുതിയാകെ അവളിൽ ഒരു പെൺപിള്ളയെ അവനിടം വിനവിനാൾ. ഇംഗ്ലീഷ് ബുക്സ് ഇരിക്കാണ? ഇല്ലേ വിശ്വൻ ബദലെളുത്താൻ. അതേ കേട്ട് വേറെതും കൂറാമൽ അവർക്കുള്ളേയെ ഏതേതോ പേശിയപടി കൂണ്ടാകെ വെളിയേറിനർ. താൻ ഓർ എഴുത്താളൻ എന്ത് അവർക്കിടത്തിൽ അറിമുഖം ചെയ്യാമൽ പോനതേ നിനേന്ത് അവനക്കുൾ സോകം. താൻ നിർക്കും കൂടാരത്തെ കമനിത്തും കമനിക്കാമലും കടന്നു ചെല്ലും നവറുകളെ പേച്ചു തിറനാൾ ഉള്ളേ അഴയ്ക്ക് ഇയലാമൽ പോനതിൽ അവനക്ക് ഉള്ളുക്കുൾ സറ്റ് കുറ്റ ഉണർവ് അധികരിത്തു വന്നത്. താൽക്കാലിക പുറപ്പ് കൊടുത്തുവിട്ട് ചെന്റവർകൾ തിരുമ്പി വരും മുൻ ഒരു വ്യാപാരമാവത് തന്മൂലമാകെ നടന്നുവിടാതെ എന്റെ എണ്ണം അവനക്കുൾ അലയടിത്തത്. പുതു എഴുത്താളർകളുടെയ പുസ്തകങ്ങളുണ്ടാ? ഒരു നടുത്തര വയതുടയവർ കേട്ടാർ. ഇരിക്ക സാർ ഉള്ളവങ്ക്, ഇങ്ക പെരുമ്പാലും പുതു എഴുത്താളറുകൾ താൻ. ഒരു വ്യാപാരമാവത് നടന്നുവിടും എന്റെ എണ്ണത്താൽ വിശ്വനക്ക് മകിഴ്ചി. അത്തുടൻ തൻ നൂൽമേൽ ഒരു മുറിയാവത് അവർ പാർവൈ പതിയാതെ എന്റെ അവൻ അവാപ്പെട്ട. ഞാനും ഒരു എഴുത്താളർതാൻ. വന്തനവർ അവ്വാറ് കൂറ എന്നെ തൻ വസനത്തെ അവർ സൊൽകിറാറേ എന്റെ വിശ്വനക്ക് എണ്ണം. ഹായ് സാർ, തന്നെ അറിമുഖപ്പെടുത്ത അവർ താൻ ശരിയാരനവർ എന്റെ വിശ്വൻ എണ്ണിനാൻ. മൂന്നോ നാലോ പുതുനൂലെ കൊണ്ടുപോയി എയിലെ പോട്ട് ഏതാവത് പണമുടിയുമാണ് പാർക്കണം. അവർ എന്നെ സൊല്ല വന്നാർ എന്നത് വിശ്വനക്ക് തുളിയും പുരിയവില്ലേ? ഓക്കെ തൻ, ഞാൻ മറുപടിയും വരുവൻ എന്റെ ചൊല്ലിവിട്ട് അവരും തിരുമ്പിച്ചല്ല മറ്റുമൊരു മുറി വ്യാപാരം നടവാമൽ പോനതൻ സോർവെ വിശ്വൻ വെളിക്കാട്ടവില്ലേ? നിറയെ നേരമാകിയും തന്നെ പുറപ്പേർക്ക ചൊല്ലിവിട്ട് ചെന്റവറുകളെ കാണവില്ലേ എന്റെ എണ്ണം അവനക്കുൾ സറ്റ് സോർവെ വിതയ്ക്കാമലില്ലേ? അപ്പടിയിരിക്ക മറ്റൊരു ഇളം വാടിക്കയാളർ വരുവതേ വിശ്വൻ ഗമനിത്താൻ. താനും നികട്കാല സമുദായത്തിന് ഒരു പ്രതിനിധി താൻ എന്റെ കാട്ടും വകയിൽ കൈപ്പേസിയിലിരുന്ന് പാർവയെ മാറ്റാമൽ വഴിയെ കണിത്തപടി ഉൾനുഴേന്താർ അന്തനവർ. അന്ത ഇളഞ്ഞനൻ മുഖത്തെ പാർത്തതും ഇതർക്ക് മുന്നതാകെ എങ്കിയോ കണ്ടിരപ്പതാക്കിയ എണ്ണം വിശ്വനക്കുൾ തോന്റിയത്. ആനാൽ എങ്ക് എൺപത് ശരിയാകെ നിന്നേവർക്ക് വരവില്ലേ? ചെറുത് നേരം കഴുത്ത് നിവർന്ന് പാർത്ത അന്ത ഇളഞ്ഞൻ ഒരേ പാർവയിലേ വിശ്വനെ ഇനം കണ്ടുകൊണ്ടാൻ. ഡേ വിഷു, അവൻ കത്തിനാൻ. ജസ്റ്റിൻ തന്നെ വിശ്വനക്കും അവരത് പേർ നിനേവർക്ക് വന്നത്. വാട്ട് എ സർപ്രൈസ്! നൻപറുകൾ ഇരുവരും ഒരുവർക്കൊരുവർ കൈകുലുക്കി അണയത്തുകൊണ്ടനർ. ഇപ്പവും മുന്നിടം എന്ത മാറ്റവുമില്ലേ, പ്ലസ് ടുവിലെ വെച്ച് പാത്ത അതേമാതിരി. തന്നെ കുറിത്ത നൻപനിൻ അന്ത കൂറ്റൈ ഒരു പാരാട്ടാക്ക ഉണർന്നാൻ വിശ്വൻ. ആനാൽ തൻ മുന്നാൽ നിർക്കും പരുമൻ ഉടലുണ്ടനാന് മറ്റും ആഡംബര ഉടെ അണിന്തിരിക്കും ഇന്ത നബർദാന അഞ്ചു തന്നുടൻ പഠിത്ത അന്ത നൻപൻ എന്റെ എണ്ണം മനതിർക്കുള്ളേഴ് അതേ തൂലമാകെ സ്വൽവതിലിരുന്ന് അവൻ പൊത്തി തടുത്തത്. എന്നവെല്ലാം ബുക്സ് ഇരിക്കടാ? വാടിക്കയാളർ കേൾക്ക ഒവ്വൊരു നൂലാകെ എടുത്തു കാട്ടി വിളക്കിനാൻ വിശ്വൻ. ഇറുതിയാകെ അച്ചത്തിൻ കണ്ണ് എഴുന്ന പെരിയ ഇതേ തുടുപ്പുകളെ പൊരുൾപ്പെടുത്താമൽ നൻപൻ എന്റെ ഉരുമയുടൻ നിദാനമാകെ അന്ത ശൈതിയെ തെരുവിത്താൻ വിശ്വൻ. ഞാനും എഴുതുവേൻ. എന്നെ എഴുതുവെ? സിറുകഥകൾ. ഇത് ഞാൻ എഴുതുന്ന നൂൽ. വിശ്വൻ തൻ നൂലെ എടുത്ത് കാട്ടിനാൻ. അത് ശരി, കലക്കിയിട്ടമച്ച. തോളിൽ തട്ടിക്കൊടുത്ത് നൻപൻ പാരാട്ട വിശ്വനക്ക് എണ്ണറ്റ മകിഴ്ചി. ഇരുപ്പിനും അവൻ മുഖത്തിൽ സിരിപ്പ് ഇല്ലേ. നൂലിൻ ചില ഭാഗങ്ങളെ അങ്കങ്കെ വാസിക്കുമ്പൊഴുത് കോപത്തിൻ മെയ്പാട് നൻപനിൻ മുഖത്തിൽ തെരിയ. താൻ എഴുതക്കൂടാതെ ഏതേനും എഴുതിവിട്ടേന എന്റെ അച്ഛം വിശ്വനക്കുൾ എഴുന്നത്. സിരിപ്പെ തവര വെവ്വേറെ മെയ്പാടുകൾ നൻപൻ മുഖത്തിൽ തെൻപട. ഭയത്താൽ വിശ്വനിൻ ഇതയത്തുടിപ്പ് മെന്മേലും അധികരിത്തു വന്നത്. ഇറുതിയിൽ താൻ നൻപനാകെ ഇരുന്നും കൂടെ വേറെ ചില നൂലുകളെ താൻ അവൻ തേർന്നെടുത്താൻ എന തെരുന്തും ഒരു വ്യാപാരം തൻ മൂലമാകെ നടക്കവിരിപ്പതെ നിനേന്ത് വിശ്വനക്ക് ആറുതൽ. എനക്ക് ഡിസ്കൗണ്ട് എതും ഇല്ലാടാ. നൻപനുക്കാന സിറപ്പ് തള്ളുപ്പടിയെ കൊടു എൻപത് ആ കൂറ്റിൽ തുനിത്തത്. കാർഡ് അക്സെപ്റ്റ് ഉണ്ണുവെങ്കിൽ തന്നെ

0: നൂലൊണ്ടയെടുത്ത് അവനുക്ക് നേരാകെ നീട്ടിയപിടി വിണ്ണപ്പിത്താർ അന്തമുതിയവർ. അതേ വാങ്ങിയ വിശ്വൻ മുതൽ പക്കത്തിൽ അൻപുടൻ എന്റെ എഴുതി അതർക്കടിയിൽ കയ്യെഴുത്തേയും പോട്ടാൻ. നിറയെ നേരം അവർക്കിടയെ നടന്ന ഉറയാടലിൽ അന്ത സെയ്തിയായി അന്ത മുതിയവർ വിശ്വനിടം പകിർന്താർ. തമക്ക് പുറ്റിനോ ഇരുപ്പതെ കണ്ടറിന്ത് മരുത്തുവർകൾ സ്വന്നതെ അവർ അറിവിക്ക. സെയ്തിയായി കേട്ട അതിർച്ചയാൽ ഉറയന്തു പോനാൻ വിശ്വൻ. ഇയൽബാകവേ പൈനിൽ പാരാട്ടാതെ വിശ്വനുക്ക് അമ്മുറൈ ഒരു ചേർക്ക് ആർദൽ വാർത്ത കൂടെ വരവില്ലേ. സെറുത് നാട്കൾക്ക് പിറകു സട്ടൈ പയ്യിലിരുന്ന് കൈപ്പേസി വലിത്തതും വിശ്വൻ അതെടുത്ത് പേശത്തുടങ്ങിനാൻ. ഏറത്താഴെ 1.5 മണിനേരം അന്ത മുതിയവ നൺപർ ഉറയാടിനാർ. നേർമയാന വിമർശനങ്ങളും പാരാട്ടുകളും കുറ്റച്ചാട്ടുകളും സെവി വഴി വന്ന് കുവിയെ തൻ നൂലെ അവർ മുഴുമയാകെ വാസിത്തു മുടിത്തിരിക്കറാർ എന്നതെ വിശ്വൻ വിളങ്ങിനാൻ. പേശിക്കൊണ്ടിരിക്കും ആ തരുണത്തിൽ കൂടെ പടുത്തിരിക്കും പടുക്കയിലിരുന്ന് കൂടെ തന്നാൽ എഴുമ്പ ഇയലാത് എന്നതെ അവർ തെരുവിത്താർ. എന്നതാൽ അടുത്ത നൂലിൻ പ്രതി ഒൻ്റെയ് തപാൽ വഴി കൊടുത്തുവിട വേണ്ടും എന്റെ അന്ത വയതുമൂത്ത നൺപൻ വിണ്ണപ്പിക്ക. വിശ്വനിൻ കൺകളും ഇതയമും ഈരമാനത്. നാട്കൾ സെന്റന് തന്നുടേ പുതിയ നൂൽ കയ്യിൽ കിടത്തതും അതൻ മുതൽ ചില പക്കങ്ങളെ പുരട്ടിപ്പാർത്തിക്കൊണ്ടിരുന്ന വിശ്വനിൻ മനതിൽ പല നിനവുകൾ കടന്നുപോയിന്. അപ്പോഴത് താൻ കൈപ്പട എഴുതിയ അന്ത വാസകം കാഗിതത്തിൽ അച്ചിട്ട വടിവത്തിൽ ഇരിപ്പതെ കണ്ട് മറ്റുമൊരു മുറി അവൻ അതേ വാസിത്താൻ. അമ്മ മലയാളം സാഹിത്യവേദിയിലുള്ള തിരു റഷീദ് ഖാൻ അവരുടെ നിനവുകൾക്ക് മുന്നാൽ ഇന്നൂൽ സമർപ്പണം. വാസിത്തുമുടുത്തതും അവൻ കണുകൾ നീരൂറ്റിയത്. ഇനി വരും കാലത്തിൽ തന്നുടേ ഇയൽ പടയപ്പുകൾക്ക് അവരെ പോന്റെ ഇന്നൊരു വാസകർ ഇരുക്ക മുടിയുമോ എന്റെ അച്ചത്തുടൻ നൂലെ മൂടി വയ്ത്താൻ വിശ്വൻ.
1: നിങ്ങൾ ഇതുവരെ നേരിടൽ കേട്ടത് തിരു സുബ്രഹ്മണ്യൻ കിള്ളിപ്പാലം അവർ എഴുതി വഴങ്ങിയ സിറുകഥയാണ്.

0: நிகழ்ச்சியில் இதுவரை நேயர்கள் கேட்டுக்கொண்டிருந்தது ஆகாஷவாணி திருவனந்தபுரம் நிலையத்திலிருந்து ஒலிபரப்பான தமிழ்ச்சொல் மாலை. இத்துடன் இந்திய நிகழ்ச்சிகள் நிறைவடைகின்றன. மீண்டும் சந்திக்கும் வரை உங்களிடமிருந்து விடைபெறுவது எம் சங்கீதா கிருஷ்ணகுமார். நன்றி, வணக்கம்.
1: தமிழ்ச்சொல் மாலை
2: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
3: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
2: ആർഒ, യുവി, യുഎഫ് ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
3: പിട്ടപ്പള്ളി ഏജൻസീസ്.
4: അത്തിന്തോ തെനതിന്തോ തകത്തെയ്യാതിനെന്തോ, തെനതിന്തോ തിന്തിന്തോ തകതെയ്യാതിനെന്തോ.
5: ഇന്ന് വൈകിട്ട് 3 മണിക്ക് കൂട്ടുകാരിയിൽ.
6: മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന് അവളെ ഇങ്ങനെ ഹസ്ബൻഡ് കയ്യിലെടുക്കും.
5: അഭിനേത്രിയും നാടൻപാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പവുമായുള്ള അഭിമുഖം കേൾക്കാം. മരക്കാരി കേൾക്കുക ഇന്ന് വൈകിട്ട് 3 മണിക്ക്.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം, എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി
5: ആകാശവാണി. സമയം 11 മണി.
7: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
8: മലയാള ഭാഷയ്ക്കും കേരളത്തിന്റെ കലാപാരമ്പര്യത്തിനും ഏറ്റവും വലിയ സംഭാവനകൾ ചെയ്തവരിൽ പ്രഥമ ഗണനീയൻ, അതാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് എന്നതിൽ ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിന്റെ സംഭാവനകൾ. സംസ്കൃതത്തിന് സ്വാധീനം നിറഞ്ഞ കൂത്തിന്റെയും അന്നത്തെ ഭാഷാസാഹിത്യത്തിന്റെയും സ്ഥാനത്ത് ശുദ്ധ മലയാളത്തിൽ അദ്ദേഹം രചിച്ച തുള്ളൽ കൃതികളും പദ്യങ്ങളും മലയാള ഭാഷയുടെ തന്നെ വളർച്ചയുടെ ഭാഗമാണ്. സാധാരണക്കാരന്റെ ഭാഷയിൽ അവർക്ക് രുചിക്കുന്ന കവിതകൾ രചിച്ച നമ്പ്യാരുടെ ഫലിതബോധവും ഏറെ പ്രശസ്തം. ഓട്ടൻ, പറയൻ, ശീതങ്കൻ എന്നീ വിഭാഗങ്ങളിലായി 64 തുള്ളൽ കൃതികൾ അദ്ദേഹത്തിന്റേതായിട്ടുണ്ട് എന്ന് കരുതുന്നു. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമായിരുന്നു കുഞ്ചൻ നമ്പ്യാർ കൃതികളുടെ മുഖമുദ്ര. 1705 1770 ഇടയിലാണ് കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്നത് എന്നാണ് ലഭ്യമായ അറിവ്. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശ് മംഗലത്ത് കലക്കത്ത് തറവാട്ടിലായിരുന്നു ജനനം. ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതനായി അമ്പലപ്പുഴയിൽ ജീവിച്ച കാലത്താണ് തുള്ളൽ കൃതികളിൽ മിക്കവയും എഴുതിയത് എന്ന് കരുതപ്പെടുന്നു. സ്യമന്തകം, ഘോഷയാത്ര, കല്യാണ സൌഗന്ധികം, കിരാതം, സന്താനഗോപാലം തുടങ്ങി അനവധിയായ തുള്ളൽ കൃതികൾ എഴുതിയ നമ്പ്യാരുടെ രചനകളിൽ ചിലത് കർണാടക സംഗീതത്തിനും മുതൽക്കൂട്ടായിട്ടുണ്ട്. ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ കുഞ്ചൻ നമ്പ്യാരുടെ രചനയിലുള്ള ഏതാനും കൃതികൾ നമുക്ക് കേൾക്കാം.

ആദ്യമായി കേൾക്കാം ഏകസ്വരൂപ നമസ്തേ കൃഷ്ണ എന്നു തുടങ്ങുന്ന കൃതി. രാഗം ഹംസധ്വനി, ആദിതാളം. പാടിയത് കെ ജി ജയൻ.

അടുത്തതായി ഹംസാനന്ദി രാഗത്തിൽ നാഥ മുകുന്ദ ശൗരി എന്നു തുടങ്ങുന്ന കൃതി ആദിതാളം, പാടിയത് ആലപ്പി കെ.എസ്. ശ്രീകുമാർ.

കുഞ്ചൻ നമ്പ്യാരുടെ രചനയിൽ അടുത്തതായി പ്രണമത ഗണപതിം എന്നു തുടങ്ങുന്ന കൃതി ഗൗളരാഗം ആദിതാളം, പാടിയത് വർക്കല സി എസ് ജയറാം.

അവസാനമായി പന്തുവരാളി രാഗത്തിൽ യദുകുല ചാരുലലാമ എന്നു തുടങ്ങുന്ന കൃതി ആദിതാളം. പാടിയത് കെ ജി ജയൻ.

0: കുഞ്ചൻ നമ്പ്യാരുടെ രചനയിലുള്ള ഏതാനും കൃതികളാണ് ഇന്ന് ഗാനകൈരളിലൂടെ നമ്മൾ കേട്ടത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, സംവിധാനം സന്ദീപ് സുരേഷ്, സംവിധാന സഹായം കെ ജി സുമിത.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
3: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
2: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
3: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
2: സന്ദർശിക്കൂ www.irctctourism.com.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
5: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ മഹിദ MC സംസാരിക്കുന്നു. ഇപ്പോഴൊരു ഗാനം കേൾക്കാം. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി സമയം 11:30. ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള സർവകലാശാലയുടെ ജനസംഖ്യാ വിദ്യാഭ്യാസ വിഭവ കേന്ദ്രം മുൻ ഡയറക്ടർ ഡോക്ടർ വി രഘു നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: 1987 ജൂലൈ 11 ലോക ജനസംഖ്യ ഏകദേശം 500 കോടി എത്തിയതിനെ തുടർന്നാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര വികസന പരിപാടി തീരുമാനിച്ചത്. 1990 ഐക്യരാഷ്ട്ര പൊതുസഭ ഇതിന് ഔദ്യോഗികമായ അംഗീകാരവും നൽകി. 1989 മുതൽ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിച്ചു വരുന്നു. ആഗോള ജനസംഖ്യയിലുണ്ടാകുന്ന മാറ്റം, അതിലൂടെ ജനങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികൾ എന്നിവ പരിഹരിക്കുന്നതിനുള്ള ഒരു സ്ഥിരം സംവിധാനമാക്കി മാറ്റിയെടുക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 2026 ജനസംഖ്യാ ദിനാചരണത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം ഇന്നത്തെയും ഭാവിയിലെയും യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും തിരിച്ചറിയുക എന്നതാണ്. ലോകരാഷ്ട്രങ്ങളും സന്നദ്ധ സംഘടനകളും സിവിൽ സമൂഹങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും ഈ ദിനം ആചരിച്ചു വരുന്നു. നമ്മുടെ ഭാരതത്തിൽ 2011 അവസാനത്തെ സെൻസസ് നടന്നത്. 121.9 കോടി ജനസംഖ്യയായിരുന്നു അന്ന്. അടുത്ത സെൻസസ് 2027 പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ്. ജനസംഖ്യാ വിദഗ്ധരുടെ കണക്കുകൂട്ടലനുസരിച്ച് 2026 നമ്മുടെ ജനസംഖ്യ ഏതാണ്ട് 147.6 കോടിയാണ്. 2027 സെൻസസ് പൂർത്തിയാവുമ്പോൾ കൃത്യമായ കണക്കുകൾ അറിയാൻ സാധിക്കും. നമ്മുടെ ഭൂമിയിൽ ഏകദേശം 11,700 കോടി ജനങ്ങൾ ജീവിച്ചു മരിച്ചു എന്നാണ് കണക്ക്. ഇപ്പോൾ ഏതാണ്ട് 830 കോടി ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. 2050 ലോക ജനസംഖ്യ ഏതാണ്ട് 980 കോടിയാവുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇപ്രകാരം ജനസംഖ്യയിലുണ്ടാകുന്ന വലിയ മാറ്റം പല വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. പരിസ്ഥിതിയിലുണ്ടാകുന്ന നാശം, വിഭവങ്ങളുടെ ദൌർലഭ്യം, രൂക്ഷമായ ജലക്ഷാമം, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം, സാമൂഹിക സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ, നഗരവത്കരണവും അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും, ജനസംഖ്യാഘടനയിലെ വ്യത്യാസങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾ, വികസിത രാജ്യങ്ങളുടെ തകർച്ച, സാമ്പത്തിക പ്രതിസന്ധി എന്നിവ പ്രശ്നങ്ങളിൽ ചിലതാണ്. ആഗോള ജനസംഖ്യാ സ്ഫോടനം പഠിക്കുവാനും പ്രശ്നപരിഹാരങ്ങൾക്കായി ഐക്യരാഷ്ട്ര ജനസംഖ്യാ നിധി, അന്താരാഷ്ട്ര സംഘടന എന്നിവ നിരവധി പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ രോഗരാഷ്ട്രങ്ങളും ഇതോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നുണ്ട്. ജനസംഖ്യാ വർദ്ധനവ് നിയന്ത്രിക്കുന്നതിനോടൊപ്പം വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ജനസംഖ്യാപരമായ പ്രതിരോധ ശേഷി കൈവരിക്കാനാണ് ഐക്യരാഷ്ട്ര ജനസംഖ്യാ നിധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബാസൂത്രണ സൌകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാ ജനവിഭാഗങ്ങളിലും എത്തിക്കുക, മാതൃമരണങ്ങൾ കുറയ്ക്കുക, ലിംഗവിവേചനത്തിനെതിരായുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക, പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള അക്രമങ്ങൾ തടയുക, അവരുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഉൾഗ്രാമങ്ങളിൽ പോലും ആരോഗ്യ വിവരങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക തുടങ്ങിയവ ചില പ്രധാന പ്രവർത്തന മേഖലകളാണ്. ആഗോള ഭക്ഷ്യസുരക്ഷയാണ് സുപ്രധാനമായ മറ്റൊരു പരിപാടി. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് ആഹാരം ലഭ്യമാക്കുക എന്നത് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു പദ്ധതിയാണ്. കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കൃഷിരീതികൾ, പ്രാദേശിക കാർഷികോത്പാദനം മെച്ചപ്പെടുത്തൽ, പ്രാദേശിക വിപണിയുടെ ശാക്തീകരണം, സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഭക്ഷ്യവിതരണ ശൃംഖല ശക്തമാക്കുക എന്നിവ അവയിൽ ചിലതാണ്. 1950 ആരംഭത്തിൽ ഭാരതത്തിന്റെ ജനസംഖ്യ ഏതാണ്ട് 36 കോടിയായിരുന്നു. ജനസംഖ്യയുടെ 80% അന്ന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു. എന്നാൽ 2026 ലോക ജനസംഖ്യയുടെ 17.79% ജനങ്ങൾ അധിവസിക്കുന്ന ഭാരതം കാർഷിക മേഖലയിലും ഭക്ഷ്യോൽപാദനത്തിലും ലോകത്ത് 2-ാം സ്ഥാനത്താണ്. പാൽ, പരിപ്പുവർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ചണം, ഉണക്കസവാള എന്നിവയുടെ ഉൽപാദനത്തിൽ ലോകവിപണിയിൽ ഭാരതം 1-ാം സ്ഥാനത്താണ്. അരി, ഗോതമ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ, കരിമ്പ്, ചായ, പരുത്തി എന്നിവയുടെ ഉൽപാദനത്തിൽ ഭാരതം ഇന്ന് 2-ാം സ്ഥാനത്താണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം ഒട്ടും മോശമല്ല എന്നാണല്ലോ. ലോകബാങ്കിന്റെ മാനദണ്ഡങ്ങളനുസരിച്ച് ഭാരതത്തിലെ തീവ്ര ദാരിദ്ര്യം 2.3 ചുരുങ്ങിയിട്ടുണ്ട്. അതേസമയം ലോവർ മിഡിൽ ഇൻകം ദാരിദ്ര്യരേഖ പ്രകാരം വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. നീതി ആയോഗിന്റെ കണക്കുകളനുസരിച്ച് ദാരിദ്ര്യവും ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ കേരളം 1-ാം സ്ഥാനത്താണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സംസ്ഥാനങ്ങളിൽ പലതും ജനസംഖ്യ കൂടുതലായുള്ള സംസ്ഥാനങ്ങളാണ് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. യുവജനങ്ങളുടെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം. ഇന്ത്യൻ യുവജന നയമനുസരിച്ച് 15-29 പ്രായത്തിലുള്ളവരാണ് യുവജനങ്ങൾ. ഭാരതത്തിന്റെ ജനസംഖ്യയുടെ ഏതാണ്ട് 27% യുവജനങ്ങളാണ് എന്നാണ് കണക്ക്. ഏകദേശം 37 കോടി യുവജനങ്ങൾ ഭാരതത്തിലുണ്ട്. നഗര, ഗ്രാമ, തീരദേശ, പർവ്വത മേഖലകളിലായി വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികളല്ലാത്തവർ, സ്കൂൾ വിദ്യാഭ്യാസം പോലും ലഭിക്കാത്തവർ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന യുവജനങ്ങൾ ഉള്ള രാജ്യമാണ് ഭാരതം. തൊഴിലില്ലായ്മ, തൊഴിൽ നൈപുണ്യത്തിന്റെ അഭാവം, ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രായോഗിക അറിവിന്റെ കുറവ്, ലിംഗവിവേചനം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ഡിജിറ്റൽ അഡിക്ഷൻ, സാമ്പത്തിക പരിമിതികൾ, സാമൂഹികവും സാംസ്കാരികവുമായ നിയന്ത്രണങ്ങൾ, ഉപരിപഠനത്തിനുള്ള തടസ്സങ്ങൾ, പരിമിതമായ വിദ്യാഭ്യാസ സൌകര്യങ്ങൾ തുടങ്ങി നിരവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഭാരതീയ യുവത്വം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി നിരവധി പദ്ധതികളും സർക്കാർ തലത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. സ്കിൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, വികസിത ഭാരത്, ജി റാം ജി പദ്ധതി, അതായത് വർഷത്തിൽ 125 ദിവസത്തെ തൊഴിൽ ഗ്യാരണ്ടി തുടങ്ങി യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ ജനവിഭാഗങ്ങൾക്കായി വിവിധ ഇനം തൊഴിൽ സംരംഭങ്ങളും നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുന്നുണ്ട്. 26 കോടി വിദ്യാർത്ഥികൾ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 100,000+ സ്കൂളുകളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. 4.5 കോടിയിലധികം യുവജനങ്ങൾ ഭാരതത്തിലെ 1,300 യൂണിവേഴ്സിറ്റികളിലായി ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം സാമ്പത്തികവും സാമൂഹികവും പ്രാദേശികവുമായ കാരണങ്ങളാൽ വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത 200,000 യുവജനങ്ങളും ഭാരതത്തിലുണ്ട്. അനൌപചാരിക വിദ്യാഭ്യാസം, ആജീവനാന്ത വിദ്യാഭ്യാസം, തുറന്ന പഠനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവസരങ്ങളും ഭാരതത്തിൽ ലഭ്യമാണ്. ഓരോ യുവജനത്തിനും അവരുടെ താൽപര്യങ്ങൾക്കും കഴിവുകൾക്കും അനുസരിച്ച് പഠിക്കുവാനും വളരുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകണം. നാളത്തെ ഭാരതം ഇന്നത്തെ യുവജനങ്ങളുടെ കൈകളിലാണ്. യുവജനങ്ങളുടെ ശക്തിയാണ് ഭാരതത്തിന്റെ ശക്തിയായി ഭാവിയിൽ വളർന്നു വികസിക്കേണ്ടത്. അതിന് യോജിച്ച രീതിയിലുള്ള വികസന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ വിദ്യാഭ്യാസ രംഗം, സാമൂഹിക സാമ്പത്തിക രംഗം, സാങ്കേതിക രംഗം, സാംസ്കാരിക രംഗം എന്നീ മേഖലകളിൽ കൃത്യമായ പുരോഗതി ഉണ്ടാവണം. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി യുവജനങ്ങളെ മാറ്റിയെടുക്കണം. കേരള ജനസംഖ്യയുടെ 18.6% മുതിർന്ന പൌരന്മാരാണ് എന്നാണ് കണക്ക്. യുവജനങ്ങൾ കേരള ജനസംഖ്യയുടെ 23-25% വരെ വരും. കേരളത്തിലെ യുവജനങ്ങളുടെ ജനസംഖ്യ താരതമ്യേന കുറവായി കാണുന്നു. മുതിർന്ന പൌരന്മാരുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ആശ്രിതരുടെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസി റേഷ്യോ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സൂചന. മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണം, അത് സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ജാഗ്രതയോടെ കേരളം പഠിക്കേണ്ട പ്രശ്നങ്ങളാണ്. കേരളത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ളത് സംസ്ഥാനത്തിന്റെ മികച്ച സാമൂഹ്യ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത്. ഒരു സമൂഹത്തിന്റെ ആരോഗ്യം, വിദ്യാഭ്യാസം, വികസനം എന്നിവ അളക്കുന്നതിനുള്ള സൂചകമായിട്ടാണ് ഇവ വിലയിരുത്തപ്പെടുന്നത്. ലിംഗസമത്വവും ഉയർന്ന സാക്ഷരതാ നിലവാരവും കേരളത്തിന്റെ പ്രത്യേകതയാണ്. മികച്ച ആരോഗ്യ സൌകര്യങ്ങളും ഉയർന്ന ശുചിത്വബോധവും കാരണം ശിശുമരണ നിരക്ക് കേരളത്തിൽ വളരെ കുറവാണ്. ഉയർന്ന ആയുർദൈർഘ്യം കേരളത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. കേരളത്തിലെ ജീവിത സാഹചര്യങ്ങൾ കാരണം സ്ത്രീകൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നു. കേരളത്തിലെ പുരുഷന്മാർ വലിയൊരു വിഭാഗം ജോലി ആവശ്യങ്ങൾക്കായി മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പാർക്കുന്നതുകൊണ്ട് നാട്ടിലുള്ള സ്ത്രീകളുടെ എണ്ണം ആപേക്ഷികമായി ഉയരാനും കാരണമാകുന്നു. കേരളത്തിലെ വിദ്യാസമ്പന്നരായ യുവജനങ്ങൾക്കിടയിലെ തൊഴിലില്ലായ്മ ഭാരതത്തിന്റെ ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ദേശീയ ശരാശരി 10% കേരളത്തിന്റെ ശരാശരി ഏതാണ്ട് 29.9%. യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ക്രിയാത്മകമായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഈ രംഗത്തും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തിക്കും സുരക്ഷിതവും ആരോഗ്യകരവും മാന്യവുമായ ജീവിതം ഉറപ്പാക്കുന്നതിനും വരും തലമുറയ്ക്കായി സുസ്ഥിരമായ ഭാവി വികസിപ്പിച്ചെടുക്കുന്നതിനും ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാനുഷികമായും ശാസ്ത്രീയമായും കൈകാര്യം ചെയ്യേണ്ടതിന്റെ പ്രസക്തി ലോക ജനസംഖ്യാ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജനസംഖ്യ ഒരു സംഖ്യ മാത്രമല്ല, സുസ്ഥിര വികസനത്തിനും സമത്വപൂർണമായ സാമൂഹിക സൃഷ്ടിക്കുമുള്ള മനുഷ്യ വിഭവശേഷി തിരിച്ചറിയുകയും അതിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടത് മാനവരാശിയുടെ ഭാവിക്ക് അത്യന്താപേക്ഷിതമാണ്. മാനവ സമൂഹത്തിന് അതിന് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം.
1: ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള സർവകലാശാലയുടെ ജനസംഖ്യാ വിദ്യാഭ്യാസ വിഭവ കേന്ദ്രം മുൻ ഡയറക്ടർ ഡോക്ടർ വി രഘു നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മണിച്ചിത്ര താഴെന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന ബിച്ചു തിരുമല, വാലി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ സംഗീതം നൽകി ബിജു നാരായണനും ശ്രീനിവാസും പാടിയത്. ചിത്രം സമ്മർ ഇൻ ബത്ലഹേം.

മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസൻ, ശ്വേത മോഹൻ, ജിയ ഉൽ ഹക് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം റോണി റാഫേൽ.

പ്രിയ ശ്രോതാക്കളെ, 12-15 വരെ ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. എഴുതാപ്പുറങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം വിദ്യാധരൻ.

ബി കെ ഹരിനാരായണന്റെ വരികൾ, പ്രശാന്ത് മോഹന്റെ സംഗീതം. സിത്താര കൃഷ്ണകുമാറും പ്രശാന്ത് മോഹനും പാടിയ ഗാനം ചിത്രം ക്ലാ ക്ലാ ക്ലീ ക്ലീ നസ്രിയ തിരിഞ്ഞു നോക്കി.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. കൗതുക വാർത്തകൾ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാന പരിപാടി രഞ്ജിനി ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക്. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ മഹിത എം സി സംസാരിക്കുന്നു. പ്രകാശധാര ഇന്ന് ഉച്ചയ്ക്ക് 12:40. ആകാശവാണി ഏകതാര.
1: ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ എം രാധാകൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. അരികത്തു നീ വന്നു നിൽക്കുമ്പോൾ ആവണിപ്പുലരി വന്ന് എന്നോട് പരിഭവിക്കും. ഗാനമെഴുതിയത് ശ്രീ കോട്ടൂർ ബിരു, സംഗീതം നൽകിയത് ജോസ്.

ശ്രീകോട്ടൂർ ബിനു, ജി രാധാകൃഷ്ണൻ, പ്രൊഫസർ കെ ചന്ദ്രശേഖരൻ പിള്ള എന്നിവർ ഗാനങ്ങളെഴുതി. ജോസ്, എസ് ആർ മോഹൻ എന്നിവർ സംഗീതം നൽകി. എം രാധാകൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ന്യൂസിലന്റ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലന്റ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലൻഡിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കണ്ണാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 ദിവസത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർദ്ധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം.

0: ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു ചെന്നൈ കൊല്ലം ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നോർവെ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ന്യൂസിലന്റ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ഓക്ലൻഡിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് സേവന വാർഷിക ഉഭയകക്ഷി വ്യാപാരം 35,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാനും ധാരണയായി. സന്തുലിതവും സമഗ്രവുമായ ഇന്ത്യ ന്യൂസിലന്റ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂസിലന്റിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി മേഖലയിൽ കാണാതായ ആൾക്ക് വേണ്ടി 5-ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. അതിനിടെ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. 2-ാമത്തെ സോൺ കേന്ദ്രീകരിച്ചാണ് പ്രധാന തിരച്ചിൽ. NDRF സംഘം, ഫയർഫോഴ്സ്, പോലീസ് എന്നിവയ്ക്ക് പുറമെ കൽപ്പറ്റ ജീവൻതുർക്കി രക്ഷാപ്രവർത്തകരും തിരച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. പാലത്തിനടുത്തുള്ള മൺകൂന നീക്കി പരിശോധന നടത്തും. അതിതീവ്ര പരിശോധനയാണ് ഇന്ന് നടക്കുകയെന്നും വയനാടിന് ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി 3-അംഗ സമിതിയും സർക്കാർ നിയോഗിച്ചു. സമിതി അടുത്ത ദിവസം ജില്ലയിൽ സന്ദർശനം നടത്തും.
0: മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വരെയും ധനസഹായം അനുവദിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. UDF സർക്കാർ അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിട്ട അവസരത്തിൽ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി പുറത്തിറക്കി. സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ബി മുരളീധരൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശശി തരൂർ MP, മേയർ VV രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ സ്മരണയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 1989 ഈ ദിനം ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇന്നേക്കും ഭാവിയിലേക്കുമായി യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. തിരുവനന്തപുരം കാര്യവട്ടത്തുള്ള കേരള സർവകലാശാല ക്യാമ്പസ് ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്യുമെന്റലിസ്റ്റ് ഡോ സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.
2: യുവജനതയുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അവരുടെ ഉൽപാദന ശേഷിയും നാടിന്റെ സാമ്പത്തിക വികസനവും ഉറപ്പാക്കാൻ കഴിയൂ. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയാണ് ഇതിനുള്ള പ്രധാന ഉപാധി. പകർച്ചവ്യാധികൾക്കുപരി ജീവിതശൈലീ രോഗങ്ങൾ നമ്മുടെ യുവജനതയിലും പിടിമുറുക്കുന്ന ഇക്കാലത്ത് ശരിയായ പോഷകാഹാരവും ചിട്ടയായ വ്യായാമവും ശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് വഴുതി വീഴുന്ന യുവജനതയെ കൈപിടിച്ചുയർത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ടത് അത്യാവശ്യമാണ്.
0: ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് അമ്പൂരിയിലെ ഗോത്രവർഗ മേഖലയിൽ പോഷകാഹാര ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്ത് കേരളത്തിലെ 2 ഓഫീസുകളിലെ 900-ൽ അധികം ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ നടന്ന മന്ത്രിതല ചർച്ച ഫലം കണ്ടില്ല. സെന്ററുകൾ അടയ്ക്കുകയല്ലാതെ വഴിയില്ലെന്ന് ഓൺലൈനായി ചർച്ചയിൽ പങ്കെടുത്ത കമ്പനി അധികൃതർ വ്യക്തമാക്കി. തുടർന്ന് ഈ മാസം 20 കമ്പനി അധികൃതർ നേരിട്ടെത്തി കൃത്യമായ നിലപാട് അറിയിക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ നിർദ്ദേശിച്ചു. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായുള്ള വിവരശേഖരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 10 ദിവസം കൊണ്ട് ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. HLO എന്ന മൊബൈൽ ആപ്പാണ് വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്നത്. വ്യക്തികൾ നിലവിൽ താമസിക്കുന്ന സ്ഥലത്തെ വിവരങ്ങളാണ് നൽകേണ്ടത്. സെൻസസ് ജോലികൾക്കായി ഫീൽഡിൽ വരുന്ന എന്യൂമറേറ്റർമാർക്ക് പരിപൂർണ പിന്തുണ ജനങ്ങൾ നൽകണമെന്നും ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണം ഉണ്ടാകണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു.
0: അതിനിടെ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി തിരുവനന്തപുരം താലൂക്ക് പരിധിയിലെ ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൽ എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കിയ LMS LPS വെങ്ങാനൂരിലെ അധ്യാപിക ഷെറിൻ സുമത്തെ ജില്ലാ കളക്ടർ അനുമോദിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയുടെ 6th തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം കപ്പൽ നിർമ്മാണശാലകളിൽ തദ്ദേശീയമായി യുദ്ധക്കപ്പലുകൾ വികസിപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധ മേഖല വളർന്നതായി രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ഓണയാത്ര തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക തീവണ്ടികൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് തീവണ്ടികൾ അനുവദിച്ചത്. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. ഓണക്കാലത്ത് കേരളത്തിന് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. ആകെ 100+ സർവീസുകളാണ് അനുവദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലന്റിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലന്റ് മത്സരവും നടക്കും. ലോകകപ്പ് സെമിഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: പ്രതീക്ഷയുടെ പരകോടിയിൽ നിൽക്കുന്ന അർജന്റീനയും നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതെ പൊരുതാൻ ഉറച്ച സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം യഥാർത്ഥത്തിൽ സൂപ്പർ താരവും ടീം വർക്കും തമ്മിലാണ്. ഇതിഹാസ താരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിന് തുയരുന്ന മൻസാംബി, എംബോള, വർഗാസ് ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പ് ചീട്ട്. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മറികടക്കാനായത് അർജന്റീനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ സ്വിസ് പടയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. ഈജിപ്തിനെതിരെയുള്ള പ്രീ ക്വാർട്ടറിൽ ആടിയുലഞ്ഞ അർജന്റീനൻ പ്രതിരോധം കൂടുതൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ സ്വിസ് വെല്ലുവിളി മറികടക്കാൻ കഴിയൂ. 3rd ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവേ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള അതിശക്തരുടേതാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാലണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടം ആയതുകൊണ്ട് തന്നെ ആവേശം പതിന്മടങ്ങാണ്.
0: കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലീലത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നാളെയുടെ വാഗ്ദാനങ്ങളായ കൌമാര പ്രതിഭകൾ മുതൽ രഞ്ജി ട്രോഫി കളിച്ച മുൻനിര താരങ്ങൾ വരെ അണിനിരക്കുന്ന ലേലപ്പട്ടികയിൽ ആകെ 173 കളിക്കാരാണുള്ളത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചിലവാക്കാനാവുക. മലപ്പുറം ജില്ലയിലെ നമ്പ്രാണിക്കടവ് റെഗുലേറ്ററിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്നതിനാണ് പദ്ധതി വിഭാവനം ചെയ്തത്. 1500 ഹെക്ടർ കൃഷിഭൂമിയിലെ ജലസേചനത്തിനും പദ്ധതി പ്രയോജനപ്പെടും. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശ് സ്വദേശി പ്രാൺ ജേത്രി, ആദിത്യ കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന് 185 ഗ്രാം MDMA ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറക്കര സ്വദേശി മുഹമ്മദ് സമീലാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ന്യൂസിലന്റ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലന്റ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലാന്റിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 ദിവസത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർദ്ധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലന്റിനെയും നോർവേ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: ആകാശവാണി.

0: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ജെറിയാട്രിക് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ മഹിദ എം സി സംസാരിക്കുന്നു.
1: ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതികളെയും വികസന നയങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ ജനസംഖ്യാ ഘടനയ്ക്കുള്ള പങ്ക് നിർണായകമാണ്. സാധാരണയായി ഈ ദിനത്തിൽ നാം ചർച്ച ചെയ്യാറുള്ളത് ജനസംഖ്യാ വർധനവിനെ കുറിച്ചോ വിഭവങ്ങളുടെ പരിമിതികളെ കുറിച്ചോ ആണ്. എന്നാൽ ഇന്ന് രാജ്യം, പ്രത്യേകിച്ച് കേരള സംസ്ഥാനം, അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെമോഗ്രഫിക് ട്രാൻസിഷനെ അഥവാ ജനസംഖ്യാപരമായ ഘടനാ മാറ്റത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെയും വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളുടെയും ഫലമായി ഇന്ന് ജനനനിരക്ക് കുറയുകയും ശരാശരി ആയുർദൈർഘ്യം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നേരിട്ടുള്ള പ്രതിഫലനം എന്നോണം നമ്മുടെ ജനസംഖ്യയിലെ പ്രായമായവരുടെ അനുപാതം ദ്രുതഗതിയിൽ ഉയരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വയോജനങ്ങളുടെ സവിശേഷമായ ആരോഗ്യ പരിപാലനത്തെയും അവരുടെ സാമൂഹിക സുരക്ഷിതത്വത്തെയും കുറിച്ച് ശാസ്ത്രീയവും പ്രായോഗികവുമായ ഒരു പുനർചിന്തനം അനിവാര്യമായിരിക്കുന്നു. നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമാണ്. ഇതിനെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് വിളിക്കും. അതായത് ജോലി ചെയ്ത് സമ്പാദിക്കാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കൂടുകയും അവർ രാജ്യത്തിന്റെ വികസനത്തിന് വലിയ സംഭാവന നൽകുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. നമ്മൾ ഈ ഘട്ടം ഏതാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. മികച്ച ആരോഗ്യ പരിപാലനം കൊണ്ട് നമ്മുടെ നാട്ടിലെ ആയുർദൈർഘ്യം ഒരുപാട് കൂടി. നിലവിൽ നമ്മുടെ ജനസംഖ്യയുടെ 15% ആളുകൾ 60 വയസ്സ് പിന്നിട്ടവരാണ്. ഇവിടെയാണ് നമ്മൾ മറ്റൊരു പ്രധാന വശം ചിന്തിക്കേണ്ടത്, ഡിപ്പെൻഡൻസി റേഷ്യോ അഥവാ ആശ്രയത്വ നിരക്ക്. ലളിതമായി പറഞ്ഞാൽ, ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കുന്ന ഒരു വ്യക്തിയെ ആശ്രയിച്ച് എത്ര പേര് ജീവിക്കുന്നു എന്നതാണ്. കുട്ടികളും പ്രായമായവരും ഈ ആശ്രയത്വത്തിന്റെ പരിധിയിൽ വരുന്നു. മുമ്പ് കുട്ടികളെ നോക്കാനായിരുന്നു മാതാപിതാക്കൾ കൂടുതൽ സമയവും പണവും ചിലവഴിച്ചിരുന്നതെങ്കിൽ ഇനി വരും വർഷങ്ങളിൽ പ്രായമായവരുടെ ആരോഗ്യത്തിനും പരിചരണത്തിനുമായിരിക്കും ഒരു കുടുംബം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരിക. അതുകൊണ്ട് നമ്മൾ നേടിയെടുത്ത ആയുസ്സിന് നല്ലൊരു ജീവിത നിലവാരം ഉറപ്പാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. മുതിർന്നവരുടെ സവിശേഷമായ ആരോഗ്യ ആവശ്യങ്ങൾ. പ്രായമാകുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന സ്വാഭാവികമായ മാറ്റങ്ങളെ വെറും രോഗങ്ങളായി മാത്രം കണ്ട് ചികിത്സിച്ചാൽ പോരാ. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ അവസ്ഥകളെ ഒരുമിച്ച് കണ്ടുവേണം ഈ ഘട്ടത്തെ സമീപിക്കാൻ. മുതിർന്നവരിൽ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചെറുപ്പക്കാരെ പോലെ ഒരു പ്രത്യേക അവയവത്തെ ബാധിക്കുന്ന ഒരൊറ്റ രോഗമായിരിക്കില്ല അവർക്കുണ്ടാവുക. പ്രമേഹം, രക്താതി സമ്മർദ്ദം, സന്ധിവേദന, കാഴ്ചക്കുറവ് എന്നിവയെല്ലാം ഒന്നിച്ചു വന്നേക്കാം. ഇതിനായി പല ഡോക്ടർമാരെ മാറി മാറി കാണുകയും ഒരു പിടി മരുന്നുകൾ ഒരേ സമയം കഴിക്കേണ്ടി വരികയും ചെയ്യുന്നത് ഇന്ന് സാധാരണമാണ്. ഈ അമിതമായ മരുന്നുപയോഗം പലപ്പോഴും ശരീരത്തിന് മറ്റൊരു ഭാരമാകാറുണ്ട്. മരുന്നുകൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം കാരണം പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇത് കാരണമാകുന്നു. അതുപോലെ തന്നെ പ്രധാനമാണ് വീഴ്ചകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ. പ്രായമായ ഒരാൾ വീട്ടിൽ വഴുതി വീണാൽ അത് കേവലം ഒരു എല്ലുപൊട്ടലിൽ ഒതുങ്ങില്ല. അത് അവരുടെ സ്വയം പര്യാപ്തതയെയും മാനസികാവസ്ഥയെയും ദീർഘകാലത്തേക്ക് ബാധിക്കാം. പലപ്പോഴും ഇത് അവരെ കിടപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കാറുണ്ട്. ഇതിനെല്ലാം പുറമെ ഇന്ന് നമ്മൾ ഗൗരവമായി കാണേണ്ട മറ്റൊന്നുണ്ട്, മറവി രോഗവും ഒറ്റപ്പെടൽ മൂലമുണ്ടാകുന്ന മാനസിക വിഷമങ്ങളും. മക്കളൊക്കെ ജോലിയും ജീവിതവുമായി ദൂരദേശങ്ങളിലേക്ക് പോകുമ്പോൾ വീടുകളിൽ അവശേഷിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുക എന്നത് ശാരീരിക ചികിത്സയേക്കാൾ വലിയ വെല്ലുവിളിയാണ്. പ്രിവെന്റീവ് ഹെൽത്ത് കെയറിന്റെ പ്രാധാന്യം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ അഥവാ രോഗങ്ങൾ വരാതെ തടയുന്നതിനുള്ള മാർഗങ്ങളാണ്. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഹെൽത്ത് ചെക്കപ്പുകൾ ആവശ്യമില്ല എന്നൊരു തെറ്റായ ചിന്താഗതി നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ കൃത്യമായ ഇടവേളകളിലുള്ള രക്തസമ്മർദ്ദ പരിശോധന, പ്രമേഹ നിർണയം, കണ്ണിന്റെയും കേൾവിയുടെയും പരിശോധനകൾ എന്നിവ വഴി പല വലിയ അപകടങ്ങളും നമുക്ക് മുൻകൂട്ടി തടയാൻ സാധിക്കും. അതുപോലെ തന്നെ മുതിർന്നവർക്കുള്ള വാക്സിനേഷനുകൾ, ഉദാഹരണത്തിന് ഇൻഫ്ലുവൻസ, ന്യൂമോകോക്കൽ വാക്സിനുകൾ, ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ സഹായിക്കും. ശരിയായ സമയത്തുള്ള മെഡിക്കൽ ഇടപെടലുകൾ വഴി വലിയ ആശുപത്രി ചിലവുകളും മാനസിക വിഷമങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കാൻ ഓരോ കുടുംബത്തിനും സാധിക്കും. കമ്മ്യൂണിറ്റി അധിഷ്ഠിത പരിചരണം. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മാതൃക ലോക പ്രശസ്തമാണ്. നമ്മുടെ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ ഇതിനകം തന്നെ മാതൃകയായിട്ടുണ്ട്. എന്നാൽ ഇനി ഇനി നമുക്ക് വേണ്ടത് വികേന്ദ്രീകൃതമായ ജെറിയാട്രിക് കെയർ നെറ്റ്വർക്കുകൾ ആണ്. തദ്ദേശ സ്വയംഭരണത്തിന്റെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും പ്രായമായവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അവർക്കായി പകൽ വീടുകൾ അല്ലെങ്കിൽ വയോജന ക്ലബുകൾ സജീവമാക്കുകയും വേണം. ഇത് അവരുടെ ഒറ്റപ്പെടൽ മാറ്റാൻ സഹായിക്കും. സമൂഹവും കുടുംബവും ചെയ്യേണ്ടത്.

0: ഈ ജനസംഖ്യാ മാറ്റത്തെ ഉൾക്കൊള്ളാൻ ആശുപത്രികൾ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. മാറ്റങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ബാത്റൂമുകളിലും ഇടനാഴികളിലും പിടിച്ചു നടക്കാൻ പാകത്തിനുള്ള ഹാൻഡ് റെയിലുകൾ സ്ഥാപിക്കുക, തറകളിൽ വഴുതി വീഴാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക, രാത്രികാലങ്ങളിൽ ആവശ്യത്തിന് വെളിച്ചം ഉറപ്പാക്കുക, പ്രായാധിക്യത്തിലും ചെയ്യാവുന്ന ലളിതമായ ശാരീരിക വ്യായാമങ്ങൾ, യോഗ, നടത്തം എന്നിവ ശീലമാക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. കാൽഷ്യം, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ സമീകൃതമായ പോഷകാഹാരങ്ങൾ നൽകാൻ ശ്രദ്ധിക്കുക. അവരെ രോഗികളായി കണ്ട് മാറ്റി നിർത്താതെ കുടുംബത്തിലെ ചർച്ചകളിലും തീരുമാനങ്ങളിലും പങ്കാളികളാക്കുക. നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ചികിത്സ അവരെ കേൾക്കാൻ തയ്യാറാകുക എന്നതാണ്. വയോജന സൗഹൃദപരമായ ഒരു അന്തരീക്ഷം വീടുകളിൽ സൃഷ്ടിച്ചെടുക്കുക. സാങ്കേതിക വിദ്യയുടെ സഹായം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ പ്രായമായവരെ മാറ്റി നിർത്താൻ കഴിയില്ല. ടെലിമെഡിസിൻ സംവിധാനങ്ങൾ, മരുന്ന് കഴിക്കാൻ ഓർമ്മിപ്പിക്കുന്ന സ്മാർട്ട് ആപ്പുകൾ, അടിയന്തര ഘട്ടങ്ങളിൽ സഹായം തേടാനുള്ള എമർജൻസി അലേർട്ട് സിസ്റ്റങ്ങൾ എന്നിവ വയോജനങ്ങൾക്ക് വലിയ തുണയാണ്. നമ്മുടെ മാതാപിതാക്കളെ ഈ പുതിയ സാങ്കേതിക വിദ്യകൾ കൂടി ലളിതമായി പഠിപ്പിച്ചെടുക്കാൻ യുവതലമുറ തയ്യാറാകണം. വയോജന പരിപാലനം ഒരു കുടുംബത്തിന്റെ മാത്രം ബാധ്യതയല്ല, മറിച്ച് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ചരിത്രപരമായ ഒരു സംഭവമുണ്ട്. 1989 ജപ്പാൻ സർക്കാർ നടപ്പിലാക്കിയ ഗോൾഡ് പ്ലാൻ എന്ന തന്ത്രപരമായ പദ്ധതിയാണത്. പ്രായമായവർക്കായി ഹോം ഹെൽപ്പ് സർവീസുകൾ, ഡേ കെയർ സെന്ററുകൾ, ഹ്രസ്വകാല താമസ സൗകര്യങ്ങൾ എന്നിവ ഈ പദ്ധതിയിലൂടെ അവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ചു. ഒരു രാജ്യം വിചാരിച്ചാൽ എങ്ങനെ വയോജന സൗഹൃദ സമൂഹമായി മാറാം എന്നതിന്റെ ഏറ്റവും മികച്ച ചരിത്രപരമായ ഉദാഹരണമാണിത്. ഈ ലോക ജനസംഖ്യാ ദിനത്തിൽ നമ്മൾ ഒരു പുതിയ കാഴ്ചപ്പാട് രൂപീകരിക്കേണ്ടതുണ്ട്. മുതിർന്ന തലമുറ നമ്മുടെ സമൂഹത്തിന്റെ ഭാരമല്ല, മറിച്ച് നമ്മുടെ വലിയ ഒരു സ്വത്താണ്. അവരെ കേവലം ആശ്രിതരായി കാണാതെ അവരുടെ അനുഭവ സമ്പത്തും അറിവും വരും തലമുറയ്ക്ക് വഴികാട്ടാൻ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. വാർദ്ധക്യം എന്നത് ഭയപ്പെടേണ്ട ഒരവസ്ഥയല്ല, അത് ജീവിതത്തിന്റെ സ്വാഭാവികമായ മനോഹരമായ ഒരു ഘട്ടമാണ്. അതിനെ ആരോഗ്യപൂർണവും അന്തസ്സുള്ളതുമാക്കുക എന്നത് ആ വ്യക്തിയുടെ മാത്രം ആവശ്യമല്ല, നമ്മുടെ സമൂഹത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണ്. വരും തലമുറയ്ക്കായി നമ്മൾ കരുതി വെക്കേണ്ട ഏറ്റവും വലിയ നിക്ഷേപം ആരോഗ്യകരമായ വാർദ്ധക്യത്തെ അഥവാ ഹെൽത്തി ഏജിങ്ങിനെ പിന്തുണയ്ക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ്. പ്രായമാകുന്നത് തടയാൻ ആർക്കും കഴിയില്ല, എന്നാൽ ജീവിക്കുന്ന വർഷങ്ങൾക്ക് ആരോഗ്യവും ആനന്ദവും നൽകാൻ നമുക്ക് ഏവർക്കും ഒന്നിച്ച് കൈകോർക്കാം.
1: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ജെറിയാട്രിക് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ മഹിദ എം സി.
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 59 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ

0: ഭസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഓക്ലൻഡിൽ നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് ബിസിനസ് എൻഗേജ്മെന്റ് 2026 പ്രധാനമന്ത്രി മോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ സ്പാർക്ക് അരീനയിൽ എത്തും. 10,000-ത്തോളം ആളുകളാണ് വേദിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രിയുടെ ന്യൂസിലൻഡ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഓക്ലൻഡിൽ നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഈസ്റ്റ് സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടനാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത 4 വർഷത്തേക്കുള്ള സംയുക്ത പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ഇന്ത്യ ന്യൂസിലൻഡ് തന്ത്രപ്രധാന പങ്കാളിത്തം മാർഗരേഖ 2030 ഇരു പ്രധാനമന്ത്രിമാരും അംഗീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി.
1: Is the decision by the two prime ministers to raise the relationship or strategic partnership. They also decided that this goal of a more strategic relationship would be approached systematically, for which they decided that there would be a roadmap to take us forward the next couple of years. This roadmap has been summarized, in fact, in a document which is being released along with the joint statement that the two prime ministers are issuing at the conclusion of their talks.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആന്റ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. രാജ്യത്തെ ആണവോർജ്ജ മേഖലയുടെ സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ള ശാന്തി നിയമം 2025 നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഗവേഷണ സ്ഥാപനങ്ങളിലെയും വ്യവസായ മേഖലയിലെയും വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. 2047 രാജ്യത്തിന്റെ ആണവോർജ്ജ ശേഷി 100 GW ഉയർത്തുകയാണ് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. സമുദ്ര ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാകുന്ന എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശക്തിപ്പെടുമെന്ന് കരുതുന്ന എല്ലിനോയുടെ പ്രത്യാഘാതം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രകടമാകുമെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് പറഞ്ഞു. ദേശീയ മത്സ്യകർഷക ദിനത്തിൽ CMFRI സംഘടിപ്പിച്ച മത്സ്യകർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടുത്ത ചൂടിനുശേഷം പെട്ടെന്നുണ്ടാകുന്ന മഴ തീരദേശങ്ങളിലും കായലുകളിലും ലവണാംശം വ്യത്യാസപ്പെടുന്നതിന് കാരണമാകും. ഇത് മത്സ്യകൃഷിയെ സാരമായി ബാധിക്കാനിടയുള്ളതിനാൽ തീരദേശ മത്സ്യകർഷകർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിശമന സേന, പോലീസ് എന്നിവർക്ക് പുറമെ കൽപ്പറ്റയിലെ ജീവൻ രക്ഷാ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പുഴയിലുൾപ്പെടെ വ്യാപക തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏതുവിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യുമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടിക

0: ത്തിലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. പരമ്പരാഗത പ്രതിരോധശേഷിയും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തി ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ ഒരു പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ ആറാമത് തദ്ദേശീയ പ്രോജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ പ്രതിരോധ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തം ജനങ്ങളുടെ നൈപുണ്യത്തിലൂടെ അത്യാധുനിക സൈനിക പ്ലാറ്റ്ഫോമുകൾ ഉത്പാദിപ്പിക്കുന്നതിലേക്ക് മാറിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: एक समय था जब हम अपनी अधिकांश डिफेंस नीड्स के लिए दूसरे देशों की ओर देखते थे. आज हम अपने ही शिपयार्ड्स में अपने ही देश के लोगों के हाथों से वारशिप बना रहे हैं और वह भी एक के बाद एक तेज रफ्तार से हम वारशिप बना रहे हैं.
0: ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. നിലവിലുണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തിയാണ് പുതിയവ അനുവദിച്ചിരിക്കുന്നത്. BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ തുടങ്ങിയവയാണ് പുതിയ കോഴ്സുകൾ. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ പരിഹരിക്കണമെന്നും സുസ്ഥിരമായ ഒരു ഭാവിക്കായി പ്രവർത്തിക്കണമെന്നും ദിനാചരണം ആഹ്വാനം ചെയ്യുന്നു. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക, ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അമേരിക്ക. ഇറാന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സാമ്പത്തിക ശൃംഖലകളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ ആഴ്ച ആദ്യം ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ടെഹ്റാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയാണ് ഈ നീക്കം. US ഇറാൻ ധാരണാപത്രം അവസാനിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടും സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഉപരോധങ്ങൾ വരുന്നത്. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ മരണം 4000 കടന്നു. 16,740 പേർക്ക് പരിക്കേറ്റതായി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 24-ന് 7.2, 7.5 എന്നീ തീവ്രതകളുള്ള ഇരട്ട ഭൂകമ്പം വെനീസ്വലയിൽ നാശം വിതച്ചത്. ആയിരക്കണക്കിന് ജനങ്ങളെയാണ് കാണാതായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവെ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമി ഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ 285 റൺസിന് മറുപടിയായി ഇംഗ്ലണ്ട് ഇന്ന് രണ്ടാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കും. ലണ്ടനിലെ ലോഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റിന്റെ ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഒരു വിക്കറ്റിന് 21 റൺസ് എന്ന നിലയിലാണ്. മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിൽ, തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി, സമയം 1:00. രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. കത്തെഴുത്ത്, അത് നമ്മുടെ മനസ്സിലുള്ളത് മറ്റൊരാളോട് പ്രകടിപ്പിക്കുന്ന മനോഹരമായൊരു കലയാണ്. എഴുതുന്നയാളുടെ കൈയക്ഷരം, എഴുതാൻ ഉപയോഗിച്ച വാക്കുകളുടെ തിരഞ്ഞെടുപ്പ്, ആ വാചകങ്ങളിൽ നിറയുന്ന വികാര വിചാരങ്ങൾ, കടലാസിന്റെയും മഷിയുടെയും മണവും നിറവും ഒക്കെ ഹൃദയം കൊണ്ടെഴുതുന്ന കത്തുകളെ അവാച്യ സുന്ദരമാക്കുന്നു. ഡിജിറ്റൽ സന്ദേശങ്ങളുടെ ഈ കാലത്ത് ഒരു കത്ത് നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ ലഭിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാന പരിപാടിയായ രഞ്ജിനിക്ക് ഇത്രയധികം ജനസമ്മതി ഉണ്ടായത്. രഞ്ജിനി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങൾ അയച്ച കത്തുകളുമായി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ രഞ്ജിനി പരിപാടിയിൽ. നിങ്ങളോടൊപ്പം ചേരുന്നു ലങ്കേഷ് അഗസ്ത്യകോട്.

രഞ്ജിനിയിലെ ആദ്യത്തെ കത്ത് വായിക്കാം. കടയ്ക്കൽ ചിതറ നിന്നുള്ള ദീപ ബിജു എന്ന ശ്രോതാവ് അയച്ചതാണ്. ഇങ്ങനെ പറയുന്നു കത്തിൽ: പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, എന്റെ പേര് ദീപ ബിജു. എന്റെ സ്വദേശം കൊല്ലം ജില്ലയിലെ ചിതറയിലുള്ള ഐരക്കുഴി വയലിക്കടയിലാണ്. എന്റെ അമ്മ വിലാസിനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗാനമാണ് ഞാൻ ഇന്ന് രഞ്ജിനിയോട് ആവശ്യപ്പെടുന്നത്. ഹൃദയം ഒരു ക്ഷേത്രം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഒരു ദേവൻ വാഴും ക്ഷേത്രം എന്ന ഗാനമാണ് കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ ദീപ ബിജു, ചിത്തറ, ഐരക്കുഴി. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. 1976 പി സുബ്രഹ്മണ്യം, മധു, ശ്രീവിദ്യ, രാഘവൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്ത ഹൃദയം ഒരു ക്ഷേത്രം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും കൂട്ടരും പാടിയ ഗാനമാണിത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

വി ജി സുബ്രഹ്മണ്യൻ എന്ന ശ്രോതാവ് തളിക്കുളത്ത് നിന്നും അയച്ച കത്താണ് ഇനി വായിക്കുന്നത്. കത്തിലിങ്ങനെ പറയുന്നു, പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ സുബ്രഹ്മണ്യൻ വി ജി തളിക്കുളം. എന്റെ കത്തുകളെല്ലാം പരിഗണിക്കുന്ന രഞ്ജിനിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഒരു ഗാനം കൂടി ആവശ്യപ്പെടുകയാണ്. മലയത്തിപ്പെണ്ണ് എന്ന സിനിമയിലെ മട്ടിച്ചാറ് മണക്കണ് മണക്കണ് എന്ന ഗാനം വെച്ചുതരും എന്ന പ്രതീക്ഷയിൽ നിർത്തുകയാണ്. ഈ ഗാനം ഷാജി വേങ്ങൂർ, രതീഷ് മഞ്ഞപ്ര, സുധാകരൻ തൃത്തല്ലൂർ, താജുദ്ദീൻ നാട്ടിക, സുലൈമാൻ കൂരിക്കുഴി, അബ്ദുൾ സലാം അഴീക്കോട്, ദിവ്യ സന്തോഷ്, ബിന്ദു ദിലീപ്, ഷീജ ദാസൻ, ഷീല വലപ്പാട് എന്നിവർക്കുവേണ്ടി സമർപ്പിക്കുന്നു. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ഉണ്ണുമേനോനും ചിത്രയും പാടിയ ഗാനമാണിത്. വയനാർ വല്ലഭന്റെ വരികൾക്ക് ഈണം പകർന്നത് ഗായകൻ കെ പി ബ്രഹ്മാനന്ദനാണ്. കെ എസ് ഗോപാലകൃഷ്ണന്റെ സംവിധാനത്തിൽ 1989 പുറത്തുവന്ന മലയത്തി പെണ്ണ് എന്ന ചിത്രത്തിലെ ഗാനം.

ഇപ്പോൾ കേട്ട ഗാനം രഞ്ജനിയിലൂടെ കേൾക്കാൻ ആവശ്യം അറിയിച്ചത് തളിക്കുളത്ത് നിന്നുള്ള വി ജി സുബ്രഹ്മണ്യൻ ആയിരുന്നു. രഞ്ജിനി തുടരുകയാണ്. വൃശ്ചിക പെണ്ണെ വേളിപ്പെണ്ണെ വെറ്റിലപ്പാക്കുണ്ടോ എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കാൻ ആവശ്യം അറിയിച്ചുകൊണ്ട് വന്ന കത്താണിത്. കത്തയച്ചത് ആചാരി തിരുവത്ര എന്ന ശ്രോതാവ് ചാവക്കാട് നിന്നുമാണ്. മലയാള ചലച്ചിത്ര സംഗീത ശാഖയ്ക്ക് നിരവധി ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച സലിൽ ചൌധരി എന്ന സംഗീത പ്രതിഭയെ ആർക്കാണ് മറക്കാൻ കഴിയുക? അദ്ദേഹത്തിന്റെ ഭാര്യയായ സബിത ചൌധരിയും മികച്ച ഒരു ഗായികയായിരുന്നു. പ്രിയ രഞ്ജിനി, തോമസ് ശ്ലീഹ എന്ന ചിത്രത്തിൽ യേശുദാസും സബിത ചൌധരിയും ചേർന്നാലപിച്ച വൃശ്ചിക പെണ്ണെ വേളിപ്പെണ്ണെ വെറ്റിലപ്പാക്കുണ്ടോ എന്ന ഗാനം കേൾപ്പിച്ചു തരണമെന്ന് സദയം താൽപര്യപ്പെടുകയാണ് പ്രതീക്ഷയോടെ ആചാരി തിരുവത്ര ചാവക്കാട്. ഈ ഗാനത്തിന്റെ രചന വയലാർ രാമവർമ്മയാണ്, സംഗീതം സലിൽ ചൌധരി, ആലാപനം യേശുദാസ്, സബിത ചൌധരി. ഉമേഷും വിതുബാലയും രംഗത്ത് വരുന്ന ഗാനമാണിത്. 1975 പി എ തോമസിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന തോമസ് ശ്ലീഹ എന്ന ചിത്രത്തിലെ ആ മനോഹര ഗാനം പ്രിയ ശ്രോതാവിനൊപ്പം നമുക്കും കേൾക്കാം രഞ്ജിനിയിലൂടെ.

0: ചാവക്കാട് നിന്നുള്ള ആചാര്യ തിരുവത്ര ആവശ്യപ്പെട്ട ഇഷ്ടഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
2: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
1: കൂടാതെ വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
2: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
3: റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജുവല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: അത്തിന്തോ തനതിന്തോ തകത്തെയ്യാതിനെന്തോ തനതിന്തോ തിന്തിന്തോ തകരയ്യാതിനെന്തോ.
6: ഇന്ന് വൈകിട്ട് 3 മണിക്ക് കൂട്ടുകാരിയിൽ.
7: മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന് അവളെ ഇങ്ങനെ ഹസ്ബൻഡ് കയ്യിലെടുക്കും.
6: അഭിനേത്രിയും നാടൻപാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായുള്ള അഭിമുഖം കേൾക്കാം. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകിട്ട് 3 മണിക്ക്
3: റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജുവല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: രഞ്ജിനിയിലെ അടുത്ത ഗാനത്തിന് വേണ്ടി കത്തയച്ച് കാത്തിരിക്കുന്നത് ചവറ നല്ലെഴുത്തുമുക്കുന്നുള്ള സുഭാഷ് കുമാറാണ്. കത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു രഞ്ജിനിക്ക്: ഞാൻ സുഭാഷ് കുമാർ, ചവറ നല്ലെഴുത്തുമുക്ക് സ്വദേശി. ഇന്നും റേഡിയോയുടെ ആരാധകനാണ് ഞാൻ. രഞ്ജിനി, പ്രഭാതഭേരി, ഉദയഗീതം, പുലർവെട്ടം, ഗാനസല്ലാപം, ഓർമ്മച്ചെപ്പ്, എഴുത്തുപെട്ടി എന്നീ പരിപാടികൾ മുടങ്ങാതെ കേൾക്കാറുണ്ട്. എന്നാലും രഞ്ജിനി പരിപാടിയോടാണ് കൂടുതൽ ഇഷ്ടം. വീട്ടിൽ അപ്പൂപ്പൻ തുടങ്ങിവച്ച റേഡിയോ ശീലം ഇപ്പോഴും ഞാൻ തുടരുകയാണ്. രാവിലെ 5:55 റേഡിയോ ഓൺ ചെയ്തു വച്ചാൽ 8 മണിവരെ ഇപ്പോഴും കേൾക്കാറുണ്ട്. 8 മണിയുടെ സമാചാർ പ്രഭാതം തുടങ്ങുമ്പോൾ ഒരു ദിവസത്തെ പ്രധാന കർത്തവ്യങ്ങളിലേക്ക് കടക്കാൻ സമയമായി എന്ന തോന്നൽ ഉണ്ടാകാറുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരമാകുമ്പോൾ വീണ്ടും റേഡിയോ ഓൺ ചെയ്യും. പിന്നെ രാത്രിയാണ് കേൾക്കാൻ നേരം കിട്ടുന്നത്. പണ്ടൊക്കെ രഞ്ജിനി രാത്രിയിലായിരുന്നല്ലോ, അതൊക്കെ ഒരു കാലം. ഇന്ന് എനിക്കൊരു പാട്ട് കേൾക്കണം. 1985-88 കാലത്ത് കൊല്ലം SN കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ചവറ KC തിയേറ്ററിൽ പോയി കണ്ട സിനിമയായിരുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഞാനും എന്റെ ചേച്ചിമാരും ചേട്ടനും ഒക്കെ പോയി കണ്ട സിനിമയാണ് ഇത്. ആ സിനിമയിലെ മിന്നാമിനുങ്ങും മയിൽക്കണ്ണിയും എന്ന പാട്ട് രഞ്ജിനിയിലൂടെ കേൾപ്പിക്കുമോ? ഈ പാട്ട് രഞ്ജിനിയുടെ എല്ലാ ശ്രോതാക്കൾക്കും, ചവറ നല്ലെഴുത്തുമുക്കിലെ എല്ലാ റേഡിയോ സ്നേഹികൾക്കും, കോയിവിളയുള്ള ശ്രീധരൻ സാറിനും ലീല ടീച്ചർക്കുമായി സമർപ്പിക്കുന്നുവെന്ന് സുഭാഷ് കുമാർ, ചവറ നല്ലെഴുത്തുമുക്ക്. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ജിജോ 1984 സംവിധാനം ചെയ്ത മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഗാനത്തിന്റെ വരികൾ എഴുതിയത് ബിച്ചു തിരുമലയാണ്, സംഗീതം നൽകിയത് ഇളയരാജ, പാടിയത് യേശുദാസും കൂട്ടരും.

0: ഇപ്പോൾ കേട്ട ഗാനം രഞ്ജിനിയിലൂടെ ആവശ്യപ്പെട്ടത് ചവറ നല്ലെഴുത്തുമുക്ക് നിന്നുള്ള സുഭാഷ് കുമാറാണ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
2: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
1: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
2: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
1: സന്ദർശിക്കൂ www.irctctourism.com.
0: ഇന്നത്തെ രഞ്ജിനിയിൽ 4 കത്തുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു, 4 പാട്ടുകളും കേട്ടു. ഇനി 5-ാമത്തെ കത്തിലേക്ക്. ഈ കത്തയച്ചത് വയലാർ നിന്നുള്ള രാധയാണ്. കത്തിൽ ഇഷ്ടഗാനവും ഡെഡിക്കേഷനും മാത്രമേ രാധ കുറിച്ചിട്ടുള്ളൂ. അടുത്ത കത്തിൽ എന്തെങ്കിലും വിശേഷങ്ങൾ കൂടി എഴുതണം കേട്ടാ. യേശുദാസും ബി അരുന്ധതിയും പാടിയ ഈ ഇഷ്ടഗാനം 1989 ക്രോസ് ബെൽറ്റ് മണിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന ദേവദാസ് എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം രാധ വയലാർ കത്തിലെഴുതിയതുപോലെ കാർത്തിക അണ്ടല്ലൂരിനു വേണ്ടി സമർപ്പിക്കുന്നു. ഇരുവർക്കുമൊപ്പം നമുക്കും കേൾക്കാം ആ ഗാനം. ഗാനരചന ബി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ, ചിത്രം ദേവദാസ്.

കാനന ചായകൾ നിങ്ങളെ കളിയാടും തെന്നലെ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹം അറിയിച്ചുകൊണ്ട് രഞ്ജിനിയിലേക്ക് ഒരു കത്ത് വന്നിട്ടുണ്ട്. കത്തയച്ചത് മയ്യനാട് നിന്നുള്ള മുംതാസ് ബീഗം എന്ന ശ്രോതാവാണ്. കത്തിലെ വിശേഷങ്ങൾ നോക്കാം. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ നിന്റെ സ്ഥിരം ശ്രോതാവാണ് കേട്ടോ. രഞ്ജിനിക്കും രഞ്ജിനിയുടെ മറ്റ് ശ്രോതാക്കൾക്കും അതറിയാം കേട്ടോ. ഞാനൊരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു, കേൾപ്പിക്കുമോ? ഗാനം ഇതാണ്, ചിത്രം ഒരു സായാഹ്നത്തിന്റെ സ്വപ്നം. ഗാനം കാനന ഛായകൾ നീളെ കളിയാടും തെന്നലെ. സസ്നേഹം മുംതാസ് ബീഗം, മയ്യനാട്. ഈ ഗാനം എഴുതിയത് ഒ എൻ വി കുറുപ്പാണ്. ഈണം പകർന്നത് ഔസേ പച്ചൻ, പാടിയത് ചിത്ര. ഭാരതൻ 1989 മധു, സുഹാസിനി, മുകേഷ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്ത ഒരു സായാഹ്നത്തിന്റെ സ്വപ്നം എന്ന ചിത്രത്തിലെ ആ പാട്ട് ഇതാ വരവായി രഞ്ജിനിയിലൂടെ.

ഇപ്പോൾ കേട്ട ഗാനം ആവശ്യപ്പെട്ടത് മയ്യനാട് നിന്നുള്ള മംതാസ് ബീഗമാണ്. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻ തടവുകാർ, തടവുകാർ തുടങ്ങിയവർക്കുവേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്. ജൂലൈ 13 തീയതി തിങ്കളാഴ്ച രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം: 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഓർക്കുക, സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 13 തീയതി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ നമ്മുടെ ആകാശവാണിയിൽ. അറിയിപ്പ് കഴിഞ്ഞു. രഞ്ജിനി, തുടരുകയാണ്. അടുത്ത കത്ത് കൊട്ടാരക്കര നീലേശ്വരത്തു നിന്നുള്ള സത്യശീലൻ കെ അയച്ചതാണ്. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരമെന്ന ഗാനം പ്രക്ഷേപണം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സത്യശീലൻ കെ, നീലേശ്വരം, കൊട്ടാരക്കര. രഞ്ജിനിയിലേക്ക് എഴുതുന്ന അടുത്ത കത്തിൽ കൂടുതൽ വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ പ്രിയ ശ്രോതാവ് ശ്രദ്ധിക്കുക. പാട്ട് കേൾപ്പിക്കാം. 2006 ബ്ലസ്സി സംവിധാനം ചെയ്ത പളുങ്ക് എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ ശരചന്ദ്രവർമ്മ എഴുതി, മോഹൻ സിത്താര സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനമാണിത്. ആ ഗാനം നമുക്ക് കേൾക്കാം രഞ്ജിനിയിലൂടെ.

ഇപ്പോൾ കേട്ട ഗാനം ആവശ്യപ്പെട്ടത് കൊട്ടാരക്കര നീലേശ്വരത്തു നിന്നുള്ള സത്യശീലൻ കെ. രഞ്ജിനിയിലെ എട്ടാമത്തെ കത്തിലേക്ക്. കായംകുളം എരുവ കിഴക്ക് നിന്നുള്ള വിജയം അയച്ച കത്താണിത്. കത്ത് വായിക്കാം. എന്റെ എല്ലാമെല്ലാമായ രഞ്ജിനി മോൾക്ക്, എന്റെ പേര് വിജയം. ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. ഇടയ്ക്കിടയ്ക്ക് കത്തിടുന്ന ആളാണ്. എന്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് എരുവ കിഴക്കാണ്. ഞാനും ചേട്ടനും ഞങ്ങളുടെ മകനും എന്റെ അമ്മയും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. എന്റെ വീട്ടിൽ മൂന്ന് റേഡിയോ ഉണ്ട്. അടുക്കളയിൽ, അമ്മയുടെ മുറിയിൽ, ഞങ്ങളുടെ ബെഡ്റൂമിൽ. ഇവ മൂന്നും ഇപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ ലെറ്റർ എഴുതുന്നത് ഈ മാസം 11-ാം തീയതി, അതായത് ഇന്ന് ഞങ്ങളുടെ 33-ാം വെഡിംഗ് ആനിവേഴ്സറിയാണ്. അതിലേക്ക് എനിക്കൊരു പാട്ട് വേണം. അന്നേ ദിവസം രഞ്ജിനിയിൽ ഈ കത്ത് ഉൾപ്പെടുത്തണമെന്ന് രഞ്ജിനി മോളോട് അപേക്ഷിക്കുകയാണ്. എനിക്ക് വേണ്ട പാട്ട് ആശംസകൾ 100-100 ആശംസകൾ.

ചികിത്സകൾ. ഈ പാട്ടാണ് വെച്ചുതരുമല്ലോ. ഈ പാട്ട് ആകാശവാണിയുടെ അണിയറ പ്രവർത്തകർക്കും എന്റെ അമ്മയ്ക്കും എന്റെ ചേട്ടനും ഞങ്ങളുടെ മകൻ പ്രിയൻകുട്ടനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുകയാണ്. കത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ രഞ്ജിനിമോൾ ക്ഷമിക്കുമല്ലോ. വിജയം എരുവ കിഴക്ക്. സഭ്യമായ എന്തും പ്രിയ ശ്രോതാക്കൾക്ക് രഞ്ജിനിയിലേക്ക് അയക്കാവുന്നതാണ്. അതിൽ ഇത്തരം ആശങ്കയുടെ ആവശ്യമൊന്നുമില്ല കേട്ടാ. അപ്പോ പാട്ട് കേൾക്കാം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ഗംഗൈ അമരൻ. ഗായകൻ യേശുദാസ് 1983 ജെ വില്യംസിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന ഹലോ മദ്രാസ് ഗേൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്. പ്രിയ ശ്രോതാവിന് രഞ്ജിനിയും വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുകയാണ്. പാട്ട് കേട്ടോളൂ.

താലപ്പൊലി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാൻ ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഒരു കത്ത് രഞ്ജിനിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ കത്ത് അയച്ചത് വി കോട്ടയത്ത് നിന്നുള്ള തങ്കച്ചനാണ്. പ്ലീസ് റീഡ് ദ നെയിം ഓഫ് പ്ലേസ് ആസ് വി കോട്ടയം എന്ന് പിൻകുറിപ്പായി ശ്രീ തങ്കച്ചൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ തന്നെ സ്ഥലപ്പേര് വായിച്ചിട്ടുണ്ട്. കത്തിൽ ഇങ്ങനെ പറയുന്നു, രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവായ ഞാൻ ഒരു പഴയ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഗാനം ചുവടെ ചേർക്കുന്നു. വൃശ്ചികക്കാറ്റേ വികൃതിക്കാറ്റേ വഴിമാറി വീശല്ലേ. ഈ ഗാനം ശനിയാഴ്ച കേൾപ്പിക്കുമോ? തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ഈ ഇഷ്ടഗാനത്തിന്റെ വിവരങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. വരികൾ ചേരി വിശ്വനാഥിന്റേതാണ്. സംഗീതം വി ദക്ഷിണമൂർത്തി. ആലാപനം യേശുദാസ്. ചിത്രം താലപ്പൊലി. ചിത്രം പുറത്തിറങ്ങിയ വർഷം 1977. സംവിധായകൻ എം കൃഷ്ണൻ നായർ. പാട്ട് കേട്ടോളൂ.

0: നമ്മളിപ്പോൾ കേട്ട ഗാനം ആവശ്യപ്പെട്ടത് തങ്കച്ചൻ വി കോട്ടയം.
1: ഇട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
2: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
1: കൂടാതെ ഇട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
2: ഇട്ടാപ്പിളിൽ ഏജൻസീസ്.
0: രഞ്ജിനിയിലെ അടുത്ത കത്തിലേക്ക്. കല്ലറ നിന്നും വക്കം വാഹിദ് എന്ന ശ്രോതാവ് അയച്ച കത്താണിത്. കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, പേരുപോലെ തന്നെ നീ ശ്രോതാക്കളെ രസിപ്പിക്കുകയാണ്. കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ നല്ല സുറുമ എന്ന ഗാനം കേൾപ്പിച്ചാൽ ഉപകാരം. വക്കം വാഹിദ് കല്ലറ. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ഈ ഗാനത്തിന്റെ രചന പി ഭാസ്കരനാണ്. സംഗീതം ബി എ ചിദംബരനാഥ്. യേശുദാസ് പാടിയ ഗാനം പി എ തോമസിന്റെ സംവിധാനത്തിൽ 1966 പുറത്തുവന്ന കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിലെ ആ ഗാനം ശ്രീ വക്കം വാഹിദിനൊപ്പം നമുക്കും കേൾക്കാം രഞ്ജിനിയിലൂടെ.
3: നല്ല സൂ

0: കല്ലറ നിന്നുള്ള വക്കം വാഹിദ് ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനിയിൽ ഒരു കത്തുകൂടി വായിക്കാം. അതായത് 11-ാമത്തെ ഗാനത്തിന് വേണ്ടി വന്ന കത്ത്. കത്തയച്ചത് മാരാരിക്കുളത്ത് നിന്നുള്ള ശ്രീനിവാസനാണ്. പ്രിയപ്പെട്ട രഞ്ജിനി, മാരാരിക്കുളത്ത് നിന്ന് ശ്രീനിവാസന്റേതാണ് ഈ കത്ത്. ജീവിത സായാഹ്നത്തിൽ ദമ്പതികളായ മാതാപിതാക്കളെ, ഉദ്യോഗസ്ഥരായ മക്കളുടെ കൂടെ താമസിക്കുന്നതിനായി ഓരോരുത്തരായി മാതാപിതാക്കളെ കൊണ്ടുപോകുമ്പോൾ കേൾക്കുന്ന ഒരു ശോക ഗാനമാണ് ഇത്. സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലെ നിറഞ്ഞ കണ്ണുകളോടെ, നിശബ്ദ വേദനയോടെ പിരിഞ്ഞു പോണവരെ എന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കുള്ള രഞ്ജിനിയിൽ ഈ ഗാനം കേൾപ്പിക്കുമോ? ഈ ഗാനം മുഹമ്മയിലെ ശ്രീ ബേബി പാപ്പാളിനായി സമർപ്പിക്കുകയാണ് ശ്രീനിവാസൻ ഡി, അമ്പിളിയിൽ മാരാരിക്കുളം. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ഈ ഗാനം എഴുതിയത് വയലാറാണ്. ഈണം പകർന്ന് ജി ദേവരാജൻ, പാടിയത് പി ബി ശ്രീനിവാസ്. 1964 SR പുട്ടണ്ണ സംവിധാനം ചെയ്ത സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലെ

മാരാരിക്കുളത്തു നിന്നുള്ള ശ്രീനിവാസന്റെ ആവശ്യപ്പെട്ട ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനിയുടെ സമയം പൂർണ്ണമാവുകയാണ്. കത്തുകളയച്ച് രഞ്ജിനിയുടെ ഭാഗമായവർക്കും പരിപാടി ഇതുവരെ കേട്ടിരുന്നവർക്കും നന്ദി പറയുന്നു. രഞ്ജിനിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഒന്ന് കുറിച്ചോളൂ. രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട് പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം 14. രഞ്ജിനി വീണ്ടും എത്തും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്. ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ലങ്കേഷ് അഗസ്ത്യക്കോട്.

0: ഹലോ, ആ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ഹിയർ. ആരാ?
1: കൃഷ്ണകുമാർ സർ, ഇത് ഞാനാണ്, മഞ്ജുനാഥ് ഷെട്ടി, ബാംഗ്ലൂരിൽ നിന്ന്.
0: ഓ മഞ്ജുനാഥ്, ഈ മൊബൈലിന്റെ നമ്പറാ വന്നത്, അതുകൊണ്ട് ആളെ പിടികിട്ടിയില്ല. അതിരിക്കട്ടെ, എങ്ങനെ പോകുന്നു നിങ്ങളുടെ അന്വേഷണം?
1: അത് പറയാനാണ് സാർ ഞാൻ വിളിച്ചത്. മേഘ എന്ന പെൺകുട്ടിയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് അവരുടെ ഹസ്ബൻഡിനെയോ വീട്ടുകാരെയോ ഫ്രെയിം ചെയ്യാൻ നമുക്ക് തെളിവുകളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല സർ.
0: ഓ അങ്ങനെയാണോ?
1: അതെ സർ, അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലും മേഘയെ കാണാതായ ഉടനെ അവരുടെ അച്ഛൻ രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അന്നത്തെ പരാതിയും അന്നിട്ട് FIR ഞാൻ തപ്പിയെടുത്തു. അന്ന് ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ചെടുത്തപ്പോൾ നൽകിയ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇപ്പോഴും അവർ നൽകുന്നത്.
0: അപ്പോ
1: അതെ, ഹസ്ബൻഡോ റിലേറ്റീവ്സോ ആരെങ്കിലും ബോധപൂർവം കള്ളം പറഞ്ഞു വന്നോ എന്തെങ്കിലും മറച്ചുവെച്ചു എന്നോ എനിക്ക് തോന്നുന്നില്ല സർ.
0: മേഘ ആരെങ്കിലും അപകടപ്പെടുത്തിയെന്ന് കരുതാൻ ചാൻസ് ഇല്ല അല്ലേ?
1: 98% ഇല്ല. താങ്കൾ വിളിച്ചു പറഞ്ഞതിനാൽ ഞാനൊരു അൺഒഫീഷ്യൽ അന്വേഷണമാണ് നടത്തിയത് സർ. ഇനി നമുക്ക് എന്തെങ്കിലും മൂവ്മെന്റ് വേണമെങ്കിൽ കോർട്ട് മുഖാന്തരം നീങ്ങാനേ പറ്റൂ.
0: മനസ്സിലായി. ഞാൻ മഞ്ജുനാഥിനോട് പറഞ്ഞിരുന്നല്ലോ, വിവാഹ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു ഫ്രോഡ് നടക്കുന്നുവെന്ന് സൂചന കിട്ടിയപ്പോഴാണ് ഞാൻ ഈ ഹസ്ബൻഡിനെയും ഫാമിലിയെയും ആദ്യം കാണുന്നത്. അവർ അന്നെന്നോട് പറഞ്ഞത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക മാത്രമേ എനിക്കിതുകൊണ്ട് ഉദ്ദേശമുള്ളൂ.
1: അന്ന് സ്റ്റേറ്റ്മെന്റ് നൽകിയ എല്ലാവരെയും ഞാൻ കണ്ടു സംസാരിച്ചു. മിസ്സിംഗ് ആയ മേഘയുടെ ഒരു കൂട്ടുകാരിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം മേഘ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആരോ ഒരുക്കിയ ഒരു സർപ്രൈസിന് വേണ്ടിയാണെന്നാണ്.
0: ആ കൂട്ടുകാരി?
1: ആ കുട്ടി ഇപ്പോ ഇന്ത്യയിലില്ല, IT സെക്ടറിലായതിനാൽ ഫോറിനിൽ പോയി സെറ്റിൽ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
0: കൂട്ടുകാരി പറഞ്ഞ സർപ്രൈസ് ഒരുക്കി ആളുടെ പേര് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
1: അന്ന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രകാരം കൂട്ടുകാരി ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പേര് രേഖപ്പെടുത്തിയെടുത്ത് മഷി പടർന്നതിനാൽ അക്ഷരങ്ങൾ വ്യക്തമല്ല.
0: അത് ദുരൂഹമാണല്ലോ മഞ്ജു. ഈ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി കമ്പ്യൂട്ടറിൽ കാണുമല്ലോ, അത് ചെക്ക് ചെയ്തിരുന്നോ?
1: ഞാൻ ചെക്ക് ചെയ്തു സർ. എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റുകയല്ല ചെയ്തത്, അവയൊക്കെ സ്കാൻ ചെയ്ത് ഫയൽ ആക്കിയിട്ടാണ് സേവ് ചെയ്തത്. അതിനാൽ
0: അതേ മഷിപ്പടർച്ച സ്കാൻ ചെയ്ത കോപ്പിയിലും അല്ലേ?
1: യെസ്, യു ആർ റൈറ്റ് സർ.
0: ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ ഫാമിലി താല്പര്യപ്പെടാത്തതിനാൽ മിസ്സിംഗ് കേസിന്റെ അന്വേഷണം പിന്നെ ഒരു ഡ്രോപ്പും ആക്കി.
1: കറക്റ്റ്.
0: താങ്ക് യു മഞ്ജു, അൺഒഫീഷ്യലായി ഇത്രയൊക്കെ ചെയ്തു നൽകിയതിന് ഒരുപാട് നന്ദി.
1: അതിന്റെ ഒന്നും ആവശ്യമില്ല സർ, ഇതെന്റെ ജോലിയുടെ ഭാഗം തന്നെയാണ്. ഓക്കെ, ബൈ കൃഷ്ണമോ സർ.
0: ബൈ മഞ്ജു.

0: മഴയുടെ സംഗീതം പോലെ നിങ്ങളുടെ സംസാരമുണ്ടല്ലോ.
1: അതിത്തിരി കൂടിപ്പോയി. ഒരു സംശയം.
0: എന്താ?
1: ഇൻ കേസ് ചായ കുടിച്ചു കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ നേരം അവിടെ യു പി ഐ ഇല്ലെന്ന് കരുതുക, ക്യാഷ് വീണ്ടും ഞാൻ തന്നെ തരേണ്ടി വരൂ?
0: സംശയം ന്യായമാണ്, പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ കിച്ചണിൽ ചെന്ന് ഞാൻ തന്നെ അരിയാട്ടിയോ പാത്രം കഴുകിയോ കടം തീർത്തുകൊള്ളാം. താങ്കളെ ബുദ്ധിമുട്ടിക്കില്ല. സോറി, പേര് പറഞ്ഞില്ല.
1: ഓ, ഞാൻ അന്നാ.

0: വരണം കൃഷ്ണകുമാർ സർ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ?
1: ഏയ് ഇല്ല, ചിത്ര ലൊക്കേഷൻ അയച്ചു തന്നെ നോക്കി ഞാനീ പോന്നു.
0: ചിലപ്പോ ഗൂഗിള് നമ്മളെ ഇട്ട് വട്ടം കറക്കാറുണ്ടല്ലോ, അതാ ചോദിച്ചത്.
1: ആട്ടെ, എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ജീവിതം?
0: കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാംഗ്ലൂർ എനിക്ക് പുതിയതൊന്നുമല്ല. 2 വർഷം മുമ്പ് വരെ ഞാൻ ഈ നഗരത്തിൽ തന്നെയായിരുന്നു.
1: അയ്യോ, അതെനിക്കറിയത്തില്ലായിരുന്നു. ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ഇവിടം വരെ വരേണ്ടി വന്നത്. ചിത്ര ഇവിടെ ഉണ്ടെങ്കിൽ മറ്റേ കേസിന്റെ അന്വേഷണ പുരോഗതി കൂടി ഒന്ന് അറിയിച്ചിട്ട് പോകാന്ന് കരുതി.
0: പറയൂ, എന്തായി സാർ അന്വേഷണം?
1: എന്റെ പഴയ ഒരു കൊളീഗായിരുന്ന ഒരു മഞ്ജുനാഥ ഷെട്ടി, അദ്ദേഹം വഴിയാ ഞാൻ ഈ അനൌദ്യോഗിക അന്വേഷണം നടത്തിയത്. അന്നത്തെ FIR സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ കക്ഷി തപ്പിയെടുത്തു. വീണ്ടും അതിൽ പറഞ്ഞ വ്യക്തികളെ ഒക്കെ കണ്ടെങ്കിലും മുന്നോട്ടു പോകാനുള്ള ഒരു തുമ്പും അവയിലൊന്നുമില്ല.
0: ഓ, അപ്പോ വീട്ടിൽ വെച്ച് ചന്ദ്രുവും അച്ഛനും പറഞ്ഞതൊക്കെ സത്യം തന്നെയാണല്ലേ?
1: ആകാനാണ് സാധ്യത. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തണമെങ്കിൽ ചിത്ര കോടതി വഴി മാത്രമേ ഇനി നടക്കൂ. 7 വർഷം പഴക്കമുള്ള ഒരു കേസ് വീണ്ടും ഓപ്പൺ ആകണമെങ്കിൽ അതാണ് പ്രൊസീജിയർ.
0: ഏയ്, അത് വേണ്ട. നമ്മൾ ഇതിൽ കക്ഷികളല്ലാത്ത സ്ഥിതിക്ക് അതും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ചന്ദ്രുവിന്റെ ഭാര്യ എവിടേക്കാണ് മറഞ്ഞുപോയത്?
1: ചിത്രയ്ക്ക് മാത്രമാണ് അത് കേൾക്കുമ്പോൾ കൗതുകം. ശരിക്കും പോലീസുകാരായ ഞങ്ങൾക്ക് ഇത്തരം കഥകളൊക്കെ ഏറെക്കുറെ സാധാരണ. അപ്രത്യക്ഷമായിട്ട് 10-12 വർഷം കഴിഞ്ഞ് തിരികെ എത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. മരിച്ചെന്ന് കരുതി ശവമടക്കം വരെ നടത്തിയ കക്ഷി 3-ാമത്തെ ദിവസം പൊങ്ങി വന്ന കഥയും ഈ അടുത്തുണ്ടായതാ.
0: അപ്പോ ആളെ തിരിച്ചറിയാതെയാണോ അടക്കം നടത്തിയത്?
1: ചില കേസുകളിൽ ലഭിക്കുന്ന മൃതദേഹം നന്നായി അഴുകിയതായിരിക്കും. കാണാതായവരുടെ ലിസ്റ്റ് വെച്ച് മാച്ച് ചെയ്തു നോക്കും. ബന്ധുക്കൾ വന്ന് കണ്ട് തിരിച്ചറിയുകയും ചെയ്യും. എങ്കിലും പിശക് പറ്റുമ്പോ അത് വൻ വാർത്തയായി തീരും. ഞങ്ങൾ പോലീസുകാർക്ക് പിന്നെയും പണിയാവും.
0: കുഴിച്ചിട്ട ശവം പരേതന്റേതല്ലെങ്കിൽ ശരിക്കും പരേതനായ വ്യക്തി ആരാണെന്നല്ലേ?
1: അതെ അതെ. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ, നാട്ടിലേക്കുള്ള ട്രെയിനിന് സമയമായി.
0: അയ്യോ, ഇറങ്ങാറായോ? ഒരു ചായ പോലും ഞാൻ തന്നില്ല.
1: ഏ, അതൊന്നും സാരമില്ല. ആ, പിന്നൊരു കാര്യം, മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തവരിൽ ഒരാളെ മാത്രം മഞ്ജുനാഥിന് വീണ്ടും കാണാൻ സാധിച്ചിട്ടില്ല.
0: അതെന്തുകൊണ്ടാണ് സാർ?
1: ആ കുട്ടി ഇപ്പോ വിദേശത്താ.
0: ആ വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റിലും വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടും കാര്യമില്ലല്ലോ.
1: ശരിയായിരിക്കാം ചിത്ര, പക്ഷേ മേഘയെ ഫോൺ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞ ആളുടെ പേര് ആ കൂട്ടുകാരി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ആ പേരിന്റെ പിറകെ പോയിട്ടില്ല. ആ പേരാകട്ടെ FIR സ്റ്റേറ്റ്മെന്റിലും ഒന്നും വ്യക്തമല്ല.
0: എന്തെങ്കിലും സംശയിക്കത്തക്കതായി?
1: അങ്ങനെ ഉറപ്പിച്ചു പറയാനൊന്നും പറ്റില്ല. ചിത്ര ബാംഗ്ലൂരിൽ തന്നെ ഉള്ള സ്ഥിതിക്ക് വേണമെങ്കിൽ അതാരാണെന്ന് ഒരു അന്വേഷണം നടത്തിക്കോളൂ.
0: അപ്പോ അന്വേഷണം നടത്തിയ മഞ്ജുനാഥോ?
1: മഞ്ജുനാഥിന് ഇതിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ ഒഫീഷ്യലി ചില പ്രശ്നങ്ങളുണ്ട്. ആ കുട്ടിയുടെ അന്നത്തെ മൊബൈൽ നമ്പർ ഞാൻ ചിത്രയ്ക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ സർ, മനസ്സിലായി. ഈ അന്വേഷണം ഇത്രയിടം വരെയെങ്കിലും എത്തിച്ചു തന്നതിന് ഒരുപാട് നന്ദി.
1: ഓക്കെ ചിത്ര, ഞാൻ ഇറങ്ങട്ടെ.

0: സംവിധാന സഹായം VM ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 10-ാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീക്കൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: August 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
3: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
4: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
3: സന്ദർശിക്കൂ www.irctctourism.com.
5: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
6: അത്തിന്തോ തനതിന്തോ തെയ്യാതിനെന്തോ തനതിന്തോ തിന്തിന്തോ തെയ്യാതിനെന്തോ.
0: ഇന്ന് വൈകിട്ട് 3 മണിക്ക് കൂട്ടുകാരിയിൽ.
7: മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന് അവളെ ഇങ്ങനെ ഹസ്ബൻഡ് കയ്യിലെടുക്കും.
0: അഭിനേത്രിയും നാടൻപാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായുള്ള അഭിമുഖം കേൾക്കാം. മരക്കാര് കേൾക്കുക ഇന്ന് വൈകിട്ട് 3 മണിക്ക്.

സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ബിജു നാരായണൻ പാടിയ ഗാനമാണ് ആദ്യം. കെ ജയകുമാറിന്റെ വരികൾ, എം എം കീരവാണിയുടെ സംഗീതം. ചിത്രം സ്വർണ്ണചാമരം.

0: ഭാരതത്തിന്റെ ഗ്രാമങ്ങളെ വികസിതമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ കർമ്മ പദ്ധതിയാണ് വികസിത് ഭാരത് ജിറാംജി. എല്ലാ ഗ്രാമങ്ങളിലും 100% അടിസ്ഥാന സൌകര്യങ്ങൾ എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. റോഡ്, കുടിവെള്ളം, വൈദ്യുതി എന്നിവയിൽ ഇനി ഒരു ഗ്രാമവും പിന്നിലാകില്ല.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. യൂസഫലി കേച്ചേരി എഴുതിയ വരികൾ മോഹൻ സിത്താര ഈണം പകർന്ന് സുജാത, എം ജി ശ്രീകുമാർ, സുദീപ് കുമാർ എന്നിവർ പാടിയത്. ചിത്രം ഓമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ.

ചിത്രം നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം, സുജാതയും കൂട്ടിനും പാടിയ ഗാനം.

ഒരു ഗാനം കൂടി. എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ ജോൽസ്നയും രാജേഷ് വിജയും കൂട്ടരും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. ചിത്രം ഇമ്മിണി നല്ലൊരാൾ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 3:30 കേൾക്കാം. ആകാശവാണി, സമയം 3:00.
1: കൂട്ടുകാരി. ഇന്ന് കൂട്ടുകാരിയിൽ അഭിനേത്രിയും നാടൻപാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
2: എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. കൂട്ടുകാരിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി അഭിനേത്രിയും നാടൻപാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവാണ്. നമസ്കാരം മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: വർഷങ്ങൾക്ക് മുൻപ് അധികം സ്ത്രീകളൊന്നും നാടകരംഗത്തേക്ക് കടന്നു വരാത്ത ഒരു കാലഘട്ടത്തിൽ നാടകരംഗത്തേക്ക് പ്രവേശിച്ച ഒരാളാണ്. എങ്ങനെയായിരുന്നു ആ ഒരു നാടകത്തിലേക്കുള്ള യാത്ര?
3: 1994 പത്താം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്താണ് ഞാൻ വനിതാ സാഹിത്യയുടെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും കലാജാഥകളിലൊക്കെ സജീവമായിരുന്നു. ആ സമയത്ത് ശരിക്കും ഈ പറഞ്ഞ പോലെ പെൺകുട്ടികളെ നാടകത്തിലേക്കൊന്നും വിടാത്ത കാലഘട്ടം തന്നെയാണ്. ഇപ്പോൾ ഒരു 10-30 വർഷം കഴിഞ്ഞു. അന്ന് അമ്മയുടെ കൂടെയും സെക്രട്ടേറിയറ്റിലും ഒക്കെ വർക്ക് ചെയ്തിരുന്ന ആന്റിമാരും കോട്ടൺ ഹില്ലെ സീതമ്മ ടീച്ചറും ഒക്കെയാണ് എന്നെ ഇത്തരം കാര്യങ്ങളിൽ കൊണ്ടുപോയിരുന്നത്. അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവര് എങ്ങനെയാണോ നമ്മളെ കെയർ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി അമ്മയ്ക്ക് നല്ല ധാരണ, വീട്ടിലെ നല്ല ധാരണ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ അവര് തന്നെ കൊണ്ടുപോകും, അവര് തന്നെ കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ടൊന്നും അത്തരം വിഷയങ്ങളിൽ ഞങ്ങൾ ബോധ്യടായിരുന്നില്ല. പിന്നെ കലാജാഥകൾ എന്ന് പറയുമ്പോൾ പൊതുവെ റോഡുകളിലൊക്കെ ആയിരുന്നു കലാജാഥകൾ, ഇലക്ഷൻ പ്രചരണ കലാജാഥകളൊക്കെ. അപ്പൊ ഒരുപാട് ആൾക്കാരെ കാണാനും അവരോട് മിങ്കിൾ ചെയ്യാനും അവർ മോശം കമന്റ് പറയുന്നതും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെയൊന്നും നമ്മൾ അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടില്ല. ഇതൊക്കെ പോസിറ്റീവായിട്ട് കാണണം എന്ന് അന്ന് തൊട്ടേ തോന്നി തുടങ്ങിയിരുന്നു.
2: ആദ്യമായിട്ട് എന്നെ കൊണ്ട് ഇത് പറ്റും പറഞ്ഞ ആരാണെന്ന് ഓർമ്മയുണ്ട്?
3: അത് വീട്ടില് ചെറുതിലേ തൊട്ടേ എന്നെ കലാരംഗത്ത് കൊണ്ടുവരണമെന്ന് വിചാരിച്ചിരുന്ന അമ്മ അങ്ങനെ വിചാരിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല. 3 വയസ്സൊക്കെ ഉള്ളപ്പോ തൊട്ടേ ആകാശവാണിയുടെ ലളിത സംഗീത പാഠത്തിന്റെ പാട്ടുകളൊക്കെ എഴുതി പഠിപ്പിച്ച് അമ്മ പാടിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. കവിത പഠിപ്പിക്കൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പിന് ഡൽഹിയിലേക്ക് പോയി, ഇന്റർവ്യൂ കഴിഞ്ഞു വന്നു. ആ സ്കോളർഷിപ്പ് കിട്ടിയൊക്കെ കഴിഞ്ഞ സമയത്ത് അപ്പനും അമ്മയ്ക്കൊക്കെ മനസ്സിലായി ഇത് തന്നെയാണ് അവളുടെ വഴിയെന്ന് അവൾ മനസ്സിലാക്കുന്നു എന്ന് തോന്നി. പിന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. രണ്ടുപേരും അച്ഛനും അമ്മയും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. അപ്പൊ അച്ഛൻ ആദ്യമായിട്ട് കേരളത്തിന് പുറത്തേക്കുള്ള ഒരു ദൂരയാത്ര ചെയ്യുന്നത് എന്റെ കൂടെ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പിന്റെ ഇന്റർവ്യൂവിന് ഡൽഹിയിലേക്കാണ്. അപ്പൊ അവിടെ വന്നിട്ട് 3 ദിവസങ്ങളിലായിട്ടാണ് ആ ഇന്റർവ്യൂ അന്ന് നടന്നിരുന്നത്. 3 ദിവസങ്ങളിലും പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നു. അപ്പൊ ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഇന്റർവ്യൂ ആണ്, വലിയൊരു സ്പേസും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എനിക്കതിന് സെലക്ഷൻ കിട്ടി എന്ന് പറയുമ്പോൾ അപ്പന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പനിങ്ങനെ കൈയൊക്കെ പൊക്കി തുള്ളി ചാടുന്നത് എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. പോസ്റ്റ് ഓഫീസിലെ എന്റെ ലെറ്റർ വന്നിട്ട് ഞാൻ ആ ലെറ്റർ വാങ്ങി ഇത് പൊട്ടിച്ചു വായിച്ചിട്ട് ഫോൺ ചെയ്ത് ഞാൻ വീട്ടിലേക്ക് പറയുമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു അപ്പനത്. അങ്ങനെ വൈകുന്നേരം വന്നപ്പോ എന്നെ കെട്ടിപ്പിക്കും. സാധാരണ അപ്പൻ ഇങ്ങനെ ദേഹത്ത് തൊടുന്ന ഒരാളൊന്നുമല്ല, മക്കളെ പോലും അങ്ങനെ തൊടില്ല. ഇടയ്ക്കൊന്നും വന്ന് തലയിൽ ഇങ്ങനെ ആക്കും. അപ്പൊ അപ്പനൊന്നും വന്ന് എന്നെ കെട്ടിപ്പിടിച്ചൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം അതാണ് നമ്മുടെ വഴിയെന്ന് അപ്പനത് മനസ്സിലാക്കുന്നു.
2: കലാജാഥകള് പറഞ്ഞു, റോഡിൽ കൂടെ പോകുമ്പോഴേക്ക് ഇവർക്ക് ഓക്കെ കുഴപ്പമില്ല, ഞാൻ സേഫ് ആണെന്നുള്ള ഒരു കാര്യം അറിയാൻ തോന്നുന്നു. പിന്നീട് ഫുൾ സപ്പോർട്ടായിരുന്നു ത്രൂ ഔട്ട്.
3: അതെ, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ നാട്ടുകാരെന്ത് പറയും എന്നുള്ളത് എല്ലാ പാരന്റ്സിനെയും പോലെ അവർ ബോധേഡായിരുന്നു ഒരു കാലഘട്ടമൊക്കെ. ഇപ്പൊ അത് കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി, അമ്മയ്ക്ക് അച്ഛൻ മരിച്ചുപോയി, അമ്മയ്ക്ക് മനസ്സിലായി ഇനി അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ജോലി ഇതാണ്. അപ്പൊ എപ്പോഴാണോ അവർക്ക് വരേണ്ടി വരിക അപ്പോഴവർ വരും, ഏത് പാതിരാത്രിയിലും വരും, ഏത് പാതിരാത്രിയിലും പോകും. അതൊന്നും ഇപ്പൊ ഒരു വിഷയമേ അല്ല.
2: ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ അധികം ആരും ഈ ഫീൽഡിലില്ലല്ലോ. അപ്പോ ആ നാടകത്തിൽ എത്രത്തോളം സ്ത്രീകളുടെ പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ടായിരുന്നു?
3: ശരിക്കും എനിക്ക് അങ്ങനെ ഒരു പേടി ഒരു കാലത്തും തോന്നിയിട്ടില്ല. ജെൻഡറിനെ പറ്റിയിട്ട് എന്റെ ഒരു ധാരണ കൊണ്ടാണോ എന്തോ, ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്കെന്തോ ഒരു കുറവ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സൂക്ഷിക്കണം എന്നൊരു തോന്നൽ എനിക്ക് ഇല്ലാത്തോണ്ടായിരിക്കും. ഞാൻ നിൽക്കുന്നിടത്ത് എത്ര പുരുഷന്മാരുണ്ട്, അതോ ഞാൻ മാത്രമാണോ സ്ത്രീ എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് മാനവീയം പോലൊരു സ്ഥലത്തൊക്കെ നാടൻപാട്ട് പാടുമ്പോൾ എന്റെ ഗ്രൂപ്പിൽ മുഴുവൻ ആണുങ്ങളാ, കാണാൻ വരുന്നവരും ആണുങ്ങളായിരിക്കും. സ്ത്രീകൾ അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്ന് തന്നെയല്ല, ഞാൻ ആയിരിക്കും ഒരാൾ. അപ്പോഴും ഞാൻ ഒരിക്കലും അങ്ങനെ ആലോചിച്ചിട്ടില്ല എന്റെ ചുറ്റും ആണുങ്ങളാണോ എന്ന്. പിന്നെ വേറെ പലരും പറഞ്ഞിട്ട് അയ്യോ നീ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഞാൻ അല്ലോ ഓ ശരി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
2: ഇപ്പൊ പറഞ്ഞ ഒരു ചിന്തയുണ്ടല്ലോ, ആ ഒരു ചിന്ത സാധാരണ നമ്മളിപ്പം വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ അതൊക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നമ്മുടെ ചിന്തകളിൽ ഈ ജെൻഡർ വരാതെ ഉള്ള ഒരു ചിന്ത രൂപപ്പെടുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചെന്ന് കരുതുന്നത് എന്താണ്? ഐ മീൻ അങ്ങനെ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്ന തലത്ത്
3: എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ടും ഞാൻ നിന്ന നാടക സംഘമാണ്. നാടക സംഘത്തിൽ ഒരിക്കൽ പോലും, അത് പ്രത്യേകം തന്നെ പറയണം, രഘുത്തമൻ ആണ് സാറിന്റെ പേര്, അഭിനയ നാടക പഠന കേന്ദ്രമാണ്. സാർ ഒരിക്കലും തൂത്തുവാരാനും ചായ ഇടാനും ഒന്നും ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. അതിനാണ് അവർ തൂക്കുന്നത്. അത് പെണ്ണുങ്ങൾ സ്ഥിരം ചെയ്യുന്ന പണി, അതൊന്നും അല്ല അവർ ചെയ്യേണ്ടത്. നിങ്ങൾ പോയി പെയിന്റ് അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സെറ്റിനെ സഹായിക്കുക എന്നിങ്ങനെ പറയുമായിരുന്നു. എല്ലാവരും എല്ലാം ജോലിയും ചെയ്യണം. അവിടെ അന്നും പ്രധാനമായിട്ടും പാചകം ചെയ്തിരുന്ന മുൻഷിയിലെ ദിലീപേട്ടൻ, മുൻഷി ദിലീപ് എന്ന് പറഞ്ഞ ഏട്ടനാണ് നല്ല പാചകക്കാരനെ. അദ്ദേഹമാണ് എപ്പോഴും പാചകം ചെയ്തത്. പെണ്ണുങ്ങൾ പോയി ചായ ഇടുമെന്ന് ഒരിക്കലും പറയാറില്ല. അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു.
2: നാടകത്തിനൊക്കെ എത്രത്തോളം ലൈഫില് അല്ലെങ്കിൽ നമ്മുടെ ആ ജീവിതത്തെ നോക്കി കാണുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത്?
3: എനിക്ക് നാടകം പോലെ ഇത്രയും ക്ലിയർ ആയിട്ട് ജീവിതത്തെ നോക്കിക്കാണാൻ വേറെ ഏതെങ്കിലും കലയ്ക്ക് കഴിയുമോ എന്ന് തോന്നിയിട്ടില്ല. നമുക്ക് കുറേ ആൾക്കാരെ അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ വളരുന്നതിൽ ആൾക്കാരെങ്ങനെയായിരിക്കും ഞാൻ നോട്ടീസ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. ഒരിടത്ത് നിന്നാൽ പോലും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ, പ്രത്യേകിച്ച് അഭിനയത്തിന് അങ്ങനെ ഒരു ഇതുണ്ട്, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ. അവർക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല നമ്മൾ അവരെ മനസ്സിലാക്കുന്നുണ്ടെന്നോ അവർ പറയുന്ന ഒരു ഡയലോഗിൽ നിന്നും അവരുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് ഏകദേശം ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നെന്ന് അവർക്ക് ധാരണയുണ്ടാവില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവും, ഇയാൾ അങ്ങനെയാണല്ലോ, ഇയാൾ ഇങ്ങനെയാണല്ലോ. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും, അയാൾ അങ്ങനെയാണെന്നും ഇയാൾ ഇങ്ങനെയാണെന്നും. എല്ലാ മനുഷ്യരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതത്തിൽ ഇങ്ങനെ അഭിനയിച്ചൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ നമ്മുടെ വീടിനകത്തുള്ള നമ്മളല്ല, ശരിക്കുള്ള നമ്മളാണ്. പുറത്ത് നമ്മൾ കാണിക്കുന്നത് വേറെ ഒരു നമ്മളാണ്. അപ്പൊ ആ സാധനത്തെ നമ്മൾ രണ്ടും രണ്ടായിട്ട് തന്നെ ഇങ്ങനെ മാറ്റി കാണിച്ചാലേ കൃത്യമായിട്ട് നമുക്ക് തന്നെ മനസ്സിലാവത്തുള്ളൂ ഇത് രണ്ടും രണ്ടാളാണ്. നമ്മൾ തന്നെ നമ്മളെയും ആലോചിക്കും. ഞാൻ എന്റെ വീട്ടിൽ എന്റെ കുട്ടിയോട്, എന്റെ അമ്മയോട്, എന്റെ അനിയനോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്. പക്ഷെ അതുപോലെയല്ല ഞാൻ പുറത്തൊരാളോട് ബിഹേവ് ചെയ്യുമ്പം, ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അത് നമുക്ക് നാടകം ചെയ്തത് കൊണ്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എല്ലായിടത്തും ഞാനിപ്പം പുറത്താണേലും എന്റെ വീട്ടിലാണേലും എങ്ങനെയാണ് മാന്യമായിട്ട് ബിഹേവ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ചെയ്യുന്ന ഒരാളാണ്. അത് നാടകം തരുന്ന ഒരു സാധനമാണെന്ന്.
2: ഇനി ആദ്യ നാടകത്തിലേക്ക് വരുമ്പോ, അന്ന് ആദ്യമായിട്ട് നാടകം അവതരിപ്പിക്കാൻ പോയതിനെ കുറിച്ച് ഒന്ന് ഓർത്തെടുക്കാം.
3: ആ, അത് ഭഗവതജുഗം എന്ന് പറഞ്ഞ നാടകം ജ്യോതിഷംജി ഡയറക്ട് ചെയ്തപ്പം ഉള്ള നാടകമാണ് അത്, ഭഗവതജുഗം. അന്ന് ചങ്ങനാശ്ശേരി SB കോളേജില് അതിന്റെ പ്രൊഡക്ഷന് മുമ്പ് നജ്മുൽ ഷാഹി എന്ന് പറഞ്ഞ അമ്പിളി ചേച്ചി, ഇപ്പം അമ്പിളി എന്നാണ് ചേച്ചിയുടെ പേര്, ചേച്ചി സ്കൂൾ ഡ്രാമയുടെ അധ്യാപികയാണ്. ചേച്ചി അന്ന് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ചേച്ചിക്ക് പകരമാണ് ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഒരു രണ്ട് ദിവസത്തെ റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് SB കോളേജിൽ പോയിട്ട് ആ നാടകം കളിക്കുന്നത്. അതൊരു നല്ല അനുഭവമായിരുന്നു. ഞാനപ്പം ഇത്രയും കാലം കലാജാഥകളൊക്കെ ചെയ്തും ഒക്കെ നാടകം ചെയ്തിരുന്നതിനേക്കാൾ വേറിട്ടൊരു രീതിയിലാണ് നാടകം അവിടെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് എന്ന്. അന്ന് മുൻഷി ദിലീപേട്ടൻ, മുൻഷി ബൈജു ചേട്ടൻ, ഷാജഹാൻ ചേട്ടൻ, അനിൽ നെടുമ്പങ്ങാട്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് അവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഭഗവതജ്യം കണ്ടു ചെയ്യുന്ന സമയത്താണ് കനി ഉള്ളത്. കനി അന്ന് അതിന് മുമ്പ് ഞാൻ വരുന്നതിന് മുമ്പും അവിടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ നാടകം ചെയ്യുന്ന ഒരു രീതി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഒറിജിനൽ നാടകം. എനിക്ക് SB കോളേജിലെ അനുഭവം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എങ്ങനെയാണ് ആ ടീം ഒരു പ്രോപ്പർട്ടിയുടെ ചാർജുള്ള ഒരു പ്രോപ്പർട്ടി നോക്കുന്നത്, സെറ്റ് ചെയ്യുന്നത്, പിന്നെ നാടകത്തിന് മുമ്പുള്ള പ്രിപ്പറേഷൻ, ആൾക്കാരെങ്ങനെയാണ് ഒരുങ്ങുന്നത്, ഒരുങ്ങുമ്പോൾ ഉള്ള ഒരു പെൻഡ് ഓഫ് സൈലൻസ്, അവിടെ ആരും ബഹളം ഉണ്ടാക്കുന്നില്ല, എല്ലാവരും ക്യാരക്ടറായിട്ട് നിൽക്കുന്നു. അതൊക്കെ എനിക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ഉടനെ അവരുടെ മൂഡ് മാറുക, അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുക, നിറയെ പാട്ട് പാടുക. എനിക്കെന്ന് തോന്നുന്നു അന്ന് കോട്ടയം തൊട്ട് ട്രിവാൻഡ്രം വരെ ഞങ്ങൾ പാട്ട് പാടി. ഇന്ന് നാടൻ പാട്ടൊക്കെ ഞാൻ ഭയങ്കര എന്റെ ഏറ്റവും നല്ല യൗവനം നിന്ന സമയത്താണ്. ഭയങ്കര ഒച്ചത്തി പാടുന്ന ഒരാളാണ് ഞാൻ. അത്രയും ഒച്ചത്തി പാട്ടൊക്കെ പാടി ട്രിവാൻഡ്രം വരെ വന്നത് വലിയൊരു ഓർമ്മയാണ്.
2: പലപ്പോഴും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ പ്രശ്നങ്ങളൊക്കെ വരുന്ന ഒരു മേഖലയാണല്ലോ നാടകത്തിൽ. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ അവിടെ പോയി അവതരിപ്പിക്കുന്ന നേരത്താണ് സൗണ്ട്, ലൈറ്റ്, കുറെ കാര്യങ്ങൾ നോക്കുമ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ വരും. നമ്മൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവണം, പിന്നെ താമസ സൗകര്യം, അങ്ങനെ കുറെ കാര്യങ്ങൾ, അഡ്വേഴ്സിറ്റീസിനെ ഇങ്ങനെ ഓവർകം ചെയ്യുന്ന, അതിനെ കുറിച്ചും കൂടി.
3: ഒരു ദിവസം ഇത് ഭഗവതോജ്യോത്തിന്റെ അവതരണത്തില് യമൻ ഇരിക്കുന്ന ഒരു പൊക്കമുള്ള ഒരു സ്പേസിലാണ് യമൻ. അവിടെ നിന്നിട്ട് മിഴാവ് കുത്തുന്നതിലാണ് നാടകം തുടങ്ങുന്നത്. ഞങ്ങളുടെ പോണ്ടിച്ചേരിയിലെ PG ഒക്കെ പഠിച്ചിട്ടുള്ള ഷാജഹാൻ ചേട്ടനാണ് യമന്റെ ക്യാരക്ടർ എന്ന, നല്ല കട്ട ബോഡിയൊക്കെ ഉള്ള ആളാണ്. പുള്ളി ഏണിയിൽ കൂടെ വലിഞ്ഞ തട്ടിൽ ആ ലെവലിലേക്ക് കയറുന്ന സമയത്ത് ഏണി സ്ലിപ്പായി ആള് നാടകം തുടങ്ങുന്ന സമയത്ത് താഴേക്ക് വീണു. ഡയറക്ടർ ഒരു സൈഡിൽ നിന്ന് ജ്യോതിഷേട്ട് ഓടി വരുന്നു, നമ്മളെല്ലാം ഓടി ചെല്ലുന്നു. ജ്യോതിഷേട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുക, ഷാജഹാൻ നീ ഓക്കെ ആണോ? അപ്പം ഷാജഹാൻ ചേട്ടൻ അന്ന് വരെ ഇങ്ങനെ സ്റ്റിഫായിട്ട് നമ്മൾ സന്തോഷമായിട്ട് മാത്രമേ പുള്ളിയെ കണ്ടുള്ളൂ. പുള്ളി ഇടാ ഞാൻ കാരണം നാടകം ഒന്നും നിന്ന് പോയല്ലോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു ഷാജഹാൻ ചേട്ടനുണ്ട്. പുള്ളിക്കൊന്നും സംഭവിച്ചില്ല, പക്ഷെ നാടകം തുടങ്ങുമ്പോൾ തന്നെ നിന്നുപോയത് പുള്ളി കാരണമാണെന്നുള്ളൊരു തോന്നല്, അങ്ങനെ പുള്ളി കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്തിട്ടുണ്ട്.
2: പക്ഷെ എന്നാലും അതിനെ
3: ഓവർകം ചെയ്ത് പ്രൊഡക്ഷൻ നല്ല പ്രൊഡക്ഷനാണ്, എന്ത് വന്നാലും ഓവർകം ചെയ്യും നമ്മൾ എന്നുള്ളതാണ്.
2: പിന്നെ താമസ സൗകര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും കുറെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടൊക്കെ.
3: സത്യത്തിൽ നമ്മളിങ്ങനെ ഫെസ്റ്റിവലുകളിലൊക്കെ നാടകം ചെയ്യുന്ന ഗ്രൂപ്പുകളായതുകൊണ്ട് നമുക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും താമസ സൗകര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ പ്രൊഫഷണൽ നാടക രംഗത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഒന്നും കാര്യം അങ്ങനെയല്ല. താമസിക്കാനുള്ള സൗകര്യത്തിന് പല സ്ത്രീകളും മൊത്തത്തിലുള്ള സുഹൃത്തുക്കളൊക്കെ നമുക്ക് പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവുണ്ട്. നല്ല അക്കോമഡേഷൻ കിട്ടത്തില്ല, ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിലുള്ള സൗകര്യം ഉണ്ടാവത്തില്ല, ഉത്സവപ്പറമ്പിലൊക്കെ മറച്ചു കെട്ടിയിട്ടുള്ള ആ സ്ഥലത്ത് തന്നെയൊക്കെ മൂത്രമൊഴിക്കാൻ പോയ കഥകളും കുപ്പിയിൽ മൂത്രമൊഴിക്കുന്നത് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ സത്യത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ട് കേട്ടോ, നമുക്കറിയാത്തൊരു മേഖലയാണത്.
2: ഇപ്പൊ പറഞ്ഞു യൗവന കാലത്ത് ഏറ്റവും ഉച്ചത്തിലൊക്കെ പാട്ട് പാടി ചങ്ങനാശ്ശേരി തുലാണ്ടം വരെ വന്ന സമയങ്ങളുണ്ടെന്ന്. എങ്ങനെയാണ് ഈ സംഗീത പഠനത്തിലേക്ക് കടന്നു വരുന്നത്? ഈ നാടകം
3: ചെറുതിലേ തൊട്ട് അമ്മ ഇങ്ങനെ പാട്ട് പഠിപ്പിക്കുകയും പാട്ടിനോടൊരു താല്പര്യവും ഉണ്ടായിരുന്നു. അപ്പൊ SSLC കഴിഞ്ഞപ്പോ പിന്നെ പാട്ട് പഠിക്കാമെന്ന് തീരുമാനിച്ചാണ് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കർണാടക സംഗീതം ഡിഗ്രി എടുക്കുന്നത്. ആ സമയത്ത് ഈ കലാജാഥകളിലൊക്കെ വളരെ സജീവമായിട്ട് നാടൻപാട്ട് കാണും. ഡിഗ്രി കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴാണ്, അഭിനയ ചെന്നപ്പോഴാണ്, അന്ന് മാനവീയം വീഥിയുടെ ചാർജ് അഭിനയക്കാണ്. അഭിനയ നാടക പഠന കേന്ദ്രമാണ് എല്ലാ ആഴ്ചകളിലും അവിടെ പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനുവേണ്ടി മാനവീയം വീഥിയിലും പിന്നെ പാടാൻ തുടങ്ങി നാടൻപാട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി കർണാട്ടിക് മ്യൂസിക്കിനേക്കാൾ കൂടുതൽ എല്ലാ ക്ലാസ് ഓഡിയൻസിനും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നാടൻപാട്ട്. പിന്നെ എന്റെ വോയിസ് അത്രയും ഓപ്പൺ ആണ്, എന്റെ പെർഫോമൻസ് ലെവലെ കുറച്ച് നാടൻപാട്ടിന് പറ്റുന്ന രീതിക്കാണ് എന്നൊക്കെ എനിക്ക് തോന്നിയപ്പം എനിക്ക് നാടൻപാട്ടിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി അതൊക്കെ കൊണ്ട് എനിക്ക് നാടൻപാട്ട് വേണം, ഞാൻ നാടൻപാട്ട് രംഗത്ത് തന്നെ തുടരേണ്ടതുണ്ട് എന്ന് അങ്ങനെ മനഃപൂർവ്വം തീരുമാനിച്ചെന്ന് അറിഞ്ഞൂടെ. പക്ഷെ അങ്ങനെ ആയി. മാനവീയത്തിൽ എല്ലാ ആഴ്ചയും 10-19 വർഷക്കാലം എല്ലാ ഞായറാഴ്ചകളിലും പാടും. അപ്പൊ സ്വാഭാവികമായിട്ട് പാട്ട് എന്റെ ജീവിതത്തിന്റെ ഭാഗമായി, നാടവും പാട്ടുമാണ് ജീവിതം എന്നുള്ളതായി.
2: കേട്ടോണ്ടിരിക്കുന്നവർക്ക് കുറച്ച് എനർജി നാടൻ പാട്ടിയുടെ കൊടുത്താലോ
3: കൊടുക്കാം. അത്യന്തം

0: ശുഭങ്കലമ്മ വെട്ടിട്ടൊരു മെമ്മക്കളല്ലേ, അത്തിന്തോ തേനതിന്തോ തകരയ്യാതിനെന്തോ, തേനതിന്തോ തിന്തിന്തോ തകരയ്യാതിനെന്തോ.
1: എനർജിയൊക്കെ അവിടെ എത്തിന്ന് കരുതാം. നമ്മള് നാടൻപാട്ടിലേക്ക് വന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നാടകവും നാടൻപാട്ടും ഇതെല്ലാം കൂടെ എങ്ങനെയാണ് അതിന്റെ ഒരു സമയം എല്ലാം കണ്ടെത്തി എങ്ങനെയാണ് ഇതിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും സജീവമായിട്ട് പോകുന്നുണ്ടോ?

0: ചെയ്യുന്നുണ്ട്, പാട്ടും ചെയ്യുന്നുണ്ട്, നാടകവും ചെയ്യുന്നുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നത് എന്റെ ഒരു 30 വർഷമായിട്ട്, അതായത് 1994 തൊട്ട് ഇതിലേക്ക് സജീവമായതിനു ശേഷം ഒരു കാലഘട്ടത്തിലും ഞാൻ ഇതിൽ നിന്ന് മാറി നിന്നിട്ടില്ല. സാധാരണ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കുടുംബജീവിതത്തിൽ സ്ത്രീയാണ് ഇത്തരം കാര്യങ്ങളിൽ കലാജീവിതത്തിൽ നിന്ന് പിന്നോക്കം പോകും, നാടകം അഭിനയിക്കാൻ പറ്റില്ല, പിന്നെ പ്രസവിച്ചാൽ കുറച്ച് നാള് ഇതിനൊന്നും പോകാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്യണം, പിന്നെ ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, കുട്ടിയെ വളർത്തണം. പക്ഷെ ഇതൊന്നും എന്റെ ജീവിതത്തിൽ ഒരിക്കലും എന്നെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന് അവളെ ഇങ്ങനെ കൈക്ക് പിടിക്കും, ഹസ്ബൻഡ് കയ്യിലെടുക്കും, അങ്ങനെ നിന്ന് പാട്ട് പാടുകയും, അവളും അത്തരത്തിൽ പാട്ടും കാരിയും നാടകക്കാരിയുമായി, അങ്ങനെയാണ് അവളും ഒരു കാലത്തും. പിന്നെ അന്ന് നമ്മള് ഉത്സവപ്പറമ്പുകളിൽ നാടൻപാട്ടിന് പോകും, അപ്പം ആ ടെമ്പോ ട്രാവലിനകത്ത് ആ രാരീരം തൊട്ടിൽ ഇങ്ങനെ കുലുങ്ങുന്ന സ്പ്രിംഗ് ഉള്ള തൊട്ടിൽ അവളെ കെട്ടിയിട്ടിരിക്കും, അവിടെ അവളെ തൊട്ടിലിൽ കിടക്കും, എന്നിട്ട് ഏതെങ്കിലും ഫ്രണ്ട്സ് അവിടെ ഉത്സവപ്പറമ്പിൽ കാണും, അവരുടെ കയ്യിൽ അവൾ ഇരിക്കും, ഒരു കുഴപ്പമില്ല, കുട്ടി ഇരുന്നോളും, കരച്ചിലോ വിളിയോ ഒന്നുമില്ല. നമ്മളൊരു 2.5 മണിക്കൂർ പാടുവാണെങ്കിൽ 2.5 മണിക്കൂറും അവള് ഇരിക്കുകയാണെങ്കിൽ ഇരിക്കണമെങ്കിൽ, ഇങ്ങനെ കിടക്കുന്ന പ്രായമാണെങ്കിൽ അങ്ങനെ കിടക്കും, അങ്ങനെ ഇരുന്ന് അവൾ പാട്ട് കേൾക്കും. ഇങ്ങനെയാണ് അവൾക്ക് ഒരു ശീലമായിട്ടുണ്ട്. അത്
1: പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ആ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം, റെസ്റ്റ് എടുക്കണം, പൊതുവെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ആ സമയത്തും നാടകത്തിൽ സജീവമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നല്ലോ.
0: അതെ,
1: വേറൊരു പ്രത്യേക ഒരു രീതിയിലാണല്ലോ നമ്മൾ ആ സമയത്ത് മാനസികമായിട്ടാണെങ്കിലും എല്ലാം ഇരിക്കുന്നത്. അപ്പൊ ചെയ്ത നാടകങ്ങൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ?
0: സോപ്പ് ചീപ്പ് കണ്ണാടി എന്ന് പറഞ്ഞിട്ട് നാടകം ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് ആ സമയത്ത് ചെയ്തതെന്ന് തോന്നുന്നു. പിന്നെ എല്ലാം പാട്ടുകളായിരുന്നു. അതെനിക്ക് പ്രസവം എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്ട്രെയിനുള്ള പരിപാടിയായിട്ട് ഇല്ല. നമ്മള് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇങ്ങനെ കയറിയത് വീട്ടിലിരുന്ന് അങ്ങനെയൊക്കെ ആകുമ്പോഴേ ശരിക്കും എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. എനിക്ക് ആകെ കഴിക്കാൻ പറ്റുന്നത് മാമ്പഴം മാത്രമായിരിക്കും. നല്ല സ്ട്രെയിൻ ഉണ്ടാവും, തളർച്ച ഉണ്ടാവും. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അന്ന് മാനവീയം വീഥി. മാനവീയം വീഥി വന്ന് കുറച്ച് പാട്ടൊക്കെ പാടി ഉഷാറായി കഴിഞ്ഞാൽ ഞാൻ സെറ്റാണ്, ഞാൻ ഓക്കെയാണ്. അപ്പം അവിടെ വന്ന് തുള്ളിച്ചാടി, ഈ കുഞ്ഞ് ഈ വയറ്റിൽ കിടന്ന് ഞാൻ പാടുമ്പോൾ അവൾ അനങ്ങുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം, അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് അത്യാവശ്യം പാടാനും ഡാൻസ് കളിക്കാനും നാടകം ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടാവും. അതുകൊണ്ട് അവൾക്ക് അങ്ങനെ ഒരു നാടകം കണ്ടാൽ അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടാൽ അതിനെ വിലയിരുത്താൻ പറ്റുന്ന ഒരു സെൻസ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ശരി, ഇതല്ല വേണ്ടത്, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവളുടെ വഴിക്ക് ഒരു അനലൈസ് ചെയ്ത് പറയാൻ അവൾക്ക് പറ്റാറുണ്ട്.
1: നമ്മൾ ഈ പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കുമ്പോൾ അതിൽ നമുക്കൊരു എനർജി തരുന്നതെന്ന് വെച്ചാൽ ആ കാണുന്ന ഓഡിയൻസ് തരുന്ന ഒരു തിരിച്ചു തരുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഇതുവരെ അങ്ങനെയുള്ള ഓഡിയൻസിന്റെ ഫീഡ്ബാക്ക് കാരണം നമ്മൾ ഏറ്റവും ഓർത്തിരിക്കുന്ന തരത്തിലുള്ള മെമ്മറീസിനെ കുറിച്ച്
0: ഞാനിതിന് മുമ്പും ഒരുപാട് എടുത്ത് പറഞ്ഞിട്ടുള്ളത് മത്സ്യഗന്ധി എന്ന് പറഞ്ഞ നാടകം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകളിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്, ഇന്ത്യ ഒട്ടാകെയുള്ള ഫെസ്റ്റിവലുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മത്സ്യഗന്ധി എന്ന് പറയുന്ന നാടകം മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ ജീവിത പ്രശ്നങ്ങളാണ് പറയുന്നത്. അപ്പൊ അന്ന് അത് കോസ്റ്റൽ ഏരിയയിൽ കുറെ ഇടങ്ങളിൽ ചെയ്തു. ജീവിത പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ദേഹത്ത് എപ്പോഴും ഒരു സ്മെല്ലുണ്ടാവും. അപ്പൊ അവരെ എപ്പോഴും സൊസൈറ്റി മാറ്റി നിർത്തും മത്സ്യത്തൊഴിലാളികളെ, എല്ലാവരുടെ ഇടയിലേക്ക് ചെല്ലാൻ അവർക്ക് തന്നെ അവരുടെ സ്മെല്ലിനോടൊരു അവജ്ഞ, അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്. നാടകം ഇതെല്ലാം പറയുന്നുണ്ട്. പിന്നെ അവർക്ക് മൂത്രമൊഴിക്കാൻ സ്ഥലമില്ലാത്തത്, അവരുടെ കച്ചവടം നടക്കാത്തത്, അവരുടെ കുടുംബ ജീവിതത്തിലെ കള്ളും കഞ്ചാവും വരുത്തുന്ന ഇൻഫ്ലുവൻസ്, അത്രയും കാര്യങ്ങളെല്ലാം നാടകം പറയുന്നുണ്ട്. അപ്പൊ ഈ നാടകം കഴിഞ്ഞ് മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ മുഴുവൻ ഒരു പള്ളിയുടെ മുറ്റത്താണ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ നാടകത്തിനിടയ്ക്ക് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കഞ്ചാവിന്റെ കാര്യം പറയുമ്പോൾ ആണ് മക്കളെ ഇത് ഉള്ളതാണ് എന്നൊക്കെ ഇവരിങ്ങനെ മറുപടി തരുന്നുണ്ട്. അപ്പൊ അവൾ മക്കൾ പറഞ്ഞത് ശരി തന്നെ, അവന്മാരുടെ മണ്ട അടിച്ചു പൊളിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നാടകം കഴിഞ്ഞിട്ട് ഞാൻ അവരെല്ലാം അങ്ങനെ ദൂരെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാന് അങ്ങോട്ട് ചെന്നിട്ട് അമ്മ നാടകം കൊള്ളാമായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മയുടെ കൈ പിടിച്ചപ്പോ ബാക്കി അമ്മമാരെല്ലാം കൂടെ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊക്കിയെടുത്ത് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. അവരുണ്ടാക്കുന്ന മീൻകറികൾ, മീൻ പറഞ്ഞ നല്ല ഫ്രഷ് അല്ലേ, നമുക്കൊക്കെ ഇവിടെ നിന്ന് കിട്ടില്ലല്ലോ. അങ്ങനെ അത് വലിയ, എനിക്ക് എത്ര അവാർഡ് കിട്ടിയാലും ഇതിന്റെ മുകളിൽ വെക്കാൻ ഒരു സാധനം എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടാവും തോന്നില്ല, അത്രയും ഹാപ്പിയായി ഞാൻ.
1: അത് വലിയൊരു അംഗീകാരമാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: പിന്നെ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ അത്തരത്തില് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതില് പല ക്യാരക്ടേഴ്സും നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏതായിരിക്കും ഏറ്റവും ഹൃദയത്തോട് ചേർത്ത്?
0: എനിക്ക് നാടകത്തിൽ ഞാൻ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും, നമ്മൾ കോറസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെ സോളോ പെർഫോമൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ആണ്. ഏതാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെയില്ല, എല്ലാം എന്റെ പ്രിയപ്പെട്ട കഥ. കാര്യം എല്ലാത്തിലും നമ്മൾ നമ്മുടെ മനസ്സും ശരീരവും കൊടുത്താണ് ചെയ്യുന്നത്, എന്ത് ചെയ്താൽ. അപ്പൊ എനിക്കെല്ലാം അത്തരത്തിൽ പ്രിയപ്പെട്ട കാര്യം.
1: ആ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇപ്പൊ സോളോ ചെയ്യുന്ന
0: മത്സ്യഗന്ധി മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ ക്യാരക്ടറായിരുന്നു. പിന്നെ ചെയ്തത് എന്റെ ഉപ്പുപ്പോക്കരാന ഉണ്ടായിരുന്നു, ബഷീറിന്റെ കഥയാണ്. അതിനകത്തെ കുഞ്ഞിപ്പാത്തുമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ സോളോ ആയിട്ട് ചെയ്തത്.
1: ഡയലോഗ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ?
0: കേട്ടോ, ഞാനേ ആനമക്കാരന്റെ പുന്നാരമോടെ പുന്നാരമോളാ, നിന്റെ ഉപ്പുപ്പാക്കേ

0: ഒരാനയുണ്ടായിരുന്നു, വല്ലൊരു കൊമ്പനാന. ദാണ്ടേ ഇതുപോലെ
1: തുമ്പിക്കൈയൊക്കെ നീണ്ടിങ്ങനെ താഴോട്ട് വന്ന് കൊമ്പൊക്കെ വെളുത്തു കൂർത്തങ്ങനെ വന്ന് കാലൊക്കെ കറുത്ത് തടിച്ചിങ്ങനെ താഴോട്ട് വന്ന് വാല്, അയ്യോ വാലിങ്ങനെയല്ല, ഇതിന്റെ വാല് ചെറുതാ. വാല് എങ്ങനെയായിരുന്നു എന്തോ.
0: പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, എന്റെ ഉപ്പുപ്പാന്റെ ആനയെ എന്റെ ഈ മറുകുപോലെ കറുത്തതാ. എന്റെ ഉപ്പുപ്പാൻ ആനയുള്ളോണ്ടാ എനിക്ക് മറുകുണ്ടായെന്ന എന്റെ ഉമ്മ പറയണത്. ഇതേ ഭാഗ്യമറുക.
2: അതാണ്, അങ്ങനത്തെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ് കുഞ്ഞി പാത്തുമ്മയുടെ ക്യാരക്ടർ.
3: ഇനി വേറൊരെണ്ണം വളരെ വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ വിഷമിച്ച ഒരു ക്യാരക്ടർ.
0: മത്സ്യ ഇത് വിഷമമല്ല, ഇത് സൊസൈറ്റിയോടുള്ള ഒരു സാധനമാണ്.
3: അത് കേൾക്കാം.
0: ബസ് സ്റ്റാൻഡിലേക്ക് മീൻ വിൽക്കാൻ മത്സ്യത്തൊഴിലാളി സ്ത്രീ അവര് കുട്ട ഇങ്ങനെ താഴെ വെക്കുമ്പോ അവരുടെ ചരിവത്തിൽ നിന്ന് വെള്ളം കുറച്ചിങ്ങനെ ഒഴുകി വരും. അപ്പോഴുള്ള ഡയലോഗാണ്, ഓ മീൻ വെള്ളമാകുമ്പത്തി പൂരം നാറും, പുള്ളിത്തിരി അങ്ങോട്ട് മാറി നിന്നാ മതിയല്ല. ഓ ഇതൊക്കെ കറി വെച്ചും പൊരിച്ച് തിന്നാൻ കിട്ടുമ്പോ നല്ല രുചി. മീനിനെ തരി പിന്നെ മുല്ലപ്പൂ മണക്കുവാ. ഓ മീനാറ്റം പോലും.
3: ഈ നാടകത്തിൽ നിന്ന് എങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്?
0: നാടകത്തിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന സന്തോഷ് ഏട്ടൻ, സന്തോഷ് കീഴാറ്റൂര്, അദ്ദേഹം ഇപ്പോഴും നാടകത്തിൽ വളരെ സജീവമാണ്. അദ്ദേഹമാണ് എന്നെ നടൻ സിനിമയിൽ കമൽ സാറിന്റെ സിനിമയ്ക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നടൻ സിനിമയിലേക്ക് ആദ്യം എത്തുന്നത്. അതായിരുന്നു ആദ്യത്തെ സിനിമ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഒരുപാട് സിനിമകൾ, ടീച്ചർ, മഹാവീര്, കാക്കിപ്പട, കോൾഡ് കേസ്, ഉപചാരപൂർവ്വം ഉണ്ടാ,
3: പൊന്മാൻ,
0: വ്യസനസമേതം, വെന്തുവിപ്രാദികൾ, പ്രകമ്പനം, ഏറ്റവും അവസാനം റിലീസായത് ഈ തനിനിറം. അങ്ങനെ 10-35 സിനിമ ചെയ്തു. നാടകത്തോടൊപ്പം തന്നെ സിനിമയും ഉണ്ട്.
3: പക്ഷെ നാടകത്തിലും സജീവമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ഒരു കാലഘട്ടത്തിലും നാടകത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല. പൊതുവെ ആൾക്കാരിങ്ങനെ പറയും, സിനിമയിലൊക്കെ സജീവമായാൽ പിന്നെ നാടകം ചെയ്യാൻ കിട്ടില്ല, നാടകത്തിന് പോകത്തില്ല താല്പര്യം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടേയില്ല. എപ്പോഴും നാടകം തരുന്ന ഒരു എനർജി വേറെയാണ്.
3: ഇതിലിപ്പോ നാടകത്തിൽ അഭിനയിക്കുന്നതും സിനിമയിൽ അഭിനയിക്കുന്ന അഭിനയം തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാം.
0: നാടകം സിനിമയിൽ അഭിനയിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ക്യാരക്ടേഴ്സിന്റെ ഒരു തോട്ട് പ്രോസസ്സ് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാടകത്തിൽ നമ്മൾ പഠിച്ച ടെക്നിക്കുകൾ ഒരുപാട്. നമ്മളിപ്പോൾ നാടകത്തിലൊരു കഥാപാത്രത്തെ ചെയ്യുമ്പം ആ കഥാപാത്രം എവിടുന്ന് വരുന്നു, എന്തുകൊണ്ടായിരിക്കും ആ കഥാപാത്രം ഈ സമയത്ത് ഇങ്ങനെയാ ഡയലോഗ് പറയുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോരോ രീതിക്ക് റിഹേഴ്സൽ ചെയ്യുകയും പഠിക്കുകയും ചെയ്യും. ആ പഠനം നമുക്ക് സിനിമയിലെ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് എല്ലാവർക്കും അതിങ്ങനെ പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂന്നില്ല, ഡയറക്ടർക്കോ ആർക്കും. അത്തരം കാര്യങ്ങൾ നമ്മൾ തന്നെ തന്നെ എന്തുകൊണ്ടായിരിക്കും ഇവരിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇവരിങ്ങനെ അല്ലാതെ വേറെ എങ്ങനെ സംസാരിക്കാം. അപ്പൊ ഡയറക്ടർ ഇതല്ല ചേച്ചി വേറൊരു മെത്തേഡിൽ പറയൂ എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു മെത്തേഡിൽ പറയാനൊക്കെ പറ്റുന്നത് നമുക്ക് നാടകം തന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ്.
3: നാടകം ഇങ്ങനെ ഓവർ ആക്ടിംഗ് പോലെ, അല്ലെങ്കിൽ അങ്ങനെ അവർ പിന്നെ സിനിമ വരുമ്പോ ഇത് കുറച്ച് ഓവർ ആക്ടിംഗ് പോലെ തോന്നും എന്നൊക്കെ പറയാറുണ്ട്. എത്രത്തോളം അതിന് വാസ്തവം ഉണ്ടെന്നറിയില്ല. അതിനെ
0: ഒരു വലിയൊരു ഓഡിറ്റോറിയത്തില് ഓഡിയൻസിനെ അഡ്രസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അത്തരത്തിൽ വലുതായിട്ട് ജസ്റ്റേഴ്സ് എടുക്കുകയും അങ്ങനെയൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ നാടകക്കാർക്ക്. പക്ഷെ നമ്മൾ ക്യാമറയുടെ മുമ്പിലാണ് ആക്ട് ചെയ്യുന്നതെന്നൊരു സെൻസ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഈസിയായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാര്യം നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി അനങ്ങുന്നത് പോലും വളരെ കൃത്യമായിട്ട് നമുക്ക് ക്യാമറയിൽ ക്യാച്ച് ചെയ്യുമല്ലോ. അപ്പൊ അത് നമ്മൾ ക്യാമറയുടെ മുമ്പിലാണ് അഭിനയിക്കുന്നതെന്നുള്ള ധാരണയിൽ നമ്മൾ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈസിയായിട്ട് കിട്ടുന്നൊരു കാര്യമാണത്.
3: പലപ്പോഴും നമ്മളെല്ലാവരും പല തരം ഇമോഷണൽ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതാണ്. അത് ആർക്കും എപ്പോ വേണമെങ്കിലും വരാം. ഇപ്പൊ മേ ബി അത് നാടകത്തിൽ അഭിനയിക്കാനും സിനിമയിൽ അഭിനയിക്കാൻ എപ്പോഴും ഉണ്ടാവും. അതിനെയൊക്കെ എങ്ങനെയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ, സാധാരണ ഗതിയിൽ പലരും ബ്രേക്ക് എടുക്കുന്ന സമയങ്ങളൊന്നും ബ്രേക്ക് എടുത്തിട്ടില്ല, അങ്ങനെ ഇരിക്കുമ്പോ ഈ പ്രതിസന്ധികളെയൊക്കെ ഓവർകം ചെയ്യാൻ എങ്ങനെയാണ്?
0: പ്രതിസന്ധികളെ ഓവർകം ചെയ്യാതെ നിവർത്തിയില്ല എന്നുള്ളതാണ് ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രതിസന്ധികൾ എല്ലാ സമയത്തും ലൈഫിൽ ഉണ്ടാവും. ആൾക്കാർ നമ്മളെപ്പറ്റി പറയാവുന്നതിന്റെ മാക്സിമം പറയും, ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം ഉപദ്രവിക്കും. ജീവിതത്തിൽ നിന്ന് നമ്മളെ തുടച്ചു മാറ്റാൻ പറ്റുന്ന വഴികളെ പറ്റിയൊക്കെ അവരാലോചിക്കും. പക്ഷെ നമുക്കെന്താ ചെയ്യാൻ പറ്റുക? നമ്മള് തിരിച്ച് ആ ശരി അവൻ ഇങ്ങനെ ചെയ്തോ എന്നാൽ ശരി മറുപടി കൊടുക്കാം, അവൾ ഇങ്ങനെ ചെയ്തോ എന്നാൽ അവൾക്ക് ഇങ്ങനെ മറുപടി കൊടുക്കാം എന്നാലോചിച്ചാൽ കഴിഞ്ഞു. കാര്യം അവര് ചെയ്തോണ്ടിരിക്കും. നമ്മളിപ്പം എനിക്ക് ചിലപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരിക്കും, എനിക്ക് നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നാടൻ പാട്ട് പരിപാടി ഉണ്ടായിരിക്കും. ഞാന് അവൾക്ക് പ്രതികാരം ചെയ്യാമെന്ന് പറഞ്ഞാൽ ആരുടെ സമയം നഷ്ടമാണേ? എന്റെ സമയം നഷ്ടം. പക്ഷെ ആ സമയത്ത് ഞാനൊരു സിനിമ ചെയ്തൊരു നാടകം ചെയ്തൊരു നാടൻപാട്ട് പരിപാടിക്കും പോയിട്ടിരുന്നാൽ എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവും, എനിക്ക് കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ജീവിതം ഉണ്ടാവും, അവൾക്ക് അതുകൊണ്ട് കുശുമുണ്ടാവും. അതല്ലേ സംഭവിക്കുക? അപ്പം ഒരാളെ നമുക്ക് ദ്രോഹിക്കണമെന്ന് ശരിക്കും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ നമ്മൾ നമ്മുടെ കരിയറിന്റെ ഡെവലപ്പ് ചെയ്യുക, അവരെ അവരുടെ വഴിക്ക് വിടുക. അവർ നമുക്ക് വേണ്ടി

0: ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയമുണ്ടല്ലോ, നമ്മളെ പറ്റി മോശം പറയാനും നമ്മളെ ദ്രോഹിക്കാനും ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന സമയം അവരുടെ ലൈഫിൽ നിന്നാണ് നഷ്ടമെന്ന്, നമ്മുടെ ലൈഫിൽ നിന്നല്ല. അതിന് നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ മാത്രം മതി, അതാണ് ഏറ്റവും സമാധാനം കിട്ടാനുള്ള മാർഗം. മറ്റേത് ഒരാളെ നമ്മൾക്ക് പകവ് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുവാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി ആക്കി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇനി ഇങ്ങനെ ചെയ്യാം, ഇനി അവളെ പറ്റി അവിടെ അങ്ങനെ പറയാം, ഇവിടെ ഇങ്ങനെ പറയാം. ഇത് നമ്മുടെ ജീവിതത്തെ താഴോട്ട് കൊണ്ടുപോകത്തേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും വായിക്കാം, എന്തെങ്കിലും എഴുതാം, വേണ്ട എണ്ണ ചൂടാക്കി രണ്ട് പപ്പടം കാച്ചാം, എന്നിട്ട് അത് തിന്നാം.
1: സിമ്പിൾ
0: ആണ്. നല്ല രണ്ട് പാട്ട് കേൾക്കാം, അവരെ ഒരു പാട്ട് പഠിക്കാമെന്ന് തീരുമാനിക്കാം. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പിന്നെ ഒന്നുമില്ലെങ്കിൽ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങ, ഒരു പണിയില്ലെങ്കിൽ.
1: ഇപ്പോ സജീവമായിട്ട് നാടകത്തിൽ തുടരുന്ന ആളാണ്, പുതിയ നാടകങ്ങൾ ഏതൊക്കെയാണ്?
0: പുതിയൊരു നാടകത്തിന്റെ വിശേഷം വലിയ വിശേഷമാണ്. ഇപ്പൊ ഞങ്ങള് ആപ്റ്റ് എ പ്ലേസ് ഫോർ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാടക സംഘം പുതിയതായിട്ട് ചെയ്യുന്ന നാടകം ഈസിക്കൽ ടു എന്നാണ് നാടകത്തിന്റെ പേര്. നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് സാം ജോർജ് ആണ്. അതൊരു ഇംപ്രവൈസ്ഡ് നാടകമാണ്. ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ത്രെഡാണ്. നാടകം പറയുന്നത് ഒരു രണ്ട് ഗവൺമെന്റ് ജോലിയിൽ നിന്നും വിരമിച്ച രണ്ടുപേർ, രണ്ട് ക്ലാസ്സിൽ ജീവിച്ചു വന്ന രണ്ടുപേർ, വിവാഹിതരായി ജീവിക്കുന്ന ഒരു അച്ഛനും അമ്മയും, അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈഗോകളും ഈ പ്രായത്തിലും ഈഗോകൾ മനുഷ്യരെ എങ്ങനെ അലട്ടുവെന്നും, അവസാനം ഏത് മനുഷ്യരാണേലും ഈ ഈഗോ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലല്ല, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലോ, രണ്ട് രാജ്യങ്ങൾ തമ്മിലോ, സംസ്കാരങ്ങൾ തമ്മിലോ ഒക്കെ ഈഗോകൾ ഉണ്ടാകാമെന്നും, ആ ഈഗോകളിലൊക്കെ അവസാനം മനുഷ്യർക്ക് പരസ്പരം സ്നേഹിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഈ നാടകം മുന്നോട്ട് വയ്ക്കുന്നത്.
1: മൂന്നുപേര് ചേർന്നിട്ടാണ്,
0: ഞാനും പ്രേംജിത്ത് സുരേഷ് ബാബും രണ്ടുപേരാണ് അഭിനയിക്കുന്നത്, സാം ഡയറക്ട് ചെയ്തു. അപ്പൊ ഈ നാടകത്തിന്റെ ആദ്യത്തെ 5 അവതരണം ഫുൾ ഓഡിയൻസ് ടിക്കറ്റ് ഷോ ആയിട്ടാണ് നടത്തിയത് ആ കുളത്ത്. അവിടെ 5 ഷോ കഴിഞ്ഞ്, സോപാനത്തിൽ 1 ഷോ കഴിഞ്ഞ്, പ്രശസ്ത നാടക പ്രതിഭയായിരുന്ന ശാന്തകുമാറിന്റെ അനുസ്മരണത്തിന് 3 ജൂലൈ കോഴിക്കോട് 1 ഷോ കഴിഞ്ഞ്, പിന്നെ 5 ജൂലൈ വെള്ളനാട് കരുണാസായി സൈക്കോ പാർക്കിൽ 1 ഷോ കഴിഞ്ഞ്. നാടകത്തിന് കുറെ അവതരണങ്ങൾ കിട്ടുന്നുണ്ട്. എല്ലായിടത്തിലും എല്ലാ പ്രായത്തിലുമുള്ള ആൾക്കാർ, എന്റെ അനിയന് എന്റെ കുഞ്ഞിന് 4 വയസ്സേ ഉള്ളൂ, അവൻ തൊട്ട് ഞാൻ കണ്ട നല്ല പ്രായമുള്ള 10-80 വയസ്സുള്ള ആൾക്കാർ വരെ നാടകം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്,
1: എത്തുന്നുണ്ട്.
0: ഭയങ്കര ഇമോഷണൽ ആയിട്ട് ആൾക്കാർ, വാർദ്ധക്യകാലത്തെ കാര്യങ്ങളും കൂടാണെന്ന് പറയുന്നത് കൊണ്ട് ഒരു പെൻഷനൊക്കെ കഴിഞ്ഞ ആളുകൾക്കൊക്കെ വല്ലാതെ അങ്ങനെ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു മരണത്തോടടുക്കുന്നു, എന്താവും നമ്മുടെ മരണം, എങ്ങനെയായിരിക്കും എന്നൊക്കെ എല്ലാവരും ഒന്ന് ആകുലപ്പെടില്ലേ. അപ്പൊ ഈ സമയത്തിനൂടൊക്കെ കടന്നു പോകുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക്, മക്കളൊക്കെ വിദേശത്താണ്, ഇവിടെ ഒന്നും ചെയ്യാനില്ലാത്ത, ഒറ്റപ്പെട്ട്, പൈസ ഉണ്ടെന്നാൽ പക്ഷെ പൈസ കൊണ്ടൊരു പ്രയോജനവും ഇല്ലാത്ത മനുഷ്യരുണ്ട്, അത്തരം മനുഷ്യരുടെ എല്ലാം ജീവിതത്തിലൂടെ കടന്നു പോകുന്നൊരു നാടകമാണ്.
1: എന്തൊക്കെ ഉണ്ടായാലും അൾട്ടിമേറ്റ്ലി നമ്മൾ തേടുന്നത് സ്നേഹമാണ്.
0: അതെ,
1: അത് കണ്ടു കഴിയുന്ന ഒരു
0: നാടകമാണ്. അതെ അതെ,
1: സൊസൈറ്റിയിലെ പല പ്രശ്നങ്ങളുണ്ട്, അതിൽ സ്റ്റിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അതൊരു കല്യാണത്തിന്റെ കാര്യമാവട്ടെ അല്ലെങ്കിൽ പൊതു ഇടങ്ങളാവട്ടെ, ഇവിടെ എല്ലാം ഇപ്പോഴും ഒരുപാട് ഡിസ്ക്രിമിനേഷൻ പലതരത്തില് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നാടകം ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇനി അങ്ങനെ
0: അല്ല, ഈ മത്സ്യഗന്ധി പോലത്തെ നാടകത്തിലും ഒക്കെ അത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ ഏത് തലത്തിൽ, ഇപ്പൊ ഞാൻ ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി ധാരണയുള്ള ഒരാളാണ്, ശരിക്കും എനിക്ക് അറിയാം സ്ത്രീയും പുരുഷനും തമ്മിൽ ഈ പറയുന്ന വിവേചനങ്ങളൊന്നുമല്ല, ബുദ്ധിയിലോ അല്ലെങ്കിൽ ശാരീരികഘടനയിലോ രണ്ടും രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ്. പക്ഷെ ഒന്നിൽ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല സ്ത്രീ എന്നുള്ളത് അറിയാം. അപ്പോഴും ഞാൻ എന്റെ കുഞ്ഞിനെ ഞാൻ കളരിക്ക് വിടും, പ്രാക്ടീസ് ചെയ്യിക്കും. അതെന്തിനാന്ന് വെച്ചാൽ ഈ സൊസൈറ്റിയിൽ ഒരാൾ ഒരു പുരുഷൻ വന്ന് കൈവച്ചാൽ അവൾക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണമെന്നുള്ള എന്റെ തോന്നൽ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അവളെ തന്നെത്താനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണം, അവൾ തന്നെത്താനെ യാത്ര ചെയ്യട്ടെ, അവൾ അവളുടെ തീരുമാനങ്ങൾ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ആത്തുന്നത് ആ സ്പേസ് സൊസൈറ്റി അവൾക്കും കൂടെ ഉള്ളതാണ്, പുറത്തുനിന്നുള്ളത് എന്ത് കേട്ടാലും അവളെ അത് ബാധിക്കരുത്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ പെണ്ണല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ കേൾവികളും അവളെ ബാധിക്കരുത് എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം. നീ വിവാഹം കഴിക്കുക, കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് സെക്കൻഡറി ആണ്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നീ ഏൺ ചെയ്യണം. ഒരു സ്ത്രീ എപ്പോഴാ ഇൻഡിപെൻഡന്റ് ആവുന്നത്? ശരിക്കും അവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലാണ്. അവർക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാവണമെങ്കിൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവണം. എനിക്ക് തീരുമാനമെടുക്കാം, കാര്യം എന്റെ കയ്യിൽ പൈസ ഉണ്ട്, ആ സ്ഥലത്തേക്ക് എത്തണം. എല്ലാ സ്ത്രീകളും അതിന് പറ്റുന്ന ഏണിങ്സ് ഉണ്ടാവണം. പൈസ കിട്ടിയിട്ട് അതേപോലെ കൊണ്ടുവന്ന് ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കുന്ന സ്ത്രീകളും ഉണ്ട്. നമ്മുടെ ഒരു ഫാമിലി സെറ്റപ്പിൽ അങ്ങനെയാണ്, സ്ത്രീകൾ പൈസ ഉപയോഗിക്കേണ്ട, പുരുഷൻ വെക്കാം. അങ്ങനെ അല്ലാത്ത ഒരുപാട് ആൺസുഹൃത്തുക്കളുണ്ട് എനിക്ക്. വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന പെൺകൂട്ടുകാരികളുള്ള പുരുഷ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ പേർക്കും അങ്ങനെ അല്ലാതെയാണ് നമ്മൾ കാണുക. ഭർത്താവ് അറിയാതെ ഒരു മുട്ടുസൂചി പോലും, സ്വന്തമായിട്ടൊരു പൊട്ട് പോലും വാങ്ങിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അപ്പൊ അത് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായി വരേണ്ട മാറ്റമാണ്. അത് ഉണ്ടായി വരുന്നുണ്ടെന്നേ, പുതിയ ജനറേഷനൊന്നും അത്ര കണ്ട് മോശമായിട്ടുള്ള കുട്ടികളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
1: ഇപ്പൊ കുറച്ചും കൂടി എല്ലാ ആളുകളുടെ ചിന്ത, അതുപോലെ ജോലിയിൽ, എനിക്ക് തോന്നുന്നു വീട്ടുജോലിയിലൊക്കെ പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ട്,
0: അത് നമ്മളെപ്പോഴും പറയും ഇപ്പം ഡിവോഴ്സ് കൂടുന്നുണ്ട്. പഴയതുപോലല്ല, മനുഷ്യർക്കിടയിൽ സ്നേഹമില്ല, ഡിവോഴ്സ് ഭയങ്കരമായിട്ട് എന്തുകൊണ്ടാണ് കൂടുന്നത്? രണ്ട് വ്യക്തികൾക്ക് എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം എന്നതിനെ പറ്റി രണ്ട് വ്യക്തികൾക്കും ധാരണയുള്ളതുകൊണ്ടാണ്. പണ്ട് ഭർത്താവ് അടിച്ചാൽ കൊള്ളോണ്ട് നിൽക്കുന്നതാണ് ഒരു പതിവ്രതയായ ഒരു സ്ത്രീയുടെ ലക്ഷണമെന്നാണ് നമ്മൾ

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അവൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയതാണ്. വയലാറിന്റെ ഗാനവരികൾ ജി ദേവരാജന്റെ സംഗീതം.

കല്യാണി മേനോൻ, പി മാധുരി, ലത, പി ജയചന്ദ്രൻ എന്നിവർ പാടിയ ഗാനം. ഗാനരചന എ പി ഗോപാലൻ, സംഗീതം ജി ദേവരാജൻ. ചിത്രം സ്വരങ്ങൾ സ്വപ്നങ്ങൾ.

0: ആകാശവാണി സമയം 4 മണി.
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന മാതിലിപ്പുറ അഭിമുഖങ്ങളാണ്.
2: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
3: എന്റെ പേര് സുജി.
2: സ്ഥലം?
3: കാട്ടാക്കട.
2: കാട്ടാക്കട എവിടെയാണ്? ഇപ്പൊ കാട്ടാക്കടയാണ് വെട്ടറന്ത്.
3: കാട്ടാക്കട തടുമ്പിനിന്റെ അവിടെ.
2: എന്ത് ചെയ്യാണ് ഇപ്പോ?
3: ഞാനിപ്പോ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
2: എവിടെയാണ്?
3: നാനാഞ്ചിറ.
2: ഈ ജോലിയിലോട്ട് വന്നപ്പോ എങ്ങനെയുണ്ട്?
3: അടിപൊളിയാണ്. മെഡിക്കൽ ഫീൽഡല്ലേ, അപ്പം അതിന്റേതായ പ്രഷറും കാര്യങ്ങളും പിന്നെ എൻജോയ്മെന്റും ഒക്കെ ഉണ്ട്.
2: ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: വീട്ടില് അമ്മയുണ്ട്, പപ്പയുണ്ട്, ബ്രദറുണ്ട്.
2: ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് ഒഴിവ് സമയം കിട്ടുമ്പോ എന്തൊക്കെയാണ് പരിപാടികളൊക്കെ?
3: ഒഴിവ് സമയം കിട്ടുമ്പോ കൂടുതൽ ഫ്രണ്ട്സിന്റെ കൂടെ ചെലവഴിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്.
2: ഫ്രണ്ട്സിനോടൊപ്പം എന്തൊക്കെയാണ് പ്രോഗ്രാംസ്?
3: യാത്രകളാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അവരെ കൂടെ കൂടുതലും ചായ കുടിയാണല്ലോ, അപ്പൊ ഒരു വൈകുന്നേര സമയമാകുമ്പോ എല്ലാരും കൂടെ ചേർന്ന് ചായ കുടിക്കുന്നു.
2: ഒരു ചായയൊക്കെ ഇല്ലേ, പിന്നെ എന്ത് രസമല്ലേ.
3: അതെ അതെ.
2: ഫുഡ് തേടി പല പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാറുണ്ടോ?
3: അങ്ങനെ ഫുഡിനോട് വലിയൊരു പ്രിയം നമുക്കില്ല. നമ്മൾ കൂടുതലും ചായ പ്രേമികളായതുകൊണ്ട്.
2: ഒരു ദിവസം എത്ര ചായ കുടിക്കും?
3: 2 ചായ.
2: അത് വളരെ കുറവാണല്ലോ.
3: കാരണം രാവിലെ കുടിക്കുന്നില്ല, വൈകിട്ട് കുടിക്കുന്നുണ്ടല്ലോ 2 പ്രാവശ്യം.
2: ഫ്രണ്ട്സിനോടൊപ്പം യാത്രകളൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞു.
3: അതെ.
2: നിങ്ങളെല്ലാം ചേർന്ന് ഇപ്പോ ഈ അടുത്തായിട്ട് എവിടെ പോയിട്ടുണ്ടായിരുന്നോ?
3: പൊന്മുടി പോയിട്ടു.
2: എങ്ങനെ ഉണ്ടായിരുന്നോ?
3: അടിപൊളിയായിരുന്നു.
2: അപ്പൊ എന്തായാലും അടിച്ചു പൊളിച്ചു.
3: തീർച്ചയായിട്ടും.
2: പാടുന്ന ആളാണോ?
3: ആ, ചെറുതായിട്ട്.
2: അപ്പൊ നമുക്കൊരു രണ്ടുപേരെയും ശ്രമിച്ചു നോക്കിയാലോ?
3: അറിയത്തില്ല.
2: എന്തായാലും പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്.
3: അതെ അതെ അതെ.
2: എങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് കൂടുതൽ കേൾക്കാറുള്ളത്?
3: റൊമാൻറ്റിക്.
2: എന്താണ് ഇപ്പൊ റൊമാൻറ്റിക് സോങ്സിനോടൊരു കൂടുതൽ ഇഷ്ടം തോന്നാൻ?
3: ബിക്കോസ് ഒരാളോട്ട് ചെറുതായിട്ടൊന്ന് കമ്മിറ്റഡ് ആയി.
2: അപ്പൊ അതിന്റെ ഒരു
3: ഹാങ്ഓവർ.
2: ഇന്ന് പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: നീ ഹിമമഴയായി.
2: എടക്കാട് ബറ്റാലിയൻ എന്ന സിനിമയിലെ ഗാനമാണ് അല്ലേ?
3: അതെ അതെ അതെ.
2: എടക്കാലത്ത് സൂപ്പർ ഹിറ്റ് ആയിരുന്ന ഒരു പാട്ടാണ്.
3: അതെ അതെ.
2: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
3: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: ദർശന.
0: സ്ഥലം?
1: സ്ഥലം പേയാട് വളപ്പുശാല.
0: എന്ത് ചെയ്യണം അപ്പോ?
1: ഞാൻ എക്സ്റേ ടെക്നീഷ്യൻ ആണ്.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, ഹസ്ബൻഡിന്റെ ചേട്ടൻ.
0: ഒഴിവ് സമയം കിട്ടുമ്പോ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: പാട്ട് കേൾക്കും. വേറെ
0: എഴുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ഇല്ല. ഡാൻസ്?
0: ഡാൻസ് പഠിച്ചിട്ടുണ്ടോ?
1: പഠിച്ചിട്ടില്ല, എന്നാലും പാട്ടിട്ടാ കളിക്കും.
0: ഫ്രണ്ട്സിനോടൊപ്പം തന്നെയാണ്?
1: ആ അതെ.
0: സിനിമകളൊക്കെ ഇഷ്ടമാണോ?
1: അങ്ങനെ ഒരുപാട് കാണില്ല, ഇഷ്ടമാണ്.
0: പാട്ടുകൾ കൂടുതലായി ഇപ്പോ മലയാളം തന്നെയാണോ, തമിഴ്, ഹിന്ദി എല്ലാം കേൾക്കും? എങ്ങനെയാണ്?
1: തമിഴ്, മലയാളം മിക്സ്.
0: മെലഡീസ് ആണോ? അടിച്ചുപൊളിയാണോ?
1: അടിച്ചുപൊളി. മെലഡീസ് കേൾക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ
0: ഒരു സുഖം.
1: അടിച്ചുപൊളിയാകുമ്പോ നമുക്ക് ഒരുമിച്ച് നമുക്ക് തുള്ളാൻ
0: തോന്നുന്നു.
1: എനിക്കിങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഒരു ഗാനം ചോദിച്ചാലേ അത് പറയാം.
1: ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്ത്.
0: ഡോക്ടർ ലവൻസിന് വരാം. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക്സ്.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
1: എന്റെ പേര് സർവേഷ്.
0: സർവേഷ്, ഒരു വെറൈറ്റി പേരാണല്ലോ.
1: അതെ.
0: സ്ഥലം എവിടെയാണ്?
1: കൈമനം, പാപ്പനംകുടി.
0: എന്ത് ചെയ്യണം ഇപ്പോ?
1: ഞാനിപ്പോ ബി ബി എ ത്രീ ഇയർ കോഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ അടുത്ത് എം ബിക്ക് അപ്ലൈ ചെയ്തു.
0: ഇപ്പോഴായിട്ട് പാസ് ഔട്ട് ആണോ?
1: ആ, ഇപ്പം പാസ് ഔട്ട് ആയിരുന്നു.
0: ശരി. ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ?
1: ആ, കാരണം നമ്മള് മൈസൂരായിരുന്നു, അപ്പം അവിടെ ആയിരുന്നു 3 വർഷം. ചെറിയൊരു മിസ്സിങ്.
0: അപ്പൊ അവിടെ സ്ഥലങ്ങളൊക്കെ ഏകദേശം കണ്ടിട്ടുണ്ടോ?
1: ആ, കണ്ടിട്ടുണ്ട്.
0: 3 വർഷം അവിടെ അടിച്ചു പൊളിച്ചു.
1: ആ, പഠിത്തവും എല്ലാം ഉണ്ട്, രണ്ടും ഒരുമിച്ച് ബാലൻസ് ചെയ്തു.
0: അവിടെ നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഫ്രണ്ട്സിനോടൊപ്പം?
1: ഏകദേശം മിക്ക സ്ഥലങ്ങളും. സൂ ആയാലും ശരി, പാലസ് ആയാലും ശരി, അവിടെ ദസറ വലിയ പരിപാടിയാ. 10 ദിവസം അവിടെ ഫുൾ പാലസിന്റെ അവിടെ തിരക്കായിരിക്കും, അങ്ങനെയായിരിക്കും. അപ്പൊ അതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്.
0: വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ?
1: നല്ല എക്സ്പീരിയൻസ്.
0: അപ്പൊ അവിടുത്തെ ഒരു ഫുഡൊക്കെ എങ്ങനെയായിരുന്നു?
1: ഫുഡ്
0: ഇഷ്ടപ്പെട്ടോ?
1: ഹോസ്റ്റലിൽ എത്തുമ്പോൾ കഷ്ടപ്പെട്ടു, കാരണം അത്രയും ആൾക്കാർക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കറിയിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് കിട്ടും.
0: ഫുള്ള് വെള്ളം തന്നെ ആയിരുന്നല്ലേ? അവിടെ കുക്ക് ചെയ്യാറുണ്ടോ ഫ്രണ്ട്സിനോടൊപ്പം?
1: കെറ്റിലുണ്ട്, അപ്പൊ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നൂഡിൽസും അതും ഇതും.
0: ഇപ്പൊ അവിടെ കിട്ടുന്ന കുറച്ച് വെറൈറ്റി ഫുഡൊക്കെ ഒന്ന് പറയാമോ?
1: വെറൈറ്റി ആയിട്ട് അവിടെ അവരെ ബാത്ത് എന്ന് പറയാം, റൈസാണ്. ബസ്മതി റൈസ് പോലത്തെ ഒരു സാധനം ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അത് കൊള്ളാം. പിന്നെ മൈസൂർ പാക്ക് അറിയാലോ അവിടുത്തെ. പിന്നെ ആ അവരെ ഒരു ബിരിയാണിയാണ്, ദൊണ്ണ ബിരിയാണി എന്ന് പറയാം, അത് കൊള്ളാം.
0: അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു അല്ലേ?
1: അടിപൊളി.
0: ഇനി ഇവിടെ തന്നെ ചെയ്യണമെന്നാണോ ദൂരോട്ട് എവിടെയെങ്കിലും എം ബി എ ചെയ്യണമെന്നാണ് ആഗ്രഹം?
1: ബാംഗ്ലൂർ.
0: അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും വരാൻ മനസ്സ് സമ്മതിക്കുന്നില്ല?
1: ഇല്ല ഇല്ല.
0: ഫ്രണ്ട്സ് എല്ലാം ചേർന്നപ്പോ എവിടെയെങ്കിലും യാത്രയൊക്കെ പോയിരുന്നോ?
1: ആ, അവരെ വീട്ടിൽ തന്നെ. ഇപ്പം കണ്ണൂരുള്ള ആളാണെങ്കിൽ കണ്ണൂര് നമ്മള് പോകും, കാരണം അടുത്താണ് മൈസൂരിൽ നിന്ന് ട്രാവൽ ചെയ്യാൻ. ഫ്രണ്ട്സുമായിട്ട് കണ്ണൂരും കോഴിക്കോടും.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടിലെ അമ്മ, അച്ഛൻ, അനിയൻ.
0: അനിയനൊക്കെ എത്ര?
1: 10th കഴിഞ്ഞു.
0: പാടുന്ന ആളാണോ?
1: അല്ല അല്ല അല്ല.
0: പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന?
1: ഇഷ്ടപ്പെടുന്നു.
0: കൂടുതലും എങ്ങനെയുള്ള പാട്ടൊക്കെ കേൾക്കാറ്?
1: വിന്റേജ്.
0: വിന്റേജ് സോങ്സ് ഒക്കെ ഇഷ്ടം. എന്താണ് ഇപ്പോ അങ്ങനെ പഴയ ഗാനങ്ങളോട് ഒരു ഇഷ്ടം തോന്നാൻ?
1: അതിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താണ്? ഇപ്പോഴത്തെ സോങ്സ് ഒക്കെ 4 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഉള്ളു. പണ്ടത്തെ സോങ്സ് 8 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അറ്റൻഷൻ സ്പാൻ ആയാലും ശരി, ഇങ്ങനെ ഫുള്ള് നമുക്ക് കേൾക്കണമെന്നുണ്ടോ? ഇപ്പോഴത്തെ പാട്ടെല്ലാം തീരെയാണ്, അപ്പൊ പഴയ പാട്ടാണ്.
0: ഭാവിയിൽ എന്താണ് ലക്ഷ്യം?
1: എം ബി എ ബിസിനസ്.
0: ഇന്നേ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ശ്രീരാഗം, പവിത്രം സിനിമ.
0: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: ആ,
0: നമുക്ക് ഈ മനോഹര ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താണ്?
1: അഞ്ജന.
0: സ്ഥലം?
1: മംഗലയ്ക്കൽ, കാട്ടാക്കട മംഗലയ്ക്കൽ.
0: അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: അവിടെ വിശേഷം, വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
0: എന്ത് ചെയ്യാണ് ഇപ്പോ?
1: ഞാൻ ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു.
0: എവിടെയാണ്?
1: നാലാഞ്ചറ.
0: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: ജോലിയൊക്കെ നല്ല നൈസാണ്, മെഡിക്കൽ ഫീൽഡാണ്. അതിന്റേതായ ബുദ്ധിമുട്ടും ഉണ്ട്, ഹാപ്പിനെസ്സും ഉണ്ട്.
0: അപ്പൊ അങ്ങനെ ജോലിയൊക്കെ ആസ്വദിച്ച് പോവാണ്?
1: അതെ, ആസ്വദിക്കാണ്.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് പപ്പ, അമ്മ, ചേട്ടൻ, ചേച്ചി, മാരിഡാണ്, ഹസ്ബൻഡ്.
0: ഫ്രീ ടൈമായി കിട്ടുമ്പോ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്?
1: ആക്ടിവിറ്റീസ് കൂടുതൽ നേരം ഫ്രണ്ട്സിന്റെ കൂടെയാണ്, പിന്നെ ഡാൻസ്.
0: ഡാൻസ് പഠിച്ചിട്ടുണ്ടോ?
1: ഡാൻസ് പഠിച്ചിട്ടില്ല, എനിക്ക് ഡാൻസ് ഇഷ്ടമാണ്, ഞാൻ ഡാൻസ് കളിക്കും.
0: കൂട്ടുകാരെ കൂടെ അങ്ങ് ചെയ്യും അത്ര.
1: അതന്നെ
0: ഫ്രണ്ട്സിൽ ഒരു ഡാൻസ് മാസ്റ്ററെ കാണുമല്ലോ.
1: അത് ഞാൻ തന്നെ.
0: ഞാൻ തന്നെയാണ് ഡാൻസ് മാസ്റ്റർ വിക്രം.
1: അതെ അതെ.
0: എങ്ങനെയാണ് സ്റ്റെപ്പുകളൊക്കെ ഇടുന്നത്?
1: സ്റ്റെപ്പുകളൊക്കെ നല്ല അടിപൊളിയാ, വെറൈറ്റി.
0: എത്ര പേരുണ്ട് നിങ്ങളെ ബാച്ചിൽ ഡാൻസ് ഒക്കെ കളിക്കാൻ?
1: ഡാൻസ് നമുക്ക് ഒരു ആറഞ്ച്
0: എല്ലാരും കൂടെ അങ്ങ് തകർക്കും.
1: തകർക്കും.
0: പുറത്തു പോയി പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കാറുണ്ടോ?
1: ഇല്ല ഇല്ല ഇല്ല, റീൽസ് ഒക്കെ ചെയ്തിടാറുണ്ട്.
0: അപ്പൊ അത് തന്നെയാണ് പരിപാടി.
1: ഇൻസ്റ്റയില് ചെയ്യുന്നുണ്ട്.
0: സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ?
1: ആ, സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്.
0: എങ്ങനെ ഇപ്പോ ഫ്രണ്ട്സിനോട് പോണോ ഫാമിലിയോടെ പോണോ കൂടുതൽ സിനിമകളൊക്കെ?
1: ഫ്രണ്ട്സിനോട് തന്നെ.
0: ഇപ്പൊ അവസാനം കണ്ടൊരു സിനിമ ഏതാ?
1: വാഹ.
0: എങ്ങനെ ഉണ്ടായ സിനിമ?
1: നൈസായിരുന്നു, ഹാഷറിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട്.
0: പാടുന്ന ആളാണോ?
1: അല്ല.
0: നമുക്ക് രണ്ടു പേരും ശ്രമിച്ചു
1: നോക്കിയല്ല.
0: പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്?
1: ഇഷ്ടമാണ്, ഒരുപാട് കേൾക്കാറുണ്ട്.
0: ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ ഗായികയൊക്കെ ചോദിച്ചാലോ?
1: ചിത്ര ചേച്ചി തന്നെയാണ് മെയിൻ. ഗായകനാണെങ്കിൽ കാർത്തിക് ഇഷ്ടമാണ്.
0: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഈ മേഘം.
0: ചിത്രം എന്ന സിനിമ അല്ലല്ലേ, എം ജി ശിവകുമാർ പാടിയ ഒരു ഗാനമാണ്.
1: അതെ അതെ, കാരണം സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോഹൻലാലും
0: നമ്മൾ എപ്പോഴെ കണ്ടാലും നമുക്ക് ബോറടിക്കാത്തൊരു സിനിമ.
1: അതെ, ഇപ്പൊ ഇട്ടാലും ഞാൻ ഇരുന്ന് കണ്ടോളൂ.
0: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30. സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: 9596 4321. മറ്റൊരു നമ്പർ 9496 5563 2 1. ഒരു നമ്പർ കൂടിയുണ്ട്, 9496 5963 2 1. ഓർക്കുക, സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 13 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ നമ്മുടെ ആകാശവാണിയിൽ. അറിയിപ്പ് കഴിഞ്ഞു.
1: ഇൻറ്റുവെറ്റബിൾ ഡിസ്ക് പ്രൊലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും. ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി. സമയം 4:30. ഇനി 5 മണിവരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം എം ജി ശ്രീകുമാറും ചിത്രയും കൂട്ടരും പാടിയതാണ് ചിത്രം സ്നേഹസാഗരം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ആകാശവാണി കവരത്തി. മീഡിയം വേവ് 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് നിഷാം പുതിയപള്ളി.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം എഴുത്തും കാഴ്ചപ്പാടും എന്ന വിഷയത്തിൽ ശ്രീ യു സി കെ തങ്ങൾ പങ്കെടുക്കുന്ന പവിഴമണ്ണിലെ സാഹിത്യം. 5:25 ദ്വീപുവിശേഷം, സേവന വാർത്തകൾ. 5:30 തസ്ലീന മൈമൂൻ ഡി എച്ച് പി പങ്കെടുക്കുന്ന ഫെൻഫോരിഷ എന്ന പരിപാടി. തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടിഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

നാട് ആകാശവാണി കവരത്തി പവിഴമണ്ണിലെ സാഹിത്യം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ഈ പരിപാടിയിൽ എഴുത്തും കാഴ്ചപ്പാടും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി നമ്മളോടൊപ്പമുള്ളത് ലക്ഷദ്വീപിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ യു.സി.കെ. തങ്ങൾ.

0: പരിപാടിയിലേക്ക് സ്വാഗതം സർ.
1: സ്വാഗതം, സന്തോഷം.
0: ഇപ്പോൾ ഏതാണ്ട് ലക്ഷദ്വീപിലെ ഓരോ മേഖലകളിലും സാംസ്കാരിക പരമായിക്കോട്ടെ, മതപരമായിക്കോട്ടെ, രാഷ്ട്രീയപരമായിക്കോട്ടെ, സാമൂഹ്യപരമായിക്കോട്ടെ, അങ്ങനെ ഓരോ മേഖലകളിലും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു താങ്കളുടേത്. അതിന്റെ ഇടയിൽ ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. നോവലായിക്കോട്ടെ, ചെറുകഥകളായിക്കോട്ടെ, ലേഖനങ്ങളായിക്കോട്ടെ. ലക്ഷദ്വീപിലെ ആദ്യത്തെ പത്രവും ഇറക്കിയത് താങ്കളായിരുന്നു. താങ്കളുടെ എഴുത്തും എഴുത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ഒന്ന് ശ്രോതാക്കൾക്കായിട്ട് പങ്കുവെക്കാമോ?
1: അതായത് ഞാൻ ജനിച്ച കാലത്ത് ലക്ഷദ്വീപ് ഈ മാതിരി പുരോഗതിയുള്ള ഒരു കാലഘട്ടമായിരുന്നില്ല. 1941 ലോകം എല്ലാ കാര്യങ്ങളെ കൊണ്ടും പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരു കാലം. മാരാവ്യാധികൾ, ലോകമഹായുദ്ധം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അങ്ങനെ പ്രക്ഷുബ്ധമായ ഒരു കാലാവസ്ഥയിലാണ് ഞങ്ങൾ ജനിച്ച കാലം. ആ കാലഘട്ടത്തിലും ലക്ഷദ്വീപിലെ സാഹിത്യമുണ്ടോ അല്ലെങ്കിൽ എഴുത്തുകാരുണ്ടോ എന്ന് ചോദിച്ചാൽ പാട്ടെഴുത്തുകാരായിട്ടുള്ള മഹാന്മാർ ലക്ഷദ്വീപിലുണ്ടായിട്ടുണ്ട്. മാപ്പിളപ്പാട്ട് ലക്ഷദ്വീപിൽ വളരെ കാലം മുമ്പ് തന്നെ പ്രചാരത്തിലായിരുന്നു. പ്രത്യേകിച്ചും ഈ ഓടത്തിലാണല്ലോ യാത്ര ചെയ്യുന്നത്. ആ യാത്ര ചെയ്യുന്ന സമയത്ത് ആളുകൾ സമയം പോക്കുന്നതിന് വേണ്ടി സഫീനപ്പാട്ടുകൾ പാടുമായിരുന്നു. സഫീനപ്പാട്ടുകൾ പാടി അർത്ഥം വെച്ച് രസിക്കുക എന്നുള്ളതാണ് അവർ നേരം പോക്കിയിരുന്ന ഒരു വസ്തുത. പിന്നെ ഉണ്ടായിരുന്നത് കോൽക്കളി, പരിചക്കളി തുടങ്ങിയ കലാരൂപങ്ങളാണ്. എന്നാൽ മലയാള സാഹിത്യത്തിലെ ചെറുകഥാ സാഹിത്യത്തിലേക്കോ മറ്റോ ആളുകൾ കടന്നു ചേർന്നില്ല. വിദ്യാഭ്യാസ മേഖല വളർന്നു വരുന്നതേയുള്ളൂ. അന്ന് കവരത്തിയിൽ ആകെ ഉണ്ടായിരുന്ന ഒരു BA പാസായി വന്നത് കട്ടിമാട് ഹംസത്ത് സാഹിബാണ്. അദ്ദേഹം നല്ല പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുമെങ്കിലും ഒരു പുസ്തകം എഴുതാനോ മറ്റോ ലക്ഷദ്വീപിൽ എന്തുകൊണ്ടോ വിദ്യാസമ്പന്നരായ കഴിവുള്ള ആളുകൾ ഒന്നും എഴുതാതെ പോയി കളഞ്ഞു എന്നുള്ളത് ഒരു ഖേദകരമായ വസ്തുതയാണ്. ഞാൻ എഴുതേണ്ട സാഹചര്യം വന്നത് അന്നത്തെ ലക്ഷദ്വീപിലെ സാമൂഹിക ചുറ്റുപാടാണ്. ലക്ഷദ്വീപിലെ സാമൂഹിക ചുറ്റുപാട് എന്ന് പറയുമ്പോൾ അവിടെ നല്ലതും ചീത്തയുമായ സംസ്കാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്ന ആൾക്കാർ പോയിരുന്നത്. ചീത്ത എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് യോജിക്കാത്ത ചില നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നേരെ മറിച്ച് ലോകത്തിലെ ഏറ്റവും സമന്വിതമായ ഒരു സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനതയായിരുന്നു. വിദ്യാഭ്യാസമോ പുരോഗതിയോ ഒന്നും ഇല്ലായിട്ടും ലക്ഷദ്വീപുകാർ. അത് അവരുടെ മതവിശ്വാസമാണ് അവരെ അതിനെ പ്രേരിപ്പിച്ചത്. ഞാൻ അറിയുന്നത്തേക്ക് ലക്ഷദ്വീപിൽ റാത്തീപ്, കോക്കളി, പരിശക്കളി, മദ്ദളം മുട്ടുപാട്ട് തുടങ്ങിയ പദംപാട്ട് തുടങ്ങിയ കലാരൂപങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് പാട്ടെഴുതുന്നവരുണ്ടായിരുന്നു. അത് കൂടാതെ മറ്റൊരു കാര്യങ്ങൾ, അന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായതുകൊണ്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കത്തിന് പകരം പാട്ടെഴുത്തായിരുന്നു. ആന്ധ്രോദ്യ ദ്വീപിലായിരുന്നു കൂടുതൽ. പ്രേമലേഖനങ്ങളായാലും കുടുംബസ്വത്തുങ്ങൾ തമ്മിലുള്ള വ്യാപാരങ്ങളായാലും അവരെല്ലാം കത്ത് പാട്ടിലൂടെയായിരുന്നു വ്യവഹരിച്ചിരുന്നത്. അതിനുശേഷം ഞാൻ വരുന്ന കാലത്ത് ഞാൻ കണ്ടത് നമുക്ക് തുറന്നു പറഞ്ഞാൽ വളരെയധികം വിഷമം ഉണ്ടാകും. പക്ഷെ ആ സാമൂഹ്യ ആചാരങ്ങളെ മാറ്റിയെടുക്കണമെന്ന ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ചെറുകഥകൾ എഴുതാൻ തുടങ്ങിയത്. ചെറുകഥകളും മാപ്പിളപ്പാട്ടുകളും എഴുതി. മാപ്പിളപ്പാട്ട് എഴുതിയത് ലക്ഷദ്വീപിനെ ഇതിവൃത്തമാക്കിക്കൊണ്ടാണ്. ലക്ഷദ്വീപിലെ സംസ്കാരത്തെയും അതിന്റെ വളർച്ചയെയും അതിന്റെ ഭംഗിയെയും ഇതിവൃത്തമാക്കിക്കൊണ്ട്. മറിച്ച് ചെറുകഥ എഴുതിയത് അവിടുത്തെ സാമൂഹ്യ ജീവിതത്തിന്റെ പോരായ്മകളും ഇല്ലായ്മകളും പോരിച്ചകളും ഒക്കെ കൂട്ടി എഴുതിയതാണ്. അങ്ങനെ എഴുതാൻ ഞാൻ പ്രേരിതനായതാണ്. അത് വന്നിട്ടാണ് അത് എഴുതാൻ ഇവിടെ പ്രസിദ്ധീകരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കവരത്തിയിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയെ ഞാൻ ഉപയോഗിച്ചു. ധാരാളം ഒരു ജനാർദ്ദൻ മാഷുണ്ടായിരുന്നു, എന്നെ വായിക്കാൻ വളരെയധികം പ്രേരിപ്പിച്ചു. വായനാശീലം അങ്ങനെ വളർന്നു. അക്കാലത്ത് വായനാശീലമുള്ളവരായിരുന്നു ആളുകൾ. കഴിയുന്ന അത്ര അവർ വായിക്കുമായിരുന്നു. അവർക്ക് വായിക്കാൻ

0: പരമ്പരായ പ്രതിഭാസമ്പന്നനായിരുന്നു അന്നുണ്ടായിരുന്നത്. അവരുടെ പ്രോത്സാഹനവും കാരണം കൊണ്ട് ഞാൻ ചെറുകഥ എഴുതാൻ തുടങ്ങി. ആദ്യം എഴുതിയത് ആൾ ഇന്ത്യ റേഡിയോയിലാണ്, പിന്നെ ചില പത്രമാസികകളിലൊക്കെ എഴുതി തുടങ്ങി. എല്ലാം പബ്ലിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ പബ്ലിഷ് ചെയ്യുന്നതിന് ലക്ഷദ്വീപിൽ അതിനുള്ള സാഹചര്യമില്ല, ധാരാളം പണം വേണം, പ്രസ് വേണം, അതിനെല്ലാം ശ്രമങ്ങൾ നടത്തി. ആ ഒരു ശ്രമത്തിന്റെ ഫലമാണ് ആകാശവാണിയുടെയും ലക്ഷദ്വീപ് ടൈംസിന്റെയും പ്രതി ഉണ്ടായത്. അങ്ങനെ ഞങ്ങളെപ്പോലെയുള്ള കുറെ ആളുകൾ വളരെയധികം ഉത്സാഹിച്ചതുകൊണ്ടാണ്, അന്നത്തെ സാഹചര്യവും അതിന് അനുകൂലമായതുകൊണ്ടാണ്.
1: ലക്ഷദ്വീപിലെ സാഹിത്യം വന്നതിനെ കുറിച്ച്, ഇപ്പോ സാഹിത്യ മേഖലയിലേക്ക് ദ്വീപ് ജനത ചുവടുവെച്ച കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ താങ്കൾ സംസാരിച്ചു. അതേപോലെ തന്നെയാണ് ലക്ഷദ്വീപിൽ ആദ്യമായിട്ട് പത്രത്തിന്റെ ഒരു തുടക്കം കുറിച്ചത് താങ്കളായിരുന്നു. ആ പത്രത്തിന്റെ തുടക്കം കുറിച്ചപ്പോൾ അന്നത്തെ സാഹചര്യവും അതേപോലെ പത്രങ്ങളിൽ ഏതൊക്കെ വാർത്തകളായിരുന്നു അന്ന് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിരുന്നത്, ആ പത്രം നമ്മുടെ സാമൂഹ്യ പുരോഗതിക്ക് എത്രത്തോളം പിന്തുണ നൽകാൻ സാധിച്ചു?
0: അതായത് ലക്ഷദ്വീപിൽ ഇങ്ങനെ വളരെ ചുരുക്കമേ പത്രമാസികൾ വരുന്നുള്ളൂ, അതിൽ ചില മാസികകൾ ചില പത്രങ്ങളെ ഇവിടെ അടുപ്പിക്കില്ലായിരുന്നു. പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഭരണകൂടം ഏകപക്ഷീയമായിരുന്നു, ഉദ്യോഗ മേധാവിത്വമാണ് അവിടെ ഉണ്ടായിരുന്നത്. അഡ്മിനിസ്ട്രേറ്റർമാർ നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഒക്കെ വന്നിട്ട് പോയിട്ടുണ്ട്. എല്ലാവരെയും 10-37 ആൾക്കാർ വന്നതിൽ എല്ലാവരെയും നേരിട്ടറിയുന്ന ഒരാളാണ് ഞാൻ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചിലരുമായിട്ട് വളരെ അടുപ്പ ബന്ധമുണ്ട്. മനുഷ്യമുഖമുള്ള ജന പിന്തുണയുള്ള അഡ്മിനിസ്ട്രേറ്റർമാരൊക്കെ വന്നിരുന്നു. അപ്പൊ വന്നാലും ഉദ്യോഗസ്ഥലങ്ങളിൽ നടത്തുന്ന അഴിമതികളും മറ്റു ചില കാര്യങ്ങളും ലക്ഷദ്വീപിൽ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളും പുറം ലോകം അറിയാറില്ല. പത്രം നടത്തണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഞാൻ പത്രപ്രവർത്തനത്തിലേക്ക് ഇറങ്ങി. അതിനാദ്യമായിട്ട് ഇറങ്ങി മാതൃഭൂമിയുടെ ഒരു റെപ്രസെന്റേറ്റീവായിട്ട് നിന്നു. പക്ഷേ അവരുടെ പ്രതീക്ഷയൊക്കെ വളരെ ഉയരാൻ ഉള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അത് വിടേണ്ടി വന്നു. പിന്നെ പത്രം തുടങ്ങണം എന്നാഗ്രഹിച്ചു. പത്രം തുടങ്ങാൻ അവിടെ നിയമപരമായ വ്യവസ്ഥകളൊന്നും അന്നില്ലാത്തത് കൊണ്ട് ഞാൻ കോഴിക്കോട്ട് പോയി നിന്നാണ് പത്രത്തിന് തുടക്കം കുറിച്ചത്. ഏകദേശം ഒരു കൊല്ലത്തോളം ഞാൻ ഡിക്ലറേഷൻ ഫോം ബോധിപ്പിച്ചിട്ട് ഒരു കൊല്ലത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കത് കിട്ടിയത്. കാരണം അതിന് വലിയ തടവിടപെടുകൾ ഉണ്ടായിരുന്നു. ആ പത്രം ദീപപ്രഭ എന്ന പേരിൽ എനിക്ക് ഇന്നും ഓർക്കുന്നു. പ്രസിദ്ധനായ വാസുദ്പ്രദീപ് എന്ന ചിത്രകാരനാണ് അതിന്റെ പേരിട്ടത്. പല പേരും കൊടുത്തതിൽ ദീപപ്രഭയാണ്. രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഡൽഹിയിൽ നിന്നും വന്ന് അംഗീകരിച്ച പേരും ദീപപ്രഭ എന്ന പേരിൽ ആ പത്രം പബ്ലിഷ് ചെയ്യുന്നതിന് വളരെ വിഷമം അനുഭവിക്കേണ്ടി വന്നു. കാരണം ഒന്നാമത് പരസ്യങ്ങൾ വേണം, രണ്ടാമത് പബ്ലിഷ് ചെയ്യാൻ ധാരാളം പൈസ വേണം. ഇതൊന്നും ഇല്ലാതെ ഇറങ്ങിത്തിരിച്ച് അന്ന് 1000 കോപ്പിയായിരുന്നു ആദ്യം അടിച്ചത്. ദ്വീപിലേക്ക് പോയപ്പോൾ അത് ചുട്ടപ്പം പോലെ വിറ്റു തീരുകയാണ് ചെയ്യേണ്ടത്. കാരണം ജനങ്ങൾക്ക് പത്രം കിട്ടാനുള്ള ദാഹം, വിവരങ്ങൾ അറിയാനുള്ള ദാഹം വളരെയധികം കൂടുതലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ലക്ഷദ്വീപിൽ ഓരോ സ്ഥലത്ത് ഓരോ പ്രതിനിധികളെ നിശ്ചയിച്ചു. അവർക്ക് ശമ്പളമൊന്നും കൊടുക്കാൻ പറ്റില്ല, അവര് വോളണ്ടിയർ വർക്കായിരുന്നു നടത്തിയത്. പിന്നീട് പ്രസിദ്ധരായ പല എഴുത്തുകാരും ദ്വീപപ്രഭയുടെ ലേഖകന്മാരായിരുന്നു. അങ്ങനെ ദ്വീപപ്രഭ പബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്ന് അതിന്റെ പ്രചരണം വളരെ വലുതായി വന്നപ്പോഴാണ് ചില വിഷമങ്ങൾ നേരിടാൻ തുടങ്ങിയത്. പത്രക്കെട്ടുകൾ കടലിലേക്ക് എറിയുക, അതിലെഴുതി വരുന്ന കാര്യങ്ങളെ എഴുതുന്ന റിപ്പോർട്ട് കൊടുക്കുന്ന ആളുകളെ വിളിച്ച് ചോദ്യം ചെയ്യുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പലരും പേടിച്ചിരുന്നു. പക്ഷെ കുറെ കാലം അത് നടത്തി, പിന്നെ സാമ്പത്തികമായ കാരണം കൊണ്ട് അത് നടന്നില്ല. പിന്നീട് കുറെ പേര് പത്രങ്ങൾ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചു, കുറെയൊക്കെ ഇറക്കി, അതൊക്കെ അകാലത്തിൽ ചെറിയ അടിമടയുകയാണ് ചെയ്തത്.
1: സമകാലിക സമൂഹത്തിൽ സാഹിത്യത്തിന്റെ പ്രസക്തി എത്രത്തോളമാണ് ലക്ഷദ്വീപിലുള്ളത്?
0: ആ സാഹിത്യത്തിന് ധാരാളം അവസരവും പ്രസക്തിയും ഉള്ള ഒരു കാലഘട്ടമാണിത്. കാരണം എല്ലാവരും നല്ല വിദ്യാഭ്യാസം നേടിയവരാണ്, നല്ല കഴിവുള്ളവരാണ്, വായനക്കാരാണ്. പക്ഷെ അവരുടെ സ്വന്തം കൃതികൾ, അവരുടെ സ്വന്തം സാഹിത്യം വായിക്കാനും മനസ്സിലാക്കാനും എന്തോ ഒരു മടി തോന്നുന്ന പോലെയുണ്ട്. നമ്മൾ കോളേജിലെ കുട്ടികൾ കഥ എഴുതിയാൽ തന്നെ ഒരു പ്രേമ കഥ എഴുതും, ആ കഥയിലെ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യും, അങ്ങനെയുള്ളതാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എഴുത്തുകൾ വളരെ ചുരുക്കമായിരുന്നു. കുറെ പേര് എഴുതിയിട്ടുണ്ട് അതില്. കാരണം അവിടുത്തെ കല്യാണങ്ങൾ, അവിടുത്തെ ജാതി വ്യവസ്ഥകൾ, അവിടുത്തെ ദുരാചാരങ്ങൾ, ഇതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കഥാ സാഹിത്യം ലക്ഷദ്വീപിലെന്നും നിലനിൽക്കും. ലക്ഷദ്വീപിലെന്നല്ല, എവിടെയും സാഹിത്യത്തിന് വിലയുണ്ട്, ലക്ഷദ്വീപിന് പ്രത്യേകമുണ്ട്. പക്ഷെ വായനാശീലം ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഒരു ട്രാജഡി ഉള്ളത്, സ്വന്തം ചരിത്രം അറിയാത്ത ഒരു ജനത ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ലക്ഷദ്വീപ് മാത്രമാണ്. ലക്ഷദ്വീപിലൊരു കുട്ടിയോട് അമേരിക്കൻ പ്രസിഡന്റിന്റെ തലമുടി എത്രയാണെന്ന് ചോദിച്ചാൽ ഉടനെ ഉത്തരം വരും. കാരണം ഇതിന്റെ കാരണം സ്കൂളുകളിൽ അത് പഠിപ്പിക്കുന്നില്ല, അവിടത്തെ പാഠപുസ്തകങ്ങളിൽ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അതിപ്പോ കുറേശ്ശെ കുറേശ്ശെ കടന്നു വരുന്നുണ്ടെങ്കിലും അതിലും ചില ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വരാറുണ്ട്. അതുകൊണ്ട് ലക്ഷദ്വീപ് സാഹിത്യത്തിന് പ്രസക്തി ഉണ്ടെങ്കിൽ തന്നെയും അതിന് പ്രശസ്തി വരാൻ സാധിക്കാത്ത വിധത്തില് വളരെയധികം വിഷമ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നുപോകുന്നത്.
1: കടലിലെ കഥകൾ എന്ന കഥാസമാഹാരത്തിൽ മുഴുവനും ദ്വീപ് പശ്ചാത്തലമായിരുന്നു കടന്നു വന്നിരുന്നത്. ആ സാഹചര്യത്തെ കുറിച്ച് ഒന്ന്

0: പങ്കുവെക്കാമോ?
1: കടലിലെ കഥകൾ, അതിൽ 7 കഥകളുണ്ട്. ഞാൻ മൊത്തം 50-60 കഥകൾ എഴുതിയിട്ടുണ്ട്. അതിൽ 7 കഥകളുണ്ട്. പിന്നെ പത്രിക മാസികകളിലൊക്കെ വന്നിട്ടുണ്ട്. അതിലെ കഥകൾ മുഴുവൻ ലക്ഷദ്വീപിലെ സാഹചര്യത്തെക്കുറിച്ചും അവിടുത്തെ കല്യാണങ്ങളെക്കുറിച്ചും അവിടുത്തെ പ്രേമത്തെക്കുറിച്ചും പ്രേമ പരാജയങ്ങളെക്കുറിച്ചും അവിടുത്തെ സാമൂഹിക സ്ഥിതിയെ വരച്ചു കാട്ടുക എന്നുള്ള ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയതും കേട്ടതുമായ കാര്യങ്ങൾ ഞാൻ എഴുതി. അതിന് നല്ല സ്വീകരണം ഉണ്ടായെങ്കിലും വ്യാപകമായൊരു വായന ഇല്ലാത്തത് കൊണ്ട് അത് അത്ര പ്രസിദ്ധമായിട്ട് വന്നിട്ടില്ല. പക്ഷേ കഥ എഴുത്ത് അതാണ് ലക്ഷദ്വീപിലെ സാമൂഹിക ചുതികളെ, നമുക്ക് സാംസ്കാരിക ചുതികളെ നിന്നും ലക്ഷദ്വീപിനെ രക്ഷിക്കാൻ കഥാസാഹിത്യങ്ങളും കവിതാ സാഹിത്യങ്ങളും ഒക്കെ ഉണ്ടാകണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് കുറേ പേര് പണിപ്പെടുന്നുണ്ട്. ഇപ്പോൾ ലക്ഷദ്വീപിൽ ആകാശവാണി വന്നതുകൊണ്ട് പവിയ മണ്ണിലെ സാഹിത്യം എന്ന് പറയുന്ന ഒരു പരിപാടി നടത്താറുണ്ട്. അതിൽ പല എഴുത്തുകാരും വരാറുണ്ട്. പക്ഷെ എനിക്ക് എഴുത്തുകാരോട് പറയാനുള്ളത്, നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള എഴുത്തുകളാണ് വേണ്ടത്. നമ്മുടെ സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് അത് പ്രാപ്തമായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
0: സാഹിത്യ മേഖലയിൽ സംഘടനാപരമായിട്ട് ലക്ഷദ്വീപിലല്ലാതെ വേറെ ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തി?
1: ഞാൻ കേരളത്തിലെ പല സാഹിത്യകാരന്മാരുമായിട്ട് ബന്ധപ്പെടുകയും പത്രമാസികക്കാരുമായിട്ട് ബന്ധപ്പെടുകയും അവരോടൊപ്പം കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷദ്വീപിലെ സാഹിത്യത്തിന് സാഹിത്യകലാ അക്കാദമി ഉണ്ടാക്കുന്നതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ ഉള്ള ഒരു എളിയ പ്രവർത്തകൻ കൂടിയാണ് ഞാൻ. പക്ഷെ അത് വിചാരിച്ചത്ര പുരോഗതി പ്രാപിച്ചിട്ടില്ല, അത് ജനകീയമാക്കിയിട്ടില്ല. അത് ജനകീയമാക്കണം. അത് ഒരു ഗവൺമെന്റിനെ വിമർശിക്കാനല്ല, നമ്മൾ ലക്ഷദ്വീപിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അത് ഉള്ളത്. അതുകൊണ്ട് സാഹിത്യകല അക്കാദമിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വെളുത്ത മണ്ണ് ചിരിച്ച് എന്ന് പറയുന്ന പാട്ട് ഞാൻ ഗവൺമെന്റിന് വേണ്ടി എഴുതിയതാണ്. പക്ഷെ ആ പാട്ട് സാഹിത്യ അക്കാദമിയുടെ അളമാരകളിൽ സൂക്ഷിച്ചതല്ലാതെ അത് ദ്വീപിലെ കപ്പലുകളിലും ദ്വീപിലെ വെസലുകളിലും ഒക്കെ യാത്രക്കാർക്ക് കേൾക്കുവാതിക്ക് വെച്ചാൽ അതിൽ നിന്നും ദ്വീപിനെ കുറിച്ചുള്ള പുറമേ നിന്നുള്ള യാത്രക്കാർക്ക് ഒരു അറിവ് നേടുകയും നമ്മുടെ ആൾക്കാർക്ക് ഒരു അനുഭൂതി ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അങ്ങനെ പലരും പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. പല നല്ല പാട്ടുകാരും എഴുത്തുകാരും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഒന്നും പ്രോത്സാഹനം കിട്ടാതെ വളരെ നേരത്തെ തന്നെ അത് നിന്നുപോവുകയാണ് ചെയ്യുന്നത്. പല സാഹിത്യകാരന്മാരും എഴുത്തുകാരും അത് എഴുത്തു വിട്ടിട്ട് അവരുടേതായ ലോകത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്.
0: താങ്ക് യു സാർ. ലക്ഷദ്വീപിലെ പവിഴമണിലെ സാഹിത്യം എന്ന പരിപാടിയിൽ വളരെ വിലപ്പെട്ട സന്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും മറ്റൊരു വിഷയവുമായി കാണേണ്ടതുണ്ട്.
1: അതെ, ആകാശവാണിക്കും ആകാശവാണിയുടെ ശ്രോതാക്കൾക്കും ദ്വീപുകാർക്കും എല്ലാവർക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
0: ഇനി എഴുത്തുകാരനെ കുറിച്ച്. യു സി കെ തങ്ങൾ 1941 സെപ്റ്റംബർ 7 തീയതി ലക്ഷദ്വീപ് സമൂഹത്തിൽപ്പെട്ട കവരത്തി ദ്വീപിൽ ജനനം. പിതാവ് ഹാജി യു ആറ്റക്കോയ തങ്ങൾ, മാതാവ് മുത്തുവി പുറത്താക്കാട്. ചെറുകഥകൾ, ലേഖനങ്ങൾ, ഏകാംഗ നാടകങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ തുടങ്ങിയ മേഖലകളിൽ നിറസാന്നിധ്യമാണ്. ലക്ഷദ്വീപ് സാഹിത്യ കലാ അക്കാദമി അവാർഡ്, സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ പുരസ്കാരം, കേരള മാപ്പിള കലാ അക്കാദമി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. സിസോ ബുക്സ് പുറത്തിറക്കിയ വിശുദ്ധ ഖുർആൻ തർജിമ എഡിറ്റ് ചെയ്തു, ഇസ്ലാമിക ചരിത്രം, ഇസ്ലാമിക എൻസൈക്ലോപീഡിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ രചനാ ബോർഡ് അംഗമായിരുന്നു. ലക്ഷദ്വീപിലെ ആദ്യത്തെ പത്രമായ ദീപപ്രഭ തങ്ങളാണ് പുറത്തിറക്കിയത്. സാഗരകലയുടെ പത്രാധിപരായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ എഴുത്തുകാരനായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, ലക്ഷദ്വീപ് സാഹിത്യകലാ അക്കാദമിയുടെ സൗത്ത് സോൺ കൾച്ചറൽ സൊസൈറ്റിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ. ഇപ്പോഴും ലക്ഷദ്വീപ് കലാ അക്കാദമിയുടെ സീനിയർ അംഗമായും പത്രാധിപ സമിതി അംഗമായും പ്രവർത്തിച്ചു വരുന്നു. കവരത്തി ജില്ലാ സെക്ഷൻ കോടതിയിലെ സീനിയർ മുഖർത്തിയാറായും അസോസിയേഷൻ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്നു. ഭാര്യ സുഹ്റാബി, മക്കൾ മുഹമ്മദ് ദിൽഷാദ്, ബുഷറ ബീഗം, മുഹമ്മദ് ഹാഷി, മുഹമ്മദ് റിയാസ്. അടുത്ത ആഴ്ച മറ്റൊരു സൃഷ്ടിക്കായി കാത്തിരിക്കും.

ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.

0: ഫെയിം ഫോരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫോരിഷ. കേൾക്കാം ശനിയാഴ്ചകൾ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496-282-383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496-282-383.
1: ഇനി ഒരു മഹൽ ഗാനം കേൾക്കാം.

ആകാശവാണി കവരത്തി. ഇപ്പോൾ ദീപു വിശേഷം. അറിയിപ്പ്. കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം കൊതുക് ജന്യ രോഗമായ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്. അതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എല്ലാ വീടുകളും പരിസരങ്ങളും പൂർണ്ണമായി വൃത്തിയാക്കുക. വീടിന് പരിസരത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തൊണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണ്ണമായി ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ്, സൺഷെയ്ഡുകൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പിറകുവശത്തുള്ള ട്രേ, അലങ്കാര ചെടികളുടെ താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണികൾ മുതലായവയിൽ കൊതുകിന്റെ കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, കിണറുകൾ എന്നിവയിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗംബൂസിയ എന്നീ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ഉടനെ ആരോഗ്യവകുപ്പിനെ സമീപിച്ച് ശരിയായ ചികിത്സ തേടുക. ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകൾ സന്ദർശിച്ച സമയത്ത് പല വീടുകളിലും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്യുക. ആരോഗ്യമുള്ള സമൂഹം നാടിന്റെ നന്മയ്ക്ക്. നമുക്ക് കൈകോർക്കാം ഡെങ്കിപ്പനി നിയന്ത്രണ യജ്ഞത്തോട്. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ, അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സ്ആപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ്

നിറയ്ക്കുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കൈരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5:30:07.
1: ആകാശവാണി കവരത്തി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഫെൻഫോരിഷയിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളുടെ ആദ്യ പഠനാനുഭവങ്ങളും നല്ല ശീലങ്ങളും ആത്മവിശ്വാസവും സാമൂഹിക ഇടപെടലുകളും രൂപപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹത്തോടെയും കരുതലോടെയും അവരെ കൈപിടിച്ചുയർത്തുന്ന അധ്യാപകരുടെയും സ്ഥാപനങ്ങളുടെയും പങ്ക് വളരെ വിലപ്പെട്ടതാണ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ആത്മവിശ്വാസവും കഠിനാധ്വാനവും മതിയെന്ന സന്ദേശം ജീവിതത്തിലൂടെ പകർന്നു നൽകുന്ന കവരത്തി ദ്വീപ് സ്വദേശിനി ശ്രീമതി തസ്ലീന മൈമൂനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വന്തം പ്രയത്നത്തിലൂടെ ഒരു സ്ഥാപനം വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംരംഭകയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സുരക്ഷിതമായ വളർച്ചയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് നിരവധി കുടുംബങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത വ്യക്തിത്വം. നമസ്കാരം. ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൻഫോരിഷ എന്ന പരിപാടിയാണ്. താങ്കളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
2: താങ്ക് യു.
1: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ?
2: നമസ്കാരം, എന്റെ പേര് തസ്ലീന. ഞാൻ കവരത്തി ദ്വീപ് സ്വദേശിനിയാണ്. വീട്ടിലെ ഹസ്ബൻഡ് നസറുദ്ദീൻ, ഒരു മോളുണ്ട് ഇസാ മെഹക്ക്. ഞാനിപ്പോ ഒരു പ്രീ സ്കൂൾ ആൻഡ് ഡേ കെയർ സർവീസ് കവരത്തിയിൽ നടത്തുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു 1 month കഴിഞ്ഞു.
1: അത് വീട്ടിൽ തന്നെയാണോ വേറെ സ്ഥാപനമുണ്ടോ?
2: അല്ല, നമ്മൾ സെപ്പറേറ്റ് സ്ഥാപനമുണ്ട്, വീട്ടിന്റെ അടുത്ത് തന്നെയാണ് സ്ഥാപനം.
1: ഓരോ സംരംഭത്തിനും പിന്നിൽ ഒരു സ്വപ്നമോ അല്ലെങ്കിൽ പ്രചോദനമോ ഉണ്ടാകാറുണ്ട്. മാഡത്തിന്റെ ഈ യാത്രയുടെ തുടക്കവും അങ്ങനെ ഒരു ചിന്തയിൽ നിന്നായിരിക്കുമല്ലോ. ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് തോന്നിയ ഒരു സാഹചര്യം എന്തായിരുന്നു?
2: ആക്ച്വലി ഞാൻ വളർന്നൊരു സാഹചര്യം തന്നെ, എന്റെ ഫാദർ ഒരു ബിസിനസ് മാൻ ആയിരുന്നു. പിന്നെ വീട്ടിലെ ബ്രദേഴ്സ്, എനിക്ക് 5 brothers ആണുള്ളത്. അവരെല്ലാവരും എംപ്ലോയീസ് ആണെങ്കിലും അവർക്കും ഈ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുമുണ്ട്. സോ എനിക്കും ചെറുപ്പം തൊട്ടേ ഒരു സംരംഭം തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം ടീച്ചിങ് എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. സോ 2018 ഞാൻ ഈ നഴ്സറി ടീച്ചർ ട്രെയിനിങ് പാസ് ഔട്ടായത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണം എന്ന് ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ വളരെ സപ്പോർട്ടായിരുന്നു എല്ലാവരും, ബ്രദേഴ്സ് എല്ലാവരും. ദെൻ 2019 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് COVID-19 വന്ന് ആ പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നേ. അത് കഴിഞ്ഞ് കല്യാണം, ദെൻ മദർഹുഡിലോട്ട് കടന്ന് ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ കവരത്തിയിൽ കേന്ദ്രീയ വിദ്യാലയ സ്കൂളിൽ ബാലവാടിക ടീച്ചറായിട്ട് 2 വർഷം വർക്ക് ചെയ്തു. വളരെ നല്ലൊരു എക്സ്പീരിയൻസും കൂടി കിട്ടിയപ്പോൾ പിന്നെ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു കോൺഫിഡൻസ് ആയി. വീണ്ടും വീട്ടുകാരോട് ഞാൻ എന്റെ സ്വപ്നത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ദെൻ എന്റെ ഒരു ബ്രദർ, അദ്ദേഹത്തിന്റെ പേര് മുജീബ് റഹ്മാൻ, ടീച്ചറാണ്. അദ്ദേഹത്തിന്റെ ബിൽഡിങ്ങിന്റെ, എന്റെ വീടിന്റെ അടുത്ത് തന്നെ ബിൽഡിംഗ് ഉണ്ട്. എനിക്ക് ആ ബിൽഡിംഗ് തന്നു, തുടങ്ങാനുള്ള ഫുൾ സപ്പോർട്ടും വീട്ടുകാർ തന്നെയാണ് ഫുൾ സപ്പോർട്ട്, ഹസ്ബൻഡും എന്റെ ബ്രദേഴ്സും. സോ ഇതിലോട്ടുള്ള ജേർണി അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
1: അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ട് ആവശ്യമാണ്.
2: അതെ അതെ.
1: ഡേ കെയർ പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ പല പാരന്റ്സിനും ആദ്യം തന്നെ അറിയേണ്ടത് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് പ്രവേശനം ലഭിക്കുന്നതെന്നായിരിക്കും. ഇവിടെ ഇപ്പൊ എത്ര വയസ്സുള്ള കുട്ടികളെയാണ് കൂടുതലായി പരിഗണിക്കുന്നത്?
2: നമ്മുടെ ഇവിടെ 2 മുതൽ 3 വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഡേ കെയർ സർവീസും, ഡേ കെയർ സർവീസ് തന്നെ ഹാഫ് ഡേ ആൻഡ് ഫുൾ ഡേ സർവീസ് ഉണ്ട്. ദെൻ 3 to 4 വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ബാലവാടിക 1, അതായത് KG ക്ലാസ്സും, 4 to 5 വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് LKG ക്ലാസ്സും ആണ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നത്.
1: ഏത് പുതിയ സംരംഭം ആരംഭിക്കുമ്പോഴും ചില വെല്ലുവിളികൾ സ്വാഭാവികമാണല്ലോ.

0: ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
1: അതെ, നമുക്ക് ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും അതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഫിനാൻഷ്യലി എല്ലാം നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സോ ഇങ്ങനൊരു സംരംഭം തുടങ്ങണമെന്ന് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു പ്ലാനാണ്. 2019 തൊട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തതാണ്. സോ കവരത്തിയുടെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡേ കെയർസ് ഇവിടെ ഉണ്ട്, പ്രീ സ്കൂൾ ഉണ്ട്. സോ നമ്മൾ പെട്ടെന്നായിട്ടൊരു സംരംഭം കൊണ്ടുവരുമ്പോൾ ആൾക്കാർ അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് വലിയൊരു ചലഞ്ചിങ് ആയിരുന്നു. അപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിനു വേണ്ടി കുറെ പ്ലാൻ, ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയാൽ എനിക്ക് എങ്ങനെ ആൾക്കാരിലോട്ട് എത്തിക്കാം എന്നത് ഒരു ടാസ്ക് ആയിരുന്നു. അതിനുവേണ്ടി ഞാൻ ഈ വെക്കേഷൻ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചു. വെക്കേഷൻ ആയപ്പോ എങ്ങനെ പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആൾക്കാർ ഇത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നറിയാൻ വേണ്ടി ഞാനൊരു സമ്മർ ക്യാമ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. സോ ആ സമ്മർ ക്യാമ്പിൽ നമുക്ക് ഒരുപാട് അഡ്മിഷൻ വന്നു. ആൻഡ് സമ്മർ ക്യാമ്പിൽ നമുക്ക് അടുത്ത ഇൻവെസ്റ്റ്മെന്റിനുള്ള കുറച്ച് ഫണ്ടായി. അപ്പോ ആ സമ്മർ ക്യാമ്പ് ആയിരുന്നു ശരിക്കും നമുക്ക് ഇതിലോട്ടുള്ള ഒരു വഴിത്തിരിവ്. പാരന്റ്സിന് ഭയങ്കര ആ ഒരു ട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി സമ്മർ ക്യാമ്പിലൂടെ. ആൻഡ് ഓരോ സ്റ്റെപ്പും നമുക്ക് ചലഞ്ചിങ് ആയിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ പാഷനേറ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനുവേണ്ടി നമ്മളറിയാതെ നമ്മൾ വർക്ക് ചെയ്തു പോകും. സോ ഞങ്ങളത് എൻജോയ് ചെയ്തു, മാക്സിമം എഫേർട്ട് എടുത്തു, ഇന്ന് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്.
0: ഇപ്പൊ ഒരു പ്രീ സ്കൂളിന്റെ അന്തരീക്ഷം കുട്ടികൾക്ക് സന്തോഷത്തോടെയും സുരക്ഷിതമായും പഠിക്കാൻ സഹായിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. അതേപോലെ കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളും കളിപ്പാട്ടങ്ങളും തെരഞ്ഞെടുക്കുന്നതിലും പ്രത്യേക ശ്രദ്ധ വേണ്ടി വരുമല്ലോ. ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ നേടുന്നതാണ്.
1: ഈ കളിപ്പാട്ടങ്ങളുടെ കാര്യം അല്ലെങ്കിൽ ഈ പഠനോപകരണങ്ങളുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രീ സ്കൂൾ അല്ലെങ്കിൽ ഡേ കെയർ എന്നുള്ളത് പ്രീ പ്ലാൻഡ് ആയിട്ട് വർഷങ്ങളോളം പ്ലാൻ ചെയ്തത് കാരണം ഞാൻ ഈ ഓരോ കളിപ്പാട്ടങ്ങളും ഓരോ ഏജ് ഗ്രൂപ്പിന് പറ്റിയ ഓരോ കളിപ്പാട്ടങ്ങളും ഞാൻ തന്നെ ലിസ്റ്റ് ചെയ്തു. ഒരു കുഞ്ഞ് അതായത് ഒരു 2 വയസ്സുള്ള കുഞ്ഞ് ഏതൊക്കെ വികസനങ്ങളിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ നമ്മൾ ഒരു തീം ബേസ്ഡ് ആണ് ഒരു കുഞ്ഞിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോ മീ ആൻഡ് മൈ ഫാമിലി അല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു അതൊരു തീമാണ്. ഇപ്പൊ ഓരോ തീമിലൂടെയും കുഞ്ഞ് കടന്നു പോകുമ്പോൾ ഏതൊക്കെ കളിപ്പാട്ടങ്ങൾ അതിന് ആ ഒരു കുഞ്ഞിനെ കുറച്ചും കൂടി ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഓരോ തീമിന് പറ്റിയ കളിപ്പാട്ടങ്ങൾ നോട്ട് ചെയ്ത് ഞാൻ തന്നെ കൊച്ചിയിൽ പോയി അത് ഓരോന്നും ക്വാളിറ്റി ആയിട്ടുള്ള ഓരോ കളിപ്പാട്ടങ്ങൾ നമ്മൾ ഇൻഡിവിജ്വലി പർച്ചേസ് ചെയ്യുന്നു. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ബുക്സ്, സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരുപാട് വെബ്സൈറ്റ്സോ അല്ലെങ്കിൽ ഒരുപാട് ബുക്സിന്റെ സ്റ്റോർസ് നമുക്ക് അവൈലബിൾ ആണ്. ഈവൻ ഫസ്റ്റ് ക്രൈ പോലുള്ള വെബ്സൈറ്റ്സ് എന്നൊക്കെ നമ്മൾ ഒരുപാട് ബുക്സ്, നല്ല ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ബുക്സ് ഓർഡർ ചെയ്തു. അങ്ങനെ കളിപ്പാട്ടങ്ങൾ ഓരോന്നും ഞാൻ തന്നെ പോയാണ് പർച്ചേസ് ചെയ്തത് കൊച്ചിയിൽ നിന്നാണ്.
0: പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു?
1: വളരെ നല്ലൊരു പാരന്റ്സിന്റെ ഗ്രൂപ്പാണ് എനിക്ക് കിട്ടിയത്. സത്യം പറഞ്ഞാല് ഞാൻ ഈ സമ്മർ ക്യാമ്പ് തുടങ്ങിയപ്പോഴുള്ള ഒരുപാട് പാരന്റ്സ് ഇന്നും എന്റെ കൂടെ അവരെ കുഞ്ഞുങ്ങളെ ഡേ കെയറിലും പ്രീ സ്കൂളിലും ഉണ്ട്. സോ എന്താ പറയാ, അവരെ കുഞ്ഞുങ്ങൾക്ക് എന്റെ കൂടെയുള്ള പാരന്റ്സിന് അവരെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് വേണം എന്ന് വളരെ തിരിച്ചറിവുള്ള നല്ല പാരന്റിന്റെ ഒരു ഗ്രൂപ്പ് തന്നെയാണുള്ളത്. അവരെ ആ ഒരു ഫീഡ്ബാക്കും എന്തുണ്ടെങ്കിലും അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മളും അവരോട് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ പാരന്റ് ടീച്ചർ റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മള് മാക്സിമം എല്ലാ കാര്യങ്ങളിലും അവരെ അഭിപ്രായങ്ങൾ ചോദിക്കലുണ്ട്, അവരെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തലുണ്ട്. സോ വളരെ നല്ലൊരു പാരന്റ് ഗ്രൂപ്പാണ് നമുക്കുള്ളത്.
0: കുട്ടികളോടൊപ്പമുള്ള ഓരോ ദിവസവും ഓരോ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കും. ചില നിമിഷങ്ങൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ നിൽക്കും. അതേപോലെ ചെറിയ കുട്ടികളെ മാനേജ് ചെയ്യുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണല്ലോ. എങ്ങനെ മാനേജ് ചെയ്യുന്നു?
1: കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്നത് എന്ന് വെച്ചാല് നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നല്ല വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് എന്റെ കൂടെ ഉള്ളത്. എനിക്ക് അവരുടെ പേര് മെൻഷൻ ചെയ്യണമെന്നുണ്ട്. സ്റ്റാർട്ടിങ് നമ്മുടെ സമ്മർ ക്യാമ്പ് തൊട്ട് എന്റെ കൂടെ ഉള്ള ഹിസാന മാം, ദൻ നിയ മാം, പിന്നെ നമ്മുടെ കെയർ ടേക്കേഴ്സ് ആയ മുർഷിദ ആൻഡ് നസീബ. എന്താ പറയാ, ഈ 2 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക അറ്റൻഷൻ, എന്താ അവരെ വീട്ടിൽ നിന്ന് അവർ പുതിയൊരു അറ്റ്മോസ്ഫിയറിലോട്ട് വരുമ്പോൾ കുഞ്ഞിന് സെപ്പറേഷൻ ആൻസൈറ്റി വളരെ കൂടുതലായിരിക്കും. സോ ഇത് ഓവർകം ചെയ്യണമെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യുന്നവരെ അത്ര കുഞ്ഞുങ്ങൾക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ട്, അതല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്നേഹം അതുപോലെ പകർന്നു കൊടുക്കാൻ പറ്റുന്നവരായിരിക്കണം. സോ ഞാനിങ്ങനെ എന്താ പറയാ, വളരെ ഹാപ്പിയാണ് എന്റെ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. അവർ ഒരുപാട് എഫേർട്ട് ഇടുന്ന, ഒരുപാട് പ്ലാൻ ചെയ്ത ആക്ടിവിറ്റീസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ഈവൻ ഹിസാന മാം എല്ലാവരും തന്നെ, ഈച്ച് ആൻഡ് എവ്രി വൺ അതിനുവേണ്ടി ഒരുപാട് നല്ല എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യുന്നൊരു ടീമാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊഴിഞ്ഞുപോക്ക് കുറവാണ്. കാരണം സെപ്പറേഷൻ ആൻസൈറ്റി കാരണം കുഞ്ഞുങ്ങൾ 2 ദിവസം

0: ഞാൻ പിറ്റേ ദിവസം അവർ ഭയങ്കര ഹാപ്പിയാണ്. പലരും ഉമ്മാന്ന് തന്നെയാണ് അവരെ വിളിക്കുന്നത്. സോ അത് കുഞ്ഞുങ്ങളെ ആയിട്ട് ഉള്ളൊരു ബോണ്ടാണ്. സോ ബുദ്ധിമുട്ടെന്ന് വെച്ചാല് ഓരോ കുഞ്ഞിനും അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്, ഒരു വ്യക്തി വ്യത്യാസമുണ്ട്. സോ അതനുസരിച്ച് അത് മനസ്സിലാക്കി കുഞ്ഞിന് നമ്മൾ സമയം കൊടുക്കും. കുഞ്ഞിന് ആ നമ്മുടെ ആ പരിസരവും നമ്മളായിട്ടുള്ള ഇണങ്ങാനുള്ള സമയം കൊടുക്കും. അത് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനെ പുതിയതായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുവിടുമ്പോൾ കുഞ്ഞിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. അതിന് അതിൻ്റെതായിട്ടുള്ള ടൈം കൊടുക്കുമ്പോൾ നമുക്ക് അതിന് ഓവർകം ചെയ്യാൻ പറ്റും.
1: എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്?
0: ഇപ്പൊ നമ്മള് ലക്ഷദ്വീപ് അല്ലെങ്കിൽ കവർത്തി പോലുള്ള ഒരു ചെറിയൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സൊസൈറ്റീനെ, അതായത് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീ സമൂഹം വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പൊ വരും കാലങ്ങളിൽ ഈവൻ ഞാനടക്കം അങ്ങനെ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ബട്ട് ഒരു പോയിന്റിൽ നമ്മളെന്താണ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിച്ചാല്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാല്, നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത് എന്നത് നല്ല പ്ലാൻ ചെയ്ത് നമ്മുടെ ആ ഒരു കഴിവ്, എന്ത് ചെറുതും വലുതും ആയിക്കോട്ടെ, എന്ത് സംരംഭം ആയാലും അതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും, അതൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നമ്മുടെ ആ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, എന്താണോ അത്, ഈവൻ കുക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തും ആയിക്കോട്ടെ, അതിനുവേണ്ടി നമ്മൾ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ ആ ഒരു എന്താണ് നമുക്ക് വേണ്ടത് അതിലോട്ട് നമ്മൾ എത്തിച്ചേരും.
1: അത് മാഡം പറഞ്ഞത് ശരിയായൊരു കാര്യമാണ്. കാരണം ഇപ്പൊ എല്ലാരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ഇനിയിപ്പോ അവസാനമായി നമ്മുടെ ശ്രോതാക്കളോടും പ്രത്യേകിച്ച് മാതാപിതാക്കളോട് എന്താണ് പറയാനുള്ളത്?
0: മാതാപിതാക്കളോട്, ഞാനൊരു മാതാവാണ്, അതായത് ഞാനൊരു രക്ഷിതാവാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാല് വളരെ തിരക്കേറിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും അതായത് പാരന്റ്സ് വർക്കിംഗ് ആയിരിക്കാം. സോ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം വളരെ കുറവായിരിക്കാം, നമ്മളെ രക്ഷിതാക്കളായിട്ട് പങ്കിടാനുള്ള സമയം. ആ കിട്ടുന്ന സമയം, ഈവൻ ഒരു വൺ അവർ ആവാം അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ആവാം, ആ സമയം അത് ഗുണമേന്മയുള്ള സമയമാക്കി തീർക്കാൻ ശ്രമിക്കുക. അതായത് ക്വാളിറ്റി ടൈം എന്ന് പറയും അതിന്. അതില് സംസാരിക്കുക, കളിക്കുക, കേൾക്കുക, അതാണ് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്വാളിറ്റി ടൈം. കുഞ്ഞിനെ കേൾക്കാന് അല്ലെങ്കിൽ കുഞ്ഞിനോട് സംസാരിക്കാന്, കുഞ്ഞിന് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു ചെറിയൊരു ടൈം, അത് നമുക്ക് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാം. അത് കുഞ്ഞുങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാവും. അവിടെ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടി വിയോ എന്നുള്ള അങ്ങനത്തെ ഉപകരണങ്ങൾ മാറ്റിവെച്ച് കുഞ്ഞിന് എന്താണ് വേണ്ടത്, അവർക്ക് വിലപ്പെട്ട വലിയ വലിയ സമ്മാനങ്ങളോ അല്ലെങ്കിൽ വിലയേറിയ ഗിഫ്റ്റോ അല്ല വേണ്ടത്, നമ്മുടെ ആ ഒരു നല്ല സമയം കുഞ്ഞിനോട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ബോണ്ട് നിലനിർത്താൻ പറ്റും.
1: വളരെ മനോഹരമായ അനുഭവങ്ങളും ചിന്തകളും ഞങ്ങളുമായി പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി. മാഡം തുടങ്ങി വെച്ച ഈ ഒരു സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
0: ഇങ്ങനെ അവസരം തന്നതിന് ആകാശവാണി കവരത്തിയോട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൻഫോരിഷ. സംരംഭകയും കവരത്തി ദ്വീപ് സ്വദേശിനിയുമായ ശ്രീമതി തസ്ലീന മൈമൂനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി. ഈ പരിപാടി തയ്യാറാക്കിയത് ബി ബി സമിയ, സലാഹിയ മൻസൂർ. ഏവർക്കും നന്ദി. നമസ്കാരം.

ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം. ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ

0: കൊച്ചു കൂട്ടുകാർക്കായി ആകാശവാണി കവർത്തിയൊരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ്ഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7-5 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന
1: പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5:45:19. ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫോട്ടോഫെട്ടി എന്ന പരിപാടിയാണ്. നമുക്കൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ആരാണ്?
3: എന്റെ പേര് മുഹമ്മദ് തഷ്രീഫ്.
2: മുഹമ്മദ് തഷ്രീഫ്. മുഹമ്മദ് തഷ്രീഫ് ആകാശവാണിയിലേക്ക് നേരത്തെ വിളിച്ചിട്ടുണ്ടോ?
3: ഇല്ല ഇല്ല, ഇത് എന്റെ ആദ്യത്തെ തവണയാണ്.
2: ആദ്യമായിട്ടാണ് ആകാശവാണിയിലേക്ക് വിളിക്കുന്നത് അല്ലേ?
3: അതെ.
2: ഓക്കെ, ആകാശവാണിയുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
3: കേൾക്കാറുണ്ട്
2: അല്ലേ?
3: ടൈം ഉണ്ടാവാറില്ലേ?
2: ശരിയാണ് ശരിയാണ്. അപ്പൊ ഫോണിലൂടെ ആയിരിക്കും കൂടുതലും കേൾക്കല്ലേ? പിന്നെ എന്ത് ചെയ്യുന്നു തഷ്രീഫ്?
3: ഞാൻ റിസർച്ചർ ആണ്, റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു.
2: റിസർച്ച് അസിസ്റ്റന്റ് ആണല്ലേ? എന്തുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചാണ്?
3: മോസ്റ്റ്ലി ഇപ്പൊ ഞാൻ ചെയ്യുന്നത് സൗണ്ട്സ്കേപ്പിംഗിലാണ്. സൗണ്ട്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മറൈൻ മാമലില് ഒരു പ്രൊജക്ട് ഉണ്ട്. അപ്പോ മറൈൻ മാമൽ പ്രൊജക്ടിലാണ് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ മൈഗ്രേഷനും പിന്നെ അതുപോലെ കുറച്ച് ഇവരുടെ ഡെയിലി റുട്ടീൻസ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആണ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോസ്റ്റ്ലി നമ്മളെ ഇവിടെ ലക്ഷദ്വീപില് എന്ത് ലക്ഷദ്വീപില് ബ്ലൂ വെയിൽസിന്റെ സാമ്യ ലക്ഷദ്വീപില് ബ്ലൂ വെയിൽസ് ഉണ്ടോ എന്നുള്ള ഒരു പഠനം കൂടിയാണ്.
2: കുറച്ചു കാലമായിട്ട് ഈ ബ്ലൂ വെയിൽസിന്റെ മമൽസിന്റെ ഒക്കെ ചർച്ച വന്നുകൊണ്ടിരുന്നായിരുന്നു. അപ്പോ ഇങ്ങനെ ഒരാളിപ്പോ ആകാശവാണിയിലേക്ക് കിട്ടിയാൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുമല്ലോ. എന്താണ് ഈ മറ്റേ എന്താ പറയാ വെയിൽ ഷാർക്കിനെ കുറിച്ചൊക്കെ ആൾക്കാർ കേൾക്കുന്നുണ്ട്, എന്താ അതിന്റെ ഒരു സത്യാവസ്ഥ?
3: മോസ്റ്റ്ലി മനുഷ്യന് മാത്രമേ മറ്റുള്ള ജീവികളെ ഉപദ്രവിക്കാനുള്ള ഒരു ചിന്ത ഉള്ളൂ. ബാക്കി എല്ലാരും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ചിന്തിക്കാനുള്ള ഒരു ഇതോ അങ്ങനെ ഒരു സംഭവങ്ങളോ ഇല്ല. അവർക്കും അവരുടേതായിട്ടുള്ള ഭക്ഷണ രീതികളുണ്ട്. എന്തെങ്കിലും നമ്മളായിട്ട് പ്രൊവോക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിനെന്ത് ചെയ്യ തിരിച്ച് അറ്റാക്ക് വരാം.
2: അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ ഒരു തട്ടകത്തിൽ പോയിട്ട് നമ്മൾ അതിനെ ഉപദ്രവിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അത് തിരിച്ചാക്രമിക്കുന്നത്. അങ്ങനെ അങ്ങനെയല്ലേ? ശരി, പറഞ്ഞ പോലെ തന്നെ ഈ കടൽ സസ്തനികളെ സംരക്ഷിക്കേണ്ടതിന്റെ ഒക്കെ ഒരു ആവശ്യകത എന്താണ്?
3: അത് പറഞ്ഞു വരുമ്പോ എല്ലാം അവസാനം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ പഠിച്ച ഫുഡ് ചെയിൻ പിന്നെ അതുപോലെ തന്നെ എക്കോളജിക്കൽ ബാലൻസ് ഇതിലേക്ക് തന്നെ പോകും.
2: ഓരോ ജീവിയും നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യ ജീവിതം മാത്രമല്ല, എല്ലാ ജീവികളും ഉണ്ടായാലും മാത്രമേ നമ്മളെ പ്രകൃതിയും സന്തുലനാവസ്ഥയിൽ പോകൂ. അങ്ങനെയല്ലേ?
3: അങ്ങനെ തന്നെ.
2: ഓക്കെ ഓക്കെ. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരാളെ നമുക്ക് അതിഥിയായി ലഭിച്ചതില്. ഫാട്ടുവേട്ടിയെ കുറിച്ച് അറിയാലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഗാനം നമുക്ക് ഇതിലൂടെ ആവശ്യപ്പെടാം. അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഇന്ന് ഏത് പാട്ടാണ് തഷ്രീഫ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആകാശവാണിയിലൂടെ?
3: ആകാശവാണിയുടെ കേൾക്കാൻ എനിക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്. അതില് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പൂങ്കാറ്റ് നീ ചൊല്ലാമോ, ആ പാട്ടില്ലേ?
2: ആ പാട്ടല്ലേ. പാടി കേട്ടപ്പോ വളരെയധികം സന്തോഷം തോന്നി. ഒരുപാട് നന്നായിട്ട് പാടുന്നുണ്ട് തഷ്രീഫ്. ഒരു രണ്ടുപേര് പാടാൻ പറ്റുമോ ശ്രോതാക്കൾക്ക് വേണ്ടി?
3: ഞാൻ എന്നെ ഹാടാ മാപ്പിള
4: പാട്ടാടാം. ആരിശിലും കുറിശിലും മതിപതിയുടെ എന്റെ അച്ഛനത്ത ഉലകത്തിലുരത്തപ്പുവേ. ആരിശിലും കുറിശിലും മതിപതിയുടെ എന്റെ അച്ഛനത്തിനുലകത്തിലുരത്തപ്പുവേ. തിങ്കൾ ഹബീബുള്ളാവേ.
3: ഓക്കെ,
2: അടിപൊളി, നന്നായിട്ട് പാടി. ഞാൻ കേട്ടിരുന്നു പോയി. ശരിക്ക് ഒരു റിസർച്ചർ മാത്രം, ഒരു ഗവേഷകൻ, ഒരു പാട്ടുകാരനും കൂടി ആകുമ്പോൾ എത്ര മനോഹരമായിരിക്കും. വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. തഷ്രീഫ് ഇന്ന് ആവശ്യപ്പെട്ട പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
3: അത് എന്റെ വല്യമ്മ എപ്പോഴും ഈ പ്രോഗ്രാമൊക്കെ കേൾക്കും.
2: റേഡിയോ കേൾക്കുന്ന ആളാണ്.
3: ഉമ്മാന്റെ ഉമ്മ, ഉമ്മാന്റെ ഉമ്മ. ഇപ്പൊ ഞാനിപ്പോ നാട്ടിലില്ല, കൽപ്പനയിലില്ല, ഞാൻ കവരത്തിയിലാണുള്ളത്.
2: വല്യമ്മന്റെ പേര് പറഞ്ഞോളൂ.
3: വല്യമ്മന്റെ പേര് ആസി.
2: കൽപ്പനിയാണ് അല്ലേ?
3: ആ, കൽപ്പനി.
2: ഓക്കെ, ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവും നമ്മുടെ പ്രിയപ്പെട്ട ഐഷോമ കുഞ്ഞങ്ങക്കട കൽപ്പനി ദ്വീപിലുള്ള ഒരു ശ്രോതാവാണ് ആകാശവാണിയുടെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കൊച്ചുമോനായ തഷ്രീഫ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വല്യമ്മയോട് കേൾക്കാൻ പറയണം. ആകാശവാണിയുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഏതായാലും പാട്ട് ആവശ്യപ്പെട്ടതിലും പാട്ട് പാടിത്തന്നതിലും പങ്കെടുത്തതിലും ഒക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും വിളിക്കുക, ആകാശവാണി ചേർത്ത് നിർത്തുക. നമുക്ക് പാട്ട് കേൾക്കാം.

ஃபாட்டு ஃபெட்டி. ആകാശവാണി കവർത്തി. ഇനി ഒരു മഹൽ ഗാനം കേൾക്കാം.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞത് 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NVS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാത്ത് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസിൽ 10-ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
0: മീൻസ് കം മെറിറ്റ്

0: സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

നഗരത്തിലെ ഐ എം എ ജംഗ്ഷൻ സിവിൽ സ്റ്റേഷൻ റോഡിലെ മണ്ണിടിഞ്ഞ് മലമ്പുഴ ജലസേചന കനാലിലേക്ക് വീണ പ്രദേശം ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് ജില്ലാ കളക്ടർ കെ സുധീർ അറിയിച്ചു. മഴ ശക്തമായതിനെ തുടർന്ന് ഇടിഞ്ഞു വീണ കനാലിന്റെ ഭിത്തി എത്രയും വേഗം പുനർനിർമ്മിക്കാൻ സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ഞായറാഴ്ചയ്ക്കകം മണ്ണ് നീക്കം ചെയ്ത് സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കണമെന്നാണ് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് ജില്ലയിൽ തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതിയിൽ ഈ മാസം 15 വരെ രജിസ്റ്റർ ചെയ്യാം. അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാർ മുഖേനയും പദ്ധതിയിൽ ചേരാമെന്ന് അധികൃതർ അറിയിച്ചു. ലഹരിമുക്ത വിദ്യാലയം വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി കെ എ തുളസി പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. ലഹരിക്കെതിരെ ശബ്ദമുയർത്തേണ്ട മുന്നണി പോരാളികളാണ് വിദ്യാർത്ഥികളെന്നും ലഹരി വിപത്തിൽ വീണുപോയവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. പിരായിരി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം രമേശ് പിഷാരടി എംഎൽഎ നിർവഹിച്ചു. പഞ്ചായത്തിൽ പുതുതായി സ്ഥാപിച്ച മഴ മാപിനിയും എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി പച്ചക്കറി വിത്ത്, തൈകൾ, ജൈവ കീടരോഗ നിയന്ത്രണ ഉപാധികൾ എന്നിവയുടെ വിതരണവും ഫലവൃക്ഷ തൈകൾ, കാർഷിക യന്ത്രങ്ങൾ, ജൈവവളങ്ങൾ തുടങ്ങിയവയുടെ വിൽപ്പനയും സംഘടിപ്പിച്ചു. മലമ്പുഴ ഐ സി ഡി എസ് പ്രോജക്ടിന് കീഴിലുള്ള വിവിധ അംഗനവാടികളിലെ വർക്കേഴ്സിനും സൂപ്പർവൈസർമാർക്കും വേണ്ടി ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ അംഗം മുരുകേഷ് ചെറുനാലി ക്ലാസ് നയിച്ചു. ഭക്ഷ്യഭദ്രതാ നിയമം അടിസ്ഥാനമാക്കി വനിതാ ശിശു വികസന വകുപ്പിന്റെ പരിധിയിൽ വരുന്ന പദ്ധതികളുടെ നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയുടെ വിവിധ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നും അനധികൃതമായി മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് എൻ സരിത അറിയിച്ചു. പൊതുജനാരോഗ്യവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്നതിനും ജില്ലയെ മാലിന്യമുക്തമായി നിലനിർത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയതായും അവർ അറിയിച്ചു. പറമ്പിക്കുളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും ജില്ലാ സാക്ഷരതാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പറമ്പിക്കുളത്തെ വിവിധ ഉന്നതികളിൽ വായനാ മാസാചരണവും തുല്യതാ രജിസ്ട്രേഷൻ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. വനം വകുപ്പിന്റെയും സാക്ഷരതാ മിഷന്റെയും സംയുക്ത സംഘം പറമ്പിക്കുളം, ചുങ്കം, കൂരിയാർകുട്ടി, എർത്ത് ഡാം, അഞ്ചാം കോളനി തുടങ്ങിയ ഉന്നതികൾ സന്ദർശിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. പുസ്തകങ്ങളും വിതരണം ചെയ്തു. ജില്ലയിലെ ഭൂജല സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന നീർധാര പദ്ധതി തുടങ്ങി ഒരു വർഷത്തിൽ 42,530 പ്രവൃത്തികൾ പൂർത്തിയാക്കിയതായി വാർഷിക അവലോകന യോഗം വിലയിരുത്തി. ആകെ പ്രവൃത്തിയുടെ 92.68% പ്രവൃത്തികളാണ് പൂർത്തിയാക്കിയത്. അടുത്ത ഘട്ടത്തിൽ അംഗനവാടികളിലും വിദ്യാലയങ്ങളിലും ജലസംഭരണികൾ സ്ഥാപിക്കാനുള്ള പ്രപ്പോസൽ തയ്യാറാക്കും. ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മാനസികാരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഉറക്കക്കുറവ് അനുഭവിക്കുന്നവർക്ക് പ്രത്യേക ഒപി ആരംഭിച്ചു. ജീവിതശൈലി, മാനസിക സമ്മർദ്ദം, മൊബൈൽ ഫോൺ ഉപയോഗം എന്നിവ മൂലം ഉറക്കക്കുറവ് അനുഭവിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക ഒപി ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ സേവനം ലഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. മലമ്പുഴ ആനക്കൽ കവ റോഡിൽ ശക്തമായ മഴയെ തുടർന്ന് ഒന്നാമ്പുഴ പാലത്തിന്റെ കൽവർക്ക് തകർന്ന സാഹചര്യത്തിൽ കർശന യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ അറിയിച്ചു. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി റോഡ് സുരക്ഷിതമാക്കുന്നതുവരെ വിനോദസഞ്ചാരികൾ

0: ും ഭാരവാഹനങ്ങൾക്കുമാണ് പ്രദേശത്തേക്ക് സഞ്ചാര വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കാനായി ഡ്രൈ ഡേ ആചരിക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. വട്ടേനാട് ഗവൺമെന്റ് VHSSൽ മാരിയില്ല മഴക്കാലം വിദ്യാലയങ്ങളിൽ പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡ്രൈ ഡേയുടെ ഭാഗമായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ക്യാമ്പയിനിൽ വിദ്യാലയങ്ങളിൽ മികച്ച പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വത്തിന്റെ പ്രാധാന്യം, ഡോക്ടർ ദിവ്യ ആറനായരുമായി അഭിമുഖം. മറക്കാതെ കേൾക്കുക, ഇന്ന് 6:50 വയലും വീടും. ഇന്ന് 7:35 യുവവാണി മ്യൂസിക് ടൈം. ഇന്ന് 8:00 നാടകം 3 ചോദ്യങ്ങൾ അവസാന ഭാഗം, ലിയോ ടോൾസ്റ്റോയുടെ ദ 3 ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടക ആവിഷ്കാരം, റേഡിയോ നാടകരൂപം ലക്ഷ്മൺ മാധവ്, സംവിധാനം റൂബി ബാബു. മറക്കാതെ കേൾക്കുക, ഇന്ന് 8:00 നാടകം 3 ചോദ്യങ്ങൾ അവസാന ഭാഗം. ഇന്ന് 9:15 കായിക ലോകം, ഫെൻസിംഗ് പരിശീലകനായ ശിവകുമാറുമായി അഭിമുഖം. 9:15 കായിക ലോകം. ഇന്ന് 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ.

നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 76 ഭാഗം. നാളെ 8:30 നോവൽ സഞ്ചാരം. നാളെ 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. നാളെ രാവിലെ 10:20 നിയമരംഗം, അവയവ ദാനനയം, നിയമവും മാനദണ്ഡങ്ങളും. അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ സംസാരിക്കുന്നു. നാളെ രാവിലെ 10:20 നിയമരംഗം. നാളെ രാവിലെ 11:00 ബാലലോകം, തിരുവനന്തപുരം നന്ദിയോട് SKVHSSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. നാളെ രാവിലെ 11:00 ബാലലോകത്തിൽ. നാളെ 11:30 എന്തരോ മഹാനുഭാവലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി, ഗെഞ്ചിറ വിദ്വാൻ ജി ഹരിശങ്കർ. നാളെ 11:30 എന്തരോ മഹാനുഭാവലു.

ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര, ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. നാളെ 2:45 ഹരിതവാണി കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പരയുടെ 8-ാം ഭാഗം പ്രാവ്. നാളെ 2:45 ഹരിതവാണി. നാളെ 4 മണിക്ക് സായന്തനം കവിയും ഗാനരചയിതാവുമായ ശ്രീ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള പങ്കെടുക്കുന്നു. നാളെ 4 മണിക്ക് സായന്തനം. നാളെ 5 മണിക്ക് മൊഴിയുറവുകൾ, ജീവിതപാതയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കവി ജി ശങ്കരക്കുറുപ്പ് പങ്കുവച്ച ജീവിത അനുഭവങ്ങൾ, തുടർന്ന് എന്റെ കഥാലോകം ഉറൂബ് എഴുതിയ പ്രഭാഷണം, ക്ഷമിക്കണം, ഉറൂബ് നടത്തിയ പ്രഭാഷണം. നാളെ വൈകുന്നേരം 5 മണിക്ക് മൊഴിയുറവുകളിൽ.

0: നാളെ വൈകുന്നേരം 5:45 ഭക്തിഗാനങ്ങൾ, ഗിൽബർട്ട് ജോൺ പാടിയത്. നാളെ 6:50 വയലും വീടും, പാൽകോൺ ഉൽപാദന രീതികൾ, ഡോക്ടർ ഹീരാജിയുമായി അഭിമുഖം. നാളെ 7:35 യുവവാണി, ചായക്കപ്പിലെ ബിസിനസ്, ലഘുനാടകം. തുടർന്ന് ഭാഗ്യ ഉണ്ണികൃഷ്ണൻ പാടുന്ന ലളിതഗാനം. നാളെ മറക്കാതെ കേൾക്കുക 7:35 യുവവാണിയിൽ. നാളെ രാത്രി 8:00 നാട്ടുചിന്ത്, രാമൻ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. ആദൌ മുഖ്യാഃ വാർത്താഃ. ഭാരത് ന്യൂസിലാൻഡ് ദേശയോഃ ദ്വിപക്ഷീയ സംബന്ധാഃ സാമരിക സഹഭാഗിതാസ്തരേ സമേധിതാഃ. ത്രിംശദധികദ്വിസഹസ്രവർഷം യാവത് പാരസ്പരിക വ്യാപാരം ദ്വിഗുണീകൃത്യ പഞ്ചത്രിംശത് സഹസ്രകോടിരൂപ്യകാണാം ലക്ഷ്യം നിർധാരിതം. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ കഥനം. ന്യൂസിലാൻഡ് ദേശെ നിവസത ഭാരതീയ സമുദായേന ദ്വയോഃ രാഷ്ട്രയോഃ വികാസയാത്രായാം ഏകഃ മഹത്വപൂർണോ ഭാഗഃ ഊഢഃ. ഓക്ലാൻഡ് നഗരെ വിശാലം ഭാരതീയ പ്രവാസി സമുദായം ച സംബോധിതവാൻ അസൌ. രക്ഷാമന്ത്രിണാ രാജ്നാഥ് സിംഹേന സ്വദേശി തന്ത്രേണ നിർമ്മിതസ്യ INS മഹേന്ദ്രഗിരി യുദ്ധപോതസ്യ വിധിവത് ജലാവതരണം വിധാപിതം. സംസൂചിതം ച യത് ഭാരതമേകം സുദൃഢം ആത്മനിർഭരം ഭവിഷ്യോന്മുഖം ച രക്ഷാബലം നിർമാതി. പരിവഹനക്ഷേത്രെ പ്രൌദ്യോഗികീ നവോന്മേഷ സഞ്ചാലിത സഹയോഗം സുദൃഢം വിധാതും ഐതിഹാസികം ബ്രിക്സ് മന്ത്രി ഘോഷണാപത്രം സർവസമ്മത്യാ അംഗീകൃതം. ബാവി ചക്രവാതസ്യ കാരണാത് ജാപ്പാൻ തൈവാനയോഃ വിമാനയാത്രാഃ നിരസ്തീകൃതാഃ ശൈക്ഷണികാഃ സംസ്ഥാഃ ച സ്ഥഗിതാഃ. ഭാരത് ഇംഗ്ലണ്ട് ദേശയോഃ മധ്യെ പഞ്ചമാന്തിമ ച T20 അന്താരാഷ്ട്രീയ ക്രിക്കറ്റ് ക്രീഡാ അദ്യ സായം സൗത്ത്ഹാംപ്ടൺ നഗരെ ആയോജയിഷ്യത്തെ. അപി ച ഫിഫ വിശ്വ ചഷക പാദ കന്ദുക് പ്രതിസ്പർധായാഃ അന്തിമ ഉപാന്ത്യ സ്ഥാനാനാം നിശ്ചയാർത്ഥം അദ്യ രാത്രൌ പ്രാഗുപാന്ത്യ ചരണെ നോർവെ ഇംഗ്ലണ്ട് ദലയോർ അഥ അർജന്റീന സ്വിറ്റ്സർലാൻഡ് ദേശയോർ മധ്യെ സ്പർധ ഭവിത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വയ ഐതിഹാസികീം ദ്വിദിവസീയം ന്യൂസിലാൻഡ് യാത്രാം സമ്പാദ്യ അദ്യ ഭാരതായ പ്രസ്ഥിതവാൻ. വിഗത ചതുർദശകേഭ്യഃ അപി അധിക സമയാന്തരാലേ കസ്യചിത് ഭാരതീയ പ്രധാനമന്ത്രിണഃ ഇയം പ്രഥമാ ന്യൂസിലാൻഡ് യാത്രാ ആസീത്. യാ ദ്വയോഃ ദേശയോഃ പാരസ്പരിക സംബന്ധാൻ സുദൃഢീകർത്തും മഹത്വപൂർണാം ഭൂമികാം നിർവ്യൂഢവതി തത്ര താവത് അദ്യ പ്രധാനമന്ത്രി മോദി സഹൈവ ന്യൂസിലാൻഡ് ദേശസ്യ പ്രധാനമന്ത്രി ക്രിസ്റ്റോഫർ ലെക്സിൻ ഇത്യേതോ ഓക്ലാൻഡ് നഗരെ ദ്വിപാക്ഷിക വാർത്താനന്തരം ഉഭയോഃ ദേശയോഃ സംബന്ധാൻ സാമരിക സഹയോഗിത്വേന രൂപാന്തരിതവന്തോ. അനേനൈവ സഹ ത്രിംശദധികദ്വിസഹസ്ര തമ വർഷം യാവത് ഉഭയദേശയോഃ വാർഷിക ദ്വിപക്ഷീയ വ്യാപാരം ദ്വിഗുണീകൃത്യ പഞ്ചത്രിംശത് സഹസ്രകോടി രൂപ്യകാത്മകം വിധാതും പഞ്ചവർഷീയം ലക്ഷ്യം നിർധാരിതവന്തൌ. ശിഷ്ടമണ്ഡലസ്തരീയ മന്ത്രണയാം പ്രധാനമന്ത്രിണാ ഗദിതം യത് സ്വകീയഃ അയം ന്യൂസിലാൻഡ് പ്രവാസഃ ദ്വിപാക്ഷിക സംബന്ധേഷു കേനചന ഐതിഹാസിക കീർത്തിസ്തംഭത്വേന സേത്സ്യതി. ഉഭാഭ്യാം നേത്രീഭ്യാം പ്രതിപാദിതം യത് ഹിന്ദ പ്രശാന്തക്ഷേത്രേ ശാന്തിം സ്ഥിരതാം സുരക്ഷാം ച സുദൃഢീകർത്തും ഭാരത് ന്യൂസിലാൻഡ് ദേശൌ പ്രമുഖാം ഭൂമികാം നിർവോഢും ശക്നുതഃ.

0: अद्य भारत इंग्लैंड क्रिकेट दलयोर मध्ये प्रचलन्त्याः श्रृंखलायाः पञ्चमान्तिमश्च टी ट्वेंटी अन्ताराष्ट्रिय स्पर्धा साउथैम्पटन नगरस्य यूटिलिटा बाउल क्रीडांगणे भविता। क्रीडेयं भारतीय समयानुसारं सायंकाले सप्तवादने समारप्स्यते। इति वार्ताः।
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ അഞ്ചംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലന്റിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ന്യൂസിലന്റിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ ശക്തമായ സ്തംഭമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്ലാന്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ന്യൂസിലന്റ് ബന്ധം പരസ്പര സൌഹൃദത്തിലും പൊതുവായ മൂല്യങ്ങളിലും അധിഷ്ഠിതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10,000-ൽ ഇന്ത്യൻ പ്രവാസികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വ്യോമ ഉപരിതല അന്തർവാഹിനി ഭീഷണികളെ ഒരുപോലെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ യുദ്ധക്കപ്പൽ ഇന്ത്യൻ സമുദ്രമേഖലയിലെ രാജ്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കും. പ്രോജക്ട് 17A പദ്ധതിക്ക് കീഴിൽ നാവികസേനയുടെ ഭാഗമാകുന്ന 6-ാമത്തെ തദ്ദേശീയ യുദ്ധക്കപ്പലാണ് ഇത്. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ അഞ്ചംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ വിഷ്ണുദാസ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ P പുകഴേന്തി, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അദീല അബ്ദുള്ള എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജീവൻ ബാബു കെയാണ് കൺവീനർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പാരിസ്ഥിതിക അനുമതികൾ വിലയിരുത്തൽ, സുരക്ഷാ വീഴ്ചകൾ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി AP അനിൽകുമാർ. ദുരന്ത ബാധിത പ്രദേശങ്ങളും ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാവുകയെന്നും പോലീസിനെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ പുതിയ സംവിധാനം വരുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 8 വരെ 6,632 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു.
3: പോലീസിന്റെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഒരു കാര്യക്ഷമത, അക്കൌണ്ടബിലിറ്റി ഉറപ്പുവരുത്തുകയും പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി കേരള പോലീസിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ദൌത്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ക്രൈമിന്റെ രൂപം തന്നെ മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനെ നേരിടാൻ തക്ക നിലയിലുള്ള സംവിധാനമായിരിക്കും കേരള പോലീസ് ഇനിയും ഉണ്ടാകുന്നത്.
2: കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് സൌജന്യ യാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ സൌകര്യമുണ്ടാകും. സർക്കാർ ഫണ്ടിനു പുറമെ CSR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും

0: രോഗികൾക്ക് കിടക്ക ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരുടെ സേവനം ക്രമപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
1: ഡിഎച്ച്എസിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞ വാർഡുകൾ ഉണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിനായിട്ട് ഉപയോഗിക്കും. സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയോഗിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ മാത്രമാക്കുകയാണ്. ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആശുപത്രികൾ അദ്ദേഹത്തിന് നിയോഗിക്കും.
0: സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വേരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൌൺ ഹാളിൽ വേരിഫിക്കേഷൻ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ജൂലൈ മുതൽ എല്ലാ ജില്ലകളിലും വേരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നിനെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ചൊക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള സംരക്ഷിതമല്ലാത്ത പ്രദേശങ്ങളായതിനാൽ ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
0: ഓണക്കാലത്തെ യാത്രാ തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക സർവീസുകൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് ട്രെയിനുകൾ അനുവദിച്ചത്. ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്ക് ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 5 വരെ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസ്. വെള്ളി ഞായർ ദിവസങ്ങളിലാണ് മടക്കയാത്ര. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യത നേടാനുള്ള നിർണായക ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. മിയാമി സ്റ്റേഡിയത്തിൽ നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 തുടങ്ങും. നാളെ രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ഈ മത്സരങ്ങളിലെ വിജയികൾ കൂടി എത്തുന്നതോടെ ലോകകപ്പിന്റെ സെമി ഫൈനൽ ചിത്രം വ്യക്തമാകും. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 പേർ മരിച്ചതായി ഇന്ത്യൻ എംബസി. 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. 21 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. കണ്ണൂർ പയ്യന്നൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധം. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ കളിക്കുന്നതിനിടെ വീണ് താടിയിലെ ചെറിയ മുറിവിന് ചികിത്സ തേടിയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കായി അനസ്തേഷ്യ നൽകിയതോടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടി ഇന്നലെ രാത്രിയാണ് മരിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് UPSC അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റായ UPSC.gov.in പരിശോധിക്കാം. സംസ്ഥാന കർഷക അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം. വള്ളംകളി ഉൾപ്പെടെയുള്ള പൊതു ഉത്സവ പരിപാടികളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി വിപുലമാക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഇതിലൂടെ ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും യുവതലമുറയെ വഴിതിരിച്ചുവിടാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5-അംഗ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന

0: സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമിഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം.
2: സമ്മാനങ്ങൾ ഓർമ്മയായി സൂക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ സമ്മാനമായി ലഭിച്ച ക്യാമറ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചാലോ? അത്തരം ഒരനുഭവമാണ് മലപ്പുറം സ്വദേശിയായ എ പി നൌഷാദിന്റേത്. വർഷങ്ങൾക്ക് മുൻപ് തന്റെ പിതാവ് സമ്മാനിച്ച യാഷിക DX അനലോഗ് ക്യാമറയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് പുതിയ വഴിത്തിരിവായത്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 800-ലധികം അപൂർവ ക്യാമറകളുടെ ഉടമയാണ് നൌഷാദ്. ഹോബിയായി തുടങ്ങിയ ശേഖരണം ഇന്ന് രാജ്യത്തെ ശ്രദ്ധേയമായ ക്യാമറ ശേഖരങ്ങളിലൊന്നായി വളർന്നു. 25 രാജ്യങ്ങളിൽ നിന്നുള്ള 800-ലധികം അപൂർവ ക്യാമറകളുമായി ചരിത്രത്തിന്റെ നിശബ്ദ സാക്ഷിയായി മാറിയിരിക്കുകയാണ് നൌഷാദിന്റെ ഈ അപൂർവ ശേഖരം. ആദ്യകാലത്ത് കൂട്ടുകാർക്കിടയിൽ അഭിമാനമായി ക്യാമറ ഉപയോഗിച്ചിരുന്ന നൌഷാദ് പിന്നീട് ക്യാമറകളുടെ ചരിത്രത്തോടും നിർമ്മാണ വൈവിധ്യങ്ങളോടും ആകൃഷ്ടനാവുകയായിരുന്നു. വിന്റേജ് ബോക്സ് ക്യാമറകൾ, പോളറോയിഡുകൾ, അണ്ടർവാട്ടർ ക്യാമറകൾ, വീഡിയോ റെക്കോർഡറുകൾ, അപൂർവ സൈനിക ചാര ക്യാമറകൾ തുടങ്ങി നിരവധി അപൂർവ ശേഖരങ്ങൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ക്യാമറകൾക്ക് പുറമെ 1700-കളുടെ അവസാനകാലത്തെ പത്രങ്ങൾ, 200-ലധികം റേഡിയോകൾ, പേജറുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവയും ശേഖരത്തിലുണ്ട്. ഇതിനകം തന്നെ നിരവധി സ്കൂളുകളിലും കോളേജുകളിലുമായി അദ്ദേഹം 20 പ്രദർശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ അപൂർവ ശേഖരങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ വീടിനോട് ചേർന്ന് ഒരു മ്യൂസിയം സ്ഥാപിക്കാനാണ് നൌഷാദിന്റെ പദ്ധതി. ഒരു കാലത്ത് ദുർഗന്ധവും മാലിന്യ കൂമ്പാരവും നിറഞ്ഞിരുന്ന സ്ഥലം ഇന്ന് ശുചിത്വത്തിന്റെ മാതൃകയായി മാറിയിരിക്കുന്നു. ശുചിത്വം ഉറപ്പാക്കേണ്ട ഓഫീസ് തന്നെ മാലിന്യത്തിന്റെ പിടിയിലായിരുന്ന അവസ്ഥയിൽ നിന്ന് മാതൃകാപരമായ മാറ്റത്തിലേക്കാണ് കൊച്ചി നഗരസഭാ ഹെൽത്ത് ഓഫീസ് നടന്നെത്തിയത്. കൂട്ടായ പരിശ്രമവും ശക്തമായ നേതൃത്വവും ചേർന്നപ്പോൾ അസാധ്യമായി തോന്നിയ മാറ്റം യാഥാർത്ഥ്യമായി. ഹെൽത്ത് ഇൻസ്പെക്ടർ MS ഷിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശുചീകരണ മാലിന്യ നീക്ക പ്രവർത്തനങ്ങളുടെ ഫലമായി ഓഫീസിനും പരിസരത്തിനും പുതിയ മുഖം ലഭിച്ചു. കാലങ്ങളായി കെട്ടിക്കിടന്ന മാലിന്യം പൂർണമായും നീക്കം ചെയ്ത് പരിസരം വൃത്തിയാക്കിയതോടെ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ആരോഗ്യകരവും ശുചിത്വമുള്ളതുമായ അന്തരീക്ഷമൊരുക്കാൻ സാധിച്ചു. ശുചിത്വത്തിന് മാതൃകയാകേണ്ട ഒരു പൊതുസ്ഥാപനം അതിന്റെ യഥാർത്ഥ ദൌത്യത്തിലേക്ക് തിരിച്ചെത്തിയതായി ഈ മാറ്റത്തെ വിശേഷിപ്പിക്കാം. ശുചിത്വം എന്നത് ഒരു ദിവസത്തെ പ്രവർത്തനമല്ല, മറിച്ച് തുടർച്ചയായ ഉത്തരവാദിത്തമാണെന്ന സന്ദേശമാണ് ഈ ഇടപെടൽ സമൂഹത്തിന് നൽകുന്നത്. പൊതുസ്ഥാപനങ്ങൾ മാത്രമല്ല, ഓരോ വ്യക്തിയും സ്ഥാപനവും പരിസര ശുചിത്വം സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകതയും ഇതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശ്രമം ചെയ്യുകയെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ. കവി KC കേശവപിള്ളയുടെ ഈ വരികൾ അന്വർത്ഥമാക്കും വിധം പരിശ്രമത്തിലൂടെ അസാധ്യമായി ഒന്നുമില്ല എന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് പത്തനംതിട്ട സ്വദേശി അശ്വിൻ. പന്ത്, പ്ലേറ്റ്, പുസ്തകം തുടങ്ങി വിവിധ വസ്തുക്കൾ വിരൽത്തുമ്പിൽ അതിവിദഗ്ധമായി കറക്കി ബാലൻസ് ചെയ്യാനുള്ള അസാധാരണ കഴിവിലൂടെ അശ്വിൻ ശ്രദ്ധ നേടുകയാണ്. കഠിനമായ പരിശീലനവും ആത്മവിശ്വാസവുമാണ് ഈ മികവിന്റെ അടിത്തറ. തന്റെ വിരൽത്തുമ്പിലെ മായാജാലത്തിലൂടെ അശ്വിൻ 2020 ഗിന്നസ് റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തം റെക്കോർഡ് മറികടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാധ്യമപ്രവർത്തകൻ.

അശ്വിൻ. പ്രതിഭ ജന്മസിദ്ധമാകണമെന്നില്ല, അത് നിരന്തര പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കാവുന്നതാണ് എന്ന സന്ദേശമാണ് അശ്വിൻ യുവതലമുറയ്ക്ക് നൽകുന്നത്. മൊബൈൽ സ്ക്രീനുകൾക്കപ്പുറം സ്വന്തം കഴിവുകൾ കണ്ടെത്തി അവയെ മികവിലേക്ക് വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അശ്വിന്റെ യാത്ര വലിയ പ്രചോദനമാണ്. ആത്മവിശ്വാസവും അർപ്പണബോധവും കൈവിടാതെ മുന്നേറിയാൽ സാധാരണക്കാരനും അസാധാരണ നേട്ടങ്ങൾ സ്വന്തമാക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ യുവാവ്. ഒരു കാലത്ത് കല്ലുവെട്ടിന്റെ മുറിവുകൾ മാത്രം ബാക്കിയാക്കിയ ഭൂമി ഇന്ന് പക്ഷികളുടെ പാട്ടും മരങ്ങളുടെ തണലും നിറഞ്ഞ ഹരിതവനം. മനുഷ്യന്റെ ആത്മാർത്ഥമായ പരിശ്രമം പ്രകൃതിക്ക് എങ്ങനെ പുതുജീവൻ നൽകുമെന്ന് തെളിയിക്കുന്നതാണ് കൊണ്ടോട്ടി സ്വദേശി മുസ്തഫയുടെ ഗ്രീൻ അറ. കല്ലുവെട്ട് പ്രവർത്തനങ്ങളാൽ നശിച്ചുകിടന്ന ഭൂമിയെ വർഷങ്ങളുടെ പരിശ്രമത്തിലൂടെ ഇദ്ദേഹം പച്ചപ്പിന്റെ ലോകമാക്കി മാറ്റിയിരിക്കുകയാണ്. കരിപ്പൂരിലെ ഉപേക്ഷിക്കപ്പെട്ട ഏകദേശം 5 ഏക്കർ കല്ലുമട പ്രദേശമാണ് ഇന്ന് ഗ്രീൻ അറ എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യനിർമ്മിത വനമായി മാറിയത്. 6 വർഷത്തിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 100 കണക്കിന് തദ്ദേശീയ മരങ്ങളും ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും നട്ടുപിടിപ്പിച്ച് ജൈവവൈവിധ്യം വീണ്ടെടുക്കാൻ മുസ്തഫയ്ക്ക് കഴിഞ്ഞു. ഇന്ന് നിരവധി പക്ഷികളുടെയും ചെറുജീവികളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുന്ന ഈ പ്രദേശം ജൈവ വൈവിധ്യത്തിന്റെ സമ്പന്നത തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. പ്രകൃതിയെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ മാത്രം പോരെന്നും ഒരാളുടെ ആത്മാർത്ഥമായ ഇടപെടലിനും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും മുസ്തഫയുടെ ഈ പ്രവർത്തനം തെളിയിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള സമൂഹത്തിന്റെ ഉത്തരവാദിത്തത്തിനും ഇത് ഏറെ പ്രചോദനം നൽകുന്നു. പ്രകൃതിയെ സ്നേഹിച്ചാൽ മുറിവേറ്റ ഭൂമിക്കും വീണ്ടും ജീവൻ നൽകാനാകുമെന്ന് തെളിയിക്കുന്ന ഗ്രീൻ അറ ഇന്ന് കേരളത്തിന് അഭിമാനവും വരും തലമുറയ്ക്ക് പ്രത്യാശയുമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ച് കോഴിക്കോട് സെന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. 233 വർഷമായി ആൺകുട്ടികൾക്ക് മാത്രമായിരുന്ന പ്രവേശന രീതി അവസാനിപ്പിച്ച് ഈ അധ്യയന വർഷം മുതൽ +1 ക്ലാസിലേക്ക് ആദ്യമായി പെൺകുട്ടികൾക്കും പ്രവേശനം നൽകി. സ്കൂളിന്റെ ചരിത്രത്തിലെ നിർണായക നാഴികക്കല്ലായാണ് ഈ മാറ്റം വിലയിരുത്തപ്പെടുന്നത്. സഹവിദ്യാഭ്യാസത്തിലേക്കുള്ള ഈ ചുവടുവയ്പ് സമൂഹത്തിൽ ലിംഗസമത്വത്തിനും ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിനും ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഒരേ ക്ലാസ് മുറിയിൽ ഒരുമിച്ച് പഠിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്ന തലമുറയെ വളർത്തിയെടുക്കാൻ ഇത്തരം മാറ്റങ്ങൾ സഹായകമാകുമെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വിദ്യാർത്ഥിനികൾക്കായി പ്രത്യേക ശുചിമുറികൾ, വിശ്രമമുറി ഉൾപ്പെടെ ആവശ്യമായ സൌകര്യങ്ങളും സ്കൂൾ ഒരുക്കിയിട്ടുണ്ട്. വരും വർഷങ്ങളിൽ താഴ്ന്ന ക്ലാസുകളിലേക്കും പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകി പൂർണമായും സഹവിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് മാറാൻ സ്കൂൾ തയ്യാറെടുക്കുകയാണ്. 100 വർഷങ്ങൾ പഴക്കമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഒരുക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റമാണ്. നല്ല വാർത്ത. ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായം ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.

0: നന്മയുടെയും തിന്മയുടെയും പോരാട്ടമാണ് ജീവിതം. ക്ഷമയും വിശ്വാസവുമുള്ളവർക്കാണ് ഇവിടെ വിജയം. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പശുക്കളിലെ രോഗപ്രതിരോധം ശുചിത്വവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. അതിനു മുൻപായി ഇന്നത്തെ ചോദ്യം പറയാം. ഒരു പൗൾട്രി ഫാമിന് എപ്പോഴാണ് ലൈസൻസ് എടുക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. പശു വളർത്തൽ ഒരു മുഖ്യ ഉപജീവന മാർഗമാക്കി അതിലൂടെ ജീവിത ഭദ്രത ഊട്ടിയുറപ്പിച്ച ഒട്ടനവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ആഗ്രഹമുണ്ടെങ്കിലും പരിചയക്കുറവും ആശങ്കയും മൂലം പശു വളർത്തൽ ഉപേക്ഷിക്കുന്നവരും ഒട്ടും കുറവല്ല. സ്ഥലപരിമിതിയും പശുക്കളെ ബാധിക്കുന്ന രോഗങ്ങളുമൊക്കെ അതിന്റെ ഒരു പ്രധാന കാരണമാകാം. മനുഷ്യർക്കെന്ന പോലെ കന്നുകാലികൾക്കും വളരെ പെട്ടെന്ന് രോഗം പിടിപെടാറുണ്ട്. പശുക്കളിൽ രോഗം വരാതിരിക്കാനും പടർന്നു പിടിക്കാതിരിക്കാനും നാം വളരെയധികം ശ്രദ്ധിക്കണം. രോഗസംക്രമണം, പ്രതിരോധ നടപടികൾ എന്നിവയിൽ പിഴവുകളുണ്ടായാൽ കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വം വളരെ പ്രധാനമാണ്. വളരെ നല്ല രീതിയിൽ ശുചിത്വം പാലിക്കുന്നതിലൂടെ അവയെ ബാധിക്കുന്ന രോഗങ്ങൾ ഒരു പരിധിവരെ തടയാനും ചികിത്സാ ചെലവ് കുറയ്ക്കാനും സാധിക്കുന്നു. പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെഞ്ചമ്പ് വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ ദിവ്യ ആർ നായരാണ്. ഷിബു ജോർജ് ഡോക്ടർ ദിവ്യ ആർ നായരുമായി സംസാരിക്കുന്നു.
1: ഡോക്ടർ ദിവ്യ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ ദിവ്യ, പശുക്കളുടെ രോഗപ്രതിരോധത്തിന് വേണ്ടി ശുചിത്വത്തിന്റെ പ്രാധാന്യം എന്തുവാ? ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം.
2: നമ്മുടെ ക്ഷീരകർഷകർക്ക് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് പശുക്കൾക്ക് രോഗം വരുമ്പോഴാണ്. അപ്പൊ രോഗം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടിയും നല്ലത് രോഗം വരാതെ ഇരിക്കുന്നത്. അപ്പൊ ക്ഷീരകർഷകരെല്ലാം അവഗണിക്കുന്നതും എന്നാൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ശുചിത്വം. ശുചിത്വം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തൊഴുത്തിന്റെയും പരിസരത്തിന്റെയും ശുചിത്വം.
1: ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് തൊഴുത്തിനെ പറ്റി തന്നെ സംസാരിക്കാം. എന്നാൽ പശുക്കൾ അവിടെ തന്നെയാണല്ലോ അധികം സമയവും ചെലവഴിക്കുന്നത്. അപ്പം തൊഴുത്തിന്റെ ശുചിത്വത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ തൊഴുത്ത് നമ്മൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: ഫസ്റ്റ് തന്നെ അധികം നീർവാർച്ച ഉള്ളതും എന്നാൽ വെള്ളം കെട്ടി നിൽക്കാത്തതുമായിട്ടുള്ള സ്ഥലത്താണ് തൊഴുത്ത് ഉണ്ടാക്കേണ്ടത്. തൊഴുത്ത് പണിയുമ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് തന്നെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കണം തൊഴുത്ത് പണിയേണ്ടത്. അങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ പണിയുമ്പോൾ സൂര്യപ്രകാശം ദിവസവും 1-2 മണിക്കൂറെങ്കിലും നമ്മൾ തൊഴുത്തിൽ വീഴും. അതുവഴി തൊഴുത്ത് നല്ല ഡ്രൈ ആയി കിടക്കാനും അതുപോലെ തന്നെ സൂര്യപ്രകാശം നല്ലൊരു അണുനാശിനിയാണ്. അപ്പം ഇത്രയും നേരം സൂര്യപ്രകാശം കിട്ടി തൊഴുത്ത് നല്ല ഡ്രൈ ആയി കിടന്നു കഴിഞ്ഞാൽ അത് തന്നെ ശുചിത്വത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ തറയിൽ നിന്ന് നമ്മൾ ഒരു 15 സെന്റിമീറ്റർ എങ്കിലും അടിസ്ഥാനം ഇട്ടിട്ട് വേണം തൊഴുത്ത് പണിയേണ്ടത്. തൊഴുത്തിന്റെ തറ അത്യാവശ്യം പരുപരുത്തതാണ്, അധികം മിനുസാവാനും പാടില്ല. അത്യാവശ്യം ഒരുമാതിരി പരുപരുത്തതായിരിക്കണം, തറ കോൺക്രീറ്റ് ചെയ്തതായിരിക്കണം. പിന്നെ നമ്മൾ തൊഴുത്ത് പണിയുമ്പോൾ തന്നെ ഒരു 40 സെന്റിമീറ്ററിന് 1 സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ ചരിവിടണം. സ്ലോപ്പ് ഇടുന്ന എന്താന്ന് വെച്ചാൽ ഈ മൂത്രവും വെള്ളവും ഒക്കെ പെട്ടെന്ന് ഒഴുകി പോവാനായിട്ടിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒഴുകി പോവാനായിട്ട് നമുക്ക് പശു നിൽക്കുന്നതിന്റെ ബാക്കിലായിട്ട് ഒരു 30 സെന്റിമീറ്റർ വ്യാസത്തിൽ ഒരു ഓവ് ചാല് കൊടുക്കണം. അപ്പൊ ഈ മൂത്രവും വെള്ളമൊക്കെ ഇതിൽ കൂടെ അങ്ങ് ഒഴുകി അതൊരു മൂത്ര ടാങ്ക് ഉണ്ടാക്കി അതിൽ ശേഖരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള മാർഗം. പിന്നെ തൊഴുത്തിന്റെ പരിസരത്തായിട്ട് തന്നെ നമുക്ക് ചാണകക്കുഴി ഉണ്ടാക്കണം. ചാണകക്കുഴി ഉണ്ടാക്കുമ്പോൾ അതിന് എപ്പോഴും ഒരു മേൽക്കൂര ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴുത്തിന്റെ മേൽക്കൂര പണിയുമ്പം അത് കുറച്ച് ഉയരത്തിൽ പണിതാൽ നമുക്ക് വായുസഞ്ചാരം ഉറപ്പാക്കാം, വായു

0: അന്നേരം മാത്രമല്ല തൊഴുത്തിലും ദുർഗന്ധം ഉണ്ടെങ്കിൽ അത് ഇല്ലാതിരിക്കാൻ ഇങ്ങനെ മേൽക്കൂര ഉയർത്തി പണിയുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഈ പുറംഭിത്തികളില്ലേ, പുറംഭിത്തികൾ ഒരു 3 അടിയിൽ കൂടുതൽ ഉയരത്തിൽ പണിയേണ്ടതില്ല. അങ്ങനെ വരുമ്പോൾ നല്ല കാറ്റും വെളിച്ചവും തൊഴുത്തിനുള്ളിൽ എപ്പോഴും ഉണ്ടാവും.
1: മാഡം സൂചിപ്പിച്ചില്ലേ തൊഴുത്ത് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കണം, ഉണങ്ങിയിരിക്കണം. അപ്പം ഇതിൽ ഒരു വെറ്റ്നസ് അല്ലെങ്കിൽ എപ്പോഴും ഒരു നനഞ്ഞു കിടന്നാലും രോഗങ്ങളുടെ സാധ്യതകൾ കൂടുമല്ലേ?
0: തീർച്ചയായിട്ടും തൊഴുത്ത് എപ്പോഴും നനഞ്ഞിരിക്കുന്നത് നന്നായി ഈർപ്പം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ അത് എത്തിക്കും. എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കുന്ന തറയിൽ രോഗാണുക്കൾ പെരുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി വൃത്തിഹീനമായ തൊഴുത്തിന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നേരിടുന്ന ശീരവർഷം നേരിടുന്ന ഒരു അസുഖമാണ് അകിട് വീക്കം. അത് വൃത്തിഹീനമായ തറയിൽ നിന്നാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പം ഈ ചാണകവും മൂത്രമൊക്കെ തറയിൽ കെട്ടി നിന്നു കഴിഞ്ഞാൽ പശുക്കൾ കറവ കഴിഞ്ഞിട്ട് ഇതിനകത്ത് കിടക്കാൻ ഇടവരും. അപ്പൊ അങ്ങനെ കിടക്കാൻ വരുമ്പം ഈ മുലക്കണ്ണുകൾ കറവ കഴിഞ്ഞിട്ട് കുറച്ചു നേരം തുറന്നിരിക്കും. അപ്പം ഈ വൃത്തിഹീനമായിട്ടുള്ള ഈ തറയിൽ കിടക്കുന്ന പശുക്കൾ മുലക്കണ്ണിലൂടെ രോഗാണുക്കൾ അകത്തേക്ക് കയറി അകിട് വീക്കം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പശുക്കൾ ഹീറ്റിലായിരിക്കുന്ന സമയത്ത് ഗർഭാശയ മുഖം തുറന്നിരിക്കും. അപ്പൊ ഈറ്റത്തിലൂടെ രോഗാണുക്കൾ കയറി ഗർഭാശയ വീക്കവും അനുബന്ധമായിട്ട് പിന്നെ വന്ധ്യതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ തൊഴുത്തില് ചാണകവും മൂത്രമൊക്കെ കെട്ടി നിൽക്കുന്നത് ഈച്ചയും കൊതുകൊക്കെ പെറ്റുവരുവാനുള്ള സാധ്യതയും കൂട്ടും. പിന്നെ സ്ഥിരമായിട്ട് നനഞ്ഞിരിക്കുന്ന തൊഴുത്തില് പശുക്കൾ സ്ഥിരമായിട്ട് അതിനകത്താണ് നിൽക്കുന്നത്. അപ്പൊ കുളമ്പ് നല്ല സോഫ്റ്റാവും മൃദുവാവും. പശുക്കളുടെ കുളമ്പ് സോഫ്റ്റ് ആവുമ്പം രോഗം കൂടുതലായിട്ട് കുളമ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതായത് കുളമ്പ് ചീയല്, കുളമ്പിന് പൊട്ടുന്നത്, പിന്നെ കുളമ്പ് തേയ്മാനം, അതുപോലുള്ള അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പശുക്കളുടെ തൊലിപ്പുറത്ത് ഉള്ള ഫംഗസ് ബാധയൊക്കെ ഈർപ്പം കൂടുതലായിരിക്കുമ്പം കൂടുതലായി കണ്ടുവരുന്നു. അതുപോലെ പോഡോഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, കാലിൽ വരുന്ന ഒരു അസുഖം, അതും ഈർപ്പം ഉള്ള തൊഴുത്തില് അധികമായിട്ട് കാണുന്നുണ്ട്.
1: അപ്പൊ ഈ തൊഴുത്ത് വൃത്തിയാക്കുമ്പം സാധാരണമായി നമ്മൾ വെള്ളം ഒഴിച്ചങ്ങ് വൃത്തിയാക്കാറുണ്ട്. ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ ഇതിനുവേണ്ടി?
0: നമുക്ക് ദിവസവും തൊഴുത്ത് വൃത്തിയാക്കാൻ വെള്ളം ഒഴിച്ച് കഴുകിയാൽ മതി. ക്ഷീരവർഷകരെല്ലാം പശുക്കളെ കുളിപ്പിച്ചിട്ടായിരിക്കും തൊഴുത്ത് കഴുകുന്നത്. അപ്പൊ രാവിലെ തന്നെ പശുക്കളെ കുളിപ്പിച്ചതിന് ശേഷം അതിനെ തൊഴുത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പൊ നമുക്ക് തൊഴുത്ത് വൃത്തിയാക്കാൻ എളുപ്പമായിരിക്കണം. ഈ പശുവിനെ കുളിപ്പിക്കുന്നത് ആൾക്കാർ 2-3 തവണയൊക്കെ കുളിപ്പിക്കുന്നവരുണ്ടാവും. 1 തവണ ദിവസവും കുളിപ്പിച്ചാൽ മതിയാവും. ഇപ്പൊ വേനലായിരിക്കുമ്പം ഒന്നിൽ കൂടുതൽ തവണ കുളിപ്പിക്കുന്നത്. അതിന് പകരം നനഞ്ഞ ചണച്ചാക്ക് പശുവിന് മേത്തിട്ട് കൊടുക്കാം, പിന്നെ ഫാൻ ഇട്ട് കൊടുക്കാം തൊഴുത്തിൽ. അങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി തൊഴുത്തിന്റെ തറ ഡ്രൈ ആയിട്ട് കിടക്കാൻ പറ്റും. പശുക്കളെ കുളിപ്പിക്കുന്ന നമ്മൾ ചകിരി പോലുള്ള സാധനങ്ങൾ വെച്ച് ഉരച്ച് കഴുകി വൃത്തിയാക്കാം. പിന്നെ നമുക്ക് ബ്രഷ് ചെയ്യാം, ദിവസം 1 നേരമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ പശുക്കളുടെ ദേഹത്ത് ഇളകിയിരിക്കുന്ന രോമങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം പോകുന്നതിന് സഹായിക്കും. സാധാരണ നമ്മൾ വീടുകളിൽ നിന്ന് പാല് വാങ്ങിക്കുന്നവർക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ രോമമൊക്കെ കാണും. അത് ഒഴിവാക്കാൻ നമുക്ക് ഡെയിലി ബ്രഷ് ചെയ്യുന്നതുകൊണ്ട് സഹായിക്കും. അപ്പം പശുവിനെ നമ്മൾ കുളിപ്പിച്ച് മാറ്റിക്കഴിഞ്ഞ് പിന്നെ തറ നന്നായിട്ട് നമ്മൾ അടിച്ചു കഴുകി വൃത്തിയാക്കണം വെള്ളം ഉപയോഗിച്ച്. അപ്പൊ പുൽത്തൊട്ടിയും വെള്ളത്തൊട്ടിയും എല്ലാം ഇതുപോലെ തന്നെ വൃത്തിയാക്കണം. പിന്നെ നമ്മൾ പുറംഭിത്തികൾ കാര്യം പറഞ്ഞായിരുന്നു, പുറംഭിത്തികൾ 1.5 മീറ്റർ ഉയരത്തിൽ വരെയെങ്കിലും നന്നായിട്ട് ഉരച്ചു കഴുകി വൃത്തിയാക്കണം. ഡെയിലി ഇങ്ങനെ ചെയ്താൽ മതി.
1: ഇങ്ങനെ ചെയ്താൽ നമുക്ക് മിക്ക രോഗങ്ങളും ഇതിൽ നിന്ന് വരുന്ന രോഗങ്ങളെയൊക്കെ മാറ്റി.
0: ഡെയിലി രാവിലെ ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ പിന്നെ തൊഴുത്ത് നല്ല ഡ്രൈ ആയിട്ട് കിടക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ സ്ഥലം ഉള്ളവർക്ക്, പറമ്പൊക്കെ ഉള്ളവർക്ക് പശുവിനെ തണലത്ത് പറമ്പിൽ നിർത്താം. പിന്നെ അവർ ഉച്ച കഴിഞ്ഞിട്ട് കറക്കാൻ സമയത്തിന് തുമ്പായിരിക്കും കയറ്റുന്നത്. അപ്പം ആ സമയത്ത് നല്ല ഈർപ്പരഹിതമായി ക്ലീനാക്കി കിടക്കും.
1: ഡെയിലി കഴുകുമ്പോൾ നമ്മൾ ഈ അണുനാശിനികൾ ഉപയോഗിക്കണോ, അതിന്റെ ആവശ്യം വരുന്നുണ്ടോ?
0: അണുനാശിനികൾ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ക്ലീനിങ്ങിന് ഉപയോഗിക്കാം. നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്ന അണുനാശിനികൾ നിഷ്കർഷിക്കുന്നത് അലക്കുകാരം, വളരെ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന ഒന്നാണ് അലക്കുകാരം. അലക്കുകാരം ഉപയോഗിക്കാം, കുമ്മായം ഉപയോഗിക്കാം, പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പിന്നെ കുർസോൾ എന്നുള്ള രാസവസ്തുപ്പ് കിട്ടുന്നുണ്ട്. അതെല്ലാം ഈ 4 എണ്ണമാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത്. അതിനകത്ത് അലക്കുകാരം നമ്മളെപ്പോഴും 4% വീര്യമുള്ള ലായനിയാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കുമ്മായം നമ്മൾ 1/2 കിലോ കുമ്മായം 4 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് തൊഴുത്ത് കഴുകാം. ഇനി കുമ്മായം തന്നെ നമുക്ക് പൊടിയായിട്ട് വിതറാം. മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ പൊടിയായിട്ട് തൊഴുത്തിലൊക്കെ വിതറി ഒരു നിശ്ചിത സമയം, ഒരു 30 മിനിറ്റോ 1 മണിക്കൂറോ ഒരു കോൺടാക്ട് പീരീഡ് കൊടുത്തതിന് ശേഷം പിന്നെ അത് അടിച്ചു കഴുകി കളയാം. അങ്ങനെയും കുമ്മായം ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് 1:10,000 എന്നുള്ള ഒരു കണക്കിൽ, അതായത് നമ്മൾ 1 ബക്കറ്റ് വെള്ളം എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു 3-4 തരി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ട് അത് കൊണ്ട് തൊഴുത്ത് കഴുകാം. കുർസോൾ എന്ന് പറഞ്ഞ രാസവസ്തുവാണെങ്കിൽ നമുക്ക് 1% വീര്യത്തിലാണ് അത് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ആഴ്ചതോറും
1: ഉപയോഗിച്ചാൽ മതി. ദിവസം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒക്കെ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ തൊഴുത്തിന് എങ്ങനെയാണ് നമ്മൾ ശുചീകരിച്ച് വെക്കുന്നത്, തൊഴുത്ത് എങ്ങനെയാണ് നമ്മൾ പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ മേഡം വിശദമായിട്ട് തന്നെ പറഞ്ഞു. പക്ഷെ തൊഴുത്തിന്റെ പരിസരം, അതിന്റെ ശുചിത്വവും അത്രയും പ്രാധാന്യമുള്ളതല്ലേ?
0: അതെ അതെ, തൊഴുത്തിന്റെ പരിസരത്ത് നമ്മൾ ഒരിക്കലും മാലിന്യങ്ങൾ നിഷേധിക്കും.

0: വിക്കരുത്.
1: പരിസരത്ത് വെള്ളവും ചാണകവും കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. എന്നും അവിടുത്തെ ചപ്പുചവറുകൾ നീക്കി വൃത്തിയാക്കണം. പിന്നെ സന്ധ്യാസമയത്ത് നമുക്ക് കുന്തിരിക്കവും ശീമക്കൊന്ന ഇലയില്ലേ, അതും വെച്ചിട്ട് പുക ഇട്ടു കൊടുക്കാം. അത് നല്ലതാണ്. അത് പ്രാണികളെയും കീടങ്ങളെയൊക്കെ അകറ്റാൻ ഒരു പരിധിവരെ സഹായിക്കും. പിന്നെ നമ്മൾ ചാണകക്കുഴി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ ചാണകക്കുഴി തൊഴുത്തിൽ നിന്ന് ഇത്ര അകലെ വേണോ അത്രയും നല്ലതാണ്. എന്ന് വെച്ചാൽ അതിന് എപ്പോഴും കീടങ്ങളൊക്കെ വന്നോണ്ടിരിക്കും. ആൾക്കാർക്ക് ഈ ചാണകം ചുമന്നുകൊണ്ട് ഈ കുഴിയിൽ ഇടാൻ പോവാനുള്ള ബുദ്ധിമുട്ട് കാരണം ഒരു മീറ്ററെങ്കിലും ചാണകക്കുഴി തൊഴുത്തിൽ നിന്ന് അകലത്തിലായിരിക്കണം. ഇനി ചാണകക്കുഴിക്ക് മേൽക്കൂര എന്തായാലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ മൂത്രവും വെള്ളവും ഒക്കെ ശേഖരിക്കാനായിട്ട് ഒരു മൂത്ര ടാങ്കും ഉണ്ടായിരിക്കണം. അതിനും മേൽമൂടി ഉണ്ടായിരിക്കണം. ചാണകക്കുഴിയിൽ നമുക്ക് കുമ്മായവും ബ്ലീച്ചിങ് പൗഡറും ചേർന്ന മിശ്രിതം വെച്ചിട്ട് ഇടയ്ക്ക് ഇട്ടു കൊടുക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ കുമ്മായത്തിൽ 250 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ മിക്സ് ചെയ്ത് അത് ഈ ചാണകക്കുഴിയിൽ ഇട്ടു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ തൊഴുത്തിലെ വേസ്റ്റും പുല്ലിന്റെ വേസ്റ്റും ചാണകവും ഒക്കെ ഏറ്റവും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ബയോഗ്യാസ് പ്ലാന്റ് വഴി നമുക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സ്ലറി കിട്ടും. നമുക്ക് വീട്ടിലാവശ്യത്തിനുള്ള വൈദ്യുതിയും നമുക്ക് അതിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ തൊഴുത്തിന് ചുറ്റും കളകളും കുറ്റിച്ചെടികളും ഒക്കെ വളർന്നു നിൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. പിന്നെ തൊഴുത്തിന്റെ ചുറ്റുമുള്ള ഈ വെള്ളക്കെട്ടൊക്കെ പരമാവധി ഒഴിവാക്കണം. കാരണം പശുക്കൾ മലിനജലം കുടിക്കാൻ ഇടവരുത്തരുത്. അതുപോലെ ചേറിലും ചെളിയിലും ഒക്കെ പശുക്കളെ കെട്ടുന്നത് ഒഴിവാക്കണം. അങ്ങനെ വരുമ്പോൾ എലിപ്പനി പോലുള്ള അസുഖങ്ങൾ പശുക്കൾക്ക് പിടിപെടാൻ കാരണമാവും. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കണം.
2: പിന്നെ നമ്മള് തൊഴുത്തിനെ കുറിച്ച് സംസാരിച്ച ഒരു കാര്യം വിട്ടുപോയെന്ന് തോന്നുന്നു. നമുക്ക് പശുക്കൾക്ക് കൊടുക്കാനുള്ള വെള്ളം കൊടുക്കാനുള്ള സ്ഥലം ശുദ്ധജലം.
1: അതെ അതെ. അതിനിപ്പം നമുക്ക് ഈ പുൽത്തൊട്ടിയോട് ചേർന്ന് തന്നെ വെള്ളത്തൊട്ടിയും സ്ഥാപിക്കാം. ഇപ്പൊ അടിവഴി ഭൂഗർഭ പൈപ്പ് വഴിയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം കൊടുക്കുന്ന ഇത് സംവിധാനം വെക്കാറുണ്ട്. പക്ഷേ അത് നല്ല ക്ലീൻ വാട്ടർ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്.
2: മേഡം പറഞ്ഞ മൂത്ര ടാങ്ക്, അതേമാതിരി ചാണകത്തിന് വേണ്ടിയുള്ള ടാങ്ക് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കർഷകർ. ഇപ്പം ഇത് തന്നെ വിൽപ്പന ചെയ്തിട്ട് നല്ലൊരു ആദായം കിട്ടാനുള്ള സാധ്യതകളുണ്ടല്ലോ.
1: അതെ അതെ. അതിനകത്ത് ഇപ്പൊ തന്നെ മൂത്രം നമുക്ക് ഗോമൂത്രം ആക്കിയിട്ട് വളമായിട്ട്
2: നമുക്ക് ഉപയോഗിക്കാം. വേണമെങ്കിൽ സാധ്യതകളുണ്ട്.
1: പച്ചക്കറിയൊക്കെ അടിക്കാനുള്ള വളമാക്കി, പിന്നെ അതുപോലെ ചാണകം ഉണക്കിയിട്ട്, ഏറ്റവും നല്ല മാർഗം വേനലിൽ ഉണക്കുക എന്നുള്ളതാണ്. ഈ ചാണകം ഉണക്കാനായിട്ട് നമുക്ക് ഇപ്പം കണ്ടുവരുന്ന ഒരു മാർഗം എന്ന് വെച്ചാൽ കോഴികൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഷെഡ് അടിച്ചിട്ട് ചാണകം നിരത്തിയിടും. ഇത് കോഴികളെ തുറന്നുവിടും. അപ്പം കോഴികൾ ചിക്കി ചെകഞ്ഞ് അത് കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്കും നല്ല പൊടിയായിട്ട് ചാണക പൊടിയായിട്ട് കിട്ടും. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. പിന്നെ അത് വാരി ചാക്കിലാക്കി കൊടുത്താൽ മതി.
2: കോഴികൾക്കും ആഹാരം കിട്ടും.
1: കോഴിയൊക്കെ ഒരു തീറ്റ പ്രത്യേകിച്ച് നമ്മൾ കണ്ടെത്തേണ്ടതില്ല. അപ്പൊ അതൊരു നല്ല മാർഗമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ മഴക്കാലത്താണ് കർഷകർ ഏറ്റവും ചാണക ഡ്രൈ ആക്കാനായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം.
2: ഇപ്പം അതിനു വേണ്ടിയുള്ള മെഷീനറീസ് ഒക്കെ ഉണ്ട്. ആൾക്കാർ വളവായിട്ട് അത് ഒരു സംരംഭമായിട്ട് തന്നെ ചില ആൾക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോകും.
1: അതെ അതെ. അതിന് ചാണകം മഴക്കാലത്ത് ഇതുപോലെ ഷെഡ് അടിച്ചിട്ട് കോഴികളെ തുറന്നുവിട്ടാ ഷെഡ് അടിച്ചാൽ നമ്മൾ നനയത്തില്ലല്ലോ.
2: പാലുൽപാദനം എപ്പോഴും ശുദ്ധമായിട്ട് തന്നെ ആകണമെന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയും ഈ ശുചിത്വം ഒരു വലിയ പങ്കല്ലേ വഹിക്കുന്നത്.
1: അതെ അതെ. എളുപ്പം കേടാവുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് പാല്. അപ്പൊ നമ്മൾ വൃത്തിയുള്ള പാലുൽപാദനത്തിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കറവ സമയത്താണ്. കറവയ്ക്ക് തൊട്ട് മുന്നേ ആയിരിക്കും ആൾക്കാർ സാധാരണ തീറ്റ ഇട്ട് കൊടുക്കുക. ഈ പൊടിത്തീറ്റയും തിരിത്തീറ്റയൊക്കെ കറവയ്ക്ക് തൊട്ട് മുമ്പ് ഇട്ട് കൊടുക്കും. അതിനുശേഷം പെട്ടെന്ന് തന്നെ കറന്നു കഴിഞ്ഞാൽ ഈ പൊടിയും മാലിന്യങ്ങളും ഒക്കെ പാലിൽ കലരാൻ ഇടവരും. അത് ഒഴിവാക്കുന്നതിനായിട്ട് കറവയ്ക്ക് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും തീറ്റ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചെറു ചൂടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ചിട്ട് നമുക്ക് കറവയ്ക്ക് മുമ്പ് അകിട് കഴുകാം. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി തന്നെ മുക്കിപ്പിഴിഞ്ഞ ഒരു തോർത്തുകൊണ്ട് നമുക്ക് അകിട് തുടച്ചതിന് ശേഷം കറന്നെടുക്കുകയും ചെയ്യാം. കറക്കുമ്പം അകിട് നനയായിരിക്കരുത്. പിന്നെ കറവക്കാരൻ നല്ല വ്യക്തി ശുചിത്വം പാലിക്കണം. കറവക്കാരൻ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. നഖങ്ങൾ പറ്റേ വെട്ടിയിരിക്കണം. എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവർ കറക്കുന്നതിന് മാറി നിൽക്കണം. ഇപ്പൊ നമ്മൾ കറക്കുന്ന സമയത്ത് തുമ്മയും ചുമയ്ക്കുകയും ചെയ്യരുത്. കറക്കുന്നതിന് മുമ്പ് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കൈ നല്ല വൃത്തിയായിട്ട് കഴിയതിന് ശേഷം കറക്കാൻ തുടങ്ങാവും. ഇനി ഒരു പശുവിനെ കറന്നതിന് ശേഷം അടുത്ത പശുവിനെ കറക്കാൻ പോകുമ്പോഴും ഇതുപോലെ വൃത്തിയാക്കണം. കേട്ടോണ്ടിരിക്കുന്നവർ വിചാരിക്കും ഇതൊക്കെ പ്രായോഗികമാണ്.
2: അതെ.
1: പക്ഷേ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയേറെ വൃത്തിയായിട്ട് പശുവിനെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും, രോഗങ്ങൾ ഒഴിവാക്കാനും പറ്റും. ഇനി 2-3 പശുക്കൾ ഉള്ള ഒരു സ്ഥലത്ത് ഒരു പശുവിന് അകിടുവീക്കമുണ്ടെങ്കിൽ ഈ അകിടുവീക്കമുള്ള പശുവിനെ ലാസ്റ്റ് കറക്കണം. ഇനി അകിടുവീക്കമുള്ള പശുവിന് തന്നെ 3 കാമ്പ് ചിലപ്പം നോർമലായിരിക്കും, ഒരു കാമ്പിലായിരിക്കും അകിടുവീക്കം ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ഈ 3 കാമ്പുകളും കറന്നതിന് ശേഷം മാത്രമേ ആ 4-ാമത്തെ കാമ്പില് ഉള്ള പാല് കറന്നു കളയാവൂ. ഇനി കറവ സമയത്ത് ചാണകവും മൂത്രവും ഒന്നും പാലിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. കറന്നു തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ കറന്നു തീർക്കുക. ചുറ്റുമുള്ള ഗന്ധങ്ങളെല്ലാം പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പാലിന് കഴിവുണ്ട്. അപ്പൊ നമ്മൾ കറന്നു കഴിഞ്ഞാൽ പാല് പാത്രം മൂടി വെക്കണം. നല്ല അകവും പുറവും വൃത്തിയുള്ളതും പിന്നെ ഈർപ്പരഹിതമായ പാത്രം മാത്രം ഉപയോഗിക്കണം പാല് കറക്കാൻ വേണ്ടിയിട്ട്. കറവ ശേഷം നമ്മള് ഈ മുലക്കണ്ണ് തുറന്നിരിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ നേരത്തെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പൗഡർ

0: പോലുള്ള ലായനികള് അണുനാശിനിയാണ്. അത് ഒരു ഗ്ലാസ്സിൽ എടുത്താൽ മതി. അണുനാശിനി എടുത്തിട്ട് നാല് കമ്പ് മുക്കുന്നത് ആ മുലക്കണ് തുറന്നിരിക്കുന്ന സമയത്ത് രോഗാണുക്കൾ അകത്തേക്ക് കയറുന്നത് തടയുന്നു. പിന്നെ കറവശേഷം നമുക്ക് വേണമെങ്കിൽ പുല്ല് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പശുക്കൾ കുറച്ചകത്തേക്ക് കിടക്കത്തില്ല, അപ്പോഴും തറയിൽ നിന്നുള്ള രോഗാണുക്കൾ അകത്തേക്ക് കയറാതിരിക്കാൻ സഹായിക്കും. ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാൽപാത്രങ്ങൾ നന്നായിട്ട് വൃത്തിയാക്കണം. അതിന് നമ്മൾ സോഡാക്കാരം പോലുള്ള ഡിറ്റർജന്റ് ഉപയോഗിച്ചിട്ട് വെള്ളം ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഉണക്കണം. മിൽക്കിംഗ് മെഷീൻ ആണ് നമ്മൾ പാലുകാർക്കും ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഇതുപോലെ എന്നും ക്ലീൻ ചെയ്യണം. അതിന് നിഷ്കർഷിച്ചിട്ടുള്ള അണുനാശിനികൾ ഉപയോഗിച്ചാണ് മിൽക്കിംഗ് മെഷീൻ ക്ലീൻ ചെയ്യേണ്ടത്.
1: ശുചിത്വം ഇല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ബാഹ്യ പരാദങ്ങളാണ്. എളുപ്പം അത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പശുക്കൾക്ക് വിഭിന്ന രോഗങ്ങളും പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിനെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: വൃത്തിഹീനമായ തൊഴുത്തും പരിസരവും ബാഹ്യ പരാദങ്ങളായ ചെള്ള്, പട്ടുണ്ണി, പിന്നെ ഈ കടീച്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ പറ്റി വരുവാനായിട്ട് ഏറ്റവും നല്ല ഒരു ചുറ്റുപാടാണ് വൃത്തിഹീനമായ ചുറ്റുപാട്. അപ്പം ഇത് പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. തൈലേറിയ ഇപ്പം കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ പണ്ടൊന്നും ഇല്ലായിരുന്ന തൈലേറിയ ഇപ്പൊ കൂടുതലായിട്ടുണ്ട്. തൈലേറിയ, അനാപ്ലാസ്മ, ബബീസിയ, പിന്നെ ചർമ്മമുഴ രോഗം എന്ന് പറഞ്ഞിട്ട് രോഗം, ഇപ്പൊ നമ്മൾ വാക്സിനൊക്കെ എടുക്കുന്നത് ലംബി സ്കിൻ ഡിസീസ്, അത്, പിന്നെ മുടന്തം പനി എന്ന് പറയും പശുക്കൾക്ക്. മുടന്തം ഉണ്ടാവും, പനിയും ഉണ്ടാവും, അങ്ങനെ വരുന്ന ഒരു അസുഖമുണ്ട്. അതെല്ലാം പടരുന്നത് രോഗം ഇല്ലാത്ത പശുക്കൾക്ക്, രോഗമുള്ള പശുക്കളിൽ നിന്ന് ഈ ബാഹ്യ പരാദങ്ങൾ വഴിയാണ്ടാണ് പകരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഏറ്റവും നിയന്ത്രിക്കാന്നുള്ളത് ഇന്നത്തെ ഒരു ഭയങ്കര അനിവാര്യതയാണ്. എന്നാൽ ഈ ജനുവരി മുതൽ മെയ് വരെയുള്ള സമയത്താണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്,
1: ഈ
0: ബാഹ്യപരാദങ്ങൾ. അപ്പം ഇന്ന് വിപണിയിൽ നമുക്ക് ഒരുപാട് മരുന്നുകളുണ്ട് ഈ ബാഹ്യപരാദങ്ങൾ നിയന്ത്രിക്കാൻ. കൂടുതലും വെള്ളത്തിൽ കലക്കി പശുക്കളെ നെയ്യത്ത് തളിക്കാനുള്ള മരുന്നുകളും ഉണ്ട്. പിന്നെ പോറോൺ എന്ന് പറയും, ഇങ്ങനെ മുതുകിൽ വരച്ചു കൊടുക്കാൻ വരുന്ന ചോക്ക് പോലെ വരയ്ക്കാം, അങ്ങനെയുള്ള മരുന്നുകളും വിപണിയിൽ ലഭ്യമാണ്. പക്ഷെ കർഷകർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു വിഭാഗം പേര് അവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോകും, അവിടുന്ന് ചെള്ളിനുള്ള മരുന്ന് ചോദിക്കും, അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് അവർക്ക് തോന്നിയ പോലെ ഉപയോഗിക്കും. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നോ അങ്ങനെയൊന്നും ഒരു ഇതില്ലാതെ ഉപയോഗിക്കും. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പരാദങ്ങളെല്ലാം ഈ മരുന്നുകൾക്കെതിരെ
1: പ്രതിരോധശേഷി
0: ഡെവലപ്പ് ചെയ്യും. പ്രതിരോധശേഷി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഏൽക്കാതെ വരും. അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, അത് കറക്റ്റായിട്ട് പശുവിനെ നമ്മൾ ആദ്യമേ കുളിപ്പിക്കണം. കുളിപ്പിച്ചതിന് ശേഷം പശുവിന്റെ ദേഹം നല്ല ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് തേക്കാൻ പാടുള്ളൂ. നിർദ്ദേശിച്ചിട്ടുള്ള അനുപാതത്തിൽ ഈ വെള്ളമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തേച്ച് പിടിപ്പിച്ചു കൊടുക്കും. അപ്പൊ പശുവിന്റെ ദേഹത്താണെങ്കിൽ ചെവിയുടെ അകത്തും പിന്നെ ഈ വയറിന്റെ അടിവശത്ത്, കഴുത്ത്, വാല്, തൊടയുടെ ഇടുക്കുള്ള ആ സ്ഥലത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഒരുപാട് ചെള്ളുകൾ കാണും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഈ മരുന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. പശുവിന് ദേഹത്ത് പുരട്ടുന്നതോടൊപ്പം തന്നെ നമ്മൾ തൊഴുത്തിലും പരിസരത്തും എല്ലാം മരുന്ന് കൊടയണം. ഇങ്ങനെ മരുന്ന് കൊടഞ്ഞതിന് ശേഷം പിന്നെ പശുവിനെ കുളിപ്പിക്കരുത്. എന്നിട്ട് പിന്നെ നമ്മൾ മറ്റേ പോറോൺ പോലുള്ള മരുന്നാണെങ്കിൽ നമ്മൾ കഴുത്തിന്റെ ബാക്കിലില്ലേ, അവിടെ തൊട്ട് വാലിന്റെ തുടക്കം വരെ ഇങ്ങനെ ഒരു വര പോലെ വരച്ചു കൊടുക്കുക. അത് നമ്മൾ വേറെ ഒന്നും തേക്കേണ്ട, അതങ്ങ് സ്പ്രെഡ് ആയിക്കോളും. പിന്നെ നമുക്ക് ഒത്തിരി ചെള്ളുണ്ടെങ്കിൽ ഗുളികകളും ഇഞ്ചക്ഷനും ഒക്കെ ഉണ്ട്. എന്നാലും കൂടുതലും നമ്മൾ ഇങ്ങനത്തെ മരുന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. പിന്നെ നമ്മൾ മരുന്ന് തേച്ച് കഴിഞ്ഞാൽ ഈ പട്ടുണികൾ കൂടുതലും ഇങ്ങനെ തറയിൽ മയങ്ങി വീഴുക ചെയ്യുന്നത്, ചത്ത് വീഴുക അല്ല ചെയ്യുന്നത്, കൂടുതലും മയങ്ങി വീഴുക. അപ്പം നമ്മൾ ഇതിന് അപ്പം തന്നെ ഇങ്ങനെ തൂത്തുകൂട്ടണം, തൂത്തുകൂട്ടി തീയിലിടണം. അതാണ് ഏറ്റവും നല്ല ഇത് നശിപ്പിക്കാനുള്ള മാർഗം. പിന്നെ തൊഴുത്തിന്റെ ചുറ്റുമുള്ള ചപ്പുചോറുകളും ഒക്കെ നമ്മൾ തീയിട്ട് നശിപ്പിക്കണം. അതിന്റെ കൂടെ ഈ നമ്മൾ ഒന്ന് രണ്ടായിട്ട് ദേഹത്ത് പറ്റി പിടിച്ചിരിക്കും ചെള്ളുകൾ, അപ്പൊ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് ഇതിനെ പറക്കിയിട്ട് അതിനെ തീയിലിട്ട് നശിപ്പിക്കണം. പിന്നെ ഇത് പ്രധാനമായിട്ട് ഈ തൊഴുത്തിന്റെ അകത്തുള്ള ഈ വിള്ളലുകള്, ചെറിയ സുഷിരങ്ങൾ, അവിടെയൊക്കെ ഇത് പോയിരിക്കും, അവിടെ ഒന്ന് പെരുകയും ചെയ്യും. അപ്പൊ നമ്മൾ പശുവിനെ തേക്കുന്ന സമയത്ത് തന്നെ തൊഴുത്തിന്റെ ആ വിള്ളലുകളിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും തേക്കണം. ഇനി അങ്ങനെയെങ്കിലും വിള്ളലുകൾ ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ സിമെന്റ് ഇട്ട് നമ്മൾ അടയ്ക്കുക.
1: ഇവർക്ക് പെരുകാനുള്ള സ്ഥലം നമുക്ക്
0: കൊടുക്കരുത്. അതായത് തൊഴുത്തിന്റെ പരിസരത്ത് ഈ പാഴ് വസ്തുക്കളൊക്കെ കാണത്തില്ലേ, ഓട്, ഓല,
1: അങ്ങനെയൊക്കെ ഇരിക്കാനുള്ള സാധ്യതകളുണ്ടല്ലേ,
0: അവിടെയൊക്കെ ഇത് പെരുകും. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കുക.
1: ശുചിത്വം പാലിച്ചാൽ മിക്ക രോഗത്തിൽ നിന്ന് നമ്മുടെ പശുക്കളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ചില കാര്യങ്ങളെല്ലാം താങ്കൾ സൂചിപ്പിച്ച മാതിരി തന്നെ ഇതെല്ലാം കർഷകർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ അവർക്ക് തോന്നുന്നു ഇതെല്ലാം പ്രായോഗികമാണോ അല്ലയോ എന്നും തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് ഇതിന്റെ ലാഭം ലഭിക്കും.
0: തീർച്ചയായും.
1: ഡോക്ടർ ദിവ്യ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യം നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ച് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: പശുക്കളിലെ രോഗപ്രതിരോധം ശുചിത്വവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നത് വെൻചെമ്പ് വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ ദിവ്യ ആർ നായർ.

0: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തിര കർമ്മ പദ്ധതികളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക.
1: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
0: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതാണ്: ഒരു പൌൾട്രി ഫാമിന് എപ്പോഴാണ് ലൈസൻസ് എടുക്കേണ്ടത്? ഉത്തരം: ഫാമിൽ 500 മുതിർന്ന പക്ഷികളിൽ കൂടുതലുണ്ടെങ്കിൽ ലൈസൻസ് ആവശ്യമുണ്ട്. മുട്ടക്കോഴി, മുട്ടത്താറാവ് എന്നിവയുടെ കാര്യത്തിൽ 6 മാസത്തിന് മുകളിലുള്ളവയാണ് മുതിർന്നവയായി കണക്കാക്കുക. എന്നാൽ ഇറച്ചിക്കോഴി, ഇറച്ചിത്താറാവ് എന്നിവയുടെ കാര്യത്തിൽ 22 ദിവസത്തിന് മുകളിലുള്ളവയെ മുതിർന്നവയായി കണക്കാക്കും. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും നാളെ വൈകുന്നേരം 6:50. നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ. ¡Gracias!

0: ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ തയ്യാറാക്കിയത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. സംസ്ഥാന കൃഷി വികസന കർഷക ക്ഷേമ വകുപ്പ് 2025 സംസ്ഥാന കർഷക അവാർഡുകളുടെ ഭാഗമായി മാധ്യമരംഗത്തെ മികവിന് നൽകുന്ന കർഷക ഭാരതി അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മികച്ച ഫാം ജേർണലിസ്റ്റുകളെയാണ് അവാർഡിന് പരിഗണിക്കുന്നത്. വ്യക്തികളുടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം എന്നീ മൂന്ന് വിഭാഗങ്ങളിലായാണ് കർഷക ഭാരതി അവാർഡുകൾ നൽകുന്നത്. ഓരോ വിഭാഗത്തിലും വിജയിക്കുന്നവർക്ക് 50,000 രൂപ ക്യാഷ് അവാർഡ്, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കും. അവാർഡ് വിജ്ഞാപന തീയതി മുതൽ പിന്നോട്ടുള്ള ഒരു വർഷ കാലയളവിലെ മാധ്യമപ്രവർത്തന മികവാണ് വിലയിരുത്തുക. അപേക്ഷാ ഫോറവും വിശദമായ മാർഗനിർദ്ദേശങ്ങളും www.keralaagriculture.gov.in എന്ന കൃഷിവകുപ്പ് വെബ്സൈറ്റിലും www.fibkerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 14. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 695-0003 എന്ന വിലാസത്തിൽ അയയ്ക്കണം. കവർണപ്പുറത്ത് കർഷക ഭാരതി അവാർഡ് 2025 വിഭാഗത്തിന്റെ പേര് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഡയറക്ടറേറ്റിൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി ആത്മ പ്രോഗ്രാമിന് കീഴിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ തസികയിലെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഒരൊഴിവ്, പ്രായപരിധി 60 വയസ്സ്, പ്രതിഫലം പ്രതിമാസം 50,000 രൂപ, കാലാവധി 1 വർഷം. കൃഷി, കൃഷി വിപണനം, അഗ്രോണമി, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, മണ്ണ് ശാസ്ത്രം, കാർഷിക സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ കൃഷി അനുബന്ധ മേഖലകളിലെ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഡോക്ടറേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് കോർഡിനേഷൻ, ആസൂത്രണം എന്നിവയിൽ കുറഞ്ഞത് 10 വർഷത്തെ പ്രവൃത്തി പരിചയവും ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് 20 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. സർക്കാർ മേഖലയിലെ സേവന പരിചയം അഭിലഷണീയം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ സഹിതം 20/7/2026 ഡയറക്ടർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് വികാസ് ഭവൻ, തിരുവനന്തപുരം 695-0003 എന്ന വിലാസത്തിലേക്കോ നോഡൽ atmakerala@gmail.com എന്ന മെയിൽ ഐഡിയിലേക്കോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയെ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ്. എറണാകുളം ജില്ലയിലെ തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസിലുള്ള കാറ്റ്സ് വിത്ത് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ 2 മാസം പ്രായമുള്ള മികച്ച ഇനം കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണം 15-ന് സംഘടിപ്പിക്കുന്നു. പരിമിതമായ എണ്ണം മാത്രമുള്ളതിനാൽ താൽപര്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു. ബുക്ക് ചെയ്യേണ്ട നമ്പർ 8072-22-07-17. നമ്പർ ഒരിക്കൽ കൂടി 8072-22-07-17. കേരള കാർഷിക സർവകലാശാലയുടെ ഇ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് കാർഷിക രംഗത്തെ താൽപര്യമുള്ളവർക്കായി സൌജന്യ ഹ്രസ്വകാല ഓൺലൈൻ കോഴ്സ് സംഘടിപ്പിക്കുന്നു. വിഷയം IoT കോൺസെപ്റ്റ്സ് ഇൻ അഗ്രികൾച്ചർ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് കാർഷിക മേഖലയിൽ. ക്ലാസുകൾ ആരംഭിക്കുന്നത് 2026 ജൂലൈ 17. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് 10 ഓൺലൈൻ സെഷനുകളായി നടത്തുന്നു. ഇംഗ്ലീഷ് ഭാഷയിലാണ് പരിശീലനം. രജിസ്ട്രേഷൻ അവസാനിക്കുന്ന തീയതി 2026 ജൂലൈ 27. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഈ പഠന കേന്ദ്രം നടത്തുന്ന പരീക്ഷ പാസാക്കുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ നിശ്ചിത ഫീസ് അടച്ച് ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാവുന്നതാണ്. www.cel.kau.in/e-learning/reg.php എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് cel.kau@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 0487-243-8567 ഒരു നമ്പർ കൂടിയുണ്ട്, 8547-83-7256 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടുക. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂസിലാന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും എന്നാൽ ഭരണഘടനയോടും പൊതുജനക്ഷേമത്തോടുമുള്ള പ്രതിജ്ഞാബദ്ധതയ്ക്കാണ് മുൻതൂക്കം നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. 18 ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ദ്വിദിന പരിശീലന പരിപാടി ഗയയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിന് നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: Healthy debates strengthens the democracy. Constructive cooperation advances the state and the nation. In a democracy, we may agree to disagree. But we all should remember one thing. We all should agree towards one thing. Our commitment to the people and our commitment to our constitution.
0: ന്യൂസിലാന്റിലെ രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അവസരങ്ങളുടെ വലിയ സാധ്യതയുണ്ടെന്നും അത് പ്രയോജനപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ മോദി പറഞ്ഞു.
2: हर युग में हर दौर में भारत ने खुद को ट्रांसफॉर्म किया है और इसका कारण है हमारी सीखने की ललक. भारत सबसे सीखता है. हमारे लिए सामने वाले देश की जनसंख्या नहीं जन कल्याण की भावना मायने रखती है और इसलिए हमने न्यूजीलैंड से भी बहुत कुछ सीखा है.
0: ഇന്ത്യയുടെ വളരുന്ന ആഗോള നിലവാരത്തെയും ന്യൂസിലാന്റിന്റെ വികസനത്തിന് ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനയെയും ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ അഭിനന്ദിച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഹോച്ചിമിൻ സിറ്റിയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡറുമായി സംസാരിച്ചു. സത്വര നടപടി സ്വീകരിക്കുമെന്ന് അംബാസിഡർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3 ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ലോക്നായക് ജയപ്രകാശ് നാരായണൻ രാജ്യത്തിന് ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ മഹാനായ സ്വാതന്ത്ര്യസമര സേനാനിയും ചിന്തകനും ദേശീയ നേതാവുമായിരുന്നെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജയപ്രകാശ് നാരായൺ പബ്ലിക് ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ ഗ്രന്ഥശാലകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും

0: വരെയാണ് സമ്മേളനം. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. ഒരു മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 600,000 പേരെ വീടുകളിൽ നിന്നൊഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144 km വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിൽ കര തൊടുമെന്നാണ് റിപ്പോർട്ട്. 100 വിമാന സർവീസുകൾ റദ്ദാക്കുകയും ട്രെയിൻ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം. വിജയികൾ സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമി ഫൈനലിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: സമ്മർദ്ദങ്ങളുടെ ഭാരവുമായി എത്തുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ഒന്നും നഷ്ടപ്പെടാനില്ലാതെ പോരാട്ട സജ്ജരായ സ്വിറ്റ്സർലൻഡും നേർക്കുന്നവർ വരുമ്പോൾ കടലാസിലെ കണക്കുകൾ അപ്രസക്തമാകും. യഥാർത്ഥത്തിൽ മെസ്സി എന്ന സൂപ്പർ താരവും സ്വിസ് പടയുടെ ടീംവർക്കും തമ്മിലാണ് 4 മത്സരം. ഇതിഹാസാരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിനൊത്തുയരുന്ന മൻസാമ്പി, എംബോള, വർഗാസ്, ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പുചീട്ട്. പ്രതിരോധത്തിലെ കരുത്തും വേഗമേറിയ കൌണ്ടർ ആക്രമണങ്ങളുമാണ് സ്വിറ്റ്സർലൻഡിന്റെ പ്രധാന ആയുധങ്ങൾ. ഇന്ന് രാത്രി നടക്കുന്ന 3 ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവേ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള ശക്തികളുടെ ബലപരീക്ഷണമാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിംഗ് ഹാലണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം അല്ലകടലായി വരും.
0: വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നൊസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2 ദിനം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 9 170 റൺസ് എന്ന നിലയിൽ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 285 റൺസിന് പുറത്തായിരുന്നു. ലോർഡ്സിലാണ് മത്സരം. സ്പെയിനിലെ മാഡ്രിഡിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ 4 മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് വെള്ളി. ഇന്ന് നടന്ന ഫൈനലിൽ കൊളംബിയയോട് 228-232 എന്ന സ്കോറിനാണ് ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ T20 പരമ്പരയിലെ 5 മത്സരം സതാംപ്ടണിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ പദ്ധതിക്കു കീഴിൽ രാജ്യത്ത് 200,000 സംരംഭങ്ങൾക്ക് വായ്പ അനുവദിച്ചതായി ഭക്ഷ്യ സംസ്കരണ മന്ത്രി ചിരാഗ് പസ്വാൻ. പദ്ധതിയുടെ ആകെ ഗുണഭോക്താക്കളിൽ 44% വനിതാ സംരംഭകരാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓണാഘോഷവേളയിൽ യാത്രാതിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂസിലാന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും.

വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35. ആകാശവാണി യുവവാണി.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീത സംവിധാനം കണ്ണൂർ രാജൻ.

0: ആകാശവാണി
1: മൂന്ന് ചോദ്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയിയുടെ ദ ത്രീ ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം അവസാന ഭാഗം. റേഡിയോ നാടക രൂപാന്തരം ലക്ഷ്മൺ മാധവ്.

സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സുദർശനൻ കുറപ്പനമൂട്, എസ് രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ മാടമന, കല്ലയം കൃഷ്ണദാസ്, സുൽഫി ഓയൂർ, ഹരികുമാർ വാലേത്ത്, ഷിബു വിൻസെന്റ്, വിനിരാജ് ഡിആർ.

0: മൂന്ന് ചോദ്യങ്ങൾ,
1: നാടകം
0: അവസാന ഭാഗം.
2: ദൂരെ ഒരാൾ,
3: അതെ അതെ,
2: ശ്വാസം കിട്ടാതെയാണല്ലോ ഓടി വരുന്നത്. താടിയുണ്ട്, നീണ്ട താടി.
3: അയ്യോ,
2: അയാൾക്ക് എന്തോ സംഭവിച്ചിട്ടു,
3: വയറിൽ അമർത്തി പിടിച്ചിട്ടുണ്ട്. വേദന സഹിക്കാനാവാതെ പൊളയുന്നു.
2: ഗുരുതരമായി എന്തോ സംഭവിച്ചു.
3: അതെ, അയാൾ ഇങ്ങ് എത്തുന്നത് വരെ നോക്കി നിൽക്കണ്ട, വരൂ വരൂ, നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. വേഗം വേഗം വേഗം. ആ നമുക്ക് ഞാൻ ജീവൻ രക്ഷിക്കണം കേട്ടോ. ഇവിടെ ഇവിടെ തട്ടരുത്, തട്ടരുത്.
2: യ്യോ, കഷ്ടമായി പോയല്ലോ. താങ്ങി എഴുന്നേൽപ്പിക്കും മുമ്പേ ദേ നിലത്തേക്ക് വീണുപോയി. അയ്യോ, ബോധം നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു.
3: നോക്കൂ, അയാളുടെ വയറ്റിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ട്.
2: ആ, ഞാൻ കണ്ടു. ചോരയെ ഒലിച്ച് ദേ ഒരു പുഴ പോലെ ഒഴുകുന്നുണ്ട്. നമുക്കിത് കഴുകി വൃത്തിയാക്കാം. മുറിവ് കെട്ട
3: പിടിച്ചോളൂ. നമുക്ക് ഇയാളെ കുടിലേക്ക് കൊണ്ടുപോകാം. വേഗം വേഗം, സമയം കളയണ്ട.
2: കൊണ്ടുപോകാം.

ഓ, രാത്രിയായി, നമുക്ക് ഇയാളെ അകത്ത് കൊണ്ടുപോയി കിടത്താം. പിടിച്ചോളൂ, സൂക്ഷിച്ച് മുരുവനക്കാതെ നോക്കണം. ഇവിടെ ഇവിടെ തട്ടരുത്, തട്ടരുത്, കിടക്കയെ തട്ടാതെ വരൂ. ഈ കിടക്കയിൽ കിടത്താം.

0: കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. മുറിവേറ്റ ആ മനുഷ്യന് കാവലായി. പാവം, വേദന കടിച്ചമർത്തി കിടക്കുകയായിരുന്നിരിക്കും.
1: അതേ സന്യാസി ശ്രേഷ്ഠ, ഞാനും ഉണർന്നു കിടക്കുകയായിരുന്നു. അയാളുടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്.
0: അതെ, അയാൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ക്ഷീണം മാറി കാണും, വേദനയും കുറഞ്ഞു കാണും അല്ലേ?
1: ആ അയ്യോ, അതാ അദ്ദേഹം ഉണർന്നിരിക്കുന്നു. ആ കണ്ണുകൾ തുറന്ന് മെല്ലെ ചുറ്റും നോക്കുന്നുണ്ട്. അത്ഭുതകരമായൊരു മാറ്റം ദേ അയാളെ കാണുന്നു.

0: കുഞ്ഞെ, ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ടോ? കുറച്ചെങ്കിലും വേദന സഹിക്കാനാവുന്നുണ്ടോ?
1: കഴിഞ്ഞ രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. ഒരു മരവിപ്പ് മാത്രം. ഇപ്പോൾ വേദന കുറഞ്ഞു, ശ്വാസം നേരെ വീഴുന്നുണ്ട്. ഒരു പുതിയ ജന്മം പോലെ.
0: ഇനിയും കുറച്ച് പച്ചില മരുന്നുകൾ കൂടിയുണ്ട്. ഓരോ അണുവിലും ആരോഗ്യം നിറയട്ടെ. പൂർണ്ണമായി സുഖപ്പെട്ടിട്ട് ആശ്രമം വിട്ടിറങ്ങിയാ മതി. കാത്തിരിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. രോഗശാന്തിക്കായി പ്രാർത്ഥനകളുമുണ്ട്. വേഗം സുഖം പ്രാപിക്കും. ഈ കാടിന്റെ കുളിർമയിൽ സ്വസ്ഥമായി ശയിച്ചോളൂ.
1: മരണം തൊട്ട എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ദൈവമല്ലേ അങ്ങ്? എങ്ങനെ മറക്കാൻ കഴിയും ഈ രൂപം? എന്റെ ഓരോ ശ്വാസത്തിലും ഇപ്പോഴങ്ങുണ്ട്. ഗുരുവായി, രക്ഷകനായി, എനിക്ക് പുനർജന്മം നൽകിയ അങ്ങയെ ഞാൻ എത്ര അനുസരിച്ചാലും മതി വരില്ല. ഈ കടം ഞാൻ എങ്ങനെ വീട്ടും? പാദങ്ങൾ കഴുകി കുടിച്ചാലും തീരില്ല ഒരിക്കലും.
0: നിന്റെ മുറിവുകളിൽ പടരുന്ന വേദന ഞാൻ അറിയുന്നു. നീ നിസ്സഹായത്തോടെ കയ്പ് നുണയുകയാണ് അല്ലേ? ഈ കാടിന്റെ മടുത്തട്ടിലെ പച്ചമരുന്നുകൾ നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരും. മുറിവുണക്കാനും വേദന അകറ്റാനും കഴിവുള്ളൂ. ഇവിടെ ഇപ്പോ കുഞ്ഞിനെ ശുശ്രൂഷിക്കാൻ ഒരാളിന്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ പോയി വരാം. സുഖമായി കിടന്നോളൂ.

0: താങ്കൾക്കിപ്പോൾ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ?
1: ഇല്ല, അത്ര കണ്ടു ബുദ്ധിമുട്ടില്ല.
0: ആ, എങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ, താങ്കൾ ആരാ? എന്താ താങ്കൾക്ക് സംഭവിച്ചത്? താങ്കളുടെ കണ്ണിലെ തീവ്രത, ഈ മുറിവുകൾ, ഈ ഭാവം, പറയൂ ആരാ?
1: മുഖവുരയില്ലാതെ പറയാം, ഞാൻ അങ്ങയുടെ ശത്രു. അങ്ങയുടെ ജീവൻ എടുക്കാൻ കാത്തിരുന്നവൻ.
0: ശത്രുവോ? എങ്ങനെ? എന്തിന്? എന്തിന് നീ എന്റെ ജീവൻ എടുക്കണം? ഞാൻ എന്ത് പിഴച്ചു നിനക്ക്?
1: അങ്ങ് ഈ രാജ്യത്തിന്റെ അധിപനല്ലേ? അധികാരം, സമ്പത്ത്, പ്രതാപം എല്ലാം അങ്ങയുടെ കാൽ കീഴിൽ. അങ്ങ് പലരുടെയും സ്വപ്നങ്ങൾ തകർത്തില്ലേ? അങ്ങ് ഏത് വേഷം ധരിച്ചാലും എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവും. അത്രത്തോളം എനിക്ക് സുപരിചിതനാണ്. എന്റെ മനസ്സിലെ വെറുപ്പ് അങ്ങയുടെ രൂപം കൊത്തിവെച്ചു.
0: എനിക്ക് നിന്നെ അറിയില്ല, ഒരു തരത്തിലും ഞാൻ ഓർക്കുന്നുമില്ല. ആരാണ് നീ? എന്താണ് ഈ വൈരാഗ്യം?
1: എന്റെ സഹോദരനെ കുറിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ അങ്ങേക്ക് ഓർമ്മ വരും. അവൻ നെഞ്ചിൽ കനലുമായി നടന്നവൻ, കണ്ണുകളിൽ സ്വപ്നങ്ങളുണ്ടായിരുന്നവൻ, ചിരിയിൽ ആയിരം കഥകൾ ഒളിപ്പിച്ചവൻ. ഓർമ്മയുണ്ടോ അങ്ങേക്ക്?
0: എത്രയോ മുഖങ്ങൾ മാഞ്ഞുപോയി, എത്രയോ പേരുകൾ വിസ്മൃതിയിലാണ്ടു. പറയൂ, ആരായിരുന്നു അവൻ?
1: രാജ്യദ്രോഹ കുറ്റം ചുമത്തി സ്വത്തുക്കൾ പിടിച്ചെടുത്ത് തൂക്കിലേറ്റിയ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ. അവൻ അന്യായം കണ്ടാൽ പൊട്ടിത്തെറിക്കുന്ന ഒരഗ്നികോളമായിരുന്നു. അധികാരത്തിന്റെ അന്ധതയ്ക്കെതിരെ പോരാടിയവൻ. ഓർമ്മയില്ലേ അങ്ങേക്ക് ആ മുഖം? അവൻ എന്റെ ജീവനായിരുന്നു.

0: ഓർക്കുന്നുണ്ട്. അതിലെനിക്ക് പശ്ചാത്താപമുണ്ട്. ഒരു ഒരു ഒരു കൊടുങ്കാറ്റ് പോലെ ആ ഓർമ്മകൾ എന്നെ പിന്തുടരുന്നു. അന്നത്തെ എന്റെ തീരുമാനം എത്ര വലിയ തെറ്റായിരുന്നെന്ന് ഇന്നെനിക്ക് മനസ്സിലാകുന്നു. ക്ഷമ ചോദിച്ചാൽ തീരുന്ന പ്രവൃത്തിയായിരുന്നില്ല അത്. എങ്കിലും ഞാൻ യാചിക്കുകയാണ്.
1: എന്തിന്? ഞാൻ അങ്ങയുടെ ശത്രുവാണെന്നറിഞ്ഞ് ശ്രുതിക്ക് അവശനായി കിടക്കുന്ന എന്നെ അങ്ങേക്ക് ഇപ്പോൾ നിഷ്പ്രയാസം വകവരുത്താമല്ലോ. എന്തിനി കാരുണ്യം? എന്തിനി പശ്ചാത്താപം? അധികാരം തലയ്ക്ക് പിടിച്ചൊരാൾ ഇത്രമേൽ താഴുന്നത് വിശ്വസിക്കാനാകുന്നില്ല.
0: അധികാരത്തിന്റെ ആദ്യ നാളുകളിൽ എനിക്ക് തെറ്റുകൾ പറ്റി, കാഴ്ചകൾ മങ്ങി, വിധികൾ പിടിച്ചു, സിംഹാസനം ഒരു ഭാരമായി തോന്നി, മുൾമുനയിൽ ഇരുന്ന് പോലൊരു വേദന. പക്ഷേ കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ. ഓരോ വീഴ്ചയും ഒരു പാഠമായിരുന്നു. ഇന്നെന്റെ കിരീടം വെറും അലങ്കാരമല്ല, അത് പ്രജകളുടെ പ്രതീക്ഷയാണ്. എന്റെ വാൾ അവരുടെ രക്ഷയ്ക്കുള്ളതാണ്. എന്റെ ഭരണം അവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം.
1: അങ്ങയുടെ പിന്നീടുള്ള നല്ല ഭാവം ഒരു നുണയാണെന്ന് ഞാൻ കരുതി കൊല്ലുവാനായി മാത്രം കാത്തിരുന്നു. അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് വെറുപ്പോടെ പകയോടെ ഞാൻ നോക്കി. ഓരോ പ്രഭാതത്തിലും അറുക്കാൻ നിർത്തിയ ആടിനെ പോലെ അങ്ങയെ കണ്ടു. അങ്ങയുടെ ചിരി എന്റെ ചിന്തകളെ കൊത്തി വലിച്ചു. അങ്ങയുടെ ദയ എന്നെ കൂടുതൽ രോഷം കൊള്ളിച്ചു. പക്ഷേ ഈ കുടിലിന്റെ വാതിൽക്കൽ എത്തും വരെ ഞാൻ കണ്ടത്, കേട്ടത്, അറിഞ്ഞത് അങ്ങയുടെ ശരിക്കുമുള്ള മാറ്റമാണ്. ആ മാറ്റത്തിൽ അങ്ങയോടുള്ള എന്റെ വെറുപ്പും പകയും അടിഞ്ഞു പോകുന്നു.
0: നീ ഈ പരിസരത്ത് എന്തിനു വന്നു?
1: കൊല്ലാൻ. അങ്ങയെ കൊല്ലാൻ തന്നെ.
0: അതിന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ആരാണ് ആ ഒറ്റുകാരൻ?
1: അങ്ങയാൽ അവഗണിക്കപ്പെട്ട പണ്ഡിത സദസ്സിൽ നിന്ന് ഒരാൾ.
0: വിചിത്രമായിരിക്കുന്നു.
1: അങ്ങയെ അപായപ്പെടുത്താൻ ഞാൻ കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഒരു നിമിഷം തെറ്റിപ്പോയി. ഇല്ലെങ്കിൽ കുടിലേക്ക് പോകുന്നതിനു മുമ്പ് അങ്ങയെ ഞാൻ വകവരുത്തിയേനെ.
0: പിന്നീട് നീ എന്ത് ചെയ്തു?
1: വൈകുന്നേരമായിട്ടും അങ്ങയെ കാണാത്തത് കൊണ്ട് ഞാൻ പുറത്തിറങ്ങി. പക്ഷേ അങ്ങയുടെ അംഗരക്ഷകൻ എന്റെ മുന്നിൽ പെട്ടുപോയി. സംശയം തോന്നിയ അയാൾ എന്നെ വാളെടുത്ത് വെട്ടി. മുറിവേറ്റ ഞാൻ ഓടുകയായിരുന്നു. ഓടിയില്ലായിരുന്നുവെങ്കിൽ അവിടെ കിടന്ന് വീണ്ടും വെട്ടേറ്റ് ഞാൻ മരിച്ചു.
0: അപ്പോൾ നീ എന്നെ കൊല ചെയ്യുക തന്നെ ചെയ്യുമായിരുന്നു അല്ലേ?
1: ഉറപ്പായും. ഈ കുടിലിൽ എത്തുന്നതിന് മുൻപ് വരെ അത് മാത്രമായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇനി എന്നോട് അങ്ങ് ക്ഷമിക്കണം. കുറ്റബോധം ഒരു ഭാരം പോലെ.
0: എന്തിന്?
1: ഇവിടെ ഞാൻ മരണം തൊട്ടരികിൽ കണ്ട ആ നിമിഷങ്ങളിൽ അങ്ങ് രക്ഷകനായി അവതരിച്ചു. അങ്ങയുടെ പരിചരണം, കരുതൽ, സ്നേഹത്തിന്റെ സ്പർശം എന്റെ ഉള്ളിലെ പുകയെല്ലാം കഴുകിക്കളഞ്ഞു. ഇനി ഞാൻ അങ്ങയുടെ വിശ്വസ്ത സേവകനാണ്.
0: ക്ഷമ ചോദിക്കേണ്ടത് ഞാനാണ്. നിന്റെ സഹോദരനെ ശിക്ഷിച്ചതിന് അധികാരത്തിന്റെ തെറ്റുകൾക്ക് വില കൽപ്പിക്കുന്നില്ല. എന്നാൽ ഞാനൊരു ഭരണാധികാരിയാണെന്ന് കരുതി തെറ്റിനെ ന്യായീകരിക്കാൻ കഴിയില്ല. പിടിച്ചെടുത്ത സ്വത്തുക്കൾ ഞാൻ തിരികെ നൽകാം. നിനക്കുള്ള ചികിത്സയ്ക്കായി കൊട്ടാരം വൈദ്യരെയും സേവകരെയും ഇങ്ങോട്ടയക്കാം.
1: ജീവൻ രക്ഷിച്ചു തരും വലുതായി. ഇനി എന്ത് ക്ഷമാപണം?
0: ശരി, വിശ്രമിച്ചോളൂ. എല്ലാം ശാന്തമാകട്ടെ.

0: അങ്ങനെ ശ്വാസം കിട്ടാതെ പിടഞ്ഞ ആ മനുഷ്യൻ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ പോയി.
1: ഒരു ജീവൻ രക്ഷിച്ച സംതൃപ്തിയും സന്തോഷവും എനിക്കുണ്ട്.
0: അതാണ് ധർമ്മം.
1: പക്ഷേ ആ താടിക്കാരൻ ആരാണെന്നോ അയാൾക്ക് എന്ത് സംഭവിച്ചതാണെന്നോ അങ്ങ് അന്വേഷിച്ചില്ലല്ലോ.
0: അയാൾ ആരുമാകട്ടെ, സഹായം ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകിയെന്ന് മാത്രം. അതിൽ കൂടുതലൊന്നും അറിയാൻ ഞാൻ ശ്രമിച്ചില്ല.
1: പക്ഷേ അയാളെന്റെ ജീവൻ എടുക്കാമെന്നതായിരുന്നു ഒരു കൊടുങ്കാറ്റ് പോലെ.
0: ജീവൻ എടുക്കാനോ? കാരണം എന്തിനാ അത്ര പക?
1: അത് കാരണം ഞാൻ തന്നെയാണ്, എന്റെ ചെയ്തികൾ.
0: അതിന് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ചോരയോ വെറുപ്പോ വിധിയോ?
1: അങ്ങ് അങ്ങെന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ്, വേഷപ്രച്ഛന്നനായി വന്നതാണ്.
0: മഹാരാജൻ, അങ്ങിവിടെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഞാനത് മനസ്സിലാക്കി.
1: ഓ,
0: മണ്ണിനറിയാം വിത്തിന്റെ ഭാഷ. അങ്ങയുടെ നോട്ടവും നടപ്പും എത്ര ഒതുക്കിയിട്ടും അത് പുറത്തു വരുന്നത് ഞാൻ അറിഞ്ഞു. കാറ്റിനറിയാം പൂവിന്റെ ഗന്ധം. പുറം ലോകവുമായി എനിക്കിപ്പോൾ ഭൗതികമായ ബന്ധമില്ലെങ്കിലും അങ്ങൊരു സാധാരണക്കാരനല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. കടലിനറിയില്ലേ നദിയുടെ ദാഹം?
1: അങ്ങയുടെ വിദഗ്ധമായ ഉപദേശം എനിക്ക് ആവശ്യമായിരുന്നു. ഒരു വഴികാട്ടിയായി, ഇരുളിൽ വെളിച്ചമായി. ഇവിടെ സാധാരണക്കാർക്ക് മാത്രം പ്രവേശനമുള്ളത് കൊണ്ടാണ് നാം വേഷം മാറി വന്നത്.
0: സാധാരണക്കാരൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വേഷമോ ഭാവമോ അല്ല. ഇവിടെ വന്നു ചേരുന്ന എല്ലാവർക്കും സാധാരണക്കാരുടെ മനസ്സുണ്ടായിരിക്കണം എന്നതാണ്. മനസ്സ്, അതാണ് പ്രധാനം. അങ്ങിപ്പോ ആടയാഭരണവും കിരീടവും ചെങ്കോലും ഒക്കെയായി വന്നാലും ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ സാധാരണക്കാരനായിരിക്കണം. വിനയത്തിന്റെ പാഠം പഠിക്കാൻ.
1: അങ്ങയുമായി അടുത്തപ്പോഴാണ് ഞാൻ എന്റെ വിഡ്ഢിത്തം മനസ്സിലാക്കുന്നതേ. എന്റെ അഹങ്കാരം അത്ര വലുതായിരുന്നു.
0: ഇവിടെ നിൽക്കുമ്പോ അങ്ങ് ഒരു പരിധിവരെ സാധാരണക്കാരൻ തന്നെയായിരുന്നു. അതൊക്കെ പോട്ടെ, മനസ്താപം വെടിഞ്ഞ് പറഞ്ഞു വന്ന കാര്യം പൂർത്തീകരിച്ചോളൂ.
1: അധികാരമേറ്റപ്പോൾ സിംഹാസനവും അധികാരത്തിന്റെ കൊടുമുടിയും എന്റെ മാത്രം ലോകമായി. എന്റെ ഓരോ നോട്ടവും കൽപ്പനയായി, ഓരോ വാക്കും നിയമമായി. എന്റെ ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കി. ഏകാധിപതിയായിരുന്നു ഞാൻ. ജനങ്ങളുടെ കണ്ണീരിൽ ഞാൻ എന്റെ സാമ്രാജ്യം കണ്ടു.
0: അധികാരം, അതൊരു മരീചികയാണ് കുഞ്ഞെ. അതൊരുവന് ഉന്മാദിയാക്കും. ഒരുവന്റെ കണ്ണു മൂടിക്കിട്ടും, സ്വയം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാക്കും. അതാണ് അധികാരത്തിന്റെ പോരായ്മ. നന്മതിന്മകളെ തിരിച്ചറിയാനാവാത്ത അധികാരിക്കും ഒപ്പം പ്രജകൾക്കും അധികാരം ഭാരമായി മാറും.
1: നാം രാജാവാകുമ്പോൾ രാജ്യത്തിനകത്തും പുറത്തും ഭീഷണികളുണ്ടായി. എന്റെ അധികാരത്തിനെതിരായുള്ള ഓരോ സ്വരവും അപകട സൂചനയായി തോന്നി. അധികാരം ഉറപ്പിക്കാൻ, രാജ്യത്തെ വരുതിയിലാക്കാൻ ഞാനൊരു വഴി കണ്ടെത്തി. സ്വത്തുക്കൾ പിടിച്ചെടുത്തു, പലരുടെയും ജീവനും സ്വപ്നങ്ങളും കവർന്നെടുത്തു. അവരുടെ ശബ്ദങ്ങളെ ഇല്ലാതാക്കി. ഈ പാപഭാരം ഇന്നും എന്നെ പിന്തുടരുന്നു.
0: കുറ്റബോധത്തിന്റെ കയ്പുനീരും പശ്ചാത്താപത്തിന്റെ തീവ്രയാതനയുമാണ് അങ്ങയെ നന്മയിലേക്ക് നയിച്ചത്. മനസ്സാക്ഷിക്കുത്തിന്റെ വേദനയിൽ മെഴുകുരി ജോലിക്കുന്നത് പോലെ അങ്ങ് സ്വയം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു.
1: ആ താടിക്കാരന്റെ സഹോദരൻ എന്റെ സിംഹാസനത്തിനെതിരെ ജനങ്ങളെ ഇളക്കിവിട്ടു. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ഞാൻ അയാളെ തകർത്തു. സ്വത്തുക്കളെല്ലാം പിടിച്ചെടുത്തു, വധശിക്ഷ നൽകി. കോട്ടകൊത്തളങ്ങളിൽ ഇപ്പോഴും കേൾക്കുന്നുണ്ട് ആ സഹോദരന്റെ നിലവിളി. എന്റെ കുറ്റബോധം, എന്റെ പശ്ചാത്താപം, അതുകൊണ്ട് എന്താണ് ഫലം?
0: സംഭവിച്ചതെല്ലാം സംഭവിച്ചു. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ഇനി വ്യാകുലപ്പെടരുത്. ആ മനുഷ്യൻ വന്നതും പോയതും പറഞ്ഞതും പറയാത്തതും ഒക്കെ എനിക്കറിയാം. ഇവിടെ വെച്ച് നിങ്ങൾ തമ്മിലുണ്ടായ സംഭാഷണം മുഴുവൻ അയാൾ എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. സംശയം വേണ്ട മഹാരാജൻ, അയാളുടെ ഹൃദയം ശാന്തമായിരിക്കുന്നു. പകയുടെ കരുനിഴൽ മഞ്ഞുപോയിരിക്കുന്നു.
1: സമാധാനമായെനിക്ക് സന്യാസിശ്രേഷ്ഠ. ഇപ്പോ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ, നെഞ്ചിലെ കല്ലുരുകി നീങ്ങിയ പോലെ. ഇനിയും മടങ്ങിപ്പോകാൻ എന്നെ അനുവദിച്ചാലും.
0: ആയിക്കോട്ടെ, സന്തോഷമായി മടങ്ങിക്കോളൂ.
1: പിന്നെ ഈ നിമിഷത്തിലും അങ്ങയോട് അപേക്ഷിക്കുകയാണ് എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം.
0: അങ്ങയുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിച്ചു കഴിഞ്ഞല്ലോ.
1: അതങ്ങനെ മനസ്സിലാവുന്നില്ലല്ലോ.
0: അങ്ങീ കുടിലിൽ കഴിഞ്ഞ നിമിഷങ്ങളിലെ അനുഭവത്തിലൂടെ ഞാൻ പറയാം. ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ താമസം വന്നപ്പോ അങ്ങ് മടങ്ങിയിരുന്നെങ്കിൽ ആ താടിക്കാരൻ അങ്ങെ ആക്രമിക്കുമായിരുന്നു അല്ലേ?
1: അതെ.
0: പരിക്കേറ്റ ആ മനുഷ്യനെ ശുശ്രൂഷിക്കാൻ തയ്യാറായതുകൊണ്ട് അയാൾക്ക് അങ്ങയോടുണ്ടായിരുന്ന പക ഇല്ലാതെയായി. കഴിഞ്ഞ കാലത്തെയോ വരും കാലത്തെയോ ഓർത്ത് ഒന്നും ചെയ്യാനാവില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ഏതു കാര്യവും എപ്പോൾ തോന്നുന്നുവോ അപ്പോ ചെയ്യുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ഈ നിമിഷത്തിൽ നിങ്ങളോടൊപ്പമുള്ളയാൾ ആരാണോ ആ ആളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഇനി പ്രവൃത്തി, ഒപ്പമുള്ളവർക്ക് നന്മ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി. ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്നർത്ഥം.
1: അതെ,
0: മനസ്സിലായല്ലോ.
1: അതെ,
0: വിജയി ഭവ. Hmm.

ചോദ്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയിയുടെ ദ ത്രീ ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം അവസാന ഭാഗം സമാപിക്കുന്നു. റേഡിയോ നാടക രൂപാന്തരം ലക്ഷ്മൺ മാധവ്. സംവിധാനം റൂബി ബാബു.

കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും രാജാവ് സുദർശനൻ കുടപ്പനമൂട്, സന്യാസി എസ് രാധാകൃഷ്ണൻ, പണ്ഡിതന്മാർ ഉണ്ണികൃഷ്ണൻ മാടമന, ഹരികുമാർ വാലേത്ത്, സുൽഫി ഓയൂർ, ഷിബു വിൻസെന്റ്, അംഗരക്ഷകൻ വിനിരാജ് ഡിആർ, താടിക്കാരൻ കല്ലയം കൃഷ്ണദാസ്. സംവിധാന സഹായം എൻ സുനിത, ദീപാവിയൻ.

ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം ദാമോദരൻ തമ്പുരയുടെ കവരികൾ, രവി ബോബയുടെ സംഗീതം. യേശുദാസ് പാടിയത് ചിത്രം ഒരു വടക്കൻ വീരഗാഥ.

ചലച്ചിത്രഗാനം ഇനി 8:40 കേൾക്കാം. ആകാശവാണി

0: വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് നിന്നുപോയ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അവർ മെച്ചപ്പെട്ട നിലയിലേക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ പെൺകുട്ടികൾക്ക് കൈത്താങ്ങാവുന്ന ഒരു പദ്ധതിയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി അഥവാ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 14 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 8-ാം ക്ലാസ് പാസായ കുട്ടികളെയാണ് ഈ പദ്ധതിയിലേക്ക് പരിഗണിക്കുന്നത്. ഇതിനായി അനുശാസിക്കുന്ന ചില മാനദണ്ഡങ്ങളും ഒരു നിശ്ചിത തുകയുടെ നിക്ഷേപവും തുക ലഭിക്കാനുള്ള യോഗ്യതയുമൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അവ എന്താണെന്നും എങ്ങനെയാണ് ഇത് യോഗ്യതയുള്ള പെൺകുട്ടികളിലേക്ക് ഈ പ്രയോജനം ലഭിക്കുന്നതെന്നും ശ്രദ്ധിക്കാം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയത്തിൽ നിന്ന് 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ എന്നിവരെയാണ്. അതായത് സമൂഹത്തിൽ പിന്നാക്കാവസ്ഥയിലായ SC/ST വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങായാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. 9-ാം ക്ലാസ്സിൽ ചേരുന്ന വർഷം പെൺകുട്ടികൾക്ക് March 31 16 വയസ്സിൽ താഴെയായിരിക്കണം പ്രായം. ഈ പദ്ധതിയിൽ ചേരുന്നതിനായി കുറച്ചുപേരെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. വിവാഹിതരായ പെൺകുട്ടികൾ, സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിവയിൽ പഠിക്കുന്നവർ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, CBSE അഫിലിയേറ്റഡ് സ്കൂളുകൾ തുടങ്ങി കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്കൂളുകളിൽ ചേരുന്ന പെൺകുട്ടികൾ എന്നിവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടിയുടെ പേരിൽ ഒരു നിക്ഷേപം നടത്തുകയും നിശ്ചിത വയസ്സ് കഴിയുമ്പോൾ പെൺകുട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുമാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്കീമിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിനിയുടെ പേരിലും 3,000 രൂപ പൊതുമേഖലാ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിക്കുകയും 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ നിക്ഷേപവും പലിശയും പെൺകുട്ടിക്ക് ലഭിക്കുകയും ചെയ്യും. സ്ഥിര നിക്ഷേപമായാണ് കുട്ടിയുടെ പേരിൽ ഈ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത്. 18 വയസ്സാകുന്നതുവരെ ഈ പണം പിൻവലിക്കാൻ കഴിയില്ല. എന്നാൽ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇത് പിൻവലിക്കുകയും ചെയ്യാം. ഈ തുകയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്നാൽ ഈ തുക കാലാവധി എത്തുന്നതിന് മുമ്പ് പിൻവലിക്കാനോ പലിശ വാങ്ങാനോ അനുവാദമില്ല. ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ ബാങ്കിന്റെ പാസ്ബുക്കോ സ്ഥിര നിക്ഷേപത്തിന്റെ സർട്ടിഫിക്കറ്റോ പെൺകുട്ടിക്ക് നൽകും. 18 വയസ്സ് തികയുമ്പോൾ ഈ തുക പെൺകുട്ടിക്ക് ലഭിക്കും എന്ന് പറഞ്ഞല്ലോ. അതിൽ 18 വയസ്സ് പൂർത്തിയായ 10-ാം ക്ലാസ് വിജയിച്ച ഗുണഭോക്താവായ പെൺകുട്ടിക്ക് മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ. 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 10-ാം ക്ലാസ് വിജയിച്ച സർട്ടിഫിക്കറ്റും 9-ാം ക്ലാസ്സിൽ പഠിച്ചതായുമുള്ള സ്ഥാപന തലവന്റെ സാക്ഷ്യപത്രവും ഹാജരാക്കിയാൽ ഗുണഭോക്താവിന് തുക ലഭിക്കും. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തെ ഭരണകൂടങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നിവയാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ പങ്കാളികളായി നിയോഗിച്ചിട്ടുള്ളത്. പെൺകുട്ടികളുടെ സെക്കൻഡറി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി നമ്മുടെ സമൂഹത്തിലെ SC/ST വിദ്യാർത്ഥികളുടെ ഇടയിൽ കാലോചിതമായ പരിഷ്കരണത്തിന് ഇടയായി തീരുമെന്നതിൽ സംശയമില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഈ കേന്ദ്ര പദ്ധതിയായ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന പദ്ധതി നമ്മുടെ സമൂഹത്തിൽ മികച്ച മാറ്റത്തിന് വഴിയൊരുക്കും എന്ന് നിസ്സംശയം പറയാം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മൈസൂരുവിലാണ് അന്ത്യം. 1938 April 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ജാനകി 3 വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു. 1957 19 വയസ്സിൽ വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിലൂടെയാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി ഉൾപ്പെടെ 20 ഭാഷകളിലായി 10,000-ക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചു.

0: ലഭിച്ചിട്ടുണ്ട്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. ന്യൂസിലൻഡിലെ രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡർ അറിയിച്ചു. സംഭവത്തിൽ വിയറ്റ്നാം എംബസിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ നോർക്ക CEO മുഖ്യമന്ത്രി VD സതീശൻ ചുമതലപ്പെടുത്തി. ഏകോപനത്തിനായി കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഹൈദരാബാദിനെ രാജ്യത്തെ പ്രധാന അതിവേഗ റെയിൽ ഹബ്ബാക്കി മാറ്റാനൊരുക്കി കേന്ദ്രം. ഹൈദരാബാദിനെ പൂനെ, ചെന്നൈ, ബംഗളൂരു എന്നീ പ്രമുഖ സാമ്പത്തിക കേന്ദ്രങ്ങളുമായി കൂട്ടിയിണക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴികൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. ഒരു മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കൊച്ചി കോർപ്പറേഷന്റെ 3 റോ വെസൽ നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരാ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പോലീസിനെ കൂടുതൽ ജനസൌഹാർദ്ദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാകുകയെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സർക്കാർ ഫണ്ടിനു പുറമെ CSIR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വെരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് എല്ലാ ജില്ലകളിലും വെരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ പിടിയിലായി. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി വിശാൽ സോമനാണ് പിടിയിലായത്. ഓണാഘോഷവേളയിൽ യാത്രാനിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത്, മംഗളൂരു, ചെന്നൈ, കൊല്ലം, ബംഗളൂരു, എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ഭാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 600,000 പേരെ ഒഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനയിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിൽ കരതൊടുമെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മലാപ്പറമ്പിലെ 150 വീടുകൾ ഹരിതഭവനങ്ങളാക്കിയ ദേശോധാരിണി വായനശാലയ്ക്കുള്ള ശുചിത്വ മിഷൻ പുരസ്കാരം ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി സമ്മാനിച്ചു. ഭക്ഷണാവശിഷ്ടങ്ങൾ വീടുകളിൽ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കി കൃഷിക്ക് ഉപയോഗിക്കുക, അജൈവ പാഴ്വസ്തുക്കൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഹരിതഭവനങ്ങളിലൂടെ നടപ്പാക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നാളെ രാത്രി 7 മണിവരെ ജലവിതരണം മുടങ്ങുമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. പാറ്റൂർ, മഞ്ചൂർ, മാതൃഭൂമി റോഡ്, ചിറക്കുളം റോഡ്, മൂലവിളാകം, തമ്പുരാൻമുക്ക്, പേട്ട, ചാക്ക, പാൽക്കുളങ്ങര, ഓൾസെയിൻസ്, വെട്ടുകാട്, ശംഖുമുഖം, കൊച്ചുവേളി എന്നീ സ്ഥലങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ എസ് ജാനകി പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീത സംവിധാനം ഇളയരാജ, ചിത്രം ആ രാത്രി.

0: मौसम विभाग ने अगले 4-5 दिनों में देश के उत्तरी और पूर्वी हिस्सों में तेज बारिश का अनुमान व्यक्त किया है। इन इलाकों में जम्मू कश्मीर और लद्दाख, हिमाचल प्रदेश, उत्तराखंड, पंजाब, चंडीगढ़, हरियाणा, दिल्ली, पूर्वी उत्तर प्रदेश, छत्तीसगढ़, झारखंड, पश्चिम बंगाल के गांगेय क्षेत्र, अरुणाचल प्रदेश, नागालैंड, मणिपुर, मिजोरम, त्रिपुरा और ओडिशा शामिल हैं। इस बीच विभाग ने कल असम, मेघालय, पश्चिम बंगाल में हिमालय के तराई वाले क्षेत्रों, सिक्किम और बिहार में मूसलाधार वर्षा का ऑरेंज अलर्ट जारी किया है। अगले 2-3 दिनों में बारिश वाले इलाकों के साथ साथ अंडमान और निकोबार द्वीप समूह, पूर्वी और पश्चिमी मध्य प्रदेश में बिजली कड़कने और तेज हवाओं के साथ आंधी तूफान आने की संभावना है। तटीय आंध्र प्रदेश में कल लू की स्थिति हो सकती है। दक्षिण पश्चिम मानसून के फिर से सक्रिय होने के बाद महाराष्ट्र में खरीफ फसल की बुआई में तेजी आई है। कृषि आयुक्त कार्यालय के अनुसार 6.51 हेक्टेयर पर बुआई पूरी हो चुकी है। इस बुवाई में 7 जुलाई तक गन्ने को छोड़कर राज्य के 14.44 करोड़ हेक्टेयर औसत क्षेत्र के 45% हिस्से को सम्मिलित किया गया है। गन्ने की खेती सहित 6.58 करोड़ हेक्टेयर में बुवाई और रोपाई का काम पूरा हो चुका है। ये कुल क्षेत्र का 42% है। तूफान बावी के चीन के पूर्वी तट की ओर बढ़ने के कारण चीन में एहतियातन 6 लाख से अधिक लोगों को सुरक्षित स्थानों पर पहुंचाया गया है। ये तूफान जापान के साकिशिमा द्वीपों और उत्तरी ताइवान से गुजरने के बाद अब चीन के लिए खतरा बना हुआ है। मेघालय अनानास महोत्सव 2026 का 4th संस्करण नई दिल्ली के दिल्ली हाट में शुरू हो गया है। इसमें बाजार संपर्क को बढ़ावा देने के लिए राज्य के अनानास उत्पादकों को प्रदर्शित किया जा रहा है। और अब खेल खबरें। फीफा विश्व कप के क्वार्टर फाइनल मुकाबले में आज देर रात 2:30 बजे नॉर्वे का सामना इंग्लैंड से होगा। दूसरे मुकाबले में कल सुबह 6:30 बजे मौजूदा चैंपियन अर्जेंटीना और स्विट्जरलैंड आमने सामने होंगे। फ्रांस और स्पेन पहले ही सेमीफाइनल में पहुंच चुके हैं। भारतीय तीरंदाज ज्योति सुरेखा वेन्नम, प्रीतिका प्रदीप और चिकिता तनिपार्थी की तिकड़ी ने आज तीरंदाजी विश्व कप के 4th चरण में रजत पदक अपने नाम किया। टीम को महिला कंपाउंड टीम स्पर्धा के फाइनल में कोलंबिया से हार का सामना करना पड़ा। वहीं प्रीतिका प्रदीप ने व्यक्तिगत महिला कंपाउंड में कांस्य पदक जीता। विंबलडन टेनिस टूर्नामेंट के महिला सिंगल्स के फाइनल में चेकिया की कैरोलिना मुखोवा और लिंडा नोस्कोवा आमने सामने हैं। वहीं पुरुष डबल्स के फाइनल में ब्रिटेन के हेनरी पैटन और फिनलैंड के हैरी हेलियावारा ने क्रोएशिया के मटे पाविक और अल साल्वाडोर के मार्सेलो अरेवालो की जोड़ी को 7-6, 7-6 से हराकर पुरुष डबल्स का खिताब अपने नाम किया है। भारत ने इंग्लैंड के साथ 5 T20 मैचों की श्रृंखला का अंतिम मुकाबला साउथहैम्पटन में जारी है। ताजा समाचार मिलने तक इंग्लैंड ने 16 ओवर में 1 विकेट पर 210 रन बना लिए हैं। इंग्लैंड ने श्रृंखला में 3-0 की अजेय बढ़त हासिल कर रखी है। भारतीय महिला क्रिकेट टीम और इंग्लैंड के बीच एकमात्र टेस्ट मैच लंदन के ऐतिहासिक लॉर्ड्स मैदान पर खेला जा रहा है। दूसरे दिन आज भारत ने अपनी दूसरी पारी में ताजा समाचार मिलने तक बिना विकेट गंवाए 42 रन बना लिए हैं। इससे पहले इंग्लैंड की पहली पारी 170 रन पर सिमट गई। और अब अंत में मुख्य समाचार एक बार फिर। प्रधानमंत्री नरेंद्र मोदी न्यूजीलैंड की ऐतिहासिक यात्रा संपन्न करने के बाद स्वदेश रवाना। कहा, दोनों देशों के बीच व्यापार समझौते से भारत विकसित राष्ट्र बनने की ओर तेजी से बढ़ेगा। वियतनाम में नाव दुर्घटना में 15 भारतीयों की मौत। राष्ट्रपति, उपराष्ट्रपति और प्रधानमंत्री ने शोक व्यक्त किया। पश्चिम बंगाल सरकार ने समान नागरिक संहिता के मसौदा विधेयक की जांच के लिए सेवानिवृत्त न्यायाधीश की अध्यक्षता में 9-सदस्यीय समिति का गठन किया। और फीफा फुटबॉल विश्व कप में नॉर्वे और इंग्लैंड तथा मौजूदा चैंपियन अर्जेंटीना और स्विट्जरलैंड के बीच क्वार्टर फाइनल मुकाबला। इसके साथ ही समाचार संध्या का ये अंक समाप्त हुआ। नमस्कार।
1: गुड इवनिंग, दिस इज आकाशवाणी एंड आई एम वल्सा विलियम्स विद द न्यूज एट 9। The headlines. Prime Minister Narendra Modi departs for home after concluding landmark New Zealand visit. Says bilateral trade agreement between two countries will accelerate India's journey towards a developed nation. 15 Indians killed in a boat mishap in Vietnam. President, Vice President and Prime Minister express condolence. West Bengal government forms 9-member committee headed by a retired judge to examine draft bill of uniform civil code. Legendary singer S. Janki, known as Nightingale of South India, passes away. IMD forecast heavy rainfall across northern and eastern parts of the country for next 4 to 5 days. In FIFA World Cup, Norway to take on England, while defending champions Argentina to clash with Switzerland in quarterfinals. And Indian women's compound team clinches silver medal at Archery World Cup Stage 4 in Madrid. Prime Minister Narendra Modi has concluded his historic 2-day visit to New Zealand and departed for India. The visit, the first by an Indian Prime Minister to New Zealand in over 4 decades, gave a major boost to bilateral ties. During the visit, Prime Minister Modi held talks with his New Zealand counterpart Christopher Luxon. The two leaders witnessed the exchange of 5 memoranda of understanding in areas including defence, tourism, sports, disaster management and dairy and animal husbandry. A major highlight of the visit was the community event at Auckland's Spark Arena, attended by over 10,000 members of the Indian diaspora. Addressing the gathering, Mr. Modi stated that the future of India and New Zealand is intertwined and the bilateral trade agreement will accelerate India's journey towards a developed nation.
2: भारत और न्यूजीलैंड के रिश्ते में यादें भी हैं, दोस्ती भी है, वैल्यूज भी है और एक कमिटमेंट भी है. भारत न्यूजीलैंड की यही वाका एक नई यात्रा पर निकलने के लिए तैयार है. हमारे सामने अवसरों से भरा खुला समुद्र है. हवाएं हमारे साथ है, समंदर की विशाल लहरें हमारे साथ है, इच्छा शक्ति का नीला आसमान हमारे साथ है. पाने को काफी कुछ है और मैं जानता हूं हम सफल होंगे.
1: On the occasion, Prime Minister Luxon described India as a trusted friend, praised the contribution of the Indian community to New Zealand's progress, and appreciated Prime Minister Modi's leadership. Prime Minister Modi thanked Prime Minister Luxon for his warm hospitality and said the visit had opened a new chapter in India-New Zealand relations. Referring to the 40-year gap since the last visit by an Indian Prime Minister, he said the next visit would not take so long.
2: 40 साल के बाद कोई भारतीय पीएम न्यूजीलैंड की धरती पर आया है. ये मेरा सौभाग्य है. मैं न्यूजीलैंड के सभी निवासियों के लिए, आप सभी लोगों के लिए 140 करोड़ भारतीयों की शुभकामनाएं लेकर आया हूं. साथियों, प्रधानमंत्री के रूप में भले ही मेरा पहला न्यूजीलैंड दौरा है, लेकिन 25-30 साल पहले जब मैं किसी सरकार में भी हिस्सा नहीं था, सार्वजनिक जीवन में मुझे कोई जानता नहीं था, तब भी मुझे यहाँ न्यूजीलैंड आने का अवसर मिला था.
1: Defence Minister Rajnath Singh today said that India is building a strong, self-reliant and future-ready defence force by strengthening both conventional defence capabilities and advanced technologies. He said future wars may employ artificial intelligence and other emerging technologies, but they will ultimately be won by national resolve, courageous soldiers and capable military power. Mr. Rajnath Singh was addressing the commissioning ceremony of the INS Mahendragiri, the 6th Project 17A Indigenous Stealth Frigate, into the Eastern Fleet at Vishakhapatnam. He said the commissioning marks another milestone in strengthening India's maritime power and indigenous defence capability. 15 Indian tourists were killed after a boat capsized near Vietnam's Phu Quoc Island today. The Embassy of India in Vietnam confirmed that the deceased include 13 men and 2 women. In a post on social media, the embassy shared the list of the victims, stating that the names were provided by the Vietnamese authorities. According to the embassy, 10 of the deceased were from Tamil Nadu, 3 from Andhra Pradesh and 2 from Kerala. The boat was carrying 36 people, including 32 Indian tourists, 3 crew members and 1 attendant. 21 people, including 17 passengers and 4 crew members, were rescued and admitted to hospitals. 2 survivors remain in critical condition and are receiving intensive medical care. President Draupadi Murmu, Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have expressed condolence at the tragic accident. Expressing sadness at the boat accident, the President offered condolences to the grieving families and prayed for the speedy recovery of the injured. The Pradhan Mantri Formalization of Micro Food Processing Enterprises scheme has crossed the milestone of sanctioning loans to more than 2 lakh micro food processing enterprises across the country. The scheme has leveraged project investments of over 20,300 crore rupees and generated nearly 11 lakh direct and indirect employment opportunities. Addressing a special event in New Delhi today, Union Minister for Food Processing Industries, Chirag Paswan, said, "The achievement is not merely a milestone to celebrate, but a strong foundation for the next phase of India's food processing growth story." Mr. Paswan also underlined that the participation of women entrepreneurs at nearly 44% of all beneficiaries reflects the true spirit of women-led development, a cornerstone of Vikasit Bharat. Union Railway and IT Minister Ashwini Vaishnav today announced plans to develop Hyderabad as a major high-speed rail hub with proposed bullet train corridors linking the city to Pune, Chennai and Bengaluru. Speaking at an industry event in Hyderabad, he said the high-speed rail network will significantly reduce travel time and strengthen connectivity among South India's major economic centres.
3: 3 high-speed bullet train corridors to Hyderabad to Telangana, which will totally change the landscape. If you see, from Pune to Hyderabad, from Hyderabad to Chennai, from Hyderabad to Bengaluru, this will become a major game changer for entire region, and Hyderabad will become the high-speed hub. This will totally change the landscape. It will bring huge amount of development. The economies of this entire region will become fully integrated.
1: This is Akashvani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back, here with us on the news at 9. The West Bengal government has formed a 9-member committee to examine the draft bill of a uniform civil code for the state. A notification has already been published in this regard. Justice retired Ranjana Prakash Desai will be the chairperson. Former Meghalaya Governor Tathagata Roy is one of the members of the committee. Legendary playback singer S. Janaki, fondly known as the Nightingale of the South, passed away at the age of 88 today in Mysuru, Karnataka, after battling age-related health issues. Spanning over 6 decades, her career saw her singing in nearly 48,000 songs in multiple languages, including Kannada, Tamil, Telugu, Malayalam and Hindi. She was the voice behind generations of film stars. She collaborated with legendary music directors like Ilayaraja, M.S. Vishwanathan, A.R. Rahman, among others. She is conferred with 33 state film awards and recipient of Padma Bhushan. Vice President C.P. Radhakrishnan has said that differences of opinion are natural in a democracy, but commitment to the constitution and public welfare must remain paramount. Addressing the inaugural session of the orientation and training program for members of the Bihar Legislative Assembly in Gayaji, Mr. Radhakrishnan called upon public representatives to accord the highest priority to democratic values, transparency and accountability towards the people. The chairman of the Joint Parliamentary Committee on One Nation, One Election, Member of Parliament P.P. Chaudhary, today said that holding simultaneous elections to the Lok Sabha and state assemblies would strengthen governance, reduce expenditure and benefit the country's economy. Addressing media persons in Goa, Mr. Chaudhary said the 41-member committee representing all major political parties is touring states to gather views from governments, political parties, constitutional experts, civil society and other stakeholders. Goa is the 9th state being visited by the committee. Union Ministry of Health and Family Welfare has launched the monthly webinar series on best practices under the National Health Mission on the occasion of World Population Day 2026. Envisioned as a year-round knowledge-sharing platform, the initiative will bring together states and union territories to present successful innovations, exchange implementation experiences, and accelerate the adoption of evidence-based practices for strengthening healthcare delivery nationwide. Iran's Supreme Leader Ayatollah Mujtaba Khamenei today vowed to avenge the death of his father Ayatollah Ali Khamenei, who was assassinated in U.S.-Israeli strikes earlier in the year, describing it as the responsibility of the nation. He also praised the massive turnout at the late leader's funeral as historic. In a message issued on the occasion of the funeral and burial of Ayatollah Ali Khamenei, Mujtaba Khamenei declared that those responsible for the killing would not escape justice. Meanwhile, U.S. President Donald Trump threatened Iran today after the funeral of Ayatollah Ali Khamenei saw open calls for his killing. In a social media post, Trump made the comments after senior U.S. officials demanded that Iran make a public statement saying the Strait of Hormuz is open and that ships crossing the vital corridor would not be attacked any longer. The Intermeteorological Department, IMD, has forecast heavy rainfall across northern and eastern parts of the country for the next 4 to 5 days. These places include Jammu and Kashmir, Ladakh, Himachal Pradesh, Uttarakhand, Punjab, Chandigarh, Haryana, Delhi, East Uttar Pradesh, Chhattisgarh, Odisha, Jharkhand, Gangetic, West Bengal, Arunachal Pradesh, Nagaland, Manipur, Mizoram and Tripura. Meanwhile, IMD has issued an orange colour warning for heavy to very heavy rainfall over Assam, Meghalaya, Sub-Himalayan West Bengal, Sikkim and Bihar for tomorrow. In the FIFA World Cup, Norway will take on England, while defending champions Argentina will clash with Switzerland in the quarterfinals to determine the remaining semi-finalists. The third quarterfinal match between Norway and England will be played at Miami Stadium, with kickoff scheduled for 2:30 a.m. Indian Standard Time. Later, Argentina will face Switzerland at Kansas City Stadium at 6:30 a.m. Indian Standard Time. The Indian women's compound team of Jyoti Surekha Venam, Preetika Pradeep and Chikita Taniparthi clinched the silver medal at the Archery World Cup Stage 4 in Madrid, Spain today. The Indian trio went down 228-32 to Colombia in the final. Meanwhile, in women's individual compound event, teenage archer Preetika Pradeep produced a stunning turnaround to beat world number 11 Hazel Borun of Turkey 145-142, clinching her maiden World Cup bronze. In the historic one-off women's test at Lord's Cricket Ground in London, India was 63 for no loss in their second innings on day two when reports last came in. Earlier, England were bowled out for 170 runs in their first innings today. Amy Jones was the top scorer with 53 runs for India. Kranti Gaur took a 5-wicket haul, while Sayali Satkare and Sneh Rana scalped 2 wickets each. In men's cricket, England were 241 for 1 in 18.3 overs against India in the fifth and final T20 international of the series in Southampton when reports last came in. Earlier, India won the toss and elected to field. England has already clinched the series with a 3-0 lead, while India will be aiming to register a consolation victory before the teams move on to the ODI series. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi departs for home after concluding landmark New Zealand visit, says bilateral trade agreement between two countries will accelerate India's journey towards a developed nation. 15 Indians killed in a boat mishap in Vietnam, President, Vice President and Prime Minister express condolence. West Bengal government forms 9-member committee headed by a retired judge to examine draft bill of Uniform Civil Code. Legendary singer S. Janki, known as Nightingale of South India, passes away. IMD forecasts heavy rainfall across northern and eastern parts of the country for next 4 to 5 days. In FIFA World Cup, Norway to take on England, while defending champions Argentina to clash with Switzerland in quarterfinals. And Indian women's compound team clinches silver medal at Archery World Cup Stage 4 in Madrid. That is all in the news at 9. Good night.
4: ലോകം ഫെൻസിംഗ് താരവും കേരള ഫെൻസിംഗ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ കെ ശിവകുമാറുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
5: ശിവകുമാർജി, പരിപാടിയിലേക്ക് സ്വാഗതം.
6: നമസ്കാരം സർ.
5: ഫെൻസിംഗിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം മനസ്സിൽ വരുന്നത്, താങ്കൾ ഈ കായിക രംഗത്തിലേക്ക് എങ്ങനെ വന്നത്, തുടക്കം എങ്ങനെയായിരുന്നു?
6: ഞാൻ സ്കൂൾസ് മുതലേ സ്പോർട്സിലുണ്ടായിരുന്നു, അത്ലറ്റിക്സ് ആയിരുന്നു. ഞാൻ അത്ലറ്റിക്സ് ചെയ്യുന്നതിന്റെ നമ്മളപ്പം സ്കൂൾസിലെ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വിളിക്കും. എട്ടാം ക്ലാസ് തൊട്ടാണ് തുടങ്ങി. അതെങ്ങനെ തുടങ്ങി വന്നപ്പോഴത്തേക്ക് അന്ന് കബഡിക്ക് പോകണം, കബഡിക്ക് സാർ വന്ന് കബഡി ഉണ്ട് അടുത്ത ആവശ്യം ഉണ്ട്, ആ പോകാൻ സാറെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സ്കൂളിനെ കുറച്ച് പേരുണ്ടാവും, അത് ഞങ്ങൾ പോകും. കബഡിക്ക് പോകും, ക്രിക്കറ്റ് പോകും, വോളിബോളിന് പോകും, അത്ലറ്റിക്സിന് പോകും.
5: കിട്ടുന്ന
6: ചാൻസിൽ ഞങ്ങൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അന്ന് ഇത്ര വിപുലമായിട്ടുള്ള രീതിയിലൊന്നുമല്ല, അന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന സ്പോർട്സ് നമ്മുടെ നാടൻ രീതിയിലുള്ളത് അങ്ങ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര എക്യുപ്മെന്റ്സ് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ രാവിലെ ഉള്ളത് ഞങ്ങൾ എടുക്കുന്നു, ആ സാറ് കൊണ്ടുപോകുന്നു, ഞങ്ങൾ കൊണ്ട് കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നു, തിരിച്ച് നമ്മൾ സ്കൂളിൽ വരുന്നു.
5: അത് കഴിഞ്ഞിട്ട് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റൈലിൽ എങ്ങനെ
6: സാർ അങ്ങനെ വന്ന സമയത്ത് സ്കൂളിലെ സാർ പറഞ്ഞു, ഞങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്ത് പോവാം, നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും, അവിടെ ഒരുപാട് ഇവന്റുകളുണ്ട്. അങ്ങനെ ആ സാറിനെ കൊണ്ട് നേരെ സോമസാറെന്നൊരു സാറുണ്ടായിരുന്നു, സാറ് നെടുമങ്ങാടുള്ള. അപ്പോൾ സോമസാറിൻ്റെ അടുത്താക്കി, അന്ന് അത്ലറ്റിക്സിൽ ചെയ്തുകൊണ്ട് വന്നു. ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഹൈറ്റ് അനുസരിച്ച് എനിക്ക് ലോങ് പറ്റത്തുള്ളൂ. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ചെയ്തോണ്ട് സാറ് പറഞ്ഞു,
5: ലോങ് ഡിസ്റ്റൻസ് എത്ര മീറ്റർ ആയിരുന്നു?
6: 1500. അപ്പോൾ അത് ചെയ്തുകൊണ്ട് സാറ് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിന്റെ ഏജ് ഇത്രയായി, അപ്പോൾ നിനക്കിതിൽ ഫിനിഷ് ചെയ്ത് നിനക്കൊരു മെഡൽ എടുത്ത് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നീ അടുത്തൊരു ഇവന്റ് ചേഞ്ച് ചെയ്ത് മേളിൽ ഫെൻസിംഗ് എന്ന് ഒരു ഇവന്റ് ഉണ്ട്, ഒളിമ്പിക്സ് ഗെയിമാണ്, ഇന്റർനാഷണൽ ഗെയിമാണ്, നീ ഒരു കാര്യം ചെയ്തു. ഞാൻ അവിടുത്തെ കോച്ച് രാധാകൃഷ്ണൻ സാറാണ്, സാറിനോട് സംസാരിക്കാന്ന് പറഞ്ഞു, സാറിനെ അവിടെ കൊണ്ട് ജോയിൻ ചെയ്തു.
5: കേട്ടിട്ടില്ല.
6: അറിയത്തില്ല. അപ്പൊ സാറിനടുത്ത് പോയി, സാറിങ്ങനെ കുറച്ച് പറഞ്ഞു തന്നു, മനസ്സിലാക്കി, ഞങ്ങൾ അങ്ങനെ ചെയ്തു. അങ്ങനെ ചാമ്പ്യൻഷിപ്പുകളോട് അങ്ങനെ പോയി. അങ്ങനെ ഏകദേശം
5: ആദ്യമായിട്ട് അത് എന്റെ അടുത്ത് നമ്മൾ കളിക്കാൻ തുടങ്ങിയപ്പോ എന്തോ തോന്നി ആ സമയത്ത്, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നൽ വന്നായിരുന്നു മനസ്സിൽ?
6: അല്ല സാർ, ഞങ്ങള് ഈ എല്ലാ ഇവന്റും അങ്ങ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഇതങ്ങ് ചെയ്തു പോയി. പക്ഷെ അതിന്റെ ടെക്നിക്കലിറ്റികൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ അത് ചെയ്ത് ഒന്ന് രണ്ട് ജില്ലാ ചാമ്പ്യൻഷിപ്പ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് സാർ ഇതിനെ ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, ഇന്ന ഇന്ന കാര്യങ്ങളാണ്, ഇങ്ങനെ ചെയ്താലേ പറ്റത്തുള്ളൂ, നിങ്ങൾ റെഗുലർ വരിക. അപ്പം ഞാനെന്ന് വെച്ചാൽ രാവിലെ അത് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞു, 10ാം ക്ലാസ്സോടെ ഞാൻ നിർത്തി, കാരണം വീട്ടിലെ ബുദ്ധിമുട്ടുകളും കാരണങ്ങളും കൊണ്ട് അതങ്ങ് നിർത്തി. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകും, രാവിലെ പ്രാക്ടീസിന് വരും. പ്രാക്ടീസ് കഴിഞ്ഞിട്ട് അന്ന് കഴിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ രാവിലെ കഴിക്കാനുണ്ടാവില്ല, എൻ്റെ ഒരു കൂട്ടാനുണ്ട്, പ്രൊവലേഷൻ ഒരു കുട്ടിയുണ്ട്, കൂട്ടാനുണ്ട്, അവന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും. അപ്പോൾ ഞങ്ങളൊരു 4-5 പേരുണ്ടാവും. കൊണ്ടുവരുന്ന സാധനം 5 പേരായിട്ട് ഷെയർ ചെയ്ത് കഴിച്ചിട്ട് എൻ്റെ അവിടെ തന്നെ ഒരു ചെറിയ ടാപ്പുണ്ട് ഗ്രൗണ്ടിൻ്റെ അവിടെ, അതിന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് മാറി നേരെ ഞാൻ ജോലിക്ക് പോകും. അവർ സ്കൂളിലും കോളേജിലും പോകുന്നവരായി. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയതാണ് സാറേ. ഏകദേശം ഒരു 11 നേഷൻസ് കളിച്ചിട്ടുണ്ട്.
5: ഇങ്ങനെ എത്ര നാൾ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് ആദ്യം ഒരു നേഷൻസ് കളിക്കാൻ?
6: ഞാൻ ഏകദേശം ഒരു 8-9 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ജില്ലാ ചാമ്പ്യൻഷിപ്പിന് എന്നെ ഇറക്കി. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അടുത്ത 2ാമത്തെ വർഷം സ്റ്റേറ്റിന് പോയി. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു. ആ വർഷം അന്ന് ഒരാൾക്ക് 2 ഇൻഡിവിജ്വൽ കളിക്കാൻ വരുന്നു, അന്ന് എനിക്ക് ടീമേ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഡിവിജ്വൽ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ആ വർഷം ടീം ക്വാളിഫൈ ചെയ്തു, ടീമിന്റെ കൂടെ പോയി, ആ നേഷൻസ് പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ പോയി കുറച്ചുകൂടെ ചെയ്തപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ക്യാമ്പുണ്ടായിരുന്നു. ഈ ക്യാമ്പിൽ വരുമ്പോഴത്തേക്ക് പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും. നമ്മളൊരു ഒരു സെന്ററിൽ സ്ഥിരം ചെയ്യുന്ന ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നു, അവരൊരു അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്യാമ്പിലോട്ട് പോകണം. ക്യാമ്പിലോട്ട് പോകുമ്പോൾ പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും. ഇവര് കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നമുക്ക് അതിന്റെ ഇത് ടെക്നാലിറ്റി കിട്ടുള്ളൂ,
5: നമ്മുടെ
6: സ്റ്റാൻഡിംഗ് എന്താണെന്ന് മനസ്സിലാക്കി. അവിടെ നിന്ന് നമ്മൾ ചെയ്ത് മുന്നിലോട്ട് വരിക.
5: ആദ്യത്തെ നാഷണൽസ് എവിടെയായിരുന്നു?
6: ആദ്യത്തെ നാഷണൽസ് പഞ്ചാബിലായിരുന്നു സാറേ, പട്യാല. ഞങ്ങൾ ആ ഫസ്റ്റ് ഇയർ ആയിരുന്നു. ഫസ്റ്റ് വർഷം പോയി, ഞങ്ങൾക്ക് അത് ആദ്യമായിട്ട് പോയി ഒന്നും അന്ന് കിട്ടിയില്ല. അന്ന് വന്നിട്ട് ഞങ്ങൾ ബെസ്റ്റ് 16ലെന്തോ പുറത്തായി. അതിന് അടുത്ത വർഷം വന്നിട്ട് ബെസ്റ്റ് 7 വന്നു. അത് അന്നാണ് ഞങ്ങൾ ആ സാർ ആന്ധ്ര നാഷണൽ മത്സരിച്ചത്. അതിനുശേഷം വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. കഴിഞ്ഞു പറഞ്ഞാൽ ഞങ്ങളൊരു ബെസ്റ്റ് 8 എത്തണമെന്ന് ആർമിക്കാരെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ തീർന്നു. പിന്നെ വേറെ നോക്കാനല്ല, ഓൺ സൈഡ് അടിയായിരിക്കും. ഏറെ നല്ല ഒരു 15 ആണെങ്കിൽ ഒരു 6-8 എടുക്കാൻ
5: പറ്റത്തുള്ളൂ. സ്ട്രോങ്
6: എന്ന് പറഞ്ഞാൽ അവര് 3 പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അവർക്ക് അവരെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലിയുണ്ട്, ഓൾറെഡി ജോലിയുണ്ട്. അവരെ വർക്കെന്ന് വെച്ചാൽ രാവിലെ എണീക്കുക, പ്രാക്ടീസ് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, അതാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പ്രാക്ടീസ് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു. അപ്പം നമ്മുടെ ജോലിയും വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ ഇങ്ങനെ കറങ്ങി പോരുന്നതാണ്.
5: അപ്പോൾ ആദ്യമായിട്ടൊരു നാഷണൽസ് ഒക്കെ പോയപ്പം സംസ്ഥാനത്തിന് പുറത്തുപോയി കളിച്ചപ്പം ആ പ്ലെയേഴ്സിന്റെ ഒക്കെ കൂടെ നമുക്ക് കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ മാറിയേക്കാട്ടിലും കുറവല്ല, അങ്ങനൊരു മനസ്സിലൊരു ധൈര്യം വന്നോ അതോ ഒരു കോൺഫിഡൻസിന് കുറവുണ്ടായിരുന്നു?
6: ഇതിങ്ങനെയല്ല, കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നാഷണൽസിൽ മെഡൽ അടിക്കാൻ പറ്റുള്ളൂ, നാഷണൽസിൽ ഒരു പൊസിഷൻ വരാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായത്. അതിനുശേഷമാണ് വർക്കൗട്ട് വീണ്ടും നമ്മൾ ചേഞ്ച് ആയി തുടങ്ങിയത്. കാരണം നമ്മൾ സ്റ്റേറ്റ് ജില്ല
5: പ്രചോദനമായപ്പോൾ
6: ജില്ല കളിക്കുമ്പോൾ നമുക്ക് അടുത്തുനിന്ന് കിട്ടുന്ന സ്റ്റേറ്റ് പങ്കെടുക്കണം, സ്റ്റേറ്റ് മെഡൽ. അപ്പൊ സ്റ്റേറ്റ് മെഡൽ അടിച്ചാൽ മാത്രമേ നാഷണൽസ് പോകും. നാഷണൽസ് പോകുമ്പോഴത്തേക്ക് നാഷണൽസ് ഇത്രയും ടീമിന്റെ കൂടെ ബോട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇത്ര ചിലപ്പം പഞ്ചാബിലാണ് ഒരു 4 ദിവസം യാത്ര ചെയ്ത് അവിടെ പോയി. കാരണം എങ്ങനെ അങ്ങനെ പോയി മുന്നോട്ട് പോയത്. അതിൽ നിന്നൊക്കെ ഇപ്പൊ ഒരുപാട് മാറി. ഇപ്പൊ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഒരുപാട് മുന്നോട്ടായി. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അതിന് ഒരു എന്താ പറഞ്ഞാൽ അവർ അതിനെ ഒരു ഈവന്റ് അവർ സെലക്ട് ചെയ്താൽ അതെങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം, അതിന് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആവശ്യം, ഇത് എവിടെ പോയാലും കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ള നോളജ് ഇപ്പോൾ ഉണ്ട്.
5: ഈ ഫെൻസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അപ്പറേറ്റസ് ഒക്കെ എല്ലാ സ്ഥലത്തും ലഭ്യമാണോ? അത്
6: സാർ അപ്പറേറ്റസ്
5: കളിക്കാൻ നേരം എങ്ങനെയായിരുന്നു?
6: ഞങ്ങൾ മാനുവൽ ചെയ്തുകൊണ്ട് വന്നെ. മാനുവൽ ചെയ്ത് നാഷണൽസ് പോകുമ്പോഴത്തേക്കാണ് ഇലക്ട്രിക്കൽ ചെയ്യുന്നത്. അതിപ്പോ മാറി ജില്ലാ ചാമ്പ്യൻഷിപ്പ് പോയിട്ട് ഇലക്ട്രിക്കൽ വന്നു തുടങ്ങി. കാരണം അതുവരെ ഏകദേശം ഒരു 10-15 വർഷത്തിനുള്ളിൽ ഇത് മാറി തുടങ്ങി.
5: അപ്പൊ ഈ ഫെൻസിംഗിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്തുവാ നമ്മുടെ സംസ്ഥാനത്ത്? എല്ലാ സ്ഥലത്തും അപ്പറേറ്റസ് ഒക്കെ ഉണ്ടോ? ഇലക്ട്രിക്കൽ ഒക്കെ ഉണ്ടോ? ഇത്
6: അപ്പറേറ്റസ് സ്പോർട്സ് കൗൺസിലിന്റെ ഉണ്ട്, സ്പോർട്സ് കൗൺസിലിന്റെ ഹോസ്റ്റലിൽ എല്ലാത്തിനും ഉണ്ട്, സഹായിക്കുണ്ട്. ജില്ലാ ഒരു ജില്ലാ അസോസിയേഷൻ ഇത് വാങ്ങിക്കാന്ന് വെച്ചാൽ അപ്പറേറ്റസ് മാത്രം 140,000 രൂപയാവും. അതിന്റെ പിസ്റ്റൂടെ വേണമെന്നുണ്ടെങ്കിൽ 2 60-തിനുള്ളിൽ പോകും, 2 60, 2 70-തിനുള്ളിൽ പോകും. അത് ഓരോ കമ്പനിക്ക് എമൗണ്ട് വ്യത്യാസം വരും. അതിൽ അപ്ഡേഷൻ വരും. പുതിയ അപ്ഡേഷൻ വന്ന അപ്പറേറ്റസ് ആണെങ്കിൽ വീണ്ടും ഒരു 50,000-40,000 വ്യത്യാസം വരും. മറ്റേതാണെങ്കിൽ ഒരു 1-1.5 ഉള്ളൂ. ഇത് വാങ്ങിച്ചാലേ പറ്റും. എല്ലാ അസോസിയേഷനും വാങ്ങിക്കാൻ പറ്റത്തില്ല, ജില്ലാ അസോസിയേഷനും പറ്റത്തില്ല.
5: പക്ഷേ ഇപ്പം സായിയുടെ കയ്യിലും അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിന്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ അവിടെ ട്രെയിനിങ്
6: ഹോസ്റ്റലുണ്ട്. നമ്മുടെ ഹോസ്റ്റലിൽ എല്ലാ കുട്ടികൾക്കും ഇലക്ട്രിക്കലാണ് ചെയ്യുന്നത്. സായി ആയാലും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഹോസ്റ്റലുകളായാലും എല്ലാവർക്കും അതിന്റെ സജ്ജീകരണങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഇത് വെച്ച് തന്നെ ഇപ്പം നമ്മളൊരു മാനുവൽ ബോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് ഈവന്റ് ബേസിൽ വെയിറ്റ് ഉണ്ട്. അതായത് എപ്പോൾ എന്നൊരു ഈവന്റിൽ 750 ഗ്രാം പ്രഷർ വരണം. നമ്മുടെ ബോഡിയിൽ 750 ഗ്രാം പ്രഷർ വന്നാൽ മാത്രമേ ലാമ്പ് വരത്തുള്ളൂ. ഇപ്പം ഞാൻ സാറിനെ ഹിറ്റ് ചെയ്തു, സാറിന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും കൈക്ക് ഹിറ്റ് കൊണ്ടു, സാറിനും ഫീൽ ചെയ്യാൻ പറ്റും കൊണ്ടു. പക്ഷെ അത് ലാമ്പ് വരണമെന്നാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കറക്റ്റായാൽ മാത്രമേ ലാമ്പ് വരത്തുള്ളൂ. ലാമ്പ് വരണമെങ്കിൽ അപ്പറസ് വേണം.
5: അപ്പോഴേ
6: പോയിന്റ് വരും. അല്ല മാനുവൽ ചെയ്യുമ്പോൾ ഇപ്പം നിൽക്കുന്ന ഫ്രണ്ടിൽ നിൽക്കുന്ന ജൂറി പറയാണ് ആ ഹിറ്റ് കൊണ്ടു. അപ്പൊ ഞാൻ സാർ കൊണ്ടില്ല, അവിടെ കാട് വരും. അപ്പൊ അടുത്ത ആൾ ചോദിക്കത്തില്ല. ഇതാണ് ഇതിന്റെ റൊട്ടീനിങ്. അത് ചേഞ്ച് ആയി വന്ന് ഒരു 15 വർഷം കൊണ്ട് ഇങ്ങോട്ട് മാറി. ഇപ്പോഴും നിൽക്കുന്ന ഒരു ജൂറി നിന്ന് കഴിഞ്ഞാല് അവർക്കറിയാം ലാമ്പ് പറയാൻ പറ്റും. ഹിറ്റ് കൊണ്ടാൽ കൊണ്ടു, അത് പിന്നെ ബ്ലേഡ് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ബ്ലേഡിൽ ചെക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ ഉണ്ട്, ഈ വെയിറ്റ് കറക്റ്റ് ആണോ, ടിപ്പിന്റെ പ്രഷർ കറക്റ്റ് ആണോ, സ്പ്രിംഗ് ഇതെല്ലാം ചെക്ക് ചെയ്തേ നടക്കത്തുള്ളൂ.
5: ഇപ്പൊ ഈ ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ഗെയിമാണ്, ഇതിനെ കുറിച്ച്
6: അറിയത്തില്ല.
5: ഇതിന്റെ ഇവന്റ്സ് ഒക്കെ ഏതൊക്കെയാണ്
6: സാർ? അതിൽ 3 ഇവന്റ് ഉണ്ട്. 3 ഇവന്റ് എന്നാല് സേബർ, ഫോയിൽ, എപ്പെ. ഇത് നമ്മുടെ സ്ലീവ് കട്ട് ബനിയൻ ഇല്ലേ, ആ ഒരു അതായത് കയ്യില്ലാത്തൊരു ബനിയൻ അല്ല, കറക്റ്റ് ഇടുപ്പിന് മുകളിലോട്ട് ഈ ബനിയൻ മാത്രമാണ് ഫോയിൽ എന്ന ഇവന്റ്. അതിന് 500 ഗ്രാം പ്രഷർ വേണം, എന്നാലേ എല്ലാം പോരത്തുള്ളൂ.
5: ആ സ്പേസിൽ നമ്മൾ
6: ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യില്ലാത്തൊരു സിലിവസ് ബനിയനില് ആ ഒരു ടാർഗറ്റ് ആണ്. അതിൽ മാസ്ക് വരത്തില്ല, ഇക്കാര്യത്തിന് മുകളിലോട്ട് വരത്തില്ല. ഇത് മാത്രം അതിന് ഫോയിൽ 500 ഗ്രാം പ്രഷർ വന്നാൽ മാത്രമേ എല്ലാം പോരത്തുള്ളൂ. അതിന് അടുത്ത ഇവന്റ് എപ്പെ, ഫുൾ ബോഡിയാണ്, 750 ഗ്രാം പ്രഷർ വന്നു.
5: ഫുൾ ബോഡി എന്ന് പറഞ്ഞാൽ
6: ഫുൾ ബോഡി, ഹെഡ് തൊട്ട് ലെഗ് വരെ ബോഡി പാർട്സിൽ എവിടെ കൊണ്ടാലും ലാമ്പ് വരും. ഇനി അടുത്തൊരു ഇവന്റ് ഉണ്ട്, സേബർ എന്നാണ് ഇവന്റ്. ഇവന്റ് ടച്ചിങ് ആണ്, അതായത് ബോഡിയിൽ ഇടുപ്പിന് മുകളിലോട്ട് ഫുൾ ബോഡി, അപ്പർ ബോഡി മുകളിൽ മൊത്തം അതിൽ ടച്ച് ചെയ്താൽ ലാമ്പ് വരും.
5: പ്രഷറിന്റെ ആവശ്യമില്ല,
6: ഇല്ല ടച്ചിങ് ലാമ്പ് വരും. പക്ഷെ ഇതിലുണ്ട്, ഇതില് ഇതിപ്പോ നമ്മള് ജസ്റ്റ് ഒന്ന് പറയുന്നേയുള്ളൂ. ഫിസിഫിക്കായിട്ട് പറയുമ്പോഴത്തേക്ക് ഇതിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. ഇപ്പൊ ഞാൻ സാറിന് ഹിറ്റ് ചെയ്യുന്നു, സാറ് തടുത്തിട്ട് തിരിച്ചടിച്ചാല് സാറിന് പോന്നു പെരാത്രപ്പസം എന്ന് പറയും. ഇതിങ്ങനെ കുറെ റൂൾസ് ഉണ്ട്.
5: അപ്പൊ
6: നമ്മളത് പറയുന്നത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ വരുന്ന കുട്ടിയൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇന്ന ഇവന്റ് എന്ന് പറഞ്ഞാല് അവർ നേരെ യൂട്യൂബിൽ കയറുന്നു, സെർച്ച് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, എന്നിട്ട് അവർ ഈ വീഡിയോസ് കണ്ടിന്യൂസ് കാണും. ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഓൺലൈൻ കോമ്പറ്റീഷൻ ബൗട്ട് കാണാൻ പറ്റും. അവർക്ക് കണ്ടിരുവരെ മനസ്സിലാക്കും ഇതിങ്ങനെയാണ് ചെയ്യുന്നത്, എന്തുകൊണ്ട് അപ്പോൾ അകത്തേക്ക് സ്ലോ മോഷൻ വരും, അതിൽ അവർക്ക് അറിയാൻ വരും എന്തുകൊണ്ടാണ് ഈ പോയിന്റ് കിട്ടാത്തത്. അത് വ്യക്തമായി പണ്ടത്തെ കാലത്ത് അതില്ല.
5: ശരി തന്നെ.
6: പണ്ട് നമ്മൾ കോമ്പറ്റീഷൻ ഓരോ കോമ്പറ്റീഷൻ കണ്ടിട്ട് നമ്മൾ അവിടെ ഇരിക്കും, ഈ ബാക്കിയുള്ള കോമ്പറ്റീഷൻ തീരുന്നവരെ നമ്മൾ ഇരിക്കും. എന്തിനായിരിക്കുന്ന വെച്ചാല് എന്തെങ്കിലും അവർ പുതിയ ടെക്നിക്കൽ ആഡ് ചെയ്യുന്നുണ്ടോ, ഈ ബോട്ട് എങ്ങനെ ചെയ്യുന്നു, എത്ര പോയിന്റ് എടുത്തു, എത്ര പോയിന്റ് അവിടെ കൊടുത്തു, ഇതെല്ലാം നോക്കി നമ്മൾ ഫുള്ള് കണ്ടിട്ടാ വരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കുട്ടികൾ വരുന്നു കോമ്പറ്റീഷൻ സമയത്ത് വരുന്നു, ബോട്ട് ചെയ്യുന്നു, തിരിച്ചവര് ആ എന്റെ ബോട്ട് കഴിഞ്ഞു നോക്കേണ്ട, പിന്നെ അവർ കാണും ഫൈനലിൽ കാണും, സെമി ഫൈനലിൽ കാണത്തുള്ളൂ. കാരണം ബാക്കി എല്ലാവർക്കും അറിയാം, അവർക്ക് എന്തെങ്കിലും ഉണ്ടോ മൊബൈൽ എടുക്കുക നോക്കുവോ, ഇംഗ്ലണ്ട് റിസൾട്ട് വരെ ഓൺലൈൻ ആക്കി കഴിഞ്ഞു.
5: ഇതിൽ ഇൻഡിവിജ്വലും ടീം ഇവന്റും രണ്ടും ഉണ്ട്.
6: ഇൻഡിവിജ്വലും ഉണ്ട്, ടീം ഇവന്റും ഉണ്ട് സാർ. ഇൻഡിവിജ്വല് മുൻകാലങ്ങളെ രണ്ടുപേർക്കേ പറ്റത്തുള്ളൂ, ഇപ്പൊ 4 പേർക്ക് ഇൻഡിവിജ്വൽ കളിക്കാം. ഒരു ജില്ലയിൽ സ്റ്റേറ്റ് പോകുമ്പോഴും 4 പേർ, ഈ 4 പേര് തന്നെയാണ് ടീം കളിക്കുന്നത്.
5: 4 പേരുടെ പെർഫോമൻസിന്റെ
6: അടിസ്ഥാനത്തിൽ 4 പേര് വന്നാലും ബെസ്റ്റ് 3 പ്ലെയർ ടീം കളിക്കും, ഒരാളെ റിസർവ്. ഇതാണ് പോകുന്നത്.
5: ഓക്കെ. ഫെൻസിംഗ് അസോസിയേഷൻ, കേരള ഫെൻസിംഗ് അസോസിയേഷൻ, ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? കോച്ചസ് ഒക്കെ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ?
6: കൌൺസിലിന്റെ കോച്ചസ് ഉണ്ട്, ഞങ്ങളുടെ അസോസിയേഷന് കോച്ചായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മുടെ നിന്നുള്ള പ്ലേയർ സീനിയർ പ്ലേയേഴ്സ് ആണ്. NIC ഡിപ്ലോമ കഴിഞ്ഞിട്ട് സായിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, നമ്മുടെ സ്പോർട്സ് കൌൺസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ സർക്കാർ ജോബിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്.
5: അപ്പൊ നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് ഈ ഫെൻസിംഗിന്റെ ഒരു നിലവാരം എങ്ങനെയാ ഇപ്പൊ?
6: നിലവാരം സാറേ മുന്നത്തെ കാട്ടിലും ഇപ്പം ഒത്തിരി ഉണ്ട്. ഒത്തിരി ക്ലബുകൾ വരുന്നുണ്ട്, അക്കാഡമികൾ വരുന്നുണ്ട്. ഇപ്പം ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടത്താൻ തന്നെ ഞങ്ങൾക്ക് ഒരു കാറ്റഗറി നടത്താനായിട്ട് ഒരു ദിവസം മതിയാവത്തില്ല.
5: അത്രയും
6: അക്കാഡമിയുടെ കുട്ടികളുണ്ട്, ക്ലബിന്റെ കുട്ടികളുണ്ട്, നമ്മുടെ ഹോസ്റ്റലിന്റെ കുട്ടികളുണ്ട്.
5: ഒരു നാഷണൽ ലെവലിലൊക്കെ നമ്മുടെ ഒരു സ്റ്റാൻഡിംഗ് എങ്ങനെയാ കേരളത്തിൽ?
6: മുന്നത്തെ കാട്ടിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം നമ്മളെ കോമ്പറ്റീഷൻ ഇപ്പൊ പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ക്യാമ്പ് ഒരു മാസമെങ്കിലും വയ്ക്കണം. ക്യാമ്പ് ഒരു മാസം വെച്ചുകഴിഞ്ഞാൽ മാത്രമേ അവരെ ഇമ്പ്രൂവ്മെന്റ് മനസ്സിലാക്കുള്ളൂ. പിന്നെ ക്യാമ്പ് സെലക്ഷൻ വെക്കണം. ക്യാമ്പ് സെലക്ഷൻ വെച്ചിട്ടാണ് ആളിനെ കൊണ്ടുവന്നത്.
5: അപ്പൊ പിള്ളേർക്ക് എങ്ങനെ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷന്?
6: ഇപ്പോഴത്തെ എല്ലാ സെന്ററിലും ഒത്തിരി കുട്ടികൾ ഹോസ്റ്റൽ സെലക്ഷൻ വെക്കുന്നുണ്ട്. ഹോസ്റ്റൽ സെലക്ഷൻ ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്. ഇവർ ഹോസ്റ്റലിലോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പൊ ഇതിലെ ഒരു ഓരോ ഇപ്പൊ സ്പോർട്സിലും മെയിനായിട്ട് നോക്കുന്നത് ഒരു കുട്ടി വന്നു, ആ കുട്ടി ചെയ്ത് നോക്കിയിട്ട് ഇമ്പ്രൂവ് ആവുന്നില്ലാന്നുണ്ടെങ്കിൽ പാരന്റ് തന്നെ പാരന്റ് ഒരു കാൽക്കുലേഷനില്ല ഒരു കുട്ടിയെ കൊണ്ടാക്കി കുട്ടി ചെയ്യുന്നു. ആ കുട്ടി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരടുത്ത ഓപ്ഷൻ നോക്കുകയാണ്, അടുത്തൊരു ഇവന്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. മുന്നേ അങ്ങനെയല്ല, മുന്നേ ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് ആ എന്റെ മോൻ ഇത് ഇന്ന ചെയ്യുന്നു, അതിൽ നിന്ന് ചിലവർ രക്ഷപ്പെട്ടു പോകുന്നു, ചിലവർ ബാക്കിലോട്ട് പോകുന്നു. ഇപ്പൊ അറിയില്ല പാരന്റ് ഒരു ഇവന്റിൽ ഒരാളെ കൊണ്ടാക്കുമ്പോഴത്തേക്ക് സ്പോർട്സിലുണ്ടാക്കുമ്പോൾ അവരെല്ലാം പാരന്റ് ചിന്തിക്കും എന്റെ മോൻ ഇന്ന ഗെയിമിൽ പോയാൽ ഏതുവരെ പോവാം, മെഡൽ വരുമോ, ഗ്രേസ് മാർക്ക് കിട്ടുമോ, ജോബ് കിട്ടുമോ, ഇതെല്ലാം ചിന്തിച്ചാ പോണേ.
5: എല്ലാ ഒരു കാൽക്കുലേഷൻ
6: എല്ലാം പാരന്റിന് കാൽക്കുലേഷൻ ഉണ്ടാവും.
5: ഇപ്പൊ ഫെൻസിംഗിന്റെ ഒരു ഭാവി എന്തുവാ നിങ്ങൾ കാണുന്നത്? ഇപ്പൊ നമുക്കൊരു നല്ല ഭാവി നമുക്കൊരു മുന്നിൽ കാണാൻ പറ്റും, പക്ഷെ ഒരു പ്രാക്ടീസും ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം നമുക്ക്
6: എക്യുപ്മെന്റ്സിന് വില കൂടുതലാണ്. ഇപ്പൊ ബ്ലേഡ് വാങ്ങിക്കുന്ന വെച്ചാൽ മുന്നേ എന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് ചെയ്യാനായിട്ട് നോർമൽ ബ്ലേഡ് മതി. ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷന് പോകണമെങ്കിൽ എഫ്ഐയുടെ ബ്ലേഡ് വേണം. എഫ്ഐയുടെ ബ്ലേഡ് വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 16,000 രൂപയാണ് ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ചെയ്യേണ്ട ബ്ലേഡ്. ഇത് വാങ്ങിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല, ഒന്നതാണ്. പിന്നെ ഹോസ്റ്റലുകളിൽ ഇഷ്യൂ ചെയ്യണമുണ്ട്. ഈ ചെയ്യുന്ന കുട്ടികൾ അത് വെച്ച് അഡ്ജസ്റ്റ്, ഈ രണ്ട് ബ്ലേഡ് മിനിമം ഒരു കോമ്പറ്റീഷൻ ഒരു 3 ബ്ലേഡെങ്കിലും ഉണ്ടാവണം. ഒരെണ്ണം ഇപ്പോൾ ഇലക്ട്രിക്കൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി, അടുത്തൊരു ബ്ലേഡ് സ്റ്റാൻഡ് ബൈ വേണം. ഇതില്ലാന്നുണ്ടെങ്കിൽ പറ്റത്തില്ല.
5: ഇങ്ങനത്തെ ചെറിയൊരു എന്താ പറയുന്നത് അപ്പറേറ്റസ്
6: ഇക്വിപ്മെന്റ്സ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതിപ്പോ മുന്നത്തെ കാലത്തെ ഇപ്പോൾ ഒരുപാട് മാറി. ഇപ്പം എല്ലാ എക്യുപ്മെന്റ്സുകളും ഈ ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്, ഇൻക്ലൂഡിങ് കേരളത്തിലുണ്ട്. ഇപ്പൊ എല്ലാ സ്റ്റേറ്റുകളിലും ഈ എക്യുപ്മെന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്.
5: ലഭ്യത ഉണ്ട്, പക്ഷേ അത് വാങ്ങാനുള്ള കഴിവ് എല്ലാവർക്കും ഇല്ല. അപ്പൊ ഈ അപ്പറേറ്റസും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം സുലഭമായ ഫെൻസിംഗിൽ നമുക്ക് നല്ലൊരു ഭാവി കാണാൻ സാധിക്കും. ശിവകുമാർജി, താങ്കൾ പരിപാടിയിൽ പങ്കെടുത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മോട് പങ്കുവച്ച് വളരെ നന്ദി.
6: താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.
4: മുൻ ഫെൻസിംഗ് താരവും കേരള ഫെൻസിംഗ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ കെ ശിവകുമാറുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം രജു കോലിയക്കോട്. നിർവഹണം ഷിബു ജോർജ്.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.